റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 5, ക്രിസ്തുവർഷം 2026 ജൂൺ 19 വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഓൾ ക്വയറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന ഒരു നോവലിൽ വളരെ ഹൃദയഭേദകമായ ഒരു ഭാഗമുണ്ട്. അതിതാണ്, ജർമ്മൻ പടയും ഫ്രഞ്ച് പടയും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധഭൂമിയിൽ കുഴിച്ചിരിക്കുന്ന ഒരു കിടങ്ങിലേക്ക് തീരെ ചെറുപ്പക്കാരനായ ഒരു ജർമ്മൻ പടൻ ചാടി ഒളിക്കുകയാണ്. ചിറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ ഒളിച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ ആ കിടങ്ങിലേക്ക് തന്നെ ഒരു ഫ്രഞ്ച് പടയാളിയും ചാടി വീണു. ചാടി വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ട് ശത്രുക്കളാണ് ഒരേ കിടങ്ങിൽ വീണത് എന്ന്. പിന്നെ പെട്ടെന്നൊന്നും ചിന്തിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. പ്രാണരക്ഷാർത്ഥം ആ ജർമ്മൻ പടയാളി തൻ്റെ തോക്കെടുത്ത് അതിൻ്റെ ബയണറ്റ് കൊണ്ട് ആ ഫ്രഞ്ചുകാരൻ്റെ ഹൃദയത്തിൽ കുത്തിക്കയറ്റി. അയാൾ ഉടനെ മരിച്ചില്ല, എന്നാൽ മരണത്തിലേക്ക് അയാൾ വഴുതി വീണുകൊണ്ടിരുന്നു. അയാളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. കരയാനോ സംസാരിക്കാനോ കഴിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു.

ഉണ്ടായത്. ഈ മനുഷ്യൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ഒരു സ്ത്രീയുടെ ഭർത്താവും കൂടിയാണ്, ഒരു കുടുംബനാഥനാണ്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, യുദ്ധം തീരുമ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് ഈ അമ്മയോടും കുഞ്ഞിനോടും മാപ്പ് ചോദിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും തെറ്റുതിരുത്താനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാം ധാരാളം ആളുകളോട് തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മുൻവിധിയുടെ പേരിൽ, ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ. കൊലപാതകം ചെയ്തില്ല എന്ന് വരാം, പക്ഷേ കൊലപാതകത്തിന് സമാനമായ സ്വഭാവഗതികൾ ചെയ്യുന്നവരായിരിക്കാം നമ്മളെല്ലാവരും. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായി എന്ന് വരാം. അത് സമൂഹം തന്നതോ പാരമ്പര്യം തന്നതോ ചുറ്റുമുള്ള ആളുകൾ തന്നതോ ഒക്കെ ആവാം. അത് ശരിയായിരിക്കണമെന്നില്ല. അടുത്തറിയുമ്പോൾ അയാളെക്കുറിച്ച് മറ്റൊരു ചിത്രം കൂടി ഉണ്ടാകും, അതായിരിക്കും കൂടുതൽ ശരി. അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അയാളെ അയാളായി രൂപപ്പെടുത്തിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സഹാനുഭൂതിയോടുകൂടി ആ മനുഷ്യനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുവാനുള്ള പ്രേരണയായിരിക്കും. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണിന്ന്. മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുക എന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അപ്പോഴെല്ലാം നാം ഓർത്തിരിക്കേണ്ടത്, ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആളെ മനസ്സിലാക്കുവാനും സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും ശ്രമിക്കുക. എങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിയും.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെഎസ്ഇബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ കെഎസ്ഇബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേസമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തറിന്റെ വലയിൽ ഗോൾമഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാട കാവിൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16th minute ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുകൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72nd minute മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1st place. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇടി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് സ്റ്റൈ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:00 വായനോത്സവം മൊഴിയും ഓർമ്മയും, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഞാനൊരു നല്ല മനുഷ്യനാണോ എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതേക്കുറിച്ചൊന്ന് പറയാം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ കാൻകരിക്കോൾ. മറ്റുള്ളവർ നമ്മളെ നല്ല മനുഷ്യനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. പക്ഷേ നമ്മോട് ഇടപെടുന്നവർക്ക് അങ്ങനെ തോന്നാനും ഇടയില്ല. നമ്മെ നല്ലവനായി കാണണമെങ്കിൽ ചില പ്രത്യേകതകൾ നമ്മളിൽ ഉണ്ടാകണം. അതിന് ഗുണകരമായ ചില ശീലങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ പറയാം. അത് വെച്ച് നിങ്ങൾ തന്നെ നല്ല മനുഷ്യനാണോ നിങ്ങൾ എന്ന് നിശ്ചയിക്കുക. ആദ്യമായി വേണ്ടത് മറ്റുള്ളവരിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നന്നായി അവരോട് പെരുമാറുക എന്നതാണ്. മറ്റുള്ളവർക്ക് എല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയുന്നു വരില്ല. ചില സഹായങ്ങൾ അവർക്ക് വേണ്ടിയെന്ന് വരും. പലതും നിസ്സാരമായിരിക്കാം. ചിലരുടെ മാനസിക നില അറിയാവുന്നതിനാൽ പലരും ചോദിക്കാനും പോലും മെനക്കെട്ടെന്ന് വരില്ല. ആ സമയം സഹായം ചെയ്തു കൊടുത്താലോ അവർക്ക് ഏറെ ഇഷ്ടമാവും. തനിക്ക് വലിയ നഷ്ടമോ വലിയ പ്രയാസങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ മടി തോന്നരുത്. അതുപോലെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടാകാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകാം, അതുപോലെ മറ്റുള്ളവർക്കും കാണുമല്ലോ ആവശ്യങ്ങൾ. സ്വന്തം ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തിയെടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ സന്തോഷത്തിനുപരി മറ്റുള്ളവരുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. നമ്മുടെ വൈകാരിക ഭാവങ്ങളിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയണം. അതിലെടുത്തു പറയാവുന്ന ഒന്ന് രണ്ട് കാര്യം പറയാം. വാശിയും ദേഷ്യവുമായിരിക്കും. ഇവ രണ്ടും നമ്മുടെ ഇടപെടലുകളിൽ ഒഴിവാക്കാൻ കഴിയണം. ഇതാണ് പല അനർത്ഥങ്ങളും ഉണ്ടാക്കാൻ ഇടയുള്ളത്. എപ്പോഴും മികച്ചവനായിരിക്കണമെന്ന ആഗ്രഹം നാം കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണല്ലോ. അതുപോലെ നിങ്ങളുടെ അരികിലുള്ളവരെ ബഹുമാനിക്കുകയും വേണം. എപ്പോഴും നിങ്ങളുടെ നിലവാരം ഉയർത്തിയുള്ള സമീപന രീതിയാണ് വേണ്ടിയിരിക്കുന്നത്. എങ്കിലും വിനയാന്യതനായി തന്നെ പെരുമാറണം. വെറുതെ കിട്ടുന്ന ഒന്നിന്റെയും പിന്നാലെ പോകരുത്. നമ്മുടെ വിയർപ്പിൽ നിന്നുള്ള പ്രതിഫലം മതിയെന്ന് തന്നെ തീരുമാനിക്കണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർക്ക് മതിപ്പ് തോന്നണം. അതിന് ശുചിത്വശീലങ്ങൾ, വസ്ത്രധാരണ രീതി ഇവയൊക്കെ മികച്ചതായിരിക്കണം. അതുപോലെ അവരുടെ നിലവാരം മനസ്സിലാക്കി അവരിഷ്ടപ്പെടുന്ന നിലയിലുള്ള സംസാരമായിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന വ്യക്തികളെ നല്ല മനുഷ്യരായി തന്നെ സമൂഹം കണക്കാക്കുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: പ്രധാന വാർത്തകൾ.
1: ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരുംകാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: हर देश ऐसे साथियों की तलाश में है जिन पर लंबे समय तक भरोसा किया जा सके और ऐसे समय में भारत विश्व में एक ट्रस्टेड पार्टनर के रूप में उभर रहा है.
1: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
3: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
5: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെ ലോകത്തേക്ക് മലയാളിയെ കൂട്ടിക്കൊണ്ടു പോയ പി എൻ പണിക്കറിന്റെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി മലയാളികൾ ആചരിക്കുന്നത്. എത്രയെത്ര ഭാഷകളോടാണ് മലയാളത്തിന് കടപ്പാടുള്ളതെന്നറിയാമോ? സമുദ്രങ്ങൾ താണ്ടി വന്ന ഇംഗ്ലീഷും ഡച്ചുമെല്ലാം മലയാളത്തിന് സമ്മാനിച്ച പദസമ്പത്ത് വളരെ വലുതാണ്. സംസ്കൃതവും ഹിന്ദിയും പോലുള്ള ഇന്ത്യൻ ഭാഷകളും മലയാളത്തിൻ്റെ വളർച്ചയ്ക്ക് കൈത്താങ്ങായി. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും യഥാർത്ഥ അവകാശി നമ്മളല്ല, മറ്റേതോ ഭാഷയാണെന്നറിയുമ്പോൾ അതിലൊരു കൗതുകമില്ലേ? ഇങ്ങനെ മലയാളത്തിലേക്ക് വന്ന വാക്കുകളെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. അക്ഷരങ്ങളും വാക്കുകളും അർത്ഥസഹിതം ഒത്തുചേരുമ്പോഴാണ് ഭാഷയുണ്ടാവുന്നത്. വാക്കുകളിലൂടെയാണ് നാം ഈ ലോകത്തെ കാണുന്നതും ആവിഷ്കരിക്കുന്നതുമെല്ലാം. പാൽപായസം എന്ന വാക്ക് പകരുന്ന അനുഭവം എന്താണ്? കോളാമ്പിയിൽ ഒഴിച്ച പാൽപായസം എന്നായാലോ അയ്യേ എന്ന് അറിയാതെ നാം പറഞ്ഞു പോകും. ഓരോ വാക്കും പകരുന്ന അനുഭവ തലത്തിൻ്റെ സൂചനയാണിത്. പുഴു എന്ന പദത്തിന് യഥാർത്ഥ പുഴുവുമായോ പുഴയ്ക്ക് യഥാർത്ഥ പുഴയുമായോ നേരിട്ടൊരു ബന്ധമില്ല. എന്നാൽ ഈ വാക്കുകൾ കേൾക്കുന്ന ഒരു മലയാളിയിൽ പുഴു ഒരു ജീവിയായും പുഴ ഒഴുകുന്ന വെള്ളമായും മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് ഭാഷയുടെ ശക്തി. വാക്കുകൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളങ്ങൾ കൂടിയാണ്. ഓല വിടുക എന്ന ശൈലിയിലെ ഓല ടെക്സ്റ്റും നോട്ടുമില്ലാത്ത പഴയ കാലത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കരിമ്പന ഓലയിൽ എഴുത്താണി കൊണ്ട് എഴുതി പഠിപ്പിക്കുന്ന രീതിയാണിത്. ഓല വിടുക എന്ന ശൈലി പഴയ തപാൽ രീതിയെ ഓർമ്മിപ്പിക്കുന്നു. ഓലയിൽ നാരായം കൊണ്ടെഴുതി തയ്യാറാക്കി ഓട്ടന്മാർ, ഇത്തരം സന്ദേശങ്ങൾ ഓടി എത്തിക്കുന്നവരാണ് ഈ ഓട്ടന്മാർ എന്ന് പറയുന്നത്. അവർ വശം കൊടുത്ത് അയക്കുകയായിരുന്നു പഴയ രീതി. കൊച്ചി രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ് തീപ്പെടുക എന്ന പ്രയോഗം. തിരുവിതാംകൂർ രാജാക്കന്മാർ നാട് നീങ്ങുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ പുരോഹിതർ കാലം ചെയ്യുമ്പോൾ ഹിന്ദു സന്യാസിമാർ സമാധിയാവുന്നു. മനുഷ്യരിൽ മാത്രമല്ല ജീവികളിലും ഈ വ്യത്യാസമുണ്ട്. ആന ചരിഞ്ഞു എന്നും ആട് ചത്തു എന്നുമാണല്ലോ നാം മലയാളത്തിൽ പറയുക. പത്രമാധ്യമങ്ങളിൽ കാണുന്ന ആകർഷകവും ചിന്തോദ്ദീപകവുമായ ചില പ്രയോഗങ്ങളുണ്ട്. കോവിലിൻ എന്ന സാഹിത്യകാരൻ്റെ മരണവാർത്ത തട്ടകം ഒഴിഞ്ഞു എന്ന തലക്കെട്ടിൽ ആണെന്ന് അന്ന് ആവിഷ്കരിച്ചത്. തട്ടകം കോവിലിൻ എഴുതിയ പ്രശസ്ത നോവലാണ്. ആ പദത്തിൻ്റെ വാചികമായ അർത്ഥത്തെ ആലങ്കാരികമായി അവതരിപ്പിക്കുകയായിരുന്നു. എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞപ്പോഴും ഇതിന് സമാനമായ തലക്കെട്ടുകളാണ് വാർത്താമാധ്യമങ്ങളിൽ വന്നത്. സാഗരഗർജനം നിലച്ചു, ദേവസ്പന്ദനം നിലച്ചു, നിർമ്മതാളം കൊഴിഞ്ഞു തുടങ്ങിയ ശീർഷകങ്ങളിലും വിവിധ സാഹിത്യകാരന്മാർ വിട പറഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞ വാക്കുകളാണ്. വാക്കുകളുടെ തിരഞ്ഞെടുപ്പും വാക്കുകൾ തമ്മിലുള്ള ചേർച്ചയും പ്രധാനമാണ്. നല്ല വായനാശീലത്തിലൂടെ ഭാഷാപ്രയോഗം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നിന്റെ ഏടും കുടുക്കയും എടുത്ത്

0: കൊണ്ടുപോടാ എന്ന് പണ്ട് എഴുത്താശാൻ പറയുന്നത് ഇന്നത്തെ ഗെറ്റ് ഔട്ടാണ്. ഏടെന്നാൽ എഴുതാൻ മുറിച്ച പനയോലയാണ്. എടുകെട്ടുക എന്നാൽ പഠിപ്പ് നിർത്തുക എന്നർത്ഥം. പണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയെ ഏടുകെട്ട് പരീക്ഷ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ സ്കൂൾ ബാഗിന് പകരം സ്കൂളിലേക്ക് അന്ന് കൊണ്ടുപോകുന്നത് തേങ്ങ കുടുക്കയാണ്. നിലത്തെഴുത്തിന് ആവശ്യമുള്ള മണലായിരുന്നു ഇതിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്കൂൾ പഠനം ഇത്തരം വാക്കുകളിലാണ് നാം അറിയുന്നത്. അമ്മിയും ഉറിയും ഉമിക്കരിയും എല്ലാം ഇങ്ങനെ പോയ കാലത്തെ സാംസ്കാരിക ചിഹ്നങ്ങളായി നമ്മുടെ ഭാഷയിലുണ്ട്. ഒരാശയത്തെ വെളിപ്പെടുത്താൻ ഒരു 100 വാക്കുകളും മലയാളത്തിൻ്റെ സവിശേഷതയാണ്. മരിക്കുക, ചാവുക, അന്തരിക്കുക, നിര്യാതനാകുക, ഇഹലോകവാസം വെടിയുക, പരലോകം പോവുക, മേലോട്ടെടുക്കുക തുടങ്ങിയവ സമാന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവയാണ്. ക്ലോസായി, ആപ്പീസ് പൂട്ടി, ഫ്യൂസായി, വടിയായി, ചീട്ട് കീറി, കാഞ്ഞുപോയി, കാറ്റുപോയി, കാലൻ വിളിച്ചു, തെക്കോട്ടെടുത്തു, നാട് നീങ്ങി, കാലം ചെയ്തു, സമാധിയായി, ഓർമ്മയായി, ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. എല്ലാ പദത്തിനും ഒരേ അർത്ഥമാണെങ്കിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉചിതമായവ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു. വാക്കുകളുടെ ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഇങ്ങനെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചാൽ രസിക്കാൻ വകയേറെയാണ്. മലയാളത്തെ സ്വാധീനിച്ച വിദേശ ഭാഷകളിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ഇംഗ്ലീഷിൻ്റെതാണ്. ആ സ്വാധീനം ഇന്നും തുടരുന്നു. ഭരണഭാഷ എന്ന നില ഇന്നും ഇംഗ്ലീഷിന് നഷ്ടമായിട്ടില്ല. കൂടാതെ വിശ്വഭാഷ എന്ന നിലയ്ക്കും നാം ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും കടമെടുക്കുന്നു. ഭാവിയിൽ എനിക്കൊരു എഞ്ചിനീയറാകണം. ഈ വാചകം പൂർണ്ണമായും മലയാളത്തിൽ പറയാൻ പറ്റുമോ? പ്രയാസമായിരിക്കും. കാരണം എഞ്ചിനീയർ എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം വയ്ക്കാൻ നമുക്കൊരു മലയാള വാക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ ആധിപത്യം ഉറപ്പിച്ച, കൂടുതൽ കാലം നമ്മുടെ നാട് ഭരിച്ച വിദേശികൾ ബ്രിട്ടീഷുകാരാണ്. അതിനാൽ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം ഇന്ത്യൻ ഭാഷകളിൽ ശക്തമാണ്. പകരക്കാരനില്ലാത്ത ഒട്ടനവധി ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലും നാം സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നു. ബ്രിട്ടീഷുകാർ നാട് വിട്ടെങ്കിലും അവരുടെ ഭാഷയാണ് പല രംഗങ്ങളിലും ഇന്നും നമ്മെ നയിക്കുന്നത്. ഭരണരംഗം തന്നെ ഉദാഹരണമായി എടുക്കാം. കളക്ടർ മുതൽ ക്ലർക്ക് വരെയുള്ള പല ഔദ്യോഗിക പദവികൾക്കും കൃത്യമായ മലയാള പദങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒട്ടനവധി വാക്കുകൾ നമ്മുടെ ഭരണരംഗത്തുണ്ട്. ഗവർണർ, അംബാസഡർ, സ്പീക്കർ, ചീഫ് സെക്രട്ടറി, ജഡ്ജി, മജിസ്ട്രേറ്റ്, പോലീസ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, സെക്രട്ടേറിയറ്റ്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, വില്ലേജ്, ബ്ലോക്ക്, പ്യൂൺ, മാനേജർ, സൂപ്പർവൈസർ, ഇങ്ങനെ പോകുന്നു അത്. അസുഖം വന്നാൽ നാം ആരുടെ അടുത്താണ് പോവുക? ഡോക്ടറുടെ അടുത്ത്. ചികിത്സിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ വിശ്വഗുരൻ എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടെങ്കിലും മലയാളികൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ഡോക്ടർ എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെ. ഓപ്പറേഷൻ, ഹോസ്പിറ്റൽ, ഇഞ്ചക്ഷൻ, ടാബ്ലറ്റ്, പ്ലാസ്റ്റർ തുടങ്ങിയവയും നമുക്ക് ഏറെ പരിചിതമായ വാക്കുകളാണ്. ഇനി വീടുകളിലേക്ക് വന്നാലോ? കിച്ചൺ, ഡൈനിങ് റൂം, ബെഡ്റൂം, ബാത്റൂം, ഡ്രസ്സിംഗ് റൂം, വാഷ് ബേസിൻ തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകളുടെ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇവയിൽ ചിലതിനൊക്കെ മലയാളത്തിൽ തത്തുല്യമായ വാക്കുകൾ ഉണ്ടെങ്കിലും പലരും പതിവായി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെയാണ്. ഇനി പകരം വയ്ക്കാൻ മലയാളം വാക്കുകൾ ഇല്ലാത്ത ഗൃഹ ഉപകരണങ്ങൾ ധാരാളമുണ്ട്. ബെഞ്ച്, ഈസി ചെയർ, ഡെസ്ക്, കബോർഡ്, സെറ്റി, സോഫ, മിക്സി, പ്രഷർ കുക്കർ, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV. ഇതിനു പുറമെ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ബക്കറ്റ്, മഗ്, കപ്പ്, ജഗ്, സ്പൂൺ, ഇങ്ങനെ പോകുന്നു അത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പല വാക്കുകളും ഇംഗ്ലീഷിലാണ്. ഇലക്ട്രിസിറ്റി ബിൽ, വയർ, വോൾട്ടേജ്, സ്വിച്ച്, കണക്ഷൻ, ഫ്യൂസ്, കേക്ക്, ബ്രെഡ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്കും ഇതുപോലെ ഇംഗ്ലീഷിനെയാണ് നാം ആശ്രയിക്കുന്നത്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഇംഗ്ലീഷ് വാക്കുകൾ മലയാള ഭാഷയുടെ ഹൈവേയിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ, കാർ, വാൻ, ബസ്, ട്രക്ക്, ലോറി തുടങ്ങിയവയൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് വന്നവയാണ്. സീറ്റ്, സീറ്റ് ബെൽറ്റ്, ഡ്രൈവർ, സ്റ്റിയറിംഗ്, കണ്ടക്ടർ, റിസർവേഷൻ, ബസ് സ്റ്റോപ്പ്, ടേക്ക് ഓഫ് തുടങ്ങിയവയും ഈ നിരയിലുണ്ട്. കുട്ടിയും കോലും തലപ്പന്ത് കളിയും പന്തടിച്ചു കളിയും ഒക്കെ ശീലിച്ചിരുന്ന മലയാളികൾക്കിടയിലേക്ക് പുത്തൻ കളികളും വിനോദങ്ങളും എത്തിയത് ഇംഗ്ലീഷുകാരിലൂടെയാണ്. അതോടെ കായിക ഇനങ്ങളും മത്സരങ്ങളുമൊക്കെ സ്പോർട്സ് ഗെയിംസ് എന്നീ ഇംഗ്ലീഷ് പേരുകളാൽ അറിയപ്പെട്ടു തുടങ്ങി. ഫുട്ബോൾ എന്ന കാൽപന്ത് കളി ഒഴിച്ചാൽ മറ്റു പല പോപ്പുലർ കളികൾക്കും ഇന്ന് മലയാളം പേരില്ല. ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ടെന്നീസ്, ട്രാക്ക് ആൻഡ് ഫീൽഡ്, അമ്പയർ, റഫറി, സ്പോർട്സ് കോട്ട, സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ കായിക രംഗത്ത് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇംഗ്ലീഷ് വാക്കുകളാണ്. ഇനി കലാരംഗത്ത് വന്നാൽ സിനിമ, ഡ്രാമ, ഡാൻസ്, മ്യൂസിക് എന്നിങ്ങനെ എത്രയെത്ര ഇംഗ്ലീഷ് വാക്കുകൾ. ഇവയിൽ പലതിനും മലയാളമുണ്ടെങ്കിലും മലയാളി ഏറെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് പദങ്ങൾ തന്നെയാണ്. എന്നാൽ ഗിത്താർ, വയലിൻ, ഓർഗൻ, പിയാനോ, ഹാർമോണിയം, ഡ്രം, ബാൻഡ് തുടങ്ങിയവയൊക്കെ അന്നും ഇന്നും ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമേ ഉള്ളൂ. അതിന് തത്തുല്യമായ മലയാള വാക്കുകളില്ല. നമ്മുടെ നാടകരംഗത്ത് ഇന്നും പ്രൊഫഷണൽ അമച്ചൂർ നാടകങ്ങളുണ്ട്. ഒട്ടനവധി ഇംഗ്ലീഷ് വാക്കുകളിലൂടെയാണ് ഇന്ന് മലയാളം സിനിമ കേരളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്ലോട്ട്, സ്ക്രിപ്റ്റ്, ഡയലോഗ്, ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആക്ഷൻ, കട്ട്, ക്യാമറ, ബോക്സ് ഓഫീസ്, ഫാൻസ് അസോസിയേഷൻ, ഷൂട്ടിംഗ്, സ്റ്റുഡിയോ, വീഡിയോ, ഡിജിറ്റൽ, സെൻസർ തുടങ്ങിയവ ഉദാഹരണമാണ്. ഹീറോയും വില്ലനും സ്റ്റണ്ടും ഒക്കെയുള്ള അടിപൊളി സിനിമയാണ് ഇന്നും പല മലയാളികൾക്കും ഇഷ്ടം. ഇംഗ്ലീഷ് ഭാഷ, സാഹിത്യം, ശാസ്ത്രം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ രീതിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ചത്. അങ്ങനെ പല ശാസ്ത്ര ശാഖകളുടെയും പേരുകൾ ഇംഗ്ലീഷിൽ തന്നെയായി. സുവോളജി, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മാത്സ് തുടങ്ങി പല വിഷയങ്ങളും ഇന്ന് മലയാളി ഓർക്കുന്നതും ഇംഗ്ലീഷ് പേരുകളിൽ തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നാം സ്ഥിരം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് LKG, UKG, നഴ്സറി, പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, ബുക്ക്, മാർക്ക്, പെൻ, പെൻസിൽ തുടങ്ങിയവ. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
3: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്താൽ അകന്നു പോകുന്ന മനസ്സുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന കോപമെന്ന വില്ലനെ കുറിച്ചാണ് ഇന്നും സംസാരിക്കുന്നത് എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നമുക്കൊരു ചെറിയ ചോദ്യത്തോടെ തുടങ്ങിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, രണ്ടു പേർ പ്രണയിക്കുമ്പോഴോ അല്ലെങ്കിൽ വിവാഹിതരാകുമ്പോഴോ രണ്ട് വ്യക്തികൾ മാത്രമാണോ അവിടെ ഒന്നിക്കുന്നത്? തീർച്ചയായും അല്ല. അല്ലേ, രണ്ട് വ്യത്യസ്ത ചിന്താഗതികൾ, രണ്ട് ജീവിത സാഹചര്യങ്ങൾ, രണ്ട് വലിയ കുടുംബങ്ങൾ, ഇവയെല്ലാമാണ് ഇവിടെ പരസ്പരം ചേരുന്നത്. പങ്കാളിയുടെ വീട്ടുകാരുമായുള്ള ബന്ധം പലപ്പോഴും ഒരു വലിയ പരീക്ഷണം പോലെ തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഈ ബന്ധങ്ങൾ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് വഴിമാറുന്നത്? നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? പങ്കാളിയുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു ഏറ്റുമുട്ടലുകളല്ലേ ഉണ്ടാകുന്നത്? ഓരോ കുടുംബത്തിനും അവരുടേതായ നിയമങ്ങളും ആശയവിനിമയ ശൈലിയും ഉണ്ടാവും. ഒരു വീട്ടിൽ സാധാരണമായ ഒരു കാര്യം മറ്റേ വീട്ടിൽ അസ്വാകാര്യമായി തോന്നിയേക്കാം. ഈ കൾച്ചറൽ ഷോക്ക് പലപ്പോഴും വ്യക്തികളിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അനാവശ്യമായ പ്രതീക്ഷകളും പ്രശ്നമാകാം. എന്റെ വീട്ടുകാരെ പോലെ തന്റെ വീട്ടുകാരും എന്നെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർ അതേപടി കേൾക്കണം എന്നൊക്കെയുള്ള അമിത പ്രതീക്ഷകളാണ് പലപ്പോഴും നിരാശകൾക്ക് കാരണമാകുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ മാതാപിതാക്കൾ വെറും ഒരു ഇല്ലാസ് ആയിട്ടാണോ, അതോ നിങ്ങളുടെ പങ്കാളിയെ വളർത്തിയ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ മനുഷ്യരായിട്ടാണോ നിങ്ങൾ കാണുന്നത്? കാഴ്ചപ്പാടിലെ ഈ മാറ്റം ബന്ധങ്ങളിൽ വലിയ വ്യത്യാസം വരുത്തും. അമ്മായി അമ്മ മരുമകൾ ബന്ധവും കോപപ്രകടനവും ഇവിടെ പ്രസക്തമാണ്. ഇനി നമുക്ക് മലയാളിയുടെ ഒരു ക്ലാസിക് വിഷയത്തിലേക്ക് വരാം. എന്താണെന്നല്ലേ, അമ്മായി അമ്മയും മരുമകളും. ടി വി സീരിയലുകളിലും സിനിമകളിലും നമ്മൾ കാണുന്ന പോലെ എപ്പോഴും അതൊരു യുദ്ധക്കളമാണോ? എന്താണ് ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം? അധികാരപരിധിക്കായിട്ടുള്ള അദൃശ്യമായ ഒരു മത്സരമല്ലേ? മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഒരു വീടിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ മകന്റെ പങ്കാളിയുടെ ശ്രദ്ധ ആർക്ക് കിട്ടണം എന്നതിനെ ചൊല്ലി ബോധപൂർവമല്ലാതെ നടക്കുന്ന ഒരു മത്സരം മാത്രമാണത്. ഭയവും അരക്ഷിതാവസ്ഥയും ആണിവിടെ ഉള്ളത്. ഇത്രയും കാലം തനിക്കൊപ്പമുണ്ടായിരുന്ന മകൻ മറ്റൊരു വ്യക്തിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ അമ്മയിൽ ഉണ്ടാകുന്ന ഭയവും പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് തനിക്ക് അംഗീകാരം കിട്ടുമോ എന്ന മരുമകളുടെ ഭയവും ഇവിടെ കോപമായി പുറത്തു വരികയാണ്. ഇനി കോപപ്രകടനമോ? നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരോക്ഷമായ കുറ്റപ്പെടുത്തലുകളിലൂടെയോ നിസാര കാര്യങ്ങൾക്ക് വഴക്കിട്ടോ ആണ് ഇവിടെ കോപം പ്രകടമാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അസ്വാരസ്യങ്ങൾക്ക് കാരണം ആ വ്യക്തികളുടെ സ്വഭാവ ദൂഷ്യം മാത്രമാണോ, അതോ രണ്ടുപേരും കടന്നു പോകുന്ന ആന്തരികമായ ഒരു അരക്ഷിതാവസ്ഥയാണോ? ചിന്തിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി നാത്തൂമാരും മറ്റു ബന്ധുക്കളും ഇടപെടും. അവിടെയും ഇതൊക്കെ സംഭവിക്കാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അമ്മായി അമ്മയും മരുമകളിലും മാത്രം ഒതുങ്ങില്ലല്ലോ. ഇതിലേക്ക് നാത്തൂമാരോ മറ്റു ബന്ധുക്കളോ കടന്നു വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഇത് കോപം വർദ്ധിക്കാനും കാരണമായേക്കാം. മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ അമ്മായി അമ്മ മരുമകൾ തമ്മിലോ ഉള്ള പ്രശ്നത്തിൽ പക്ഷം പിടിച്ച് സംസാരിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാകും. അതായത് ഒരു തീപ്പൊരി ഇട്ടേക്കാം. പഴയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടോ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടോ ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ അത് വ്യക്തികളിൽ താൻ വിചാരിച്ചത് ശരിയാണ്, അവർ മോശക്കാരാണ് എന്ന ചിന്തയൊക്കെ ഉണ്ടാക്കിയത് ഇത് കോപത്തിന്റെ തീവ്രത ഇരട്ടിയാക്കും. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായും ചിലർ കണ്ടേക്കാം. പുതിയ ദമ്പതികളുടെ സ്വകാര്യതയിലേക്കോ തീരുമാനങ്ങളിലേക്കോ ബന്ധുക്കൾ അമിതമായി ഇടപെടുമ്പോൾ അത് സ്വാഭാവികമായി വലിയ പ്രതിരോധത്തിനും ദേഷ്യത്തിനും ഒക്കെ കാരണമാകും. ഇത്തരം പ്രശ്നങ്ങളിൽ കോപം എങ്ങനെ പ്രവർത്തിക്കുന്നു? മനഃശാസ്ത്രത്തിൽ കോപത്തെ നമ്മൾ ഒരു സെക്കൻഡറി ഇമോഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് കോപം പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, അതിന്റെ അടിയിൽ ചില വികാരങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമൊക്കുന്നത്. ഇതെങ്ങനെയെന്നാൽ കടലിൽ കാണുന്ന ഹിമശൈലം പോലെയാണ് കോപം. മുകളിൽ കാണുന്ന ദേഷ്യം ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിന്റെ താഴെ അപമാനം, ഭയം, അവഗണന, സ്നേഹക്കുറവ്, സങ്കടം എന്നിവയൊക്കെ ഈ ഐസ്ബർഗിന് അടിയിലുണ്ടാകും. അത് ഒളിഞ്ഞുകിടക്കുകയാണ്. അതിരുകടഞ്ഞ പ്രതികരണങ്ങൾ, വികാരങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ അഗ്മദ്ദല എന്ന ഭാഗം യുക്തിയെ മറികടന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ കോപത്താൽ പൊട്ടിത്തെറിക്കുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഖേദിക്കുകയും ചെയ്യാറില്ലേ? ഇനി എന്താണ് ഇതിനൊരു പരിഹാര വഴി? ബന്ധങ്ങൾ എങ്ങനെ മനോഹരമാക്കാം? അതിനെന്താ വേണ്ടേ? ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുക. സ്വന്തം കുടുംബത്തിന്റെ സ്വകാര്യതയിലും തീരുമാനങ്ങളിലും മറ്റുള്ളവർ എത്രത്തോളം ഇടപെടണമെന്ന് പങ്കാളികൾ ഒന്നിച്ച് തന്നെ തീരുമാനിക്കണം. ഇത് പരസ്പര ബഹുമാനത്തോടെ മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. സഹാനുഭൂതിയോടെയുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മനോഭാവമാണ് വേണ്ടത്. അതായത് എംപതെറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം മറ്റേ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്കൊന്ന് ചിന്തിച്ചാട്ടെ. ഒരുപക്ഷെ അമ്മാവിയമ്മയുടെ ഭാഗത്തോ നാത്തുവിന്റെ ഭാഗത്തോ ഉള്ള ഭയമായിരിക്കാം അവരുടെ പെരുമാറ്റത്തിന്റെ പിന്നിൽ ഉള്ളതെന്ന് കൂടി തിരിച്ചറിയാം. നേരിട്ടുള്ള ആശയവിനിമയം അല്ലെങ്കിൽ അതിൽ കുറ്റപ്പെടുത്തലുകൾ വരാതിരിക്കാൻ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണെന്നല്ലേ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന് പകരം അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞാലോ? അവിടെ വിഷമം ഉണ്ടാകുന്നില്ല, കോപം ഉണ്ടാകില്ല. അങ്ങനെ ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് വേണ്ടത്? പങ്കാളിയുടെ പിന്തുണ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ പങ്കാളി നിഷ്പക്ഷനായിരിക്കാൻ ശ്രമിക്കണം. ആരുടെയും പക്ഷണം റിപ്പീറ്റ് ആരുടെയും പക്ഷം പിടിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാലമായി പ്രവർത്തിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ബന്ധങ്ങൾ തനിയേ ഉണ്ടാകുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്പം വിട്ടുവീഴ്ചയും ഒരുപാട് തിരിച്ചറിവും ഉണ്ടെങ്കിൽ ഏത് സങ്കീർണമായ ബന്ധവും മനോഹരമാക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അടുത്ത ഭാഗത്ത് കോപത്തെ നിയന്ത്രണത്തിൽ വരുത്താൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അതുമായി ഞാൻ തിരിച്ചെത്താം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ശാസ്താം കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പ്രധാന ശുദ്ധജല വിതരണ പൈപ്പ് ലൈനിൽ ശക്തികുളങ്ങര ഭാഗത്തുനിന്ന് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നീണ്ടകര പഞ്ചായത്തിലേക്കുള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ചോർച്ച പരിഹരിക്കുന്നതനുസരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ചവറ PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ഫിഷറി സമുദ്രപഠന സർവകലാശാലയിലെ MSc MTech കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 29 10 ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കും. റാങ്ക് ലിസ്റ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. UGC നെറ്റ് പരീക്ഷ എഴുതുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും സഹായികളെ രജിസ്റ്റർ ചെയ്യാൻ 4-5 വരെ സമയം അനുവദിച്ചു. നെറ്റ് പരീക്ഷ ഈ മാസം 22 മുതൽ 25 വരെയും 29-30 തീയതികളിലുമാണ് നടക്കുന്നത്. കൊല്ലം ഗവൺമെന്റ് TTIയിൽ LP വിഭാഗത്തിൽ തമിഴ്, UP വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം 20 രാവിലെ 10. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9847632774. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 107-ാം ഭാഗം. ഇന്ന് നമുക്ക് ആഫ്രിക്കയിൽ നീളത്തിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന 4,700 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന കോങ്കോ നദിയിലൂടെ യാത്ര ചെയ്യാം. സാംബിയൽ തുടങ്ങി സെയ്റുവിന്റെ തലസ്ഥാനമായ കിൻഷാഷയ്ക്കടുത്തുള്ള അറ്റ്ലാന്റിക് മഹാസമുദ്രം വരെയുള്ള കാഴ്ചകളെ പറ്റി കേൾക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 2-ാമത്തെ നദിയാണ് കോങ്കോ നദി. ഇത് സഞ്ചാരത്തിനും ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട നദിയാണ്. കോങ്കോ നദി സെയ്റ നദി എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ വൻ നദികളുടെ കൂട്ടത്തിൽ ഈ കോങ്കോ നദി വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ ആഫ്രിക്കയിലെ ഈ പ്രധാന നദി കോങ്കോയ്ക്കും സെയ്റയ്ക്കും ജലസേചനം നടത്തുന്നതിനോടൊപ്പം പല അയൽ രാജ്യങ്ങൾക്കു കൂടി ജലസേചനം നടത്തുന്നു. കോങ്കോ നദിയുടെ വൃഷ്ടിപ്രദേശം 39,00,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ആമസോൺ നദി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ ഉള്ള വൃഷ്ടിപ്രദേശമാണ് ഇത്. നൈൽ നദി കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കോങ്കോ നദി. ഇതിന്റെ നീളം 4,700 കിലോമീറ്ററാണ്. വളരെയധികം വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും കോങ്കോ നദിയിൽ കൂടെ മിക്കവാറും എല്ലാ ഭാഗത്തും തന്നെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഭൂമത്തിരേഖയ്ക്കടുത്തു കിടക്കുന്നത് കൊണ്ട് വടക്ക് ഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള മഴക്കാലം വ്യത്യസ്ത സമയങ്ങളിൽ വരും. അതുകൊണ്ട് തെക്കും വടക്കും ഭാഗത്തുള്ള പോഷക നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ കോങ്കോ നദിയിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും അതിനോടൊപ്പം പ്രധാന നദികളിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് വർഷത്തിന്റെ എല്ലാ സമയത്തും ഒരുപോലെ എത്തുകയും ചെയ്യുന്നു. കോങ്കോ നദിയും അതിന്റെ പോഷക നദികളും കൂടെ ചേർന്ന് 13,000 കിലോമീറ്റർ നീളത്തിൽ ഈ നദി സഞ്ചാരയോഗ്യമാക്കുന്നു. സാംബിയയുടെ ഉയർന്ന ഭൂപ്രദേശത്ത് നിന്ന് ലേങ് ടാങ്കനിക്ക തടാകത്തിനടുത്തു നിന്നും ഈ നദി തുടങ്ങുന്നത് 1,800 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ്. ഈ നദി 3 ഭാഗങ്ങളായി അപ്പർ മിഡിൽ ലോവർ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോങ്കോ നദിയുടെ മുകൾ ഭാഗം അതായത് അപ്പർ കോങ്കോ നദിയുടെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് ലുലാറ്റോവോ എന്നാണ്. ഈ ഭാഗത്ത് പല വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. ഭൂമിന്റെ രേഖയുടെ വടക്ക് ഭാഗത്തായി പെട്ടെന്ന് താഴേക്കൊഴുകി അതിന്റെ നടുവിലത്തെ അതായത് മിഡിൽ കോങ്കോ നദിയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പിന്നീട് തെക്ക് പടിഞ്ഞാറായി ഈ മിഡിൽ കോങ്കോ താഴ്ന്ന പ്രദേശത്തിലൂടെ ഒഴുകുന്നു. ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞ് സമതലത്തിൽ കൂടി ചാനലിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വളരെയേറെ പോഷക നദികൾ ലമോമി ഉബാങ്കെ മുതലായ പ്രധാന നദികളിലേക്ക് ചേരുന്നു. അതിന്റെ കൂടെ ധാരാളം എക്കലുമൊക്കെയായി വിഭജിച്ച് വിവിധ ചാനലുകൾ കൂടി ഒഴുകി വീണ്ടും യോജിക്കുന്നിടത്ത് വളരെയധികം ദ്വീപുകൾ കാണാം. സ്വാഭാവികമായ പല പുലിമുട്ടുകളും മധ്യഭാഗത്തുള്ള കോങ്കോ നദിക്കരയിൽ കാണുവാൻ സാധിക്കും. മധ്യഭാഗം ഒരു ആഫ്രിക്കൻ നദിയുടെ രീതിയിൽ ഒഴുകുകയും ജലപ്രളയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ തീരത്ത് ധാരാളം കാടുകൾ കാണാം. കലങ്ങി മറിഞ്ഞ വെള്ളത്തിൽ ധാരാളം ചീങ്കണ്ണികളെയും കാണാം. കസാവയെ പോഷക നദിയുമായി ചേരുന്നിടത്ത് കോങ്കോ നദിയുടെ വീതി 2 കിലോമീറ്റർ കുറയുകയും ബറ്റക്കെ പീഠഭൂമിയിൽ കൂടി ഒഴുകി മലയിടുക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. 400 മീറ്റർ ഉയരത്തിൽ നിന്നും വെള്ളം വളരെ വേഗത്തിൽ ചരുവിലൂടെ താഴേക്ക് വീഴുന്നു. അതിനുശേഷം സാവധാനത്തിൽ ഒഴുകി മലേബോ പൂൾ എന്ന വീതിയും നീളവുമുള്ള ഒരു തടാകത്തിൽ എത്തിച്ചേരുകയും കോങ്കോയുടെ തലസ്ഥാനമായ ബ്രസാവില്ലെ സേരിയയുടെ തലസ്ഥാനമായ കിൻഷാഷ എന്നീ നഗരങ്ങൾക്കടുത്തുകൂടി പോയി അതിന്റെ കടലിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. 320 കിലോമീറ്റർ നീളമുള്ള ഈ യാത്രയിൽ 275 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളം വീഴുകയും അത് നീണ്ട ഭീതി കുറഞ്ഞ മലയിടുക്കിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. താഴെ ഭാഗത്തുള്ള കോങ്കോ നദിയിൽ പല ജലവൈദ്യുതി അണക്കെട്ടുകളുമുണ്ട്. അവസാനം നീണ്ട ഭീതിയുള്ള അഴിമുഖത്തുകൂടെ ഒഴുകി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതാണ് കോങ്കോ നദി. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഗ്രേറ്റ് കാറോ എന്ന വരണ്ട പ്രതലത്തിന് താഴെയായി കിടക്കുന്ന വാലി ഓഫ് ഡെസൊലേഷൻ അഥവാ വിജ്ഞതയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം ആലപ്പി ആൻഡ് കാലിക്കറ്റ്
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: നമസ്കാരം എല്ലാ മാനശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ് 9 മണിവരെ. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ആശംസകൾ 8:50 വരെയും അയക്കാം. ആശംസകൾ അയക്കാൻ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. അങ്ങനെ വായനാ ദിനമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ സന്ദേശവുമായി എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സിലെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
4: ഹലോ.
5: ഹലോ,
4: ഇത് മങ്ങാട് ബേബിയാ വിളിക്കുന്നതേ.
5: പറഞ്ഞോളൂ.
4: ഞങ്ങളുടെ അച്ഛമോന് 14 വയസ്സ് കഴിയുന്നയാ, 15. ആദിത്യൻ എന്ന് വിളിക്കുന്ന അച്ഛു. മോനെ 1000 ജന്മദിന ആശംസകൾ നേരുന്നു.
5: അപ്പോൾ ആദിത്യൻ എന്ന അച്ഛമോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ.
3: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ. ഹലോ.
6: ഹലോ.
5: ഹലോ.
6: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
6: അതെ, എന്റെ പേര് നാസറുദ്ദീൻ. എന്റെ മോഡൽ തർണാളാണ്. അബീന എന്നാ മോഡൽ പേര്.
5: ബീന.
6: അബീന. അബീന.
5: അബീന.
6: മോഡ പേര്. അപ്പം മോക്ക് 1000 ജന്മദിന ആശംസകൾ നേർന്നു. അപ്പം കമ്മ്യൂണിക്കേറ
5: അപ്പോൾ അഭിനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ജന്മദിനാശംസകൾ.
3: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ.
7: ഹലോ. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
7: എന്റെ മോടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. സിജി ഗോപു, ഗോപകുമാർ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആശംസ പറയാം.
5: സിജി ഗോപകുമാർ.
7: ആ. സിജി ഗോപകുമാർ. ഗോപകുമാർ ഭർത്താവിന്റെ പേര്.
5: ഓക്കെ ജി. അപ്പോൾ ഗോപകുമാർ ചേട്ടനും സിജി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
3: വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
8: ഹലോ.
5: ഹലോ. ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്. മോളെ കേൾക്കാമോ?
5: ആ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ.
8: എത്ര ചേച്ചിയാ മോളെ കൂലിപ്പുഴയെന്നേ?
5: പറഞ്ഞോളൂ ചേച്ചി.
8: ആ, പിന്നെ നമ്മളെ ഇരുവരത്തില് ഇന്നലെ വിളിക്കാൻ പറ്റില്ല മോളെ. അതാ ഇരുവരത്തില് ചന്ദ്രയാമ്മയുടെ മരുമോള് സൂര്യയ്ക്കും പിന്നെ നമ്മളെ കൊഴുവാറയിലെ ശാലിനിയുടെ ആങ്ങളയുടെ മോൾ മഴിമക്കുട്ടിക്കും പിന്നെ ഇപ്പൊ നമ്മളെ ഈ ഇവിടുന്ന് വിളിച്ചില്ലേ മോളെ ഓച്ചറയെന്ന് വിളിച്ച അസറുദ്ദീൻ ചേട്ടന്റെ മോളെ അബീന മോക്കും കൂടെ നല്ലൊരാശംസകള്. മോക്ക് നല്ലൊരാശംസകള്. ഒരു ചക്കര ഉമ്മേ കേട്ടോ.
5: ഓക്കെ ചേച്ചി, വിളിച്ചത്.
8: സുഖമാണോ മോളെ?
5: സുഖമായിട്ടിരിക്കുന്നു.
8: എല്ലാരും തിരിക്കുന്നവരാണോ?
5: പറയാളോ ചേച്ചി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വിളിക്കേണ്ട നമ്പർ 0474293111. 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111 8.50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091333

0: സന്തോഷം ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111.
1: ഹലോ
0: ഹലോ,
1: ആ ഞാനേ അതിജീവനത്തിന്റെ അവിടെന്നും ഒരു കൂട്ടരുടെ ജന്മനാളാണേ. ഇന്ന് നമുക്ക് സദ്യയുണ്ട്. അപ്പഴ് അവർക്കൊരു ആശംസകൾ പറയാണ്. എന്റെ ആ 100 ആശംസകൾ ആ മോനും കുടുംബത്തിനും. പേടി ചെറും കൂടെ ഒന്ന് പറയണേ. എന്റെ പേര് ജലജ, പാൽക്കുളങ്ങര എന്നാണ്. പക്ഷെ എനിക്ക് ആ നടത്തുന്നവരുടെ പേര് മറന്നുപോയി മക്കളെ. അതിജീവനമാണെന്ന് 50 പേർക്കോളം ആഹാരം കൊടുക്കാനുള്ള ഒരു കൊണ്ട് തന്ന് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞാലും മോളെ.
0: ഓക്കെ, അതിജീവനത്തിലുള്ള എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ കുഞ്ഞിന്റെ പേരറിയത്തില്ല. അപ്പോൾ ഇന്ന് നടക്കുന്ന ആ കുഞ്ഞിനും കുടുംബത്തിനും റേഡിയോ ബെൻസുകാരന്റെ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അപ്പോൾ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമന.
0: ഗുഡ് മോർണിംഗ്.
2: എല്ലാവർക്കും എന്റെ വായന ദിന ആശംസകൾ. പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു ആശംസകൾ അറിയിക്കുക.
0: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ
0: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ഞാൻ കടപ്പാക്കടയിൽ നിന്ന് ലക്ഷ്മിയാ.
0: പറഞ്ഞോളൂ.
3: ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേയാ. എന്റെ മോന്റെ പേര് രാജ.
0: രാജ,
3: ഹാപ്പി ബർത്ത്ഡേ രാജാ മോനെ. നല്ല ഒരു ആശംസ പറയണേ.
0: ഓക്കെ, അപ്പോൾ രാജയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
3: ഓക്കെ
0: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെയും ആശംസ അറിയിക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെയും അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-111. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമന.
0: പറഞ്ഞോളൂ ചേച്ചി.
4: ഞാൻ ബെൻബാലക്കരയിൽ നിന്ന് വിശ്വേശ്വരയാണ് വിളിക്കുന്നത്. എന്റെ നാത്തും പ്രശാന്തിയുടെയും സുഭാഷിന്റെയും വെഡിങ് ഡേ നാളെയാണ്. അവർക്ക് 1000 വെഡിങ് ഡേ ആശംസകൾ.
0: പ്രശാന്തി, സുഭാഷ്.
4: അതെ.
0: ഓക്കെ, അപ്പോൾ സുഭാഷ് ഏട്ടനും പ്രശാന്തി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ, വീണ്ടും വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. ഓക്കെ, കോളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു ബ്രേക്കിനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുക് നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നുവരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തി.

0: പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ. 0474-293-1111 0474-293-1111 വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10 മണിക്ക്.
1: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗാഗുരു.

0: വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 മണി വരെ നമ്മുടെ സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ
1: മോളെ, ഇത് കിന്നക്കടയിലേതയാ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ ചേച്ചി.
1: എന്റെ ഇളയ മകളുടെ ജീതുവിന്റെ ശ്യാം കുമാറിന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് June 21 ഞായറാഴ്ച. ഒരു വിശ്വസ് പറയണം, അന്നേരം വിളിച്ചാ കിട്ടിയില്ലെങ്കിലോ.
0: ഗീതു എന്നല്ലേ പേര്?
1: ഗീതും ശ്യാം കുമാറും.
0: ഗീതു. ഓക്കെ. അപ്പോൾ ശ്യാം കുമാർ ചേട്ടനും ഗീതു ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വർഷാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ അമ്മ.
2: എന്റെ അനിയത്തിയുടെ കൊച്ചുമോടെ ബർത്ത്ഡേ മീനാക്കി. അവർക്ക് 1000 ആശംസകൾ ഞാൻ പറയുന്നു.
0: ഓക്കെ.
2: മീനാക്ഷിക്ക് ബർത്ത്ഡേ ആശംസകൾ പറയണേ.
0: ഓക്കെ അമ്മ. അപ്പോൾ മീനാക്ഷി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ.
3: ഞാൻ മുഖത്തിലേന്ന് വിളിക്കുക. എന്റെ നാത്തിന്റെ മോന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആദ്യ എന്നാ പേര്? ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു.
0: ഓക്കെ, അപ്പോൾ ആദ്യ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോള് 0474 2931 1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഇന്ന് 3 ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ അഡ്രിയാൻ നെപ്പോളിയന്, ഈ നെപ്പോളിയന് ഞങ്ങളുടെ ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലൂക്കാച്ചൻ. വിഷസ് ഫ്രം നിയൻരാജ്, അയൻരാജ്, അനുരാജ്, നിവ്യ ഫ്രം കണ്ടച്ചറിൽ നിന്നാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ അഡ്രിയൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474 2931 1111. 9 മണിവരെയാണ് നമ്മുടെ സമയം. അതുപോലെ ആശംസകൾ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹലോ മോളെ, നമസ്കാരമുണ്ട്. ഇരവിപുരത്ത് നിന്നും ദീപ ചേച്ചിയാണ്. മന്നത്ത് സ്കൂളിലെ ടീച്ചറായിരുന്ന ബീന ചേച്ചിയുടെ കൊച്ചുമകൾ ചാരുകുട്ടിക്ക് 100 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ദീപ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. സ്മിത ടീച്ചറുടെ കൊച്ചുമകളായ ചാരുകുട്ടിക്ക്. ഓക്കെ, അപ്പോൾ ചാരുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ അടുത്തൊരാശംസ അറിയിച്ചിരിക്കുന്നത്, ഇന്നലെ 1 വയസ്സ് പിറന്നാൾ ആഘോഷിച്ച മോൾ നാസറുദ്ദീൻ ഇക്കയുടെ കൊച്ചുമകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. മായച്ചേച്ചിയാണ് തിരുമുല്ലാവാരത്ത് നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഞാൻ മുണ്ടയ്ക്കൽ നിന്നും സാറാമ്മയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, വായനാശീലം ഉള്ള എല്ലാവർക്കും വായന ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ വിവാഹ വർഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് കൂടി പറയുന്നു. മുണ്ടയ്ക്കൽ നിന്നും സാറാമ്മയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു ആശംസ ഉഷാ ശിവനാണ്. ഗുഡ് മോർണിംഗ് ഫിലോമിന മോൾ, ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ കൊച്ചുമകൾ ചാരു മോളുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് ഉഷ ആൻറ്റിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുന്നു. ഇന്ന് വായനാ ദിന ആശംസകൾ നേരുന്നു എന്ന് ഉഷയ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ആശംസ അറിയിച്ചിരുന്നത് മോളെ ഫിലോമിന ചന്ദ്രക അമ്മയാണ്. ഇന്ന് വായനാ ദിന ആശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് വിളിക്കുന്നതും ബർത്ത്ഡേ ആഘോഷിക്കുന്നതും വിവാഹ വർഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു എന്ന് ചന്ദ്രകാമ്മ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിൻ്റെ ആശംസകൾ നേരുന്നു.

0: സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനദിന ആശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് വിളിച്ചവർക്കും ഇന്ന് വിവാഹവർഷം ആഘോഷിക്കുന്നവർക്കും ജന്മദിനം ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: ബിരുദ പരീക്ഷയിൽ കൊല്ലം ശ്രീനാരായണ കോളേജിന് റാങ്കുകളുടെ തിളക്കം. കേരള സർവകലാശാലയുടെ ബിരുദ ഫലപ്രഖ്യാപനത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കുകയാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. വിവിധ പഠന വിഭാഗങ്ങളിലായി 5 1-ആം റാങ്കുകളും 4 2-ആം റാങ്കുകളും 3 3-ആം റാങ്കുകളും നേടുകയുണ്ടായി. നേട്ടങ്ങളുടെ തിളക്കത്തിന് മാറ്റുകൂട്ടി കോളേജിലെ വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികൾ 10 സ്ഥാനങ്ങളിൽ നിരവധി റാങ്കുകളാണ് സ്വന്തമാക്കിയത്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതി പിന്തുടർന്നിരുന്ന അവസാന ബിരുദ ബാച്ചിൻ്റെ പരീക്ഷാഫലമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് വരുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിലും മികച്ച വിജയം തുടരാനാകുമെന്നാണ് കൊല്ലം ശ്രീനാരായണ കോളേജിലെ അധികൃതർ പ്രതീക്ഷിക്കുന്നത്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസുകരിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: walk. Walk.
1: Walk is spelled as W A L K.
2: This is a verb. It means to move along by putting one foot in front of the other, allowing each foot to touch the ground before lifting the next. മലയാളത്തിൽ നട, നടത്തം, നടപ്പ്, നടക്കുക, നടന്നു പോവുക.
1: താങ്ക് യു ഓൾ.

0: ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ബെയ്റൂട്ട് എന്ന പ്രദേശത്തെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ചാണ്. ഈ ബെയ്റൂട്ട് എന്ന് പറഞ്ഞ പ്രദേശം ബെയ്റൂത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലെബനന്റെ തലസ്ഥാനം, ലെബനൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ലെബനനിലെ ഏറ്റവും വലിയ നഗരവും ബെയ്റൂട്ട് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ബെയ്റൂട്ട്. രാജ്യത്തിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബെയ്റൂട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ബെയ്റൂട്ടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ BC 15 എഴുതപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ ലേഖനമായ ടെൽ എൽ അമൻറ്റയിലാണ് ഈ മെട്രോപോളിസിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ BC 15 മുതൽ തിരക്കേറിയ ഒരു നഗരം തന്നെയായിരുന്നു ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇന്നുവരെ നഗരം ജനവാസമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ജനവാസമുള്ള ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട്. ഇംഗ്ലീഷിൽ ബെയ്റൂട്ട് എന്നും ഫ്രഞ്ച് ഭാഷയിൽ ബെയ്റൂത്ത് എന്നും പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ലെബനന്റെ സമ്പദ്ഘടനയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ബെയ്റൂട്ട് പ്രശസ്തമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്. ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലെവന്റ് മേഖലയിലെ 12 വലിയ നഗരവും അറബ് ലോകത്തിലെ 16 വലിയ നഗരവുമാണ് ഇത്. മെഡിറ്ററേനിയൻ മധ്യഭാഗത്ത് ഉള്ള ഒരു ദ്വീപിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000+ വർഷത്തിലേറെയായി ബെയ്റൂട്ടിൽ ജനവാസമുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ബെയ്റൂട്ട്. കിഴക്കിന്റെ പാരീസ് എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് ബെയ്റൂട്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ ഈ ലെബനോന്റെ ബെയ്റൂട്ടിനും ഒരു രക്ഷാധികാരിയായ വിശുദ്ധനുണ്ട്. വിശുദ്ധ ജോർജാണ്, സെയിന്റ് ജോർജാണ് ഈ ഒരു നഗരത്തിന്റെ രക്ഷാധികാരിയായി കണക്കാക്കി വരുന്നത്. ലെബനന്റെ ഗവൺമെന്റ് ആസ്ഥാനമാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെബനൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നഗരം കൂടിയാണ് ഇത്. നിരവധി ബാങ്കുകളും കോർപ്പറേഷനുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ബറൂട്ട്, ഫ്രഞ്ച് ഭാഷയിൽ ബറൂട്ട് എന്നും അല്ലെങ്കിൽ ബറൂത്ത് എന്ന പേരിലുമൊക്കെയാണ് കുരിശുയുദ്ധകാലത്ത് ഈ ഒരു നഗരം അറിയപ്പെട്ടിരുന്നത്. ഇതിനോടൊപ്പം ഗ്രീക്കുകാർ ഈ പേരിനെ ബെറിറ്റോസ് എന്നും, അതായത് പുരാതന ഗ്രീക്കിൽ ബെറിറ്റോസ് എന്നും ഹെലനീസ് ചെയ്യുകയും റോമാക്കാർ ഇതിനെ ലാറ്റിനിൽ ബെറിറ്റസ് എന്നും വിളിച്ചു വന്നിരുന്നു. ചരിത്രത്താൽ സമ്പന്നമായ ഒരു നഗരം കൂടിയാണ് ബെയ്റൂട്ട്. ഡൗഡൺ പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ ഫിനീഷ്യൻ, ഹെലിനിസ്റ്റിക്, റോമൻ, ബൈസന്റൈൻ, അറബ്, ക്രുസേഡർ, പേർഷ്യൻ, ഒട്ടോമൻ അവശിഷ്ടങ്ങളുടെ പാളികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 5000+ വർഷങ്ങൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ ജനവാസം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതിനു മുൻപ് 10000+ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചുറ്റുമുള്ള പ്രദേശം ജനവാസമുള്ളതായിരുന്നു എന്നതിന്റെ ചരിത്രരേഖകളും ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രത്തെ പല വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാനും സാധിക്കും. ഫിനീഷ്യൻ കാലഘട്ടം, അതിനോടൊപ്പം തന്നെ ഹെലനിസ്റ്റിക് കാലഘട്ടം, റോമൻ കാലഘട്ടം, മധ്യകാലഘട്ടം, ഒട്ടോമൻ ഭരണം, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിഭജിക്കാനായിട്ട് സാധിക്കും. 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയോടുകൂടി ബെയ്റൂട്ട് യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി അടുത്ത വാണിജ്യ രാഷ്ട്രീയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. ലെബനൻ പട്ടിലും മറ്റ് കയറ്റുമതി ഉൽപ്പന്നങ്ങളിലുമുള്ള യൂറോപ്യൻ താല്പര്യങ്ങൾ നഗരത്തെ ഒരു പ്രധാന തുറമുഖമായും വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ അധികാരശൂന്യത, മതപരവുമായ സംഘർഷങ്ങൾ, വിഭാഗീയത, മേഖലയിലെ രാഷ്ട്രീയ ചലനാത്മകതയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ 1860-ലെ ലെബനൻ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് മാരണൈറ്റ് ക്രിസ്ത്യൻ അഭയാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനമായി ബെയ്റൂട്ട് മാറുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപദ്വീപിലാണ് ബെയ്റൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലെബനൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഇത് ഒരു ത്രികോണ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ചൂടുള്ള വേനൽക്കാല മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് നമുക്ക് ബെയ്റൂട്ടിൽ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കുകാർ, റോമാക്കാർ, അറബികൾ, ഒട്ടോമൻ തുർക്കികൾ, ഫ്രഞ്ചുകാർ തുടങ്ങി നിരവധി വ്യത്യസ്ത ജനതകളുടെയും നാഗരികതകളുടെയും സ്വാധീനത്തിൽ സമ്പന്നമായ ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമ്പന്നതയിൽ നിന്നാണ് അവരുടെ സംസ്കാരം വികസിച്ചത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിലെ ഡൗഡൗണ്ടിലെ നിയമവിദ്യാലയം ലോകത്തിലെ തന്നെ ആദ്യകാല നിയമ പഠന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന നിയമ പഠന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിനെ അറബ് ലോകത്തിന്റെ പാർട്ടി തലസ്ഥാനം എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം 2002 ബെയ്റൂട്ട് ഫ്രാങ്കോഫോണി അറബ് ലീഗ് ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ച നഗരമാണ്. 2007 മികച്ച ഫ്രാങ്കോഫോൺ പത്രപ്രവർത്തകരെ എല്ലാ വർഷവും ആദരിക്കുന്ന പ്രിക്സ് ആൽബർട്ട് ലോണ്ടർസിനുള്ള ചടങ്ങ് നടത്തിയ വർഷം, 2009 ജ്യൂസ് ഡി ലാ ഫ്രോങ്കോണിയും നഗരം ആതിഥേയത്വം വഹിച്ച വർഷം, അതേ വർഷം തന്നെ യുനെസ്കോ ഈ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അടുത്തതായിട്ട് ശ്രോതാക്കൾ കേൾക്കുന്നത് അമർന എന്ന പ്രദേശത്തെ കുറിച്ചാണ്. 18-ാം രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിലെ തലസ്ഥാന നഗരമായ അഗറ്റാറ്റന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ പുരാതന ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രമാണ് ഇത്. 1346 BCE സ്ഥാപിതമായ ഈ നഗരം ഫറവോ അഗനാറ്റന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ്. BCE 1332 അദ്ദേഹത്തിന്റെ മരണശേഷം ഉപേക്ഷിക്കപ്പെട്ട നഗരം കൂടിയാണ് ഇത്. എൽ അമർന, ടെൽ എൽ അമർന എന്നൊക്കെ പേരുകളിൽ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. കാലഘട്ടം ഈജിപ്തിലെ 18-ാം രാജവംശമാണ്. സ്ഥലം മിന്യ ഗവർണറേറ്റ് ആണ്. സ്ഥാപിതമായ വർഷം 1346 BCE ഈ നഗരം സ്ഥാപിതമായത്. നഗരത്തിന്റെ സവിശേഷത പരിശോധിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നൈൽ നദിയുടെ കിഴക്കേ കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്തത്. ഇന്നത്തെ ഈജിപ്ഷ്യൻ പ്രവിശ്യയായ മിനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമർണ കാലഘട്ടം മുതൽ പിൽക്കാല റോമൻ കാലഘട്ടം വരെ അഭിവൃദ്ധിപ്പെട്ട ഒരു നഗരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഗനാട്ടന്റെ നഗരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നഗരം കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് അഗനാട്ടിൻ്റെ. 1351-1334 BCE കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്നു അഗനാട്ടൻ. 18-ാം രാജവംശത്തിലെ 10-ാമത്തെ ഭരണാധികാരി യഥാർത്ഥത്തിൽ അമെൻഹോടോപ്പ് ആയിരുന്നു. അമുൻ തൃപ്തനായിരുന്നു എങ്കിലും ഹെലനിഡ് അമെനോഫിസ് എന്ന തന്റെ ഭരണത്തിന്റെ 5-ാം വർഷത്തിൽ അദ്ദേഹം അഗനാട്ടൻ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്നത് അമെൻഹോടോപ്പ് 3-ാമനായിരുന്നു. ഒരു ഫറവോ എന്ന നിലയിൽ പരമ്പരാഗതവും ബഹുദൈവ ആരാധനാപരവുമായ പുരാതന ഈജിപ്ഷ്യൻ മതം ഉപേക്ഷിച്ചതിനും ആറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റിനിസം അല്ലെങ്കിൽ ആരാധന അവതരിപ്പിച്ചതിനും അഗനാട്ടൻ ശ്രദ്ധേയനാണ്. മതനയം പൂർണ്ണമായും ഏകദൈവ വിശ്വാസമായിരുന്നോ അതോ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നോ, സമന്വയ വിശ്വാസമാണോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമാണോ എന്നതിനെക്കുറിച്ചുള്ള ഈജിപ്റ്റ് വ്യക്തികളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഈജിപ്റ്റോളജിസ്റ്റുകളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആറ്റന്റെ ആരാധനയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായി അല്ലെങ്കിൽ പുതിയ തലസ്ഥാന നഗരമായ അമർന അഥവാ അഗറ്റാറ്റൻ കണ്ടെത്തുന്നതുവരെ അഗനാറ്റൻ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അഗ്നാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റനിസം ആയിരുന്നു. ഈജിപ്തുകാർ പല പേരുകളിലാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്. അഗ്നാറ്റിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് 18th രാജവംശത്തിന്റെയും അഗ്നാറ്റിന്റെ പിതാവായ അമൻഹട്ടോപ് 3rd ഭരണകാലഘട്ടത്തിലും സൗര ആരാധന പ്രചാരത്തിൽ വളർന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ രാജ്യകാലത്ത് ഫറവോ സൂര്യനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.
5: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുകു നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നു വരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തിരിക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ 0474-293-1111, 0474-293-1111. വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10

അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുകു നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നുവരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തിരിക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ 0474-293-1111, 0474-293-1111. വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10 മണിക്ക്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: വായനാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വായനാ ഉത്സവം മൊഴിയും ഓർമ്മയും. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: നമ്മുടെ പഴയ ഗ്രാമീണ ലൈബ്രറികളുടെ പൊടി പിടിച്ച അലമാരകൾ മുതൽ ആധുനിക ഫോണുകളുടെ സ്ക്രീനുകൾ വരെ പുസ്തകങ്ങൾ എപ്പോഴും നമ്മോട് സംസാരിക്കാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രത്യേക പ്രക്ഷേപണമായ വായനാ ഉത്സവത്തിലേക്ക് സ്വാഗതം. മൊഴിയും ഓർമ്മയും. ഇന്ന് നമ്മൾ വെറും പുസ്തകങ്ങൾ തുറക്കുകയല്ല, നമ്മെ രൂപപ്പെടുത്തിയ ശബ്ദങ്ങളിലേക്കും ഓർമ്മകളിലേക്കും നമ്മുടെ ഹൃദയം തുറക്കുകയാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് റേഡിയോ ബിൻസിയറിലൂടെ സ്വാഗതം. ജൂൺ 19 വായനയുടെ വസന്തം വീണ്ടും നമ്മളിലേക്ക് എത്തുകയാണ്. പി എൻ പണിക്കർ എന്ന മഹത് വ്യക്തിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വായനാ മാസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വായനയുടെ വിളക്ക് വീണ്ടും തെളിയിക്കാൻ ഒരു പ്രത്യേക വിരുന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പോവുകയാണ്. തയ്യാറാണോ നിങ്ങൾ?
2: ഈ വൈകുന്നേരത്ത് നമ്മൾ എങ്ങോട്ടായി വലിയ പെട്ടിയും വേണ്ടി ഓടുന്നത്?
3: എടാ സഞ്ജു, ഇത് വെറും പെട്ടിയല്ല, ഇതിൽ അറിവാണ്, പുസ്തകങ്ങളാണ്. ഗ്രാമങ്ങൾ തോറും നടന്ന് ഗ്രന്ഥശാലകൾ ഉണ്ടാകാൻ പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
2: ആരാണ് ഈ പണിക്കർ സാർ?
4: അത് കേരളത്തിൽ വായനയുടെ വിപ്ലവം സൃഷ്ടിച്ച പി എൻ പണിക്കറായിരുന്നു. ഓരോ ഗ്രാമത്തിലും അദ്ദേഹം അറിവിന്റെ വെളിച്ചെത്തിച്ചു.
1: അതേ കൂട്ടുകാരെ, ആ ഒരു വലിയ മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അറിവിന്റെ ലോകം. ഇന്ന് മൊബൈൽ സ്ക്രീനുകളിൽ കണ്ണുനട്ടിരിക്കുന്ന നമ്മൾ മറന്നുപോയ ആ പഴയ പുസ്തകമണമുണ്ടല്ലോ, അത് തിരികെ പിടിക്കേണ്ട മാസമാണിത്.
5: ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഗ്രന്ഥശാലകൾ സമൃദ്ധമായി ഉണ്ടായതും അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. വീട്ടിൽ ഒരു ലൈബ്രറി എന്ന സങ്കല്പം മലയാളിയുടെ മനസ്സിൽ തുടങ്ങി വെച്ചതും അദ്ദേഹം തന്നെയാണ്. വായനശാല നാട്ടിലായാലും വീട്ടിലായാലും ഒരവശ്യ വസ്തു തന്നെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥശാലകളിൽ പോയി പുസ്തകം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സൗകര്യം വീട്ടിലൊരു കൊച്ചു ഗ്രന്ഥശാല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിനാദ്യം വേണ്ടത് വായനയുടെയും പുസ്തകത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരവബോധം ഉണ്ടാവുകയാണ്. പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, വായിക്കുകയും വേണം. വായിക്കാത്ത പുസ്തകങ്ങൾ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ പോലെയാണെന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മലയാളിക്ക് പുസ്തകങ്ങൾ പലപ്പോഴും അലങ്കാര വസ്തുക്കൾ മാത്രമാണ്. വീട്ടിൽ കുട്ടികൾക്ക് ഒരു കൊച്ചു വായനശാല ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, ഭംഗിയായി അവിടെ പുസ്തകങ്ങൾ അടുക്കി വെച്ചാൽ മാത്രം പോരാ, അവ വായിക്കുകയും വേണം. വായനയിലൂടെയാണ് പുസ്തകത്തിന് ജീവൻ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതൊരു നിർജീവ വസ്തു മാത്രം. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്ന് പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം കിട്ടുന്നതെന്ന് സാമുവൽ ബട്ട്ലർ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ കുട്ടികളുടെ സമയം കൂടുതലും മൊബൈൽ ഫോണുകളിലും ടെലിവിഷനുകളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമാണ് ചിലവാകുന്നത്. ഈ സാഹചര്യത്തിൽ വീട്ടിൽ അവർക്കായി ഒരു കൊച്ചു വായനശാല ഒരുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ വായനാശീലം രൂപപ്പെടുന്നത് പ്രധാനമായും വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കൾ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് അതിനോട് താല്പര്യം തോന്നും. അവർക്ക് വേണ്ടി ഒരു ചെറിയ ലൈബ്രറി വീട്ടിൽ തന്നെ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വായിക്കാനുള്ള ഒരാഗ്രഹം അവരിലുണ്ടാകും. അനുഭവങ്ങൾ ഉൾക്കൊള്ളാനുള്ള അനന്തമായ സാധ്യതയാണ് പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത്. മഹത്തായ ക്ലാസിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം മറ്റൊരു ജീവിതത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ടോൾസ്റ്റോയിയുടെയും ദസ്തോവ്സ്കിയുടെയും തകഴിയുടെയും ബഷീറിന്റെയും ഉറൂബിന്റെയും സൃഷ്ടികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സങ്കീർണമായ ഒരുപാട് ജീവിത സന്ദർഭങ്ങളെ ആണ് ഉൾക്കൊള്ളുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു അനുഭവതലം മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ മഹത്തായ സർഗാത്മക കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നാം എത്രയെത്ര ജീവിതങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്. സൈബീരിയയിലെ കഠിനമായ തണുപ്പും ആഫ്രിക്കയിലെ കൊടിയ ദീനതകളും ലാറ്റിൻ അമേരിക്കയിലെ ആഭ്യന്തര കലാപങ്ങളും ലോകമഹായുദ്ധകാലത്തെ ദുരന്തങ്ങളും സ്വാതന്ത്ര്യ സമരകാലത്തെ സഹനങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ അനുഭവങ്ങൾ സഹായിക്കുന്നു. കാരണം നമ്മൾ അനുഭവിക്കുന്ന യാതനകളെക്കാളും വേദനകളെക്കാളും എത്രയോ ഉയരത്തിലാണ് ഈ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും അവർ നേരിടുന്ന ജീവിത സങ്കടങ്ങളും. മനുഷ്യനെ കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുവാൻ വായന നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിജ്ഞാനപ്രദങ്ങളായ ധാരാളം വിവരങ്ങൾ വായനയിലൂടെ ലഭിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തെ രസകരമാക്കുവാനും ജീവിതം കൂടുതൽ ക്രിയാത്മകമാക്കാനും പുസ്തകവും പുസ്തകത്തിൻ്റെ വായനയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ ഒരു കൊച്ചു ലൈബ്രറി സജ്ജീകരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ വായനയെ പോഷിപ്പിക്കുവാനും വായനയിൽ താല്പര്യം കുറവായ കുട്ടികൾക്ക് വായനയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനവുമായിട്ട് മാറും. ഉന്നതമായ ഒരു ജീവിതബോധമാണ് നല്ല പുസ്തകങ്ങൾ സമ്മാനിക്കുന്നത്. ഏറ്റവും നല്ല പുസ്തകങ്ങളുള്ള വായനക്കാരന് ഒരു മോശപ്പെട്ട മനുഷ്യനാകുവാൻ സാധിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായി ഒരുക്കുന്ന വായനശാലയിൽ വിൽക്കുന്ന പുസ്തകങ്ങളുടെ ധാർമ്മികമായ നിലവാരവും പ്രതിബദ്ധാത്മകമായ ഉള്ളടക്കവും കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തെ അനുകൂലമായി സമീപിക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. നല്ല സുഹൃത്തുക്കളെ പോലെയാണ് പുസ്തകങ്ങൾ എന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം സമർത്ഥരായ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു, എല്ലായ്പ്പോഴും എൻ്റെ മിത്രങ്ങളായിരുന്നു പുസ്തകങ്ങൾ. 50+ വർഷങ്ങളായി പുസ്തകങ്ങൾ എനിക്ക് സ്വപ്നങ്ങൾ നൽകി. സ്വപ്നങ്ങൾ ദൗത്യങ്ങളിലേക്ക് നയിച്ചു. ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പുസ്തകങ്ങൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു. നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാഖമാരെ പോലെയാണ്. എൻ്റെ ഹൃദയത്തെ അവ സൗമ്യമായി സ്പർശിക്കുന്നു. അതുകൊണ്ട് യുവ സുഹൃത്തുക്കളെ, പുസ്തകങ്ങളെ നിങ്ങൾ ചങ്ങാതിമാരാക്കുക. പുസ്തകങ്ങളാണ് നിങ്ങളുടെ നല്ല കൂട്ടുകാർ. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ തന്നെ കുടിയിരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു കൊച്ചു വായനശാല തന്നെ തയ്യാറാക്കുക. അതൊരിക്കലും നഷ്ടമാകില്ല. എപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയുന്നു. വീട്ടിൽ പുസ്തകമിരുന്നാലും ഒരു വായനശാല തന്നെ ഉണ്ടായാലും വായിക്കുവാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നാരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ അത് ശ്വസിക്കുവാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. വായന നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരം പരാതി പറച്ചിലുകൾ അസ്തമിക്കുന്നു. നല്ല വായന വെളിച്ചം സൃഷ്ടിക്കുന്നു. വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഇരുട്ടിന് പ്രവേശനമില്ല. ജീവിതത്തെ മുഴുവൻ അത് പ്രകാശമാനമാക്കുന്നു. വായനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം സൂര്യപ്രഭയുള്ളതാക്കാം. കുട്ടികൾക്കായി ഒരു കൊച്ചു വായനശാല വീട്ടിൽ തയ്യാറാക്കുന്നതോടെ അതിനെ ഒരു തുടക്കം കുറിക്കാം. എപ്പോൾ നിങ്ങൾ വായനയുടെ വിശാലമായ ലോകത്ത് പ്രവേശിക്കുന്നുവോ അപ്പോൾ മുതൽ ജീവിതം അർത്ഥപൂർണമാവാൻ തുടങ്ങുന്നു. ഒരു സാധാരണ മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നത് വായനയിലൂടെ മാത്രമാണ് എന്ന തിരിച്ചറിവാണ് ഈ വായനാ ദിനത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്.
1: നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട വായനക്കാർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ സ്വാധീനിച്ചൊരു പുസ്തകം, അല്ലെങ്കിൽ ഞാൻ വായിച്ചൊരു പുസ്തകം, അതാണ് ഇന്ന് നമ്മൾ അവരോട് ചോദിച്ചത്.
6: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ്പിള്ള ആണ്, ഓഥർ ഓഫ് സീക്കേഴ്സ് ട്രെഷർ. നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബുക്കിനെ പറ്റിയാണ്, അതായത് ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. ഈ ബുക്ക് 300 വർഷോളം പഴക്കമുണ്ട്. ഞാനിത് ആദ്യം വായിക്കുന്നത് ഞാൻ 6th standard പഠിക്കുമ്പോഴാണ്. ഒരു അബ്രിഡ്ജ്ഡ് വേർഷൻ ആണ്. ഒബ്വിയസ്ലി ഇത് വലിയ ഒരു ബുക്കാണ്. എന്റെ അബ്രിഡ്ജ്ഡ് വേർഷൻ ആണ് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത്. കൊച്ചിലെ പലതവണ ഞാൻ വായിച്ചിട്ടുണ്ട്, പല ഫോംസിലും വായിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഓത്തറിന്റെ പേര് അലക്സാണ്ടർ ഡുമേ ഇൻ ഫ്രഞ്ച്. ഈ നോവൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഫ്രഞ്ചിലാണ്. അത് ഇംഗ്ലീഷിൽ പലരും തർജ്ജമ ചെയ്തിട്ടുണ്ട്, അബ്രിഡ്ജ് വേർഷനും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനും കാരണം ഇത് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അയാൾ അനുഭവിച്ചു ബുദ്ധിമുട്ടുകളും എല്ലാം അതെല്ലാം അതിജീവിച്ച് ട്രയംഫന്റ് ആയിട്ട് വന്ന ഒരാളുടെ കഥ. അതായത് അയാൾ 20 വയസ്സിൽ അയാൾ കൊച്ചിലെ ഷിപ്പിലൊക്കെ ജോലി ചെയ്ത് അയാളുടെ മിടുക്കും കഴിവും കാരണം 20 വയസ്സിൽ ക്യാപ്റ്റനാക്കി അയാളെ. അപ്പം അതിന് ബാക്കിയുള്ളവർക്കൊക്കെ അസൂയയായിരുന്നു അയാളോട്. അങ്ങനെ അയാളെ ഒരു ട്രാപ്പിലാക്കും. അവസാനം അയാളുടെ അറസ്റ്റിലേക്ക് അത് പോകും. അങ്ങനെ അയാളെ ജയിലിലും ആക്കും. ജയിലിലാക്കി അവിടെ ഒരു ആളെ പരിചയപ്പെടും, അബീഫ് എഫറിയാന്നും പറഞ്ഞു, ഗോവക്കാരൻ, ഫ്രാൻസിലെ ഒരു ജയിലിലാണ്. അപ്പം ആ അബീഫറിയ വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ അയാൾ പല കഥകളും പറയും, കെട്ടുകഥകളാണെന്ന് അയാൾ വിചാരിക്കും ആദ്യം. പക്ഷെ പിന്നെ മനസ്സിലാവും എവിടേക്കോ ട്രഷേഴ്സ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കും. അവസാനം മരിക്കുമ്പോൾ ഈ എഡ്മണ്ട് ഡാണ്ടി എന്ന് പറയുന്ന ഹീറോയ്ക്ക് എസ്കേപ്പ് ചെയ്ത് ആ ട്രഷേഴ്സ് എല്ലാം കിട്ടും. എന്നിട്ട് അയാള് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ആരും അയാളെ മനസ്സിലാക്കുന്നില്ല. അയാളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അയാൾ കല്യാണം കഴിക്കാൻ പോയ കുട്ടിയുമായി വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ അയാളോട് ഇതെല്ലാം ചതിയൊക്കെ ചെയ്തവരോട് അയാള് ഓരോരുത്തരായിട്ട് ഓരോന്നായിട്ട് അവരോട് തിരിച്ചയാൾ പകയുടെ അടുത്ത് അവരെയൊക്കെ നശിപ്പിക്കും. അതാണ് കഥ. അപ്പൊ എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഈ ബുക്ക് വായിക്കുമായിരുന്നു. എന്ന് വെച്ചൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബുക്ക് വായിക്കുമ്പോ എനിക്ക് കുറച്ചെല്ലാം നല്ലപോലെ കറേജും കോൺഫിഡൻസും ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഈ ബുക്ക് മറക്കത്തില്ല. ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ട്, ഒരു 10 കൊല്ലം മുമ്പ് ഒന്നുകൂടെ ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്കും ഒക്കെ ഈ അനുഭവം വരുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.
7: ഞാൻ ടോണി, ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 3-ാം വർഷ ചരിത്ര വിഭാഗം വിദ്യാർത്ഥി. ജീവിതത്തിൽ എന്തെങ്കിലും വായിച്ചിട്ടില്ലാത്തവരായി ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാവൂ. നാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ ബോർഡുകളോ അല്ലെങ്കിൽ എവിടെയായി എന്ന് നോക്കാനായി ചില കടകളുടെ മുകളിൽ എഴുതിയിരിക്കുന്ന സ്ഥലപ്പേരുകളോ ഒക്കെ വായിച്ചിട്ടുള്ളവരായിരുന്നു. വായനയുടെ ശീലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോ ഇന്ന് വായനയുടെ ശീലം കൂടുതൽ പങ്കുവയ്ക്കുന്നതിനായി ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ചില ബുക്കുകളും അതിലെ കഥകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ആശ്രമം ESA ഹോസ്പിറ്റലിൽ മിക്ക പ്രാവശ്യവും ഈ അഡ്മിറ്റ് ആവുന്ന ഒരു ശീലമുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴേക്കും അവിടെയായിരുന്നു അഡ്മിറ്റ് ആവുന്നത്. അപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു രസകരമായ, എന്നെ ഇപ്പോഴും പുസ്തകത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ ധാരാളമാണ്. പണ്ട് ആശുപത്രി കിടക്കയിൽ ഇഞ്ചക്ഷന്റെയും മരുന്നിന്റെയും ഒക്കെ വെറുപ്പും മുഷിപ്പും ഒക്കെ അനുഭവിച്ചു കിടക്കുമ്പോൾ രാവിലെയാകുമ്പോൾ ചേട്ടന്മാർ ബാലരമ, മംഗളം, മിന്നാമിന്നെ, കളിക്കുടുക്ക എന്നീ കുറെ മാസികകളുമായി വാർഡിലേക്ക് വരും. അവരെ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷമാണ്. അത്തരം പുസ്തകങ്ങൾ വായിച്ച് അതിലെ പേപ്പറുകളൊക്കെ വെട്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലെ വായനാശീലവും വളർന്നു വന്നു. കഥയിൽ നിന്നും കവിതയിൽ നിന്നും നോവലിലേക്ക് ഞാൻ പതിയെ പതിയെ ചേക്കേറി തുടങ്ങി. അങ്ങനെ എൻ്റെ +2 കാലയളവിൽ ഞാൻ ഒരു ബുക്ക് വായിക്കുവാൻ ഇടയായി. പ്രൊഫസർ TJ ജോസഫ് എഴുതിയ അറ്റുപോകാത്ത ഓർമ്മകൾ എന്നായിരുന്നു ആ ബുക്കിൻ്റെ പേര്. ഒരു കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫ് തൻ്റെ ക്ലാസ്സിലെ ചെറിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിക്കുകയുണ്ടായി. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില വാക്കുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ വ്രണപ്പെടുത്തി എന്നാരോപിച്ച് അധ്യാപകൻ്റെ കൈ വെട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വലതു കൈപ്പത്തി ഛേദിച്ചു കളഞ്ഞ ആ ദുസ്സഹനീയമായ സംഭവത്തെയാണ് അദ്ദേഹം ആ ബുക്കിലൂടെ വെളിപ്പെടുത്തുന്നത്.
0: മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഒന്ന് അച്ചടിയുടെ കണ്ടുപിടുത്തമാണ്. ചൈനയിൽ ഉത്ഭവിച്ച വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് മുതൽ ജർമ്മനിയിലെ ജൊഹാനസ് ഗട്ടൻബർഗ് നിർമ്മിച്ച ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സിനെ വരെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഞാൻ വായനയിലേക്ക് കടന്നതിന്റെ മുഖ്യ കാർമ്മികൻ എന്റെ പിതാവാണ്. അദ്ദേഹം ഒരു പുസ്തക പ്രേമിയാണ്. എപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞു കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചു തന്ന് അതിലെ അക്ഷരങ്ങളിലൂടെയും കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും എന്നെ ആനയിച്ചു, എന്നെ ഒരു പുസ്തക പ്രേമിയാക്കി മാറ്റി. ആദ്യം പരിചയപ്പെട്ടത് റഷ്യൻ പരിഭാഷ പുസ്തകങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പുസ്തകങ്ങൾ അക്കാലത്ത് ധാരാളം ലഭിച്ചിരുന്നു. പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അതിന്റെ വിതരണക്കാർ. മിതമായ നിരക്കിൽ ലഭ്യമായിരുന്നു ആ പുസ്തകങ്ങൾ. റഷ്യൻ നാടോടിക്കഥകൾ, ലിയോ ടോൾസ്റ്റോയുടെ ബാലകഥകൾ, ലെനിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എന്റെ മനസ്സിലേക്ക് ഈ അവസരത്തിൽ കടന്നു വരികയാണ്. റഷ്യൻ നാടോടിക്കഥകൾ വായിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ആദ്യം വായിച്ചു തുടങ്ങിയ പുസ്തകം ഏതാണെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി ചിത്രങ്ങളുള്ള, ചുവന്ന തുണി കൊണ്ടുള്ള ബൈൻഡുള്ള ഒരു റഷ്യൻ ബാലസാഹിത്യമാണ്. അതിൽ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും. ആ ദൃശ്യങ്ങളുടെ പിന്നിൽ കുഞ്ഞു കുഞ്ഞു കഥകളും ഉണ്ടായിരുന്നു. മഴ നനഞ്ഞു വരുന്ന ഉറുമ്പ്, മഴയത്ത് മുളച്ച വലിയ കൂണുകൾ, മഴ നനഞ്ഞു വരുന്ന ഉറുമ്പുകൾ മഴ നനയാതിരിക്കാൻ ആ കൂണിന്റെ താഴേക്ക് ഓടിക്കയറുന്നതും, അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഇരയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളും, അങ്ങനെ അനേകം ദൃശ്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആദ്യത്തെ ആ വായന തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. ആ പുസ്തകം തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നീട് പലപ്പോഴും എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ ആ പുസ്തകവുമായിട്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ചെന്നിരിക്കും, എന്നിട്ട് ആവശ്യപ്പെടും ആ കഥകളൊക്കെ വായിച്ച് കേൾപ്പിക്കാനായിട്ട്. ഓരോ പേജിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ ചിത്രങ്ങൾ കാണിച്ച് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകം തന്നെയാണ് എൻ്റെ വായനയിലെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. പിന്നീട് ബാലമാസികകളും കോമിക്സും, അതിൽ തന്നെ ഇന്ദ്രജാൽ കോമിക്സിന്റെ ഫാൻറ്റം അദ്ദേഹം എൻ്റെ വീര നായകനായി മാറി ബാല്യത്തിൽ. അത് കഴിഞ്ഞ് വായന കുറച്ച് വിപുലമായി. അബ്രിജ് ക്ലാസിക്സിലോട്ട് ആ വായന കടന്നു. വിശ്വസാഹിത്യത്തിലെ പ്രമുഖരുടെ കൃതികൾ അല്ലെങ്കിൽ നോവലുകൾ വളരെ ചുരുക്കി അവതരിപ്പിച്ച പുസ്തകങ്ങളായിരുന്നു ഈ അബ്രിജ് ക്ലാസിക്സ്. അതിൽ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആ വായനയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് ആയിരുന്നു. ഡിക്കൻസിന്റെ പുസ്തകങ്ങളിൽ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഒളിവർ ട്വിസ്റ്റ്, ടെയിൽ ഓഫ് ടു സിറ്റീസ്, എ ക്രിസ്മസ് കരോൾ, ഇവയെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച പുസ്തകങ്ങളായിരുന്നു. കുറച്ചും കൂടെ മുതിർന്നപ്പോൾ വായന മലയാള സാഹിത്യത്തിലേക്കും ചേക്കേറി. അവിടെ ബഷീർ തന്നെയായിരുന്നു പ്രിയപ്പെട്ടത്. ആ ഭാഷയിൽ ഞാൻ കുരുങ്ങിപ്പോയിട്ടുണ്ട്. ആ ദർശനത്തിൽ ഞാൻ പ്രപഞ്ച സ്നേഹത്തെ കണ്ടു. എം മുകുന്ദനും പ്രിയപ്പെട്ടതാണ്. പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നിലെ വായനക്കാരനെ ഭ്രമിപ്പിച്ചു. വായനക്കാരന് എല്ലാ പുസ്തകവും ഒരു പുതിയ ലോകത്തെ തുറന്നിടുന്നു. അതിന് അവസാനമല്ല, തുടർക്കഥയാണ്. അത് സ്വപ്നമാണ്, പുതിയ പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നം. ഒരു കാത്തിരിപ്പ്, ഒരു വായനക്കാരന്റെ കാത്തിരിപ്പ്. വായന അനുഭവം പങ്കുവച്ചത് ബോണി.
8: എന്റെ പേര് സരിതാ ചന്ദ്രൻ. ഞാൻ കൊല്ലം മുഖത്തല MGTHS ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. വായനയുടെ ആഹ്ലാദ തീരത്തേക്ക് എത്തി. നിരവധി പുസ്തകങ്ങൾ വായിച്ചു. കടലോളം പുസ്തകങ്ങൾ വായിക്കാനുമുണ്ട്. അങ്ങനെ വായിച്ച ഒരു പുസ്തകത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. നസീഫ് കലയത്ത് എഴുതിയ ജനപ്രിയ മലയാള നോവലായ ഖദീജ. അബൂക്ക എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആയിഷ എന്ന ആദ്യ പ്രണയത്തിന്റെയും ഖദീജ എന്ന നിത്യപ്രണയത്തിന്റെയും ഹൃദയസ്പർശിയായ കഥയാണ്. പ്രണയത്തിന്റെ ആഴവും നന്മയും വരച്ചു കാട്ടുന്ന ഈ നോവൽ നഷ്ടങ്ങളും സൗഹൃദങ്ങളും ദാർശനികതയും ഒക്കെ കലർന്ന ഒരു വൈകാരിക അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഖദീജ ഒരു സാധാരണ നോവൽ മാത്രമാണ്. ഭാഷ കൊണ്ടോ പ്രമേയം കൊണ്ടോ യാതൊരു പുതുമയും ഈ നോവൽ നമുക്ക് നൽകുന്നില്ല. പുസ്തകത്തിന്റെ ആമുഖത്തിൽ നസീഫ് അത് ഇങ്ങനെ എഴുതി വെക്കുന്നു. എല്ലാ കെട്ടുകഥകളും എന്നോ നടന്നതോ കേട്ടതോ ആയ കഥകളിലേക്ക് നമ്മുടെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിറക്കുന്നതാണ്. കെട്ടുകഥകളെല്ലാം ആരൊക്കെയോ കേട്ട കഥകളാണ്. വായിച്ചു തുടങ്ങുമ്പോൾ കുറെ കൂടി ശാന്തമായ മനസ്സോടെ വായിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. വരികളിൽ കണ്ടുമറഞ്ഞ ജീവിതങ്ങളെയോ മനുഷ്യരെയോ കണ്ടെത്താൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചാൽ അത്രയേ ആ ശ്രമം കൊണ്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. എഴുതിയതിലും ഭംഗിയായി. വായിക്കാൻ കഴിയട്ടെ ഇത്ര മനോഹരമായ വാചകങ്ങൾ. ചില പുസ്തകങ്ങൾ നമ്മൾ ചിന്തയിലൂടെ വായിക്കുമ്പോൾ മറ്റു ചില പുസ്തകങ്ങൾ ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത്. എഴുത്തുകാരൻ വായനക്കാരിലേക്ക് പുസ്തകം എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് വായനക്കാരന് ഇഷ്ടമുള്ള രീതിയിൽ വായിച്ചെടുക്കാം. അത്തരത്തിൽ വായനക്കാരിലേക്ക് എത്തിയ ഒരു പുസ്തകമാണ് ഖദീജ. പകരം വയ്ക്കാനാവാത്ത മനുഷ്യരുണ്ടാകും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കുക എന്ന് നമ്മെ ഈ നോവൽ ഓർമ്മിപ്പിക്കുന്നു. ഈ നോവലിലെ ഓരോ കഥാപാത്രങ്ങളും ആരുടെയൊക്കെയോ ജീവിതത്തിലെ പകരം വയ്ക്കാനാവാത്ത മനുഷ്യർ തന്നെയാണ്. തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം നോവലുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമാകുക തന്നെ ചെയ്യും. വ്യത്യസ്ത ഹൃദയതലങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഒരു മാസ്മരിക ലോകത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ചുയർത്താനും വായനയെന്ന മഹാസാഗരത്തിന് കഴിയും. അതാസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും വായന ദിന ആശംസകൾ.
9: ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
10: നമസ്കാരം. റേഡിയോ ബിൻസുകളിലെ എല്ലാ ശ്രോതാക്കൾക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം. വായനാ ദിനത്തിൽ എന്നെ സ്വാധീനിച്ച, ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഫരണികൾ. അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബാബു എബ്രഹാമാണ്. മലയാള സാഹിത്യത്തിലെ കുടിയേറ്റ സാഹിത്യം, അതായത് മൈഗ്രേഷൻ ലിറ്ററേച്ചർ, എപ്പോഴും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാടിന്റെ വിഷകന്യക മുതൽ ഇങ്ങോട്ട് നീളുന്ന ആ നിരയിൽ ഇടുക്കിയുടെ മണ്ണും അവിടുത്തെ മനുഷ്യന്റെ വിയർപ്പും അടയാളപ്പെടുത്തുന്ന കൃതിയാണ് ബാബു എബ്രഹാമിന്റെ കമ്പിളികണ്ടത്തെ കൽഫരണികൾ. ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ടം, പാറത്തോട്, മുരിക്കാശ്ശേരി, തുള്ളിക്കോട്, കുരുവിള സിറ്റി എന്നീ ഗ്രാമത്തിന്റെ പരിണാമമാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. കാടും വന്യമൃഗങ്ങളെയും നിറഞ്ഞ ഹൈറേഞ്ചിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി കൃഷിയിടങ്ങൾ വെട്ടിത്തെളിച്ച സാധാരണക്കാരായ കർഷകരുടെ കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതം തേടി മലകയറിയവരുടെ സ്വപ്നങ്ങളും നിരാശകളും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ ഈ നോവലിന്റെ വരികൾക്കിടയിൽ കാണാം. എന്നാൽ ഇതിലെ മറ്റൊരു പ്രധാന കാര്യം, ഈ പുസ്തകത്തില് ഏറെ പ്രതിപാദിക്കുന്നത് ഈ എഴുത്തുകാരന്റെ ജീവിതയാത്ര തന്നെയാണ്. കൽഫരണികൾ എന്ന് വെറുമൊരു പദമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പാദ്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കഥാപാത്രങ്ങൾ ഈ കൽഫരണികളെ ഉപയോഗിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ അധ്വാനത്തിന്റെ ഫലം കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടും ഇതിന്റെ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തും ഇത്തരം കൽപ്പരണികളുടെ പ്രതീകം. അതുപോലെ തന്നെ മാഞ്ഞുപോകാത്ത ഒരു കാലഘട്ടത്തിന്റെ അടയാളമായും ഈ കൽഫരണികളെ നമുക്ക് കാണാം. ഇതൊരു ഓർമ്മ കുറിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ രചന സാധ്യമാക്കിയത് സാധാരണ മഷി ഉപയോഗിച്ചല്ല, മറിച്ച് കഥാകാരന്റെ ഹൃദയരക്തം നിറച്ച പേന കൊണ്ടാണ്. ഇതില് നമുക്ക് വളരെ വലിയ അത്ഭുത കാഴ്ചകൾ കാണാൻ സാധിക്കും. കാലത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലും ഒക്കെ നിറച്ച കൽഫരണികളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മുടെ വായനയിലേക്ക് എത്തിക്കുന്നത്. ഈ സ്മരണകൾ വായനക്കാരനെ വല്ലാതെ അങ്ങ് പ്രചോദിപ്പിക്കും. പ്രത്യേകിച്ച് ഈ കലാകാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹം ജീവിതത്തോട് പൊരുതി ഈ കുടിയേറ്റ ഗ്രാമമായ പാറത്തോടെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ജീവിതത്തോട് പടവെട്ടി ഇന്ന് ഫ്രാൻസിലെ വിവിധ സർവകലാശാലയിലെ അധ്യാപകനായി ജോലിക്കെത്തുന്ന ആ കാലഘട്ടം വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്ര തന്നെയാണ് ഈ കമ്പിളികണ്ടത്തെ കൽഫരണികളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കഥാകാരനായ ശ്രീ ബാബു എബ്രഹാം തുറന്നു വെക്കുന്നത്. ഈ പുസ്തകത്തില് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഭാഗമെന്ന് പറയുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമായ ബാബു എബ്രഹാമിന്റെ അമ്മയായ നന്ദിക്കുന്നിൽ മേരി ഒരവസരത്തിൽ തന്റെ മകനോട് പറയുന്ന കുറച്ച് വാക്കുകളാണ്. അതിങ്ങനെയാണ്: ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തി കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. പൊങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ സ്വാർത്ഥതയില്ലാത്ത ഒരാനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. തീർച്ചയായിട്ടും നന്നുക്കുന്നിൽ മേരി എന്ന 28 വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ 4 കുട്ടികളുടെ അമ്മയായ ആ ധീര വനിതയുടെ വളരെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് എന്നെ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്.
11: നമസ്കാരം, എൻ്റെ പേര് ജയപ്രസാദ് എന്നാണ്. ഞാനൊരു ധനകാര്യ സ്ഥാപനം നടത്തുന്നു. എല്ലാവർക്കും തന്നെ വായനാ ദിന ആശംസകൾ. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ എനിക്ക് പറയുവാനുള്ളത് കുമാരനാശാന്റെ വീണപൂവിനെ കുറിച്ച് തന്നെയാണ്. ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു കവിതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം ആശാന്റെ കവിതകൾ ആശയ ഗാംഭീര്യം കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന മനോഹരമായ കവിതകളാണ്. നല്ല നല്ല ആശയങ്ങളും ജീവിത സന്ദേശങ്ങളും നമുക്ക് പകർത്തുവാൻ പറ്റിയ മനോഹരമായ കവിതകൾ രചിച്ച ആ കുമാരനാശാനെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ വീണപൂവിൽ എന്നെ ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ച 2 വരി എന്നത് ഈ

എന്നല്ല, താഴിയും ഒരിക്കൽ നശിക്കുമോർത്താൾ. ജീവിതം ക്ഷണികമാണ് എന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഈ വരികളിലൂടെ ആശാൻ പറയുന്ന. പൂവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇന്ന് നിനക്ക് വന്ന ഈ ഗതി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾ ചരാചരങ്ങൾക്കെല്ലാം ഈ ഒരു ഗതി തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയം ഇതെല്ലാം നശിച്ചേ തീരും. അപ്പോ ഇതൊരു മഹത്തായ ജീവിത സന്ദേശമാണ്. ഈ ലോകത്ത് ആരും തന്നെ പെർമനന്റ് അല്ല. ഈ ഒരു മനോഹരമായ സന്ദേശം ആശ നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ, മറ്റൊരാൾക്ക് ദോഷത്തെ ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത് എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ശ്രീനാരായണ ഗുരുദേവന്റെ വരികളിലൂടെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ആത്മോപദേശ ശതകം. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി അത് മറ്റൊരാൾക്ക് ദോഷത്തെ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ അതെനിക്ക് തന്നെ ഭാവിയിൽ ദോഷമായിട്ട് വരും എന്ന ആ കർമ്മഫല സിദ്ധാന്തത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞു.

0: സംഗോസ്തു അകർമ്മണി. അർജുന, നീ കർമ്മം ചെയ്യുമ്പോ അതിന്റെ ഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്, നീ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കർമ്മങ്ങളെല്ലാം ലോകനന്മയ്ക്കായിരിക്കണം, അത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടി അതിന്റെ സ്വാർത്ഥമായ ഫലചിന്തയോടുകൂടി നീ കർമ്മം ചെയ്യുവാൻ പാടില്ല, നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം, അതുപോലെ തന്നെ ഫലത്തിൽ നീ ആശ വയ്ക്കരുത്. ഇങ്ങനെ ഒരു മഹത്തായ സന്ദേശം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിന ആശംസകൾ.
1: ഒരു മഴക്കാലവും കയ്യിലൊരു ചൂട് ചായയും പിന്നെ പ്രിയപ്പെട്ടൊരു പുസ്തകവും, ഇതിലും വലിയൊരു സുഖം വേറെന്തുണ്ട് ലോകത്ത്? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളികളുടെ ഏകാന്തതയും മാനസിക വേദനകളുടെയും പ്രതീകമായ വേലായുധന്റെ കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ?
2: പ്രശസ്ത മലയാള സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരുടെ സുപ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതിൻ്റെ കഥയാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത്. ഒരു പഴയ നായർ തറവാട്ടിലെ ഒരംഗമായിരുന്നു വേലായുധൻ. വേലായുധൻ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിലും ശാരീരികമായ വളർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാനസികമായി വളർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേലായുധൻ്റെ സ്വഭാവവും ചേഷ്ടകളും ഒക്കെ ഒരു കുട്ടിയുടെ പോലെയായിരുന്നു. വേലായുധന് എല്ലാവരോടും ഇഷ്ടമായിരുന്നു. പക്ഷേ വേലായുധനെ എല്ലാവരും ഒരു ശല്യമായിട്ടാണ് കരുതിയത്. വേലായുധൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി മാത്രമാണ് അല്പമൊക്കെ സ്നേഹം കാണിച്ചിരുന്നത്, പിന്നെ അമ്മയും. ബാക്കിയുള്ളവരെല്ലാം ഈ വേലായുധനൊരു അസൗകര്യം എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. ആ വീട്ടിലെ പല ചടങ്ങുകളും കല്യാണാലോചനകളും മറ്റുമൊക്കെ തടസ്സപ്പെട്ടത് ഈ ഒരു മനുഷ്യനെ കൊണ്ടായിരുന്നു. അന്ന് അവർ വേലായുധന് ഭ്രാന്താണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഭ്രാന്ത് ചികിത്സിക്ക് അല്ലെങ്കിൽ പ്രേതബാധയാണെന്നും വിശ്വസിച്ചിരുന്നു. അത് ചികിത്സിക്കാനായി ഒരിക്കൽ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ മന്ത്രവാദി മന്ത്രവാദത്തിന്റെ ഭാഗമായിട്ട് വേലായുധനെ കഠിനമായി പ്രഹരിച്ചു. ദേഹമാകെ പൊട്ടി നിലവിളിച്ചു വേലായുധൻ. എന്നിട്ടും ആർക്കും വേലായുധനോടൊരു സഹതാപവും തോന്നിയില്ല. അയാളുടെ ദീനം സുഖപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അയാളെ ബോധ്യപ്പെടുത്തിയത്. വേദന കൊണ്ട് പുള്ളയുന്ന വേലായുധനെ അമ്മ മാത്രം തലോടി വാത്സല്യപൂർവ്വം ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളിലും വേലായുധൻ ഒരു ശല്യമായി, വേലായുധന ഒരു പോരായ്മയായി, കുടുംബത്തിൻ്റെ മാനത്തിന് ഹാനിയായി തീരുന്ന അവസരത്തിൽ അവര് വേലായുധനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു. ഒരു വെരുകിനെ ഇട്ടിരുന്ന കൂടിനരികിൽ വേലായുധനെയും ഒരു ചങ്ങലയിൽ പൂട്ടി അവിടെ ഇരുത്തി ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. വേലായുധൻ അങ്ങനെ ഒരു ദിവസം യാദൃച്ഛികമായി കേട്ടത് അടുത്ത ദിവസം അമ്മുക്കുട്ടിയുടെ കല്യാണം നടക്കാൻ പോകുന്നുവെന്നാണ്. അയാൾക്കത് സഹിക്കാനായില്ല. കല്യാണത്തിന് പോകണമെന്ന ആഗ്രഹം ഉണ്ടായി. അയാൾ രാത്രി മുഴുവൻ ഇരുന്ന് ആ ചങ്ങല ഉരച്ചുരച്ച് അത് രാവിലെ ആയപ്പോൾ ചങ്ങലയും പൊട്ടിച്ച് വേലായുധൻ കല്യാണ പന്തലിലേക്ക് പോയി. അവിടെ ചെന്ന് പന്തലിന്റെ വാതിൽക്കായിയപ്പോൾ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളുമായി അവിടെ എത്തിയ വേലായുധനെ കണ്ട് ആ കല്യാണം മുടങ്ങുമോ എന്ന് ഭയന്ന് അമ്മുക്കുട്ടി പെട്ടെന്ന് അയ്യോ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അമ്മുക്കുട്ടിയും തന്നെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ വേലായുധന് പിന്നെ സഹിക്കാൻ പറ്റിയില്ല. അയാൾ അവിടെ നിന്നില്ല, അയാൾ ഇറങ്ങി നടന്നു. വഴിയിലൂടെ അയാൾ നടന്നു വരുമ്പോഴൊക്കെ ഞാനൊരു ഭ്രാന്തൻ തന്നെയാണ് എന്ന വിശ്വാസവുമായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അയാൾ മടങ്ങി വീട്ടിലെത്തി വീട്ടിൽ കൂടി നിന്നിരുന്ന ആളുകളോടെല്ലാം പറഞ്ഞ് ഞാനൊരു ഭ്രാന്തനാണ്, എന്നെ ചങ്ങലേക്കിടൂ. ഇതാണ് കഥ.
1: നമ്മൾ ഈ കേട്ട കഥ അവതരിപ്പിച്ചത് റേഡിയോ ബെൻസിയർ ഡയറക്ടർ ഫാദർ ഫെർഡിനൻഡ് പീറ്റർ. ഇനി നമ്മുടെ ജനപ്രിയ സെഗ്മെന്റായ
3: ക്വിസ് ആണ്. അപ്പൊ അതേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0424239311 എന്ന നമ്പറിലേക്കാണ്. ആരാണ് അപ്പൊ ആദ്യം ലൈനിൽ വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതേ കോളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474239311. അപ്പൊ ഇന്ന് വായനാ ദിനത്തിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ വിളിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0474239311 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മൾ കുറേ കഥകളും ഓരോരുത്തരുടെ വായനയെക്കുറിച്ചുള്ള ഓരോരോ സ്റ്റോറികളൊക്കെ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വായിക്കുക, വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കൂടത്തതേ ഉള്ളൂ എപ്പോഴായാലും. ഇൻ കേസ് ബുക്ക് ഇപ്പം ഒരുപാട് സ്റ്റോറികൾ പറഞ്ഞതിൽ ബുക്കുകൾ വായനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇൻ കേസ് നമുക്ക് ഇപ്പം ബുക്കുകളൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ പത്രമുണ്ട്, രാവിലെ എന്നും വരുന്ന പത്രമുണ്ട്, അതിൽ ഉള്ള വായനയായാലും മതി. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0444239311 എന്ന നമ്പർ. അവധി ആരാണ് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: അപ്പൊ ആദ്യം തന്നെ വായനാ ദിന ആശംസകൾ.
4: താങ്ക് യു.
3: ഓക്കെ, പേര് പറയോ?
4: എന്റെ പേര് തസ്നി.
3: തസ്നി, അപ്പൊ ചോദിക്കട്ടെ.
4: ആദ്യമായിട്ടാണ് ഇതിലേക്ക് വിളിക്കുന്നത്.
3: ആ, എല്ലാം സിമ്പിൾ ചോദ്യമാണ്, നമ്മുടെ വായനാ ദിനത്തിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ആരുടെ ഓർമ്മയ്ക്കായാണ് June 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ പി എൻ പണിക്കർ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ദസ്നി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474239311 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ പി എൻ പണിക്കറിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എല്ലാവരും വായനാ ദിനം ആചരിക്കുന്നത്, അതും June 19. അപ്പോ ഇങ്ങനെയുള്ള നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474239311 എന്ന നമ്പറിലേക്കാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റോറികളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലും ഓർമ്മ വന്നതാണ് നമ്മൾ വായിച്ചൊരു ബുക്കിനെ കുറിച്ച് ചിലപ്പോൾ നമുക്കും പറയാനൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നിയിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ കഥോട് കഥോരത്തിലായാലും നമുക്കതൊക്കെ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ വായിച്ച ബുക്കിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് ആ ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ പോവുകയാണ്. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു മൈൻഡ് ആയിരിക്കും, നമ്മൾ ആ വായനയിലൂടെ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, സാരമില്ല, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474249311 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
3: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
3: വായനാ ദിന ആശംസകൾ. ഓക്കെ ചേച്ചി, പേര് പറഞ്ഞു.
5: ശ്രീലത.
3: ശ്രീലത ചേച്ചി, അപ്പൊ ചോദിക്കട്ടെ. സാരല്ല, June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാന്ന് പറയണം. June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? കേട്ടില്ല. 86 ഒന്നും കൂടെ ഒന്ന് ചിലപ്പോ ട്രൈ ചെയ്ത് നോക്കിയാൽ
5: കണക്ട്.
3: അല്ലല്ല, 86 87
5: അല്ല,
3: 80 അല്ല. അറിയോ, ഓക്കെ ചേച്ചി, വിഷമിക്കേണ്ട, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474239311 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഇതേപോലെയുള്ള നമ്മുടെ വായനാ ദിനത്തിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
3: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ഞാൻ നൂർജഹാനാണ്.
3: ഓക്കെ നൂർജഹാൻ ചേച്ചി, വായനാ ദിന ആശംസകൾ.
6: ഓക്കെ,
3: താങ്ക് യു. അപ്പൊ ചോദിക്കട്ടെ, June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്?
6: 1945
3: അല്ല,
6: 45
3: അല്ല അല്ല, 45 അത്രയൊന്നും പോകത്തില്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരും.
6: 1950
3: അല്ല, ആദ്യമായി ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഓക്കെ, സാരല്ല കേട്ടോ. ഓക്കെ ചേച്ചി, 1996 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, അക്കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ 1996 മുതലാണ് കേട്ടോ ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, വീണ്ടും കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ട്രൈ ചെയ്താൽ മതി, കണക്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വായനാ ദിനത്തിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് കേട്ടോ എല്ലാം.

0: काम। हेलो हेलो हेलो हेलो
1: हेलो
0: ആ കേൾക്കുന്നുണ്ടോ ചേച്ചി?
1: ആ കേൾക്കുന്നുണ്ട്.
0: പേര് പറയോ?
1: സോഫിയ.
0: സോഫിയ, ഓക്കെ. സോഫിയ ചേച്ചി, വായന ദിന ആശംസകൾ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ. അപ്പൊ ചോദ്യം ഇതാണ്, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഹലോ
1: ഹലോ
0: ആലോചിച്ച് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ കുറച്ച് മുന്നേ ഒക്കെ ആളിന്റെ പേര് പറഞ്ഞായിരുന്നു. അറിയോ? കേട്ടില്ല. നേരത്തെ ഞാൻ ഇതിന്റെ ബേസ് ചെയ്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആളിനെ ബേസ് ചെയ്ത് പി എൻ പണിക്കരാണ് കറക്റ്റ് ആൻസർ.
1: ഓക്കെ ചേച്ചി,
0: ഓക്കെ. അതും ചോദിച്ചായിരുന്നു, അതാ ഞാൻ പറഞ്ഞ ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ?
2: കവിത.
0: കവിത, പുതിയ ചോദ്യം, പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താന്നാണ്? പി എൻ പണിക്കരുടെ ഫുൾ നെയിം
2: അറിയത്തില്ല. ഫുൾ നെയിം അറിയത്തില്ല.
0: ഓക്കെ ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ?
3: പേര് ടോണി എന്നാ.
0: ടോണി, ഓക്കെ. ടോണി, വായനാ ദിന ആശംസകൾ.
3: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്?
3: പി എൻ പണിക്കരുടെ മുഴുവൻ പേര്?
0: ആ, ഫുൾ നെയിം.
3: നോ ഐഡിയ.
0: ഓക്കെ, പുതുവയിൽ നാരായണ പണിക്കർ എന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ?
4: രേഷ്മ.
0: രേഷ്മ, ആഹാ, എന്റെ സെയിം പേര് തന്നെയാണല്ലോ. അപ്പൊ രേഷ്മയ്ക്ക് വായനാ ദിനാശംസകൾ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, പി എൻ പണിക്കർ ജനിച്ചത് എവിടാന്ന് പറയണം. പി എൻ പണിക്കർ ജനിച്ചത് ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അതപ്പൊ അമ്മയ്ക്കും ഉപകാരപ്പെട്ടു. ഓക്കെ, അപ്പൊ അത് അമ്മയ്ക്കും ഉപകാരപ്പെട്ടു അല്ലേ. ഓക്കെ രേഷ്മ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ.
5: എന്റെ പേര് രാജലക്ഷ്മി.
0: ഓക്കെ രാജലക്ഷ്മി, ചോദ്യം ഇതാണ്, പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? കേക്കുന്നുണ്ടോ? ആ, ആൻസർ അറിയോ?
5: അറിയത്തില്ല, പേര്
0: ചോദിച്ചിരുന്നു. പറഞ്ഞോ.
5: നാരായണ പണിക്കർ.
0: ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്കിലും സാരമില്ല. ഒരിക്കൽ ചേച്ചിക്ക് വായനാ ദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.

0: നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: ഓക്കെ, അപ്പൊ ദീ നമ്മള് ചോദ്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1. അപ്പൊ ദീ നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഞാൻ മാമ്പഴേന്ന് വിളിക്കുന്നു.
2: ആ, പേര് പറഞ്ഞോ ചേട്ടാ.
3: എന്റെ പേര് അജിത് കുമാർ.
2: അജിത് കുമാർ, ഓക്കെ. അപ്പൊ ചേട്ടന്റെ വായനാ ദിനാശംസകൾ.
3: ഞാൻ വീൻപണിയിൽ സാറിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഒരു ക്യാമ്പിന് ചരൽക്കുന്നി, സിംഗിളായി ചരൽക്കുന്നി പോയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടു പരിചയമൊക്കെ ഉണ്ട്.
2: ഓക്കെ, അപ്പൊ ഒരു വലിയ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. വ്യക്തിയെ കാണാൻ സാധിച്ചതിൽ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ. പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്?
3: 2000
2: അല്ല, 2000 അല്ല, ആ 2000 ബേസ് ചെയ്തുള്ള ഇയർ.
3: 2002.
2: ഓക്കെ, കറക്റ്റ് അല്ല. അപ്പോ പി എൻ പണിക്കർ സാറിന്റെ കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ചേട്ടനും ഒരു വായിക്കാറൊക്കെ ഉണ്ടോ?
3: ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, ഇപ്പൊ പിന്നെ വായനശീലം ഇല്ല, നോക്കുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. അപ്പോൾ ഇന്ന് വായനാ ദിനമാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ പുസ്തകം ഇന്ന് സമ്മാനമായി കൊടുക്കേണ്ട ഒരു ദിവസം തന്നെയാണ് കേട്ടോ. കാരണം കുഞ്ഞുനാളിലെ നമ്മൾ ആ വായനാശീലം കൊണ്ടുവന്നാൽ അത് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും നമുക്കത് വളർന്ന് വളർന്ന് വരത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു പേജെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ചോദ്യം, പി എൻ പണിക്കറുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കോളറായ കോളറിന് അത് പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് വീണ്ടും ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മൾ പി എം പണിക്കർ ജനിച്ച സ്ഥലത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലാണ് പി എൻ പണിക്കർ ജനിച്ചതെന്നും 1996 മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയതെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് കണക്ക് പുതിയ പുതിയ ഓരോരോ അറിവുകൾ നമുക്ക് ലഭിക്കുന്നതാണ്, ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരും നമുക്കിതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ നമുക്കൊരു കോള് എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം.
4: വീണ്ടും ഞാൻ തന്നെ, ടോണി.
2: ടോണി, ഇനി നമുക്ക് ഒരു തവണ ലൈവില് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
4: ആണോ? പക്ഷെ എനിക്ക് ചോദ്യത്തിന്റെ ഉത്തരം അറിയായിരുന്നു.
2: ആണോ? എങ്കിൽ പറഞ്ഞോ ചോദ്യത്തിന്റെ ഉത്തരം. പറഞ്ഞോ.
4: 2004 ജൂൺ 19.
2: ഓക്കെ, 2004 ജൂൺ 19 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ടോണി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ദീ നമ്മുടെ പി എൻ പണിക്കറുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004 ജൂൺ 19 അപ്പം ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ചേച്ചി റേഡിയോയിൽ ശ്രദ്ധിക്കില്ല, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ. പേര് പറഞ്ഞു. ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ, ആദ്യം വായനാ ദിന ആശംസകൾ. ചോദ്യം ഇതാണ്, എഴുത്തച്ഛൻ സ്മാരകം എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ സ്മാരകം തിരൂര്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. തിരൂർ തുഞ്ചൻ പറമ്പ് കറക്റ്റ് ആൻസർ ആണ് ചേച്ചി. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-74-2-9-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പം നമ്മുടെ സമയം തീ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 10:53 ആയിരിക്കുകയാണ്. വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ നമ്മുടെ ചോദ്യോത്തര പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ വായനാ ദിനത്തിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മളിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പി എൻ പണിക്കറുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അതുപോലെ തന്നെ June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ് നമ്മൾ ചോദിച്ചു. അപ്പോൾ 1996 മുതൽ ആണ് നമ്മൾ June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പി എൻ പണിക്കറുടെ ചരമദിനമാണ് അന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഇത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരല ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-24-2-9-3-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
2: ഹലോ, പേര് പറയോ.
5: സാഹിറ.
2: സാഹിറ, ഓക്കെ സാഹിറ, വായനാ ദിനാശംസകൾ.
5: താങ്ക് യു.
2: ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഹലോ
5: ഹലോ,
2: ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെയാണ്?
5: June 21.
2: അല്ല,
5: അറിയത്തില്ല. അപ്പോ
2: അറിയത്തില്ല. ഓക്കെ സാരുല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-29-3-11-11. അപ്പൊ ഈ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-24-93-1-1-1 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെ എന്നാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
6: ഹലോ, നമസ്കാരം മോളെ.
2: നമസ്കാരം, പേര് പറയോ.
6: ആവിതാമ്മ.
2: ഓക്കെ ആവിതാമ്മ, വായനാ ദിനാശംസകൾ.
6: താങ്ക്സ് മോളെ.
2: ഓക്കെ, അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ?
6: ചോദ്യം ഞാൻ കുറച്ചു നേരം ആയതേ ഉള്ളൂ.
2: ചോദ്യം ചോദിക്കാം, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെയാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെയാണ്?
6: 27 വരെ.
2: അല്ല,
6: 26.
2: അല്ല, ഓക്കെ, June 25 വരെയാണ്. June 19 മുതൽ June 25 വരെയാണ്. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
2: ഹലോ, പേര് പറയൂ.
7: പേര് അനീസ് കോർപ്പറേഷൻ പ്രസിഡന്റ്.
2: ഓർമ്മ വന്നു. ഓക്കെ ചേട്ടാ, വായനാ ദിന ആശംസകൾ.
7: താങ്ക് യു.
2: ചോദിക്കട്ടെ.
7: ചോദിച്ചോളൂ.
2: 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി അല്ല
7: സാഹിത്യകാരി 2021
2: ആ 2021 ക്ലൂ ഒന്നുമില്ല, ഒരു പേര് മാത്രമേ ഉള്ളൂ, മൂന്നക്ഷരമേ ഉള്ളൂ അതിനകത്ത്.
7: അതല്ലേ ഞാൻ പെട്ടെന്ന് മൂന്നക്ഷരം എന്ന് പറഞ്ഞാൽ മീര എന്നാണ്.
2: മീര രണ്ടക്ഷരമേ ഉള്ളൂ.
7: പിന്നെ
2: അറിയോ?
7: അറിയില്ല.
2: ഓക്കെ, പി വത്സലയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ദീ നമ്മൾ വായനാ ദിനത്തിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നുള്ളത്. അപ്പോൾ ദീ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
7: ഹലോ
2: ഹലോ, നമസ്കാരം.
7: നമസ്കാരം,
2: പേര് പറയൂ.
7: ഷാഹിദ്.
2: ഷാഹിദ്, ഓക്കെ. വായനാ ദിന ആശംസകൾ. ചോദ്യം ഇതാണ്, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഹലോ.
7: അറിയാൻ വയ്യ.
2: അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ദേ നമ്മൾ വായനാ ദിനത്തിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വായനാ വാരമായിട്ട് ആചരിക്കുന്നത് June 19 to June 25 വരെയാണ്. അപ്പം എല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ ഒരു ബുക്കെങ്കിലും വായിക്കാൻ ശ്രമിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പേജെങ്കിലും വായിക്കുക. ഇനിയിപ്പം നമുക്ക് ബുക്ക് വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നമ്മുടെ പത്രമെങ്കിലും നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് സ്കൂളിലെ ബുക്സ് ആയാലും അങ്ങനെയുള്ള ബുക്കുകളൊക്കെ കാണും വായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അറിവുകൾ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അവതെ നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കോള് കണക്ട് ആവുന്നുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പം ഈ കോള് കണക്റ്റ് ആയിട്ടില്ല. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് ദേ അടുത്തൊരു കോള് എത്തിയിട്ടില്ല. ഓക്കെ, കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പി എൻ പണിക്കർ ജനിച്ച സ്ഥലത്തിനെ കുറിച്ചും പി എൻ പണിക്കരുടെ മുഴുവൻ പേരിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അതെല്ലാം ഒന്നുകൂടെ പറയാം, കാരണം നമ്മുടെ ഓർമ്മയിലേക്ക് അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദി ഒരു കോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് അതിനുശേഷം നമുക്കിത് വീണ്ടും പറയാവുന്നതാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ
2: ഹലോ, പേര് പറയൂ.
7: എന്റെ പേര് പ്രദീപ് എന്നാണ്.
2: ഓക്കെ പ്രദീപ്, ചോദിക്കട്ടെ.
7: ഞാൻ മറ്റേ കൊല്ലത്ത് ഡോക്ടർ അനീഷ് മോഹനി ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്.
2: ഓക്കെ, അപ്പൊ ചേട്ടന് വായനാ ദിന ആശംസകൾ. ഓക്കെ, വായിക്കാറൊക്കെ ഉണ്ടോ? അപ്പൊ ചോദ്യം ഇതാണ്, ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് നോ ഐഡിയ. ആള് കൊല്ലക്കാര് തന്നെ ആന്ന് തോന്നുന്നു. എന്റെ ഒരു വായിച്ച ഞാൻ വായിച്ചൊരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ കൊല്ലത്തുള്ള ഒരു വ്യക്തിയാണത്, കൊല്ലമാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-111. അപ്പൊ ദേ നമ്മൾ അടുത്തൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ് എന്നാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ വിളിച്ച ചേട്ടന് ആൻസർ അറിയില്ലായിരുന്നു. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, ആൻസർ അറിയാവുന്നവരൊക്കെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-274-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഇതിനു മുന്നേ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനും നമുക്ക് ഇതുവരെ ആൻസറും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ നമ്മുടെ വായനാ വാരമാണല്ലേ, June 19 മുതൽ June 25 വരെ നമ്മുടെ വായനാ വാരമാണ്. അപ്പൊ എല്ലാരും വായിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
2: ഹലോ, നമസ്കാരം. പേര് പറയോ.
8: പ്രണവ്.
2: പ്രണവ്, ഓക്കെ. പ്രണവ് ഏത് ക്ലാസ്സിലാ മോനെ?
8: ഞാൻ 10-ല്.
2: 10-ല് വായിക്കാറുണ്ടോ?
8: വായിക്കാറുണ്ട്, അത്യാവശ്യം.
2: അത്യാവശ്യം വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്?
8: കെ ആർ മീരയാണോ?
2: കെ ആർ മീര കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ വായനാ ദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചോദിച്ചതിനകത്ത് 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് എന്നാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയൂ.
9: ശ്രീലക്ഷ്മി.
2: ഓക്കെ ശ്രീലക്ഷ്മി, വായനാ ദിനാശംസകൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? അറിയോ? അറിയത്തില്ല. ഓക്കെ, സ്വാതി തിരുനാളാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നുണ്ട്. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കാണ്. സരള വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-249-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ സമയം 11:05 കേട്ടോ. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിയാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-249-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ നമുക്ക് അടുത്തൊരു ചോദ്യമൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. വായനാ ദിനമായതിനാൽ നമ്മൾ അതിനെയും ബേസ് ചെയ്താണ് എല്ലാ ചോദ്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-249-1111. ഓക്കെ, അപ്പൊ ഈ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് ഓക്കെ ചോദ്യത്തിലേക്ക് കടക്കാൻ സമയമില്ല, നമുക്ക് വൈൻഡപ്പിനുള്ള സമയമായിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോഗ്രാമിൽ നിന്ന് ടാറ്റ പറയുകയാണ്.
10: ഒരു പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വായനാമാസം കേവലം ഒരു ജൂൺ മാസത്തിൽ ഒതുങ്ങരുത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഒരു വരി അല്ലെങ്കിൽ ഒരു പേജെങ്കിലും ദിവസവും വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പി എൻ പണിക്കരുടെ ഉദാത്തമായ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിനം പുസ്തകങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും അറിവിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ. വായന വെറുമൊരു ശീലമല്ല, മറിച്ച് ചിന്തകളെ ഉണർത്തുന്ന വെളിച്ചമാണ്. ഈ പരിപാടി വിജയകരമാക്കാൻ സഹകരിച്ച ഏവർക്കും നന്ദി. ഏവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. ഈ മനോഹരമായ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അക്ഷരങ്ങളുടെ കൂട്ടുകാർ

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
5: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ഓപ്പൻ 107.8. അപ്പോൾ ഇനി വനിതാ ലോകത്തിന്റെ സമയം. വനിതാ ലോകം വനിതകൾക്കായി ഇവിടെ ലോകം തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ വനിതകളൊക്കെ റെഡിയാണല്ലോ സംസാരിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ശ്രീലക്ഷ്മി എം എസ് ആണ്. ഓക്കെ, നല്ലൊരു ദിവസം അല്ലേ, വായനാദിനമാണ്. ഓക്കെ, വായനാദിനമാകുമ്പോഴത്തേക്ക് നമ്മളുടെ സ്ത്രീകളൊക്കെ വിചാരിക്കും വായിക്കുന്നവരുണ്ട് വായിക്കാത്തവരുണ്ട്. എന്നാലും വായനയെക്കുറിച്ച് എന്താ താല്പര്യമുള്ളവരുണ്ട്, താല്പര്യക്കുറവുള്ളവരുണ്ട്. വായനയ്ക്ക് പല പല രീതികൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മളെ വീട്ടമ്മയിലേക്ക് വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ അകത്തുള്ള ഒരു പേപ്പറിലൊരു പെട്ടെന്നൊരു വാർത്ത കണ്ടാൽ ആ സാധനമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ആ പേപ്പറായിരിക്കും ആദ്യം നോക്കുന്നത്, ശരിയല്ലേ? അങ്ങനെ നോക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ പലചരക്ക് കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറിനകത്ത് ഒരു വാർത്ത കണ്ടിട്ട് അയ്യോ ഇത് ഏത് വാർത്തയായിരുന്നു, ഇത് ഞാൻ വായിച്ചല്ലോ, അങ്ങനെ വായിക്കുന്നതല്ലേ. അതൊരു വായനയാണ് ശരിക്കും. അതൊരു നല്ല രീതിയാണ് നമ്മളുടെ കണ്ണിൽപ്പെടുന്ന ചില കാര്യങ്ങൾ വായിക്കാൻ. നമ്മൾ വിചാരിക്കും വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നവർ മാത്രമാണോ വായനക്കാർ, അല്ല ആണോ, അല്ല. നമുക്കിഷ്ടമുള്ളത് എന്തും വായിക്കുക, അതല്ലേ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇപ്പം നമ്മൾ കുട്ടികളിലേക്കൊക്കെ വരുവാണെങ്കിൽ അവർ പുസ്തകം വായിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പത്രം വായിക്കാനും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ കൂടുതലും ഈ പറയും പോലെ നമ്മൾ ഫോണിലൂടെയാണ് അല്ലേ, അങ്ങനൊരു രീതിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പുസ്തകങ്ങൾ ശരിയാണ്, അതിൻ്റെ ഒരു ഇപ്പം നമ്മൾ പുസ്തകങ്ങളെക്കാൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ നേരിൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അല്ലാതെ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ അത് വായിക്കാറുണ്ട്. ഈ ബുക്ക് സംവിധാനമൊക്കെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് കുറച്ചുകൂടെ ബുക്ക് വായിക്കുന്നതിനേക്കാളും അത് കുറച്ചും കൂടിയൊക്കെ റേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നല്ലതാണ്. പക്ഷെ എത്രത്തോളം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളൊരു കാര്യം മറ്റൊരു ചർച്ചയാണ്. കാരണം ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റുമോ? നമുക്കൊരു ഫോണിലൂടെ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ തലച്ചോറിൻ്റെ, രണ്ട് നമ്മുടെ കണ്ണിൻ്റെ, ഇതിലെല്ലാം പ്രശ്നമാണ് നമ്മളൊരു മൊബൈൽ ഫോണിൽ കൂടി ഇത് വായിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ശാന്തമായിട്ട് സമാധാനമായിട്ടൊക്കെ ആ ഒരു ബുക്കിൽ മാത്രം ലയിച്ചായിരിക്കും വായിക്കുക. ചിലർക്ക് നമുക്കിനെ ആവർത്തിച്ച് വായിക്കാൻ അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്, ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്, വായന എനിക്കിഷ്ടമല്ല. അതിലേക്ക് വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കുക, അതേപോലെ തന്നെ ഒന്ന് തന്നെ ആവർത്തിച്ച് വായിക്കാതെ മാറി മാറി വായിക്കുക. ഇനി നമ്മളെ വീട്ടമ്മമാരിലേക്ക് വരുവാണ്, വനിതാലോകം ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടമ്മമാരിലേക്ക് വരുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള കുറേ ബുക്കുകൾ ഉണ്ടാവും എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ ബുക്ക് വായിക്കാറില്ല എന്ന് ചിലപ്പോൾ ചിലർ പറയും. പക്ഷെ ചിലർ പറയും ഞാൻ നന്നായിട്ട് വായനാശീലമുള്ളതാണ്. അല്ല, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്താറില്ലെങ്കിൽ പോട്ടെ, പക്ഷേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ്, ഒന്ന് നമ്മൾ എടുത്തൊരു കാര്യം എന്തായാലും ഒന്ന് നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഒന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോണിൽ വരുന്ന വായിക്കാറുണ്ട്, പത്രത്തിൽ വരുന്ന വായിക്കാറുണ്ട്, നോവലുകൾ വായിക്കാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ മലയാള മനോരമയിൽ വരുന്ന മനോരമ, മംഗളം, അങ്ങനെയുള്ള കുറേ വാരികകൾ വായിക്കാറുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ബാലരമയും പൂമ്പാറ്റയും എന്തിന് ലേബർ ഇന്ത്യ വരെ വായിച്ച് വളർന്നു ഒരു വ്യക്തിയാണ് ഞാനൊക്കെ. ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ ലേബർ ഇന്ത്യ ആയിരിക്കും. അതാണ്. ഇപ്പം പേപ്പർ രാവിലെ കൃത്യമായി വായിക്കണം, അല്ലെങ്കിൽ അതിനായിട്ടൊരു സമയം രാവിലെ പറ്റില്ലേ, വൈകിട്ട് വായിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ വീട്ടമ്മമാർ വായനയ്ക്ക് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്? ഏറ്റവും ആദ്യം പറയുന്നത് എന്തായിരിക്കും, വായിക്കാൻ സമയം കിട്ടുന്നില്ല, വേണ്ട. ഏത് സമയത്തും നിങ്ങൾ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ, എന്തായാലും വായനാ ദിനമല്ലേ, നമ്മൾ ഈ വായനാ ദിനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു സംശയമുണ്ട്, നമുക്കൊരു മലയാള അക്ഷരം എഴുതാൻ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്, അതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ നല്ല മലയാളം എഴുതണം എന്ന് വിചാരിച്ച് ആ മലയാളത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും കാണത്തില്ല അല്ലേ. വിഷമിക്കേണ്ട, ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതൊരു വലിയ പ്രശ്നമല്ല, അതിന് നമ്മൾ ഈ പറയുന്ന പോലെ അക്ഷരങ്ങളുമായി ഒരു ബന്ധം വരേണ്ടതാണ്. അതിന് വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷരമായിട്ട് കുറെ കൂടി നമ്മൾ എടുക്കും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന മാർഗ്ഗം എന്താണ്, വായനയേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏത് വാക്കാണോ വേണ്ടത് അതിന് കൃത്യ മലയാളം അത് എങ്ങനെയാണോ എഴുതേണ്ടതെന്നറിയാൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ചെറിയ ഫോണിലോട്ട്. നമ്മൾ ചെറിയ ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്മാർട്ട് ഫോണാണ് കേട്ടോ, ആ ഫോണിലോട്ട്, അല്ലാതെ കീപാഡ് ഫോണിലല്ല. അപ്പോൾ സ്മാർട്ട് ഫോണിൽ നമ്മൾ എന്തെയും ഗൂഗിളിൽ കൊണ്ട് നമ്മളിങ്ങനെ എഴുതും, ഈ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൻ്റെ കറക്റ്റ് അക്ഷരം ഏതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങോട്ട് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഇട്ടു, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എഴുതാൻ മടിയുണ്ടെങ്കിൽ എൻ്റെ ഒരു വോയിസ് അങ്ങ് കൊടുക്കും, അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ കുറേ വരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അക്ഷരം ഇതെങ്ങനെയാണ് എന്നുള്ളത് ഗൂഗിൾ നമുക്ക് തരും, എങ്ങനെ എഴുതണം എന്നുള്ളത്. ഇനി ഉദാഹരണത്തിന് നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും മുമ്പൊക്കെ നമുക്കറിയാം നല്ല വാക്കുകൾ എഴുതൂ, നല്ല നല്ല ക്യാപ്ഷനുകൾ എഴുതി അയക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകളിൽ പോലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മഴയെക്കുറിച്ച് ഒരു 10 കാര്യങ്ങൾ എഴുതും, അല്ലെങ്കിൽ മഴയെക്കുറിച്ചൊരു കവിത എഴുതും, മഴയെക്കുറിച്ചൊരു കഥ എഴുതും, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളെക്കുറിച്ചിട്ട് ഒരു വിഷയം തയ്യാറാക്കൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയമാണ് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട് നമ്മുടെ കുറേയൊക്കെ നമ്മളുടെ എന്താ പറയുക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ, രണ്ട് നമ്മളെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അത് വർദ്ധിപ്പിക്കാൻ പറ്റും, രണ്ട് നമുക്ക് അക്ഷരങ്ങൾ നമ്മളിലേക്ക് അടുക്കും, നമുക്ക് ഓരോ വാക്കുകളും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവും. പക്ഷെ ഇപ്പം അതല്ല, നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം കയറി ചാറ്റ് GPT കൊടുക്കും, എനിക്ക് വേണ്ട വിഷയം ഇതാണ്, ചാറ്റ് GPT നീ എനിക്ക് തയ്യാറാക്കി തരുമോ, ചാറ്റ് GPT ഇങ്ങ് തരും സാധനം, അവിടെയും നമ്മൾ വർക്ക് ചെയ്തില്ല, എന്തിനെളുപ്പമല്ലേ, അതെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പോലും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു വിഷയം തയ്യാറാക്കാൻ പറഞ്ഞാൽ അപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്, ചാറ്റ് GPT തരുന്നു അത് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ഞാൻ കൊട്ടിത്തുന്ന മിനി. നമ്മളെ
1: മിനി ചേച്ചി, വായനാ ദിനാശംസകൾ. ഇന്ന് വായനാ ദിനാശംസകൾ ഞാനിങ്ങനെ ആദ്യത്തെ കോളിൻ്റെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, വായനാ ദിനാശംസ ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കുമോ, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരിക്കുമോ ചേച്ചിമാരെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാനത് പറയണമെന്നിരിക്കുന്നു, വിളിച്ചോളൂ, നമ്മുടെ വനിതാ ദിനമാണ്, വായനാ ദിനത്തിനെ കുറിച്ച് ഞാനിങ്ങനെ വാദോരാതെ സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും മിനി ചേച്ചി, എങ്ങനെയാ ചേച്ചി, വായിക്കോ?
2: ഞാന് കൊച്ചിലൊക്കെ നല്ല വായിക്കുമായിരുന്നു. ഒരു പേപ്പർ കിട്ടിയാൽ പോലും, നേരത്തെ പറഞ്ഞില്ല, അതിനൊക്കെ തുണ്ട് പേപ്പർ കിട്ടിയാൽ പോലും വെറുതെ വിടത്തില്ലായിരുന്നു. പക്ഷെ കൊച്ചുങ്ങളൊക്കെ വലുതായി, അവരുടെ വിദ്യാഭ്യാസം ഒക്കെ ഇതായി, പിന്നെ മൊബൈലൊക്കെ വന്നപ്പോൾ സംഭവം ശരിയാ, വായന കുറഞ്ഞു,
1: വായന കുറഞ്ഞു. അതാണ് മൊബൈൽ വന്നപ്പോ ഒരുപാട് പേട്ട, വായന മാത്രമല്ല എഴുത്തും കുറഞ്ഞു. അങ്ങനൊരു
2: ഞാനാണെങ്കില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് സാധനമാണ്. സ്കൂൾ ഫസ്റ്റ് മേടിച്ചാണ് ജയിച്ചത് 10th class. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദി ആയിരുന്നു. പക്ഷെ എന്റെ ശ്രദ്ധ മൊത്തം മലയാളം ക്ലാസ്സിലായിരുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയുടെ മക്കളെ കൊണ്ട് നെടുങ്കോളത്ത് നിന്ന് സ്കൂളിൽ ഇവിടെ ബുക്ക് എടുപ്പിച്ച് വായിക്കുമായിരുന്നു കേട്ടോ.
1: പക്ഷെ
2: അത് ഇപ്പം റെഡ്യൂസ് ആയി, ഒരു വനിതയും പത്രവും മാത്രമായി തീർന്നു.
1: ഒരു വനിതയുണ്ട്,
2: വനിതയുണ്ട്. പണ്ട് മംഗളം മനോരമയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ വനിതയുണ്ട്. പിന്നെ കൊച്ചുങ്ങൾക്ക് ബാലരമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളിക്കൊടുക്കുക, അതൊക്കെ വാങ്ങി കൊടുക്കുമായിരുന്നു.
1: അതായത് വീട്ടിലുള്ള എല്ലാ അമ്മമാരും അത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ എങ്കിലും കുറച്ച് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അമ്മമാരും വായിക്കും. പിന്നെ പണ്ട് എനിക്ക് തോന്നി ഈ ഒരു ഈ പറയുന്ന വാരികളുടെ ഒക്കെ ഏറ്റവും അവസാനം ഉണ്ടെന്ന് വരുന്നു ചേട്ടനും ചേട്ടത്തിയും, അങ്ങനൊരു ഉണ്ടായിരുന്നു, കുറെ കാർട്ടൂൺ വരുമായിരുന്നു അതിനകത്ത് കുറെ വാക്കുകൾ, ഭയങ്കര ഹാസ്യമാണത്. ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട്.
2: കൊച്ചുങ്ങളുടെ വനിതയ്ക്കകത്ത്
1: ശരിയാണ്.
2: അപ്പൊ അത് ഞാൻ ആദ്യം അതും ഈ കോമഡി ആയിരിക്കും വായിക്കുന്നത്.
1: പിന്നെ ഈ നാന ഉണ്ടായിരുന്നു പണ്ടല്ലേ, നാന
2: സിനിമ,
1: അതില് എനിക്കൊന്ന് താരങ്ങളുടെ ജീവിതം അറിയാൻ വേണ്ടി ആയിരുന്നു വായിക്കുന്നവരുണ്ടായിരുന്നു.
2: ഞങ്ങളുടെ മാമന്റെ വീട്ടിൽ അത് വരത്ത് പറഞ്ഞില്ലേ, വായിക്കാൻ കിട്ടുന്ന ഒന്നും കളയാത്തൊരു പാർട്ടി ആയിരുന്നു ഞാന്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞു. പക്ഷെ മോനിപ്പോ എന്റെ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ബുക്ക് എടുത്തോണ്ട് തരാം, അമ്മ വെറുതെ ഇരിക്കുമല്ലോ വായിക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആള് എൻകറേജ് ചെയ്തോണ്ട് ഇരിക്കുകയാണ്, അത് തുടങ്ങണം.
1: ഓക്കെ ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വായിക്കുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് വായനയുടെ രീതികൾ മാറുന്നു, വായന കുറയുന്നു, ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്താ തോന്നിയത്? നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു കുറവായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ ഈ വായിച്ചു കൊണ്ടിരുന്നപ്പോഴും വായിക്കാതിരുന്നപ്പോഴും ഉള്ള?
2: വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല റിലാക്സേഷൻ, നമ്മള് ഈ മൊബൈലൊക്കെ നോക്കി വെച്ചും കിടന്ന ഉറക്കം വരത്തില്ല. പക്ഷെ നമ്മളൊരു ബുക്ക് എടുത്തു വെച്ച് വായിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ആ അത് കുറെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ക്ഷീണം വരുന്നതാണ്, കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറങ്ങാൻ പറ്റുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, അതാണ്. അതെ, നമ്മൾ വായിച്ച് വായിച്ച
2: ഉറങ്ങിപ്പോകും, ബുക്ക് അങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. പക്ഷെ മൊബൈൽ അങ്ങനെയല്ല, മൊബൈലിൽ ഒന്ന് ഉറങ്ങി ഒക്കെ വന്നാലും പിന്നെ നമ്മൾ അതിൽ നിന്ന് ഉണരുവാ
1: ചെയ്യും.
2: രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഞാൻ എന്നെ കൊച്ചുങ്ങൾക്കും ഒക്കെ ബുക്ക് എടുത്ത് സ്കൂളിൽ നിന്ന് എടുത്തോണ്ട് വന്ന് വായിക്കുമായിരുന്നു, പക്ഷെ ഈ മൊബൈലാണ് സംഭവം, പിന്നെ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് മാറ്റിയത്.
1: ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ചേച്ചി, സന്തോഷം ചേച്ചി. എന്നാലും വയലിലേക്ക് തിരിച്ചു വരൂ. ഓക്കെ, നല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നടക്കണ്ട. സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന പേപ്പർ വരെ വായിക്കുന്ന വീട്ടമ്മമാർ നമുക്കുണ്ട്. അതെയോ, ഇത് ഏത് വാർത്തയായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. ഇതൊക്കെ വായനാശീലോ, ഇനി എന്തിന് വായിക്കുന്നില്ല, എനിക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന വീട്ടമ്മമാർ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്കൊപ്പം നമ്മളും അത് വായിക്കുന്നുണ്ട്, അവർക്കൊപ്പം നമ്മളത് പഠിക്കുന്നുണ്ട്, പുതിയ പുതിയ വാക്കുകൾ അതിൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വായിക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നും ഇല്ല കേട്ടോ, നിങ്ങളെല്ലാം വായിക്കുന്നുണ്ട് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ നോക്കാം അടുത്ത ഒരു കോൾ. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ചേച്ചി, നൂർജഹാൻ ചേച്ചി, വായനാ ദിനാശംസകൾ.
3: വായനാ ദിനാശംസ, എന്റെ വായന ചാടി എന്റെ വലിയ ഇഷ്ടമാണ് വായിക്കാൻ. കുറച്ചുനാൾ മൊത്തം ഒത്തിരിയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പൂമ്പാറ്റ, ഭാരതമ്മ, അമർചിത്ര കഥ, അമ്പിളി അമ്മ, ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചപ്പോ ഉണ്ടായിരുന്നു കുറെ കഥലുകൾ പോയി. പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്ര, വിശ്വചരിത്ര അവലോകനം, പിന്നെ ബൈബിള്, രാമായണം, മഹാഭാരതം എല്ലാം എന്റെ വാപ്പ പണ്ട് മേടിച്ചിരിക്കുവായിരുന്നു, എല്ലാം ഞാൻ വായിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മലയാള പുസ്തകങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി നല്ല നല്ല കഥകളും കവിതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമായിരുന്നു.
1: ആ
3: പുസ്തകങ്ങളെല്ലാം ഇപ്പം ചെറിയ കയറിപ്പോയി. ഇപ്പൊ അതുകൊണ്ട് ഞാൻ നെറ്റ് വഴി നോക്കാറുണ്ട് അതൊക്കെ.
1: ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മളെല്ലാം ഇപ്പൊ ബുക്കിൽ നിന്ന് നെറ്റിലോട്ട്, നമ്മളെ കയ്യിലെ മൊബൈലിലോട്ടാ നമ്മള് പോവുകയാണ്. അത് അതൊരു സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ പുസ്തകത്തിൽ നിന്ന് മൊബൈലിലെ വായന എത്രത്തോളം, അത് പുസ്തകം വായന പോലെ നമുക്കൊരു സുഖം തരുന്നുണ്ട്
3: മൊബൈലിൽ. അത്രയും അത് അത്രയും നമുക്ക് വരുത്തില്ല, നമ്മൾ പുസ്തകം വായിക്കുന്നതിനുള്ള ഇതിനകത്ത് വരുത്തില്ല. എനിക്ക് പുസ്തകം വായിക്കുന്ന ഇഷ്ടം. അതുപോലെ തന്നെ പണ്ട് ഞാൻ എന്റെ സഹോദരനും കൂടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പൂമ്പാറ്റയും ബാലരമ അമർചിത്ര കഥകളെടുത്ത് ജീവിച്ചു പോകും. അതിനകത്ത് തുടരും എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഡിങ്കന്റെ കഥ, ചിക്കാരി ചമ്പൂരിന്റെ കഥ,
1: ഓബരും
3: മോളി, അതിനായിട്ട് ഓബരും മോളിയോ
1: ബോബരും മോളി, ശരിയാ. അതല്ലേ, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അടുത്ത ആഴ്ച വാരിക വരുന്നവരെ ശോ, എന്തൊരു ടെൻഷനാ.
3: പിന്നെ സാധാരണ എല്ലാരും ബോബനും മോളിന്ന് വിളിക്കുന്നത്, ഞങ്ങൾ ആ വരുന്ന പറയും ബോബനും മോളിയും. അതുപോലെ മംഗളം, മനോരമ, അതൊക്കെ ഞാൻ ഡിഗ്രി പുതിയ ഡിഗ്രി പഠിക്കുമ്പോൾ വായിക്കാൻ തുടങ്ങി. അത് പുസ്തകം രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഞാൻ എന്റെ കൂട്ടുകാരിയുടെ ഞായറാഴ്ച സ്കൂളിൽ ചെല്ലും, കോളേജ് ചെല്ലും.
1: ഈ
3: പുതുക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും വായിക്കാൻ സമ്മതിക്കത്തില്ല.
1: ഈ മംഗളം മനോരമയൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സന്ദേശം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനടുത്ത് വന്നിട്ട് ശ്രീനിവാസൻ ആ പെണ്ണെടുത്ത് ബുക്ക്, ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണ് പുസ്തകമൊക്കെ വായിക്കാറുണ്ട്.
3: ഗാനത്തിന്റെ നിഷാദം, ഗാനത്തിന്റെ താങ്കളെ പാട്ടൊക്കെ ചിത്രപ്പെട്ട് ചേർത്ത്. അതുപോലെ തന്നെ കരിമ്പ്, ഒത്തിരി സിനിമ, ഒത്തിരി ഇപ്പോഴുണ്ട്. മൗന നമ്പരം, മോഹങ്ങ വിലങ്ങുകൾ, പിന്നെ സുധാകരൻ മംഗളോദയത്തിന്റെ നോവല്, പിന്നെ ഒത്തിരി പറയാനൊക്കെ ഒത്തിരി ഇല്ല, എല്ലാം മറന്നു. പിന്നെ വിശ്വചരിത്ര, വിനീതിന്റെ നമ്മുടെ നമുക്ക് ഇഷ്ടം നായകന്റെ കലാകുമുദിയിലുള്ള വാര ചാഴ്ച വാര പല.
1: ഇതിലെല്ലാം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവല് ഏതാ?
3: ഞാൻ ഇവിടെ രണ്ടാമൂലം, ശ്രീനസേനന്റെ കഥ, നമ്മുടെ എം ഡി വാസുദേവൻ.
1: രണ്ടാമൂലം, ഓക്കെ. ഓക്കെ, കേക്കുന്നില്ല, കേക്കുന്നില്ല, റേഞ്ച് പോകുന്നു. ഇതാ ഇതാ പ്രശ്നം, ഈ മൊബൈലിന്റെ പ്രശ്നം ഇതാ. നമ്മളിങ്ങനെ അന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് ഇത് സമ്മതിക്കില്ല. ഒന്നേ നമ്മളെ നെറ്റ് തീർന്നു പോവും, അതല്ലെങ്കിൽ ഇത്ര നേരം നോക്കി നോക്കി നമ്മളെ കണ്ണ് കഴിക്കും. ഒന്നും നമുക്ക് കൃത്യമായിട്ട് വായിച്ചു തീർക്കാനായിട്ട് പറ്റില്ല.
3: അത്
1: നോക്കി നോക്കി നോക്കി കണ്ണിന്റെ കാഴ്ച പോകുന്നുണ്ട് ഓരോരുത്തരുടെയും.
3: അതാണ്
1: ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ചിന്തിക്കുന്നത്, ഒന്നും കാണാൻ വയ്യേ എന്നൊക്കെ. ആഹാ, പിന്നെ ഭാഷാ സഹായികളൊക്കെ ഉണ്ടല്ലോ ബുക്കുകള്.
3: പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ സുമാർ ചോണ്ടേയും പിന്നെ കുറേ പുസ്തകം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് രാവിലെ കുമാരനാശാന്റെ പരാതപക്ഷം പ്രാരം
1: അതൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ അങ്ങോട്ട് വായിച്ചാ തന്നെ
3: എന്റെ ഇത്തായ വെഞ്ചിത്താ പണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഇത്തോണ്ട് ഇത്ത ഒത്തിരി പത്രമൊക്കെ വരട്ടി അതെല്ലാം വെട്ടിയിരുന്നു. വായിക്കാൻ ചിന്തിത്തായിരുന്നു, ഇത്ര ഒത്തിരി കവിതകളൊക്കെ വായിക്കുവാ.
1: ചേച്ചി എപ്പോഴെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ?
3: ഇല്ല, ഞാനും
1: ഇത്രയൊക്കെ വായനയിൽ നിന്നും എന്തായാലും നല്ല വാക്കുകളും അക്ഷരങ്ങളുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടോ? ശരി, എന്തായാലും ചേച്ചിക്ക് ഇത്തരത്തിൽ വായനയോട് ഇത്രയൊരു അടുപ്പമുള്ളതുകൊണ്ട് ലൈഫിൽ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്? വായനയുടെ ഗുണമാണ് എനിക്കിത് എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്?
3: എന്റെ വായനയുടെ ഗുണമാണ്, എന്റെ മോന് സോഷ്യൽ സ്റ്റഡീസിന് ഭയങ്കര ബാക്കിലായിരുന്നു. എനിക്ക് കുറെ ചരിത്ര പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്.
1: ശരി,
3: ഞാൻ പണ്ടത്തെ ഈ ഫ്രഞ്ച് ഉപ്പളം വെച്ചും ഉപ്പളം കൂട്ടടിച്ച് ഭയങ്കര തിരുകളാണ് അതൊക്കെ വായിക്കുന്നത്. അത് എന്റെ മോനെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചെടുത്തത്, അത് വെച്ചുകൊണ്ടാണ് അവനെ ഞാൻ പഠിപ്പിച്ചെടുത്തത്.
1: ഓക്കെ, വെരി ഗുഡ് ചേച്ചി. ഓക്കെ ചേച്ചി, സന്തോഷം സംസാരിക്കാൻ. അതാണ് വായന കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നോക്കിയാൽ നമുക്ക് ഈ അക്ഷരങ്ങളുമായുള്ള ബന്ധം തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അക്ഷരങ്ങളുമായി നമ്മൾ അടുക്കും തോറും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകുകയാണെന്ന് തന്നെ പറയാം. നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും, നമുക്ക് കുറെ അറിവുകൾ കിട്ടും. എവിടെ എന്ത് എങ്ങനെ എന്ത് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അതൊക്കെ ഈ വായന നമുക്ക് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയാണ് തിരിച്ചെത്താം.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: പന്ത്രണ്ട്
4: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം വായന ദിനമാണ്. നമ്മളുടെ വനിതകളുടെ വായനാശീലം ഒക്കെ നമുക്കൊന്ന് കേൾക്കാല്ലേ വനിതാ ദിനത്തിൽ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോകുന്നു. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ശാന്തി ചേച്ചി, കുറച്ചു ദിവസം ആയല്ലോ സംസാരിച്ചിട്ട്.
6: ഒത്തിരി നാളായിരുന്നു.
1: ഓക്കെ, പറഞ്ഞോ ചേച്ചി.
6: ഞാൻ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു ഫിസിക്സ്. കുഞ്ഞിലെ ഒട്ടേന്ന് വെച്ചാൽ കുഞ്ഞിലേ എനിക്ക് ഒരുപാട് ഇഷ്ടം ബുക്കാണ്. മാമനായിരുന്നു എന്നെ വായിക്കാനായിട്ട്. ആദ്യം കുറെ ബുക്സ് ഒക്കെ മേടിച്ചു. അന്നൊക്കെ ബാലരമ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളി കൊടുക്കാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു. പക്ഷെ ഇപ്പം 2024 നമ്മളെ ലൈബ്രറിയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു.
1: ഓക്കെ ഓക്കെ,
6: നമ്മളെ കൊല്ലത്ത്. അപ്പൊ അന്ന് തൊട്ട് 3 ബുക്സാണ് എടുക്കുന്നത്. അപ്പൊ 2 ആഴ്ച വരുമ്പോൾ
1: കൊണ്ടുകൊടുക്കും.
6: അന്ന് തൊട്ട് ഇതുവരെ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കും. കാരണം 3 ബുക്ക് എടുക്കും, തീരുമ്പോൾ കൊണ്ടുകൊടുക്കും. അപ്പൊ ഇവിടെ നിന്ന് അന്ന് വരെ പോലെ ബുദ്ധിമുട്ടില് പൊട്ടു കൊടുത്തിട്ട് വീണ്ടും എടുക്കും. അങ്ങനെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇപ്പൊ വരെ ഇഷ്ടമാതിരി ബുക്കുമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് കുറച്ചൊക്കെ, പിന്നെ ഇഷ്ടമാതിരി വായിക്കാൻ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ ബുക്സുകള്.
1: അവിടെ ഇരുന്ന് വായിക്കാറുണ്ടോ ചേച്ചി?
6: ഇല്ല ഇല്ല, സമയമില്ല. അമ്മ എല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിള്ളേരൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞാൽ കൂടുതൽ വായിക്കും.
1: അവിടെ ഇരുന്ന് വായിക്കുമ്പോ വേറൊരു അന്തരീക്ഷമാണ് കേട്ടോ. കാരണം വളരെ ശാന്തമായിട്ട്, കാരണം എല്ലാരും ഇങ്ങനെ ബുക്ക് വായിക്കാറുണ്ടല്ലോ, നമ്മളിങ്ങനെ വേറൊരു ലോകത്തേക്ക് പോയിട്ടിരുന്ന് ഇങ്ങനെ വായിക്കുമ്പോ നല്ല രസമാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലത്ത്, നമുക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വായിക്കുന്നതും നല്ലതാണ്. എപ്പോഴും വായിക്കാൻ ഇഷ്ടം റൂമിനകത്താണോ അതോ വെളിയിൽ വന്ന് ഒരു മാവിന്റെ ചുവട്ടിലിരുന്ന് ഒരു കസേര ഇട്ട് വായിക്കുക, അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശീലമുണ്ടോ?
6: അങ്ങനെയൊന്നുമില്ല, നമുക്ക് സമാധാനം. കൂടുതൽ പിള്ളേരൊന്നും ഇല്ലാതെ ശബ്ദമൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വായിക്കുന്നേ കുറച്ചും നല്ല. അപ്പൊ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. പിള്ളേരുള്ളപ്പോഴും ബുദ്ധിമുട്ടാണ്.
1: വായിച്ച് വായിച്ച് ഉറങ്ങി പോകാറുണ്ടോ?
6: തീർച്ചയായിട്ടും. വായിച്ച് ഉറങ്ങുന്ന സുഖം ഉണ്ടല്ലോ, ഭയങ്കര സുഖം. നമുക്ക് നല്ലതായിട്ട് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട്
1: ആകുമ്പോൾ വായിക്കുമ്പോൾ
6: എന്തായാലും ഉറക്കം വരും. അന്നിട്ട് ഉറങ്ങുന്ന ഒരു പ്രത്യേക സുഖം. ഇത് നല്ല ചില ബുക്കൊക്കെ വായിച്ചാലുണ്ടല്ലോ, നമ്മൾ സിനിമ വാങ്ങുന്ന പോലെ നമ്മളെ
1: മനസ്സിൽ
6: ചില ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത് കുറേ ദിവസത്തേക്ക് അത് മനസ്സിലേക്ക്. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ കഥാപാത്രം അല്ലാതെ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, മറ്റേ കഥാപാത്രം ഓരോ ശീലമായിട്ട് സൂപ്പർ ആയിരിക്കും. ചില കഥകളൊക്കെ അടിപൊളിയാണ് വായിച്ചത്. അതൊക്കെ നീ വായിക്കണം, സമയം കണ്ടെത്തി വായിക്കണം.
1: എന്റെ അപ്പൊ ഇത്രയും വായിച്ച ഒരാൾ, അപ്പൊ ഞാൻ എന്റെ പൊതുവെ ഒരു ചോദ്യമാണ്, ഇത്രയും വായിച്ച ഒരാളെന്ന നിലയിൽ ലൈഫില് വായന കൊണ്ടുവന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു നല്ല ഗുണം എന്താണ്?
6: നല്ല ഗുണം നേരത്തെ ചേച്ചി വിളിച്ചപ്പം പറഞ്ഞ പോലെ, നമുക്ക് ടെൻഷൻ ഒരുപാട് മാറി. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ദേഷ്യം കുറെ മാറി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ ഇടയ്ക്ക് എന്റെ മോനെ എടുത്ത് ചോദിച്ച് കുമാരി കണ്ടോ എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച്, അവരുടെ സ്കൂളിൽ എന്തോ പുരാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചത്, എനിക്ക് സത്യത്തിലായിരുന്നില്ല. ഈ ഇടയ്ക്ക് ആ ഒരു ബുക്ക് ലൈബ്രറിയിൽ എടുത്ത് വായിച്ചപ്പോ എനിക്ക് അതിനെ കുറിച്ച് മോനെ എടുത്ത് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കഥകൾ മാത്രമല്ല, അവിടെ നിന്ന് പറയുമ്പോൾ ഒരുപാട് വേറെ മനഃശാസ്ത്രപരമായിട്ടുള്ളതും കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പഠിക്കുന്ന മുഖ്യം നോക്കിയ സമയം അതിനു വേണ്ടി ഇത്രയും
1: ഏത് ഏത് തരം ബുക്കുകളാണ് ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം വായിക്കാനായിട്ട്?
6: എനിക്ക് പറഞ്ഞാൽ നോവലാണ്, ചെറുകഥകൾ പെട്ടെന്ന് തീർന്നു. നോവലാകുമ്പോ ഇങ്ങനെ സിനിമ കാണുന്ന ഫീലിംഗ് അതാ എനിക്ക് കൂടുതൽ നോവൽ
1: ഇഷ്ടപ്പെട്ട. ഒരു താരത്തിന്റെ മുഖവും കൊടുക്കും ആ കഥാപാത്രത്തിന്.
6: ഇഷ്ടമാതിരി ഇപ്പം ഒരുപാട് ചെയ്യപ്പെടില്ല. ഞാൻ ആദ്യമൊക്കെ കുറച്ച് പോകും. ഇപ്പൊ വെച്ചാല് ഏത് വേണം, നമുക്ക് ഡിറ്റക്റ്റീവ് വേണോ, ഞാനുണ്ട്, പിന്നെ പേടിപ്പിക്കുന്ന എന്റെ മെഴുതേലി ബാബുജി കൂടുതലും ഡിറ്റക്റ്റീവ് അദ്ദേഹം ഒരുപാടുണ്ട്. നല്ല രസമാണ്.
1: പിന്നെ
6: വെച്ചാല് പിന്നെ നമ്മുടെ ശേറ്റ് മനു ശിവകുമാർ അദ്ദേഹത്തിന്റെ വെച്ചാൽ കൂടുതലും കുറച്ച് പേടിപ്പെടുത്തുന്ന ഫാന്റസി ഒക്കെ കളർന്ന് അത് നല്ല രസമാണ്. അത്
1: വേണം.
6: പിന്നെ കൊറേ കൊറേ ഉണ്ട്. പിന്നെ നമ്മളെ
1: വായിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് മലയാള സിനിമ തന്നെ പല നോവലുകളെ ആസ്പദമാക്കി തന്നെ അതിന്റെ സിനിമകൾ. എനിക്ക് തോന്നുന്നു ഭാര്യ സിനിമ വന്നിട്ടുണ്ട്, സ്ത്രീധനം അല്ലെ, ഇതെല്ലാം ഒരു ഭാര്യയിൽ വന്നിട്ടുള്ളതായിരുന്നല്ലോ.
6: അതെ,
1: എനിക്ക് തോന്നുന്നു ഈ വായിച്ചവർ അതിന്റെ സിനിമ വന്നപ്പോ കാണാൻ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇതെല്ലാം വായിച്ച ഈ കഥാപാത്രങ്ങൾ അറിയാം അല്ലേ. അപ്പോ അതിന് നിങ്ങൾ ഇഷ്ട കഥാപാത്രങ്ങൾ ഈ പറയുന്ന സ്ക്രീനിലേക്ക് വന്നപ്പോ അത് ഭയങ്കര കൗതുകമായിരുന്നു.
6: എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വായിച്ചതിന് ശേഷം ഞാൻ പിന്നെ സിനിമ ഞാൻ കണ്ടത്, പക്ഷെ വായിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ആ സിനിമ കണ്ട് എന്ത് മാറ്റം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ സിനിമ ഞാൻ
1: കാണിയത്. ഇഷ്ടപ്പെട്ടത് നോവലായിരുന്നു അതോ സിനിമയായിരുന്നു? അപ്പോ
6: നോവലിനെ കുറിച്ച് സിനിമ, സിനിമയ്ക്കകത്ത് കുറച്ചുകൂടെ ലാസ്റ്റ് എൻഡിങ് കുറച്ച് നന്നായി. നോവലിനകത്ത് നമുക്കൊരു ശോകമായിട്ട് തോന്നും, പക്ഷെ ആ സിനിമയ്ക്കകത്ത് ആകുമ്പോ ഭാര്യ സിനിമയ്ക്ക് നല്ല എൻഡിങ്
1: ആവണം. ഓക്കെ ചേച്ചി, ഏതായാലും സന്തോഷം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് അല്ലെ. ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്ന പല മാസികകളിലും വന്നിരുന്ന വാരികകളിൽ വന്നിരുന്ന ചില നോവലുകൾ പിന്നീട് മലയാള സിനിമയായിട്ടുണ്ട്. അത് കാണാനായിട്ട് പോയിട്ടുണ്ട് നമ്മളെ പല വനിതകളും. ഇന്നത്തെ ഇപ്പൊ ഈ ചേച്ചിയൊക്കെ പറഞ്ഞ കണക്ക് ഭാര്യ സ്ത്രീധനം എന്നൊക്കെ സിനിമകൾ, അതേപോലെ പല നോവലുകളും അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കൊക്കെ അതിലേക്കൊക്കെ വരാം. അടുത്തൊരു കോളിലേക്ക് പോകണം, നോക്കാം ആരായിരുന്നു. ഹലോ,
7: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം.
7: വിളിച്ചപ്പോ എനിക്കൊന്ന് ഇതിനകത്തൊന്ന് വിളിച്ചൊന്ന് പറയണോന്ന് തോന്നി.
1: അങ്ങനെ
7: എനിക്ക് ആ ബാല്യകാല സഖി ഇപ്പോഴും എനിക്കത് എന്തോ ഇപ്പോഴും ഓർക്കുമ്പോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അതുപോലെ ഇന്ന് വാതക കുറയാൻ പറഞ്ഞില്ലേ വേലായുധനും, അതൊന്നും ഓർക്കാൻ പോലും വയ്യ. അതൊക്കെ ഒരു നമുക്ക് മനസ്സിൽ തട്ടിയ നോവലുകളാണ് എൻ്റെ.
1: പിന്നെ
7: അതുപോലെ തന്നെ ആ ബാല്യകാല സഖി ഇപ്പോഴും ഇപ്പോഴും ഞാൻ ചില പേര് ഇങ്ങനെ ഓർക്കും. സുഹൃടെ കാര്യവും
1: ഇപ്പൊ വായിക്കും.
7: ഞാൻ വായിക്കുന്നതാ ഇപ്പം പുസ്തകമൊന്നും കിട്ടാറില്ല. പിന്നെ പേപ്പർ വായിക്കും, രാവിലെ പേപ്പർ
1: വായിക്കാൻ.
7: ആ പേപ്പർ ഇരുന്ന് വായിച്ചിട്ടേ വായിച്ച് തീർന്നിട്ടേ ഉള്ളു എത്ര
1: നേരമായാലും.
7: ശരി മോളെ,
1: ശരി,
7: അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഒക്കെ.
1: ഈ പേപ്പറിൽ തന്നെ വരും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില ഭാഗങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി
7: ഈ അടുത്ത സമയത്ത് ബാലരമയൊക്കെ നിർത്തിയത്.
1: ബാലരമ വായിക്കുമായിരുന്നോ?
7: എല്ലാം വായിക്കും, ഭയങ്കര ഇഷ്ടമാണ്.
1: അത് കൊള്ളാം കേട്ടോ, അത് നിർത്തട്ടോ കേട്ടോ. കുട്ടികളുടെ ഇത്തരത്തിലുള്ള മാസികൾ
7: അടിപൊളിയാണ്.
1: ശരി, ഇഷ്ടമുള്ളതൊക്കെ വായിക്കാ. ഇഷ്ടമുള്ളത് വായിക്കുമ്പോ നമുക്ക് ഈ പറഞ്ഞ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അത് വായിച്ചു കഴിയുമ്പോ അത് വായിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ. ശരി, സന്തോഷം. ഓക്കെ, വായന എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കണ്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വായന എന്ന് പറയുന്നത്. വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്, കുട്ടികൾ കൂടി പ്രത്യേകിച്ചും വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്. എത്ര നേരമൊന്നും വേണ്ട, നമുക്ക് പറ്റുന്ന കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരമോ ഒരു ദിവസം ഒരു കുറച്ച് സമയം നമ്മൾ വായിക്കാൻ മാറ്റിവെക്കുന്നത് അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നീട് അതൊരു ശീലമാവും. പിന്നീട് നമുക്കത് എന്താ പറയുക, ആരും നമ്മളെ നിർബന്ധിക്കേണ്ടിയൊന്നും വരത്തില്ല, നമ്മളങ്ങ് വായിച്ചോളും. ഓക്കെ, അപ്പോൾ കുറച്ച് കുറച്ച് നമ്മളീ പറഞ്ഞ കണക്ക് ആദ്യം ഇതുവരെ വായിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യം വലിയ വലിയ ബുക്കുകളൊന്നും വേണ്ട, ചെറിയ ചെറിയ ബുക്കുകളിൽ തുടങ്ങും. തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് നല്ല നല്ല വലിയ വലിയ ബുക്കുകളൊക്കെ വായിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആരാണെന്ന് അടുത്ത കോൾ. ഹലോ,
8: ഹലോ മോളെ,
1: ചന്ദ്രികാമ്മയാണോ? വായന ദിനാശംസകൾ ചന്ദ്രികാമ്മ.
8: എനിക്ക് പോന്നെ ഇപ്പൊ ഇപ്പഴല്ല എന്റെ കൊച്ചിലെയൊക്കെ ആണെന്നുണ്ട് ഞങ്ങക്ക് സഹോദരങ്ങള് മംഗളം മൂന്നാല് എനിക്ക് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടില് രാവിലെ പിന്നെ
9: എന്നും പേപ്പർ ഇടും. അതിന്റെ കൂടെ വ്യാഴാഴ്ച ദിവസം ആകുമ്പോഴത്തേക്ക് മനോരമ മംഗളവും കൂടെ വരും. ഞങ്ങൾ ഇത് വായിക്കാനാണെങ്കിൽ അതിനകത്തുള്ള നോവലുകളൊക്കെ വായിക്കാൻ എന്തോ ഒരു ഇഷ്ടമാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ട കഥകളൊക്കെ വായിക്കാനായിരുന്നു
1: നോവലുകളൊക്കെ.
9: അപ്പൊ ഞങ്ങൾ ഒരാൾ വായിച്ചു തീരുമ്പോഴത്തേക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് വായിക്കണേ ചേച്ചി പറയും, എനിക്കും വായിക്കണേ. ഒന്നില്ല, നീ ആ ജോലി ചെയ്തോ, ഞാൻ താ വരുന്നേ, ഞാൻ വായിച്ചു തീർന്നിട്ട് ഞാൻ തരാം ചേച്ചി. അപ്പോഴേ ഞങ്ങളെ ചേട്ടത്തെ എനിക്കുമാരുകളെല്ലാം കൂടെ ഈ നോവലുകളൊക്കെ ഈ മനോരമയും മംഗളവും ഒക്കെ വായിക്കും. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ഈ കൊച്ചുങ്ങളുടെ പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ കാർട്ടൂണ്ട് ബാലരമ, ഇതൊക്കെ ഒന്ന് വായിക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നോവലുകളൊക്കെ ഞങ്ങളൊന്ന് വായിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു നോവലുണ്ട്, മുട്ടത്തുടക്കിയുടെ പ്രേമിക്കാത്തവൾ എന്ന് പറഞ്ഞ നോവലുണ്ടായിരുന്നു കേട്ടോ. അയ്യോ അത് വായിക്കാൻ എന്തൊരു ഇഷ്ടമാണ്. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓരോരുത്തർ വായിക്കും, കുറേച്ചെ വായിക്കും, കുറേച്ചെ തരും. അങ്ങനെ എല്ലാവരും ഞങ്ങൾ കൂട്ടുകാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഞങ്ങളിങ്ങനെ വായിക്കും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് ബുക്ക്
1: സിനിമാ തിയേറ്ററി. അയ്യോ അത് ഞാൻ മറന്നുപോയി, ഓർമ്മിച്ച നന്നായി, സത്യമാണ് പാട്ട് ബുക്ക്.
9: എനിക്ക് സിനിമ, ഞങ്ങൾ കൊച്ചിലെ എല്ലാ സിനിമയാണ് മിക്കവാറുള്ള സിനിമകളൊക്കെ ഞങ്ങൾ അടുത്തടുത്തുള്ള ഈ തിയേറ്ററിലൊക്കെ നമ്മളെ ഈ ഓലപ്പെട്ടകളൊക്കെ അവിടെ പോയി ഞങ്ങൾ സിനിമ കാണുമ്പോഴത്തെ അവിടെ പാട്ട് ബുക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പാട്ട് ബുക്ക് കൊണ്ടുവന്ന് ഈ സിനിമ കാണുമ്പോ തന്നെ എനിക്ക് പാട്ടൊക്കെ ഭയങ്കരമായ ആകർഷണമാണ്. എനിക്ക് പാട്ടിനോട് ഭയങ്കര
1: ഇഷ്ടമാണ്.
9: അങ്ങനെ എനിക്ക് അത് കൊച്ചിലെയുള്ള പാട്ടുകളൊക്കെ ആണെങ്കിൽ കൊച്ചിലെ എനിക്ക് പാട്ടുകളൊക്കെ നല്ലതുപോലെ അറിയാം, പാടാൻ ഞാൻ പഠിക്കും. അവിടെ ചേച്ചിമാർക്കും അനീച്ചിമാർക്കും അത്ര ഒന്നുമില്ല, ചേട്ടന്മാരൊക്കെ ഞാൻ ഇരുന്ന് പാടുമ്പോഴൊക്കെ പറയും, അങ്ങനെ അമ്മയടുത്ത് പറയും, അമ്മേ അമ്മക്ക് ഇവിടെ പാട്ട് പഠിപ്പിക്കണം അമ്മയെന്ന് പറയും. ആ കൊണ്ടാക്കാം കൊണ്ടാക്കാം. പക്ഷെ പാട്ട് പഠിക്കാനൊന്നും പോയില്ല ഞാൻ, ഒരിടവും പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് കരക്കയിൽ പാടാൻ എനിക്കിപ്പോഴും അറിഞ്ഞൂടെ. പക്ഷെ ഞാൻ എല്ലാ പാട്ടുകളും പണ്ടത്തെ പാട്ടുകളും എനിക്ക് ഇന്നും
1: വരികളെല്ലാം അറിയാം.
9: അറിയാനില്ല, അറിയാതെ ഞാൻ ചൂണും ചൂണും ഞാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണെങ്കിൽ അത് ഞാൻ ഒരുപാട് വിട്ട് ഞാൻ കേട്ടിട്ട് കേട്ട് ഞാൻ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ ഒരുപാട് കൊച്ചിലെയൊക്കെ സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളെ രേഷ്മയുടെ മ്യൂസിക് ചെയർ വന്നപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാൻ അതിനകത്ത് ഇപ്പൊ
1: പാടുന്നുണ്ട്. പ്രയോജനം ചെയ്ത് തുടങ്ങി.
9: പക്ഷെ ഇപ്പൊ ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കും, രേഷ്മയുടെ മ്യൂസിക് ചെയർ വന്നപ്പോഴത്തേക്ക് എനിക്ക് പാടാനൊക്കെ ഒരു അവസരം കിട്ടിയല്ലോ. നമ്മുടെ ഒരു നാല് വരിയെങ്കിലും നമ്മുടെ വോയിസും നമ്മുടെ ഈ ലോകം അറിയാലോ
1: എന്നുള്ള
9: ഒരു റേഡിയോ മനുഷ്യർക്ക്
1: ഭയങ്കര. നേരത്തെ പറഞ്ഞില്ലേ കരോക്കെ ഇട്ടൊന്നും പാടില്ല, ഇനി അങ്ങനെയും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് വന്നിട്ട് നമ്മുടെ നാട്ടിലെ പാട്ടുകാരിലും കൂടി പാടണം കേട്ടോ.
9: ഇല്ല മോളെ, അത് ഞാൻ ഇന്നലെ രേഷ്മ മുമ്പ് ഒരു പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതിനകത്തൂടെ പാടുന്ന അതുകൊണ്ട് ഒരുപാട് പേര് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ അവിടെ വന്നിട്ട്
1: കുറെ കൂടി നമുക്ക് അത്രയും നന്നാവും. നമ്മള് നമുക്ക് തന്നെ അത് കേൾക്കുമ്പോ അയ്യോ ഇത് ഞാൻ തന്നെയാണോ പാടിയെന്നൊക്കെ തോന്നും. അതൊക്കെ എന്തും സൂക്ഷിച്ചു വെക്കാലോ. സ്വന്തമായിട്ട് കേൾക്കാറുണ്ട്.

0: ചിന്തിച്ചിരുന്ന പക്ഷേ ഈ പരിപാടി ഇങ്ങനെ ചെയ്തു തന്നാൽ പിടയ്ക്കും വിട്ടുപോയതാണ്. പക്ഷെ ചന്ദ്രിക മാധവ് ഓർമ്മിപ്പിച്ചത് വളരെ സന്തോഷം. ശരിയാണ്, ഒരു കാലത്ത് ഈ പാട്ട് പുസ്തകം വായിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും, ഓരോ പുതിയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിൽ കാണും, അതിനകത്ത് ചിലപ്പോൾ പഴയ പാട്ടുകളും ചേർന്നൊക്കെ വരും. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഈ പാട്ട് ഇങ്ങനെ കാണാതെ പഠിച്ച് പാടുന്നവരുണ്ട്, പരിപാടികൾക്ക് പോകുന്നവരുണ്ട്. അതും നല്ലൊരു വായനാശീലമാണ്, കാരണം ഓരോ വരികളും വളരെ കൃത്യമായിട്ട് അതിൽ കാണും. നമ്മളിങ്ങനെ പിന്നെ ഇതിങ്ങനെ കാണാതെ പാടി പാടി പാടിയിരിക്കും. അതും ഒരു അക്ഷരമായിട്ട് നമ്മളിങ്ങനെ അടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് കോൾ ആണ് കേട്ടോ, നോക്കട്ടെ ആരാന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ശ്രീലക്ഷ്മി.
0: ഇതാരാ ഇത്?
1: ഇത് അനില കുട്ടിക്കട.
0: അനില അമ്മ കുട്ടിക്കട. ആഹാ, ഓക്കെ, സ്വാഗതം. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഈ പരിപാടിയിൽ മുമ്പ്?
1: ഈ പരിപാടിയിൽ വേറെ വിഷയത്തിലൊക്കെ
0: സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മളിങ്ങനെ വായന, നമ്മുടെ വനിതകളുടെ ഒരു വായനാശീലത്തെ കുറിച്ച് പറയുകയായിരുന്നു. എങ്ങനെയാ അമ്മ, വായിക്കോ?
1: ഞാൻ വായിക്കും. ഞാൻ നമ്മുടെ പേപ്പറെല്ലാം അരിച്ചു പറക്കി വായിക്കും.
0: അരിച്ചു പറക്കി വായിക്കും. ഓക്കെ.
1: ഞായറാഴ്ച കേരളകൗമുദിയും മനോരമയും സ്ഥിരമായിട്ട് വായിക്കും.
0: ഞായറാഴ്ച കേരളകൗമുദിയിൽ വരുന്ന എന്താണ് ഏറ്റവും ഇഷ്ടം വായിക്കാനായിട്ട്?
1: അതിനകത്ത് ഓരോരുത്തരുടെയും പിന്നെ ജീവിത കാര്യങ്ങളും.
0: വാരഫലമൊക്കെ ഇരുന്ന് വായിക്കോ? വാരഫലമൊക്കെ വായിക്കോ?
1: വാരഫലം എല്ലാം വായിക്കും. പിന്നെ ഞാൻ കാശിനും വായിക്കാൻ പോകുന്ന ആളാണ്.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസമൊക്കെ പോകേണ്ടി വരുമല്ലോ, കർക്കിടകം തുടങ്ങുമ്പോഴത്തേക്കും അല്ലേ? രാമായണം ഒക്കെ
1: നാപ്പത്തൊന്ന്.
0: ഓക്കെ ഓക്കെ.
1: കർക്കിടകത്തിൽ 31 ദിവസം.
0: ഓഹോ,
1: പിന്നെ ഇടയ്ക്കൊക്കെ.
0: ശരി, എന്തായാലും ശരിക്കും പറഞ്ഞ ദൈവങ്ങളുമായി അടുത്തിരിക്കുന്ന, ദൈവങ്ങളുടെ കഥകളുമായി അടുത്തു നിൽക്കുന്ന, പുരാണങ്ങളുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അതൊന്നും വായിക്കുക എന്ന് പറയുന്നത് അല്ലേ.
1: ഞാനേ, എനിക്ക് എന്റെ വീട് തിരുവനന്തപുരത്ത്, അപ്പൊ അവിടെ ഈ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങള് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന വീടിന്റെ ഫ്രണ്ടിൽ ഒരു അമ്പലമുണ്ട്.
0: ഓക്കെ.
1: അപ്പൊ അത് കേട്ട് കേട്ട് കേട്ട് അപ്പൊ നാമം ചെല്ലാൻ എന്നെ
0: വിളിക്കുവായിരുന്നു.
1: അങ്ങനെ ഞാൻ പോയി നാമം ചൊല്ലി ചൊല്ലി അവസാനം ഈ വൃത്തിയത്തിന്റെ ആളിനെ കിട്ടത്തില്ല.
0: ശരിക്കും എപ്പോഴെങ്കിലും ഒക്കെ വായിക്കുമ്പോ തെറ്റിപ്പോകുമോ എന്നൊരു പേടി വരുമോ?
1: അല്ല, ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മള് ലയിച്ചു പോയില്ലേ.
0: ലയിച്ച ഇപ്പൊ ബുക്കിലൊന്ന് ജസ്റ്റ് നോക്കിയാ തന്നെ അതെന്തോ വരിയെന്നൊക്കെ അറിയാം.
1: അറിയാം. ഒരാള് വായിച്ചാൽ ഇനി അടുത്ത എന്താ പറയുന്ന, തെറ്റാണ് പറയുന്നത്.
0: ശരി, നല്ല മലയാളം കേട്ടാലും തെറ്റിയാലും മനസ്സിലാവും അമ്മയ്ക്ക്. ഇപ്പൊ ഒരാൾ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു, അയാളുടെ നല്ല മലയാളം അല്ല, അയാളെ മലയാളം ഉച്ചരിച്ച ആ വാക്ക് തെറ്റാണെങ്കിൽ അത് കേട്ടാ മനസ്സിലാവും.
1: മനസ്സിലാവും.
0: തിരുത്തി കൊടുക്കാറുണ്ടോ?
1: അല്ല, ഞാൻ
0: അല്ല, ഇപ്പൊ കുട്ടികളൊക്കെ അല്ല, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പറഞ്ഞു കൊടുക്കത്തില്ലേ ഇങ്ങനെയല്ല ഇതിന്റെ ഉച്ചാരണം, പറഞ്ഞ് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ പറ്റത്തില്ലേ?
1: കാരണം അത് പറഞ്ഞു കൊടുക്കും.
0: ഞാൻ നിങ്ങളെ പോലുള്ളവർക്കെ പറ്റുള്ളൂ കേട്ടോ.
1: പ്രായമുള്ളവര് വായിക്കുമ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും.
0: ഓക്കെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു, നല്ല കുട്ടികളിൽ പലർക്കും നല്ല മലയാളം കൈവശമില്ല, അത് അവരുടെയും കുറ്റമല്ല. പക്ഷെ അവരെ നമുക്ക് ശരിയായി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, അതിന് അമ്മമാരെ പോലുള്ളവരൊക്കെ പറ്റുള്ളൂ. കാരണം നിങ്ങളൊക്കെയാണ് നല്ല മലയാളങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടികളിൽ ഇങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി അവരെ നല്ല മലയാളം പറഞ്ഞു കൊടുക്കണം. വായന കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരമല്ലേ അതൊക്കെ മറ്റൊരാളിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ കഴിയുക എന്നുള്ളതും കേട്ടോ. അപ്പൊ അമ്മ, എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ അമ്മ, സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വായനാ ദിനത്തിൽ നമ്മുടെ വനിതകളുടെ വായനാശീലവും അതിന്റെ ഗുണവും നേട്ടം ഒക്കെ ആയിട്ട് സംസാരിച്ചു പോയ ആ ഒരു അരമണിക്കൂറോടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വനിതാ ദിനത്തിൽ നിന്നും, സോറി, വനിതാ ലോകത്തിൽ നിന്നും ഞാൻ ടാറ്റ പറയുകയാണ്. ശ്രീലക്ഷ്മി എം എസ്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ശാസ്താം കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പ്രധാന ശുദ്ധജല വിതരണ പൈപ്പ് ലൈനിൽ ശക്തികുളങ്ങര ഭാഗത്തുനിന്ന് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നീണ്ടകര പഞ്ചായത്തിലേക്കുള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ചോർച്ച പരിഹരിക്കുന്നതനുസരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ചവറ PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിലെ MSc MTech കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 29 10 ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കും. റാങ്ക് ലിസ്റ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. UGC നെറ്റ് പരീക്ഷ എഴുതുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കു സഹായികളെ രജിസ്റ്റർ ചെയ്യാൻ 4-5 വരെ സമയം അനുവദിച്ചു. നെറ്റ് പരീക്ഷ ഈ മാസം 22 മുതൽ 25 വരെയും 29-30 തീയതികളിലുമാണ് നടക്കുന്നത്. കൊല്ലം ഗവൺമെന്റ് TTIയിൽ LP വിഭാഗത്തിൽ തമിഴ്, UP വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം 20 രാവിലെ 10. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9847638274. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഡിബിഎം മാരത്തോണിലെ
1: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
5: എല്ലാവർക്കും നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ 107.8. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ശ്രദ്ധിച്ചു, കോളേഴ്സ് വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പം ഇന്ന് ജൂൺ 19, റെപ്പിറ്റേറ്റീവാണ്. ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വായന ദിനങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജി നിമ്മിയാണ്. അപ്പോൾ നമ്മളെ ആഴത്തിൽ ചിന്തിക്കാൻ പഠിപ്പിച്ച അക്ഷരങ്ങളുടെ വായന ദിനമാണല്ലേ ഇന്ന്. അപ്പോൾ നമുക്കിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് സംസാരിച്ചാലോ. അപ്പോൾ ശ്രോതാക്കളൊക്കെ വിളിച്ച് നിങ്ങൾക്ക് വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണെന്നും എന്നതാണ് അതിൽ ഏറ്റവും നിങ്ങളെ അട്രാക്ട് ചെയ്ത് ആകർഷിച്ച ഫാക്റ്റ് എന്താണെന്നും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. കൂടെ കുറച്ച് ബ്യൂട്ടിഫുൾ സോങ്സുമായിട്ട് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
6: ഹലോ.
5: ഹലോ, പേര് പറഞ്ഞോളൂ.
6: സുജിത.
5: സുജിത, എവിടുന്നാ വിളിക്കുന്നേ?
6: കൊട്ടിയത്തുന്ന്.
5: ഓക്കെ, പറഞ്ഞോളൂ. അപ്പം വായനാ ദിനാശംസകൾ. ഇന്ന് വായനാ ദിനം ആരെന്ന് അറിയാമായിരുന്നോ?
6: ഇന്ന് വായനാ ദിനമാണ്. ഞാൻ അങ്ങനെ അധികം ഒന്നും വായിക്കുന്നതല്ല.
5: അതെ.
6: പിന്നെ കൊച്ചു കഥകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളു വായിക്കാറുള്ളൂ.
5: വായിക്കാറുള്ളൂ. എന്നാലും ഫേവറേറ്റ് ഏത്, ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാന്ന് ഓർമ്മയുണ്ടോ?
6: എനിക്ക് മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ.
5: മതിലുകൾ നല്ല പുസ്തകമാണല്ലേ. മൂവി ആണോ? അതൊക്കെ ഒരു
6: ക്വസ്റ്റ്യൻ. ഞാൻ അത് വായിച്ചിട്ടുണ്ട്.
5: വായിച്ചിട്ടുണ്ട്.
6: ആ പിന്നെ മുഹമ്മദ് ബഷീറിന്റെ 1-2 കഥകൾ അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ആന ഉണ്ടായിരുന്നു.
5: പുള്ളിയുടെ റൈറ്റിംഗ് സ്റ്റൈലാണ് ഇഷ്ടം.
6: ഇഷ്ടം.
5: അപ്പൊ പുസ്തകങ്ങൾ വായിക്കുന്നതാണോ അതിന്റെ സിനിമ കാണുന്നതാണോ ഇഷ്ടം?
6: ഇല്ല, എനിക്ക് സിനിമയെക്കാളും കൂടുതൽ ഇഷ്ടം ഈ കൊന്ന കൊച്ചു കഥകള്, പിന്നെ ഈ പാട്ടുകള്, അതൊക്കെയാ.
5: അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഒരു മ്യൂസിക് ലവർ കൂടെയാണ്. പാട്ട്, ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ?
6: ഞാൻ തട്ടകുന്ന സിനിമയിലെ നമ്മുടെ കൈതപ്രമാശ എഴുതി മ്യൂസിക് ചെയ്ത ശിലയായി പിറവിയുണ്ടെങ്കിൽ.
5: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
6: ഇല്ല, വായന ദിനമായിട്ട് എല്ലാവർക്കും.
5: എല്ലാവർക്കും കൂടെ. എന്നാ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.
6: വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
5: ഓക്കെ ചേച്ചി, എന്നാ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: തിരികെ വരാം. അപ്പൊ ഈ ജൂൺ 10 മുതൽ കേരളത്തിലെ കേരളത്തെ മുഴുവൻ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിച്ച് നേരത്തെ രേഷ്മ ക്വിസിൽ കേട്ടവർക്കറിയാം പി എൻ പണിക്കരുടെ ചരമദിനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ദേശീയ വായന ദിനം നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഈ നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഈ ദിവസം എങ്ങനെയായിരിക്കും ഉണ്ടായതെന്നൊരു ആലോചന വന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു അസാധാരണമായ കഥയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നീലാംപേരൂരിൽ ജനിച്ച പി എൻ പണിക്കർ 1 മാർച്ച് 1909 അദ്ദേഹം ജനിച്ചത്. ചോദിക്കട്ടെ, ക്വസ്റ്റിൽ കേട്ടവർക്കറിയായിരിക്കും ഈ പി എൻ പണിക്കറിന്റെ ഫുൾ നെയിം എന്താന്ന് അടുത്ത കോളറിന് അറിയാമെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ?
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ,
0: പേര് പറഞ്ഞോളൂ.
1: അനിത.
0: അനിത, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ
0: പേരൂർ നിന്നാണ്. ഓക്കെ ഓക്കെ. നേരത്തെ ക്വിസ് ഷോ കേട്ടായിരുന്നോ? കേട്ടായിരുന്നോ? കുറച്ച് ഭാഗമായിട്ട്. പി എൻ പണിക്കറിന്റെ ഫുൾ നെയിം എന്താന്നറിയാവോ? അതെ അതെ, പുതുവായിൽ നാരായണ പണിക്കർ എന്ന് തന്നെയാണ് പേര്. അപ്പൊ കേൾക്കുന്നുണ്ട്.
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് വായന ദിനമാണല്ലോ, അപ്പൊ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് പുസ്തകം ചോദിക്കട്ടെ?
1: ഹലോ,
0: ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാ വായിച്ചതില്? വായിക്കാറുണ്ടോ?
1: അവസാനമായിട്ട് ഞാൻ വായിച്ചത് രാമാനന്ദി ആയിരുന്നു.
0: ഒന്നുകൂടെ പറയാമോ? കേൾക്കുന്നില്ല.
1: രാമാനന്ദി
0: ആണോ? ഇഷ്ടപ്പെട്ടോ? എന്ത് കൈൻഡ്? എന്ത് ജോണർ?
1: നല്ല കഥയായിരുന്നു, നല്ല സിനിമ ആണെന്നാണ് തോന്നുന്നത്.
0: ഷോർട്ട് സ്റ്റോറി ആണോ? എന്ത് കൈൻഡ്, എന്ത് ജോണർ ഓഫ് ബുക്ക് ആണത്?
1: അത് നമ്മുടെ തമിഴ്നാട് ശ്രീലങ്കന്ന് വന്ന ഒരു പെണ്ണിനെ
0: കുറിച്ച്
1: കഥയാണ്.
0: നല്ല കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രാവൽ ഒരു ഫിക്ഷൻ ആണ് ഇഷ്ടം. അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് ഗാനമാണെന്ന് ചോദിച്ചത്?
1: ഞാൻ പുഴയോരഴകുള്ള പെണ്ണ്, എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഹസ്ബൻഡിന് വേണ്ടിട്ടാണ്.
1: ആളില്ല, ആള് മരിച്ചുപോയി.
0: ഓക്കെ.
1: പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയും എന്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം ഈ പരിപാടി. അമ്മ, ഹസ്ബൻഡിന്റെ അമ്മായിമ്മ എനിക്ക് പാലുകാച്ചു വാങ്ങിച്ചു തന്നെ FM റേഡിയോ. എന്റെ അമ്മമാർക്ക് വേണ്ടി, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും
0: വേണ്ടിട്ടാണ് പാട്ട്.
1: എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കളായ ലോറി ഡ്രൈവർമാർക്ക് എല്ലാവർക്കും
0: വേണ്ടിട്ടാണ് ഗാനം.
1: അതെ.
0: ഓക്കെ ചേച്ചി, എന്നാ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: 3 കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പോൾ നമ്മുടെ 1995 June 19 കേരളത്തിൻ്റെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിച്ച ഈ പി എൻ പണിക്കർ നമ്മളെ ശരിക്കും വിട്ടുപിരിഞ്ഞത്. 1945 നമ്മൾ ഇന്നിപ്പോൾ ഈ പറയുന്ന പൂർണ്ണ സാക്ഷര കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്കൊക്കെ വളരെ പിന്നിലായിരുന്നു. ആ കാലത്ത് അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ വായനാശാലകളുടെ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു. ഫണ്ടിനോ കെട്ടിടങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നും പുള്ളി കാത്തു നിൽക്കാതെ അദ്ദേഹം ഒരു കെട്ട് പുസ്തകങ്ങളും എടുത്ത് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ, നമസ്കാരം
4: മാഡം. മാഡം, ഓക്കെ, ഹലോ, പറഞ്ഞോ.
5: ഞാൻ കല്ലന്താഴെന്ന് വിളിക്കുവാ.
4: കല്ലന്താഴ്, പേരെന്താ?
5: സിന്ധു.
4: സിന്ധു, ഓക്കെ. അപ്പൊ ഇന്ന് വായനാ ദിനമാണെന്ന് അറിയാമോ?
5: അറിയാം.
4: ഏതാണ് ഫേവറേറ്റ് പുസ്തകം ചോദിക്കട്ടെ? വായിക്കുന്ന ആളാണോ? വായനാശീലുണ്ടോ? അതും വായനയാണല്ലോ. എന്നും വായിക്കോ പത്രം? സമയം കിട്ടുമ്പോ ഒക്കെ അന്നേരം ഒന്ന് കണ്ണോടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്താ കുഞ്ഞിലെ? അപ്പൊ കുഞ്ഞിലെ വായിച്ച ഏതെങ്കിലും പുസ്തകം ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല, എല്ലാം ഓർമ്മ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അതാ, എല്ലാരും ഓട്ടമല്ലേ. ആ ഒരു പാച്ചിലിന്റെ ഇടയിൽ ആരും വായനയൊന്നും ഞാനും ഈ പറയുന്ന ഞാനും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ ഏത് ഗാനമാ ചോദിച്ചേ? ഓക്കെ, കൂട്ടുകാരിയുടെ പേരെന്താ? ഷാനി.
5: ഷാനി എന്നായിട്ടുള്ളൊരു രസമുണ്ട്. അതിനി മാറത്തില്ല, കാര്യം മോളും പിടിച്ചിട്ട് 3 വർഷം ആവാൻ പോകും ഞായറാഴ്ച.
4: ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ.
5: അവക്ക് അവിടെ വെച്ചപ്പോ നമ്മള് കണ്ടോണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും ചെയ്യും, അതിന് മാറാനൊന്നും പോകുന്നില്ലല്ലേ.
4: നമുക്ക് സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളതല്ലേ ഉള്ളു. അതെ അതെ. ഓക്കെ,
5: സമാധാനം മാറുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും.
4: ഓക്കെ ഓക്കെ. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
5: പിന്നെ
4: ഓക്കെ, അപ്പൊ നമുക്ക് ഷാനി. എന്റെ പേര് നിമ്മി എന്നാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം. ഓക്കെ ചേച്ചി, വിളിച്ചതല്ലേ, നന്ദി.

തിരികെ വരാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണിക്കരുടെ ഈ സഞ്ചാരം, കഠിന പ്രയത്നം ആളുകളെ കൂട്ടിയിരുത്തി ഒരു ചിന്ത പകർന്നു കൊടുക്കാനായിരുന്നു കേട്ടോ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണ്. റീഡ് ആൻഡ് ഗ്രോ, തിങ്ക് ആൻഡ് അക്വയർ വിസ്ഡം എന്നായിരുന്നു. അങ്ങനെ ഗ്രന്ഥശാലയിൽ തുടങ്ങിയ ജനകീയ പ്രസ്ഥാനം വളർന്ന് പിന്നീട് കേരളത്തിൽ ഒട്ടാകെ ഒരുപാട് 6000 എത്രയോ അധികം, കറക്റ്റ് കൗണ്ട് നമുക്കറിയില്ല, വായനശാലകളുടെ ഒരു വലിയ ശൃംഖലയായി മാറി എന്നാണ് പറയുന്നത്. കേരളം കൈവരിച്ച ഈ 100% സാക്ഷരതയുടെ അടിത്തറയും ഇതായിരുന്നു. അങ്ങനെ പുള്ളി അന്തരിച്ചതിൻ്റെ അടുത്ത വർഷം 1996 കേരള സർക്കാർ ഔദ്യോഗികമായി ഇത് വായന ദിനമായി പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ June 19 ഇത് രാജ്യത്തിൻ്റെ മുഴുവൻ ദേശീയ വായന ദിനമായി വ്യാപിപ്പിക്കുന്നതുമാണ്. ഒരു വാരം, അതായത് ഒരു വീക്ക് മൊത്തം നീണ്ടു നിൽക്കുന്ന വായനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ ഉത്ഭവം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഹലോ. കോള് ബ്രേക്ക് ആയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 26 മിനിറ്റായി. വാർത്തകളൊക്കെ കേട്ടിട്ട് തിരികെ 1 മണിക്ക് തിരിച്ചെത്താം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായന മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1,534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽവീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,167 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി BD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കാർഷിക മേഖലകളിലെ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്.
0: വരുമാന മാർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50-ാം മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയുടെ ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി

കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.

0: ഒത്തിരി വരാം കഥയുടെ കാതോരത്തിലേക്ക്. അപ്പൊ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഥയുടെ കാതോരം, തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ശ്രീകുമാരി.
0: ശ്രീകുമാരി, എവിടുന്ന വിളിക്കുന്നത്?
1: കല്ലന്താഴം കമ്പനിന്നാ.
0: കല്ലന്താഴം കമ്പനിന്നാണ്. അപ്പൊ ഇന്ന് വായന ദിനമാണെന്ന് അറിയാവോ?
1: അറിയാം.
0: കേട്ടായിരുന്നോ നേരത്തെ? വിഷുവൊക്കെ
1: കേട്ടില്ല, പക്ഷേ ഞാൻ രാവിലെ ഞാൻ കണ്ടായിരുന്നു, ഓരോരുത്തർ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു.
0: ആണാണ്. ഇപ്പൊ വായിക്കാറുള്ള ആളാണോ?
1: അന്നെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് വായിക്കുന്നത്. പക്ഷെ ഇപ്പൊ വായന കുറവാണ്, ഈ മൊബൈല് വന്നതിന് ശേഷം.
0: അതെ അതെ, എല്ലാവരും
1: അത്ര വായനയൊന്നും ഇല്ല,
0: ഫോണിൽ തോണ്ടല് മാത്രമേ ഉള്ളല്ലോ. അപ്പൊ വായിച്ചല്ലേ?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കുന്നേ. ഒരു പത്രം കണ്ടാലും ശരിയല്ല, ഞാൻ ഒന്ന് നോക്കിട്ട് അത് മടക്കി വെക്കത്തോളൂ.
0: എന്ത് എന്താണ് വായിക്കുന്നത്? നോവലാണോ, ചെറുകഥയാണോ, അതോ എന്ത് തരം പുസ്തകമാണ് വായിക്കുന്നത്? നോവലാണോ, ചെറുകഥയാണോ?
1: നോവലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഏറ്റവും പ്രിയപ്പെട്ട നോവലിന്റെ പേര് ഓർമ്മയുണ്ടോ?
1: അങ്ങനൊന്നും ഇല്ല, എന്നാലും പണ്ട് ട്രാക്കുകാരൊക്കെ ഉണ്ടല്ലോ,
0: എന്തോ
1: അങ്ങനെയുള്ള നോവലുണ്ട്. പിന്നെ ഈ കഥകളുണ്ടല്ലോ, കവിതകൾ, നമ്മുടെ ഈ വൈരോപ്പള്ളി ശ്രീധരൻ മാമ്പഴം എന്ന കവിത.
0: മാമ്പഴം, അത് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു കവിതയാണല്ലോ.
1: ആ കവിതയൊക്കെ എനിക്ക്
0: ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ആർഡന്റ് റീഡർ ആണ്, വായനക്കാരിയാണ്. ഓക്കെ, അപ്പൊ ഏത് ഗാനമാണ് ചോദിച്ചേ?
1: ഞാൻ ശങ്കര മഹാദേവ എന്നത്തെ പാട്ട്. നമ്മുടെ ഷെല്ലിങ്ങിലെ കൺവീനർ മീ ചേച്ചി ഉണ്ട് കേട്ടോ, ഈ ചേച്ചിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്നോട് പറയും, ചേച്ചിക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
0: ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പാട്ട്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ ചേച്ചി.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗാ ഗുരു പ്രിയ ആന്റണി.
4: തിരികെ വരാം. ഇപ്പൊ വായനദിനം എന്നൊക്കെ നമുക്കിങ്ങനെ ഒഫീഷ്യലായിട്ട് പറയാമെങ്കിലും അതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഒടിങ്ങനെ കുടപിടിച്ചെത്തുന്ന ഒരു ഇമേജ് സ്കൂൾ കാലഘട്ടമാണല്ലേ. ആഴ്ചയിൽ 1-ഓ 2-ഓ പ്രാവശ്യം ഉള്ള ആ ലൈബ്രറി, ആ ഒരു പീരീഡ്, വായനാശീലം ഉണ്ടെങ്കിലും ഇഷ്ടമാണോ അല്ലെങ്കിൽ പോലും സ്റ്റുഡൻസിന് ഇഷ്ടമായിരിക്കുന്ന ഒരു പീരീഡാണ് ലൈബ്രറി പീരീഡ്. കാരണം ഒന്നുമില്ല, ടീച്ചേഴ്സ് ഒന്നും പഠിപ്പിക്കാൻ വരാതെ ഒന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു 0-ഓവർ ആണ്. അപ്പൊ കുഞ്ഞിലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ അനിയത്തിക്ക് ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ സ്പോർട്സിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. ഒരു ബുക്കൊക്കെ വായിച്ചൊരു മൂലക്കിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പൊ ഇവണ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, അമ്മ പഠിപ്പിക്കാനിരുത്തിയാലും ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് എന്താണ് ഈ ഷോർട്ട് സ്റ്റോറിയും കഥബുക്കും ഒക്കെ വെച്ച് വായിച്ചാ ഇനി ഞാൻ ഇന്ന് ഓർക്കുന്നു, സ്മരിക്കുന്നു. പാവമ്മ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ.
4: ഹലോ, പേര് പറഞ്ഞോളൂ.
5: പേര് കൃഷ്ണേന്ദു, കൊല്ലത്ത് വിളിക്കുന്നു.
4: കൃഷ്ണേന്ദു, നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് വായനാ ദിനാശംസകളുണ്ട് കൃഷ്ണേന്ദുവിന്. വായിക്കുന്ന ആളാണോ? കുറച്ച് വായിക്കാറുണ്ട്. അപ്പൊ എന്ത് തരം പുസ്തകങ്ങളാണ് ഇഷ്ടം?
5: എനിക്ക് കൂടുതലും ഇഷ്ടം ചെറുകഥകളാണ്.
4: ചെറുകഥകളാണ്, ഫിക്ഷനാണ്. ഓക്കെ ഓക്കെ. മലയാളമാണോ ഇംഗ്ലീഷാണോ വായിക്കുന്നത്?
5: രണ്ടും വായിച്ചിട്ടുണ്ട്.
4: രണ്ടും വായിക്കാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ടോ? പെട്ടെന്ന് എടുത്തു പറയാനുണ്ടോ, അതോ കുറെ പുസ്തകങ്ങൾ ഇഷ്ടമാണോ? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഒരു പുസ്തകമായിട്ട് എടുത്തു പറയാൻ പാടാണ്. ഷേക്സ്പിയറിന്റെ ആരാധികയാണോ?
5: പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു, വായിച്ചിട്ടില്ല. നല്ല മെസ്സേജ് ഉണ്ട്, ചെറിയ കഥയാണെങ്കിലും ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു.
4: ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ ഷേക്സ്പിയർ ഫാനാണ് വിളിക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് കോൾ, ഇന്ന് ഏത് സോങ് ചോദിച്ചേക്കുന്നേ?
5: ഹലോ,
4: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
5: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
4: അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: തിരികെ വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ലൈബ്രറി. അപ്പോ ക്ലാസിന്റെ ബഹളങ്ങളിൽ നിൽക്കുന്ന വഴുതി മാറി സംസാരിക്കാതെ പിൻ ഡ്രോപ്പ് സൈലൻസ് വേണം എന്നാണ് പറയുന്നത്. പക്ഷേ ബഹളം ഉണ്ടാക്കി ലൈബ്രറിയന്റെ വഴക്കുമിൽ കേൾക്കുന്നതും എന്താണ് ബുക്സിന്റെ ഒക്കെ, എനിക്ക് ആ പഴയ ബുക്സിന്റെ മണം ഒത്തിരി ഇഷ്ടമാണ്, അതിന്റെ മണവും. അപ്പം ഈ വഴക്ക് പറഞ്ഞാലും ഇഷ്ടമുള്ള പുസ്തകം പറയുമ്പോൾ തപ്പിയെടുത്ത് തന്ന ലൈബ്രറിനും അങ്ങനെ എല്ലാവർക്കും അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാവോ?
1: ഇത് ഐ ടി കമ്പനിയിൽ നിന്ന് വിളിക്കോ? ശ്രീദേവി.
0: ശ്രീദേവി ചേച്ചി പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എനിക്ക് സുഖം. ഇന്ന് വായനാ ദിനമാണ്, അപ്പൊ ആശംസകൾ നേരുന്നു. വായിക്കുന്ന ആളാണോ? കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? ആ ഓക്കെ, വായിക്കുന്ന ആളാണോ അമ്മ? പത്രം വായിക്കാറുണ്ടോ?
1: സമയമില്ല.
0: പത്രം വായിക്കാറുണ്ടോ?
1: ആ പത്രമൊക്കെ അയ്യട്ടൊക്കെ എടുത്തിട്ട് നോക്കും വല്ലപ്പോഴും ഒക്കെ.
0: ഒന്നോടിക്കും.
1: പിന്നെ
0: ആ പറഞ്ഞു,
1: ഞങ്ങള് മേശി മണിയം മേശിരിക്കും, മണിയമ്മ മേശിരിക്കും, പുഷ്പം മേശിരിക്കും, ഒരു കായ് കൊടുത്തേരാ കേട്ടാ.
0: ആ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം.
1: എന്നിട്ട് ഞാൻ യശോദ
0: എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ
1: കമ്മീനർമാർക്കും എല്ലാം ഒരു ഹായ് കൊടുത്തു. ഒരാളേക്കും മൊത്തം കേട്ടോ, പാട്ട് പറഞ്ഞിട്ടുണ്ട് മോള.
0: ഓക്കെ ഓക്കെ, ഇവർക്കൊക്കെ വേണ്ടിട്ടാണോ പാട്ട്? എനിക്ക് നല്ല സുഖം. അമ്മയ്ക്ക് സുഖാണോ?
1: എന്തോളാ
0: സുഖാണോ? ആണല്ലേ. ഓക്കെ ഓക്കെ,
1: ഓക്കെ.
0: ഈ അമ്മ പറഞ്ഞ എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെയും അർജുനിമ്മയുടെയും ഒക്കെ ഒരു വലിയ ഹായ്. ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
3: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
2: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
3: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
2: സീറ്റുകൾ പരിമിതം.
3: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
2: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
3: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
2: 49 വർഷത്തെ പാരമ്പര്യം.
3: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
2: ഫോൺ 0474-274-0503.
3: മൊബൈൽ 9446787715.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സ്കൂൾ കാലഘട്ടത്തിലെ ലൈബ്രറിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്, ലൈബ്രറി കാർഡ്. ബുക്ക് എടുത്ത് സീൽ വെക്കുന്നതാണെങ്കിലും വായിച്ച് തീർക്കുന്നതിന് മുന്നേ, വായിച്ച് തീർത്ത് ഡേറ്റ് ആവുന്നതിന് മുന്നേ കൊടുക്കണമെന്നുള്ള ടെൻഷനും എന്നൊക്കെ ഉള്ളത് ആ ഒരു ഭയങ്കര അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് മെമ്മറീസാണ്. പക്ഷെ വർഷങ്ങൾ ഒത്തിരി മാറി മറിഞ്ഞു, തിരക്കുകളൊക്കെ ആയി, എല്ലാവരും ഒട്ടപ്പാച്ചിലാണ്. ആ ബഹളങ്ങളുടെ ഇടയിൽ കൂടി പോലും തണലാവുന്നത് ഇങ്ങനെയുള്ള പബ്ലിക് ലൈബ്രറീസും പൊതുവായനശാലകളും ഒക്കെയാണല്ലേ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
5: ഹലോ,
4: കേൾക്കുന്നുണ്ടോ? പേര് പറഞ്ഞോളൂ.
5: ഹലോ,
4: പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
5: ഞാൻ കണ്ടത്രയെന്ന്
4: വിളിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
5: ഞാൻ എന്റെ കൊച്ചുമോള വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുവായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം എടുത്തില്ല വായനാ ദിനത്തിനായിട്ട്.
4: എന്താണ് വീഡിയോ
5: വായിക്കുന്ന ശീലമുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് ചേട്ടനിക്ക് പബ്ലിക് ലൈബ്രറി നമുക്ക് ബുക്കൊക്കെ എടുത്തോണ്ട് തന്നിട്ടുണ്ട്.
4: അതെ അതെ, ഞാൻ ഇപ്പൊ പബ്ലിക് ലൈബ്രറിയുടെ കാര്യം പറഞ്ഞേയുള്ളൂ.
5: നോവല്,
4: ആരുടെ നോവല?
5: കോട്ടയം കുഷ്മനാഥിന്റെ ഡിറ്റക്റ്റീവ് നോവൽ.
4: ഡിറ്റക്റ്റീവ് നോവൽ, ഡിറ്റക്റ്റീവ് നോവൽസ് ആണ് ഇഷ്ടം.
5: പിന്നെ ഡ്രാക്കുള ഇതൊക്കെ കൊണ്ട് തരുമായിരുന്നു, അതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
4: കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് റീഡറാണ്. പത്രം വായിക്കും,
5: പത്രം വായിക്കും. പിന്നെ അതിന് സൺഡേ സപ്ലിമെന്റ് ഉണ്ടല്ലോ, അതിന് എടുത്ത് ഞാൻ നോട്ട് ചെയ്ത് വായിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ.
4: അപ്പൊ നല്ല വായനാശീലമുള്ള ആളാണ്. അപ്പം ഹാപ്പി റീഡിംഗ് ഡേ, വായനാ ദിനം ആശംസിക്കുന്നു. അപ്പൊ ഏത് ഗാനം?
5: ജയചന്ദ്രൻ പാടിയല്ലേ അറിയാതെ അറിയാതെ,
4: അതാണ് ചോദിച്ചേക്കുന്നത്. നല്ല സെലക്ഷൻ ആണ്, എന്റെ ഫേവറേറ്റ് പാട്ടാണ്.
5: എനിക്ക് എന്റെ കൊച്ചുമക്കൾക്കും എന്റെ കൂട്ടുകാരിക്കും എല്ലാവർക്കും വേണ്ടി,
4: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.
5: ഓക്കെ
4: അമ്മ.

0: അപ്പൊ സ്കൂൾ ലൈഫിൽ ലൈബ്രറി ഒക്കെ കഴിഞ്ഞ് ഞാൻ അഡൾട്ട് അല്ലെങ്കിൽ കോളേജ് ടു അഡൾട്ട് ലൈഫ് അപ്പോഴേക്ക് അങ്ങനെ ഞാൻ കയറി ചെല്ലുന്നത് എല്ലാവർക്കും പരിചയമായിരിക്കും ട്രിവാൻഡ്രത്തെ പബ്ലിക് ലൈബ്രറിയിലാണ്. പാളയത്ത് ഇങ്ങനെ കുറേ വലിയ മരങ്ങളുടെയൊക്കെ തണലും അവർ ചുമന്ന കുറേ വൃക്സൊക്കെ അതിൻ്റെ ഒരു വലിയ കൊട്ടാരം പോലത്തെ ബിൽഡിംഗ് ആണ്. ആ ഒരു ഇമേജാണ് ഇപ്പം എനിക്ക് ഇപ്പം ലൈബ്രറി എന്ന് പറയുമ്പം പെട്ടെന്ന് സ്കൂൾ ലൈഫ് ആലോചിച്ചാലും ഇപ്പോഴത്തെ ഒരു ഇമേജ് ഇങ്ങനെ പാളയത്ത് ഒത്ത് നടുക്ക് നിൽക്കുന്ന ആ റെഡ് ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മെൽറ്റിംഗ് പോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ലൈഫാണ്. അതായത് പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. പ്രായം, ജാതി, എല്ലാം മതവ്യത്യാസമില്ലാതെ മനുഷ്യന്മാർ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു സ്ഥലമാണല്ലേ. എല്ലാവരും ഒന്ന് ആലോചിച്ച ഒരു കോമൺ പേർപ്പസിനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, ബുക്സ് വായിക്കാനാണ്. ഇപ്പം പക്ഷെ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ്. ഒന്നാല് വലിയ ഡിഗ്രി അല്ലെങ്കിൽ യു പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന യങ്സ്റ്റേഴ്സ്, 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കാലം ആസ്വദിച്ച് എന്താണ് വായനയിലേക്ക് തിരിച്ച് കയറുന്ന അപ്പച്ചൻ അമ്മച്ചിമാരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒരു റിലാക്സേഷൻ, ഒരു ബ്രേക്ക് എടുക്കാൻ ബുക്സിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുന്ന ആളുകളാവാം. അങ്ങനെ പല ഫോംസ് ഓഫ് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ. വിജയൻ വേണ്ട വേണ്ട.
1: എനിക്ക് പറയുന്നൊക്കെ ഞാൻ
0: കേട്ടോണ്ടിരിക്കുന്നില്ലേ,
1: അതുകൊണ്ടാ ചിരിക്കുന്നു.
0: ആണല്ലേ,
1: ഈ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ ദിവസം ചിരിച്ചെന്ന് പറയാൻ ഇപ്പഴാ ചിരിച്ചത്.
0: ആണോ, ഓക്കെ. ഫുഡ് കഴിച്ചോ?
1: പറയട്ടെ. പിന്നെ അത് കൂടാതെ വായനശീലത്തെ പറ്റിയൊക്കെ ചോദിച്ചില്ലേ?
0: അതെ,
1: എനിക്കൊക്കെ വായന ഒരുപാട് ഉണ്ടായിരുന്നു. വീക്കിലുകൾ അല്ല, ബുക്കുകളാണ് വായന എന്നില്ല, ഒരുപാട് വീക്കിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പല സൈസ്
0: മലയാളം,
1: മലയാള രാജ്യം, കെട്ടാക്ക, അങ്ങനെ ഒരുപാട്. പിന്നെ പൗരത്വനി, പല രാജ്യങ്ങൾ ഒരുപാട് ഉണ്ട്. അതൊക്കെ വായിക്കാറ് ഇപ്പൊ വായന കുറവ്. ഒരു ദിവസം ഒരു പേപ്പർ മാത്രം, പേപ്പർ മാത്രം, സമയക്കുറവും ചായാധികം, വേദാചാല ജോലികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ പോട്ടെ. ഞാനേ പക്ഷെ ഒരു പഴയ ഒരു തമിഴ് പാട്ടാ ഇന്ന് ചോദിച്ചത്.
0: നമ്മള്
1: ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നോണ്ടും പറയുന്നോണ്ടാണ് ഇത്. അതായത് വ്യവസായി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, 67 ഇറങ്ങിയതാ എന്റെ ഓർമ്മ. 67 എൻ ടി രാമചന്ദ്രനും കെ ആർ വിജയൊക്കെ അഭിനയിച്ച സിനിമയാണ്. സാന്ദ്രായം പാടിയ ഒരു പാട്ട എന്റെ മനസ്സിലുണ്ട്. രണ്ടുപേരെയും പാടി കേൾപ്പിക്കട്ടെ.
0: പഠിക്കും.
1: ഇപ്പടിത്താ ഇരുക്ക വേണം പൊമ്പളെ, ഇംഗ്ലീഷ് പഠിച്ചാല് ഇന്ന തമിഴ് നാട്ടില് ഇപ്പടിത്താ ഇരുക്ക വേണം പൊമ്പളെ. ഇതാണ് പാട്ട്. ബാക്കി എം ജി തന്ത്രായം പാടിട്ട് നമുക്ക് എല്ലാരും കൂടെ കേൾക്കാം.
0: ഓക്കെ ചേട്ടാ. ഓക്കെ,
1: ശരി ശരി.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് ശ്യാമള.
0: ശ്യാമള, അപ്പൊ വായനാ ദിനാശംസകൾ.
1: പിന്നെ തെറ്റിപ്പോഴ് കോർപ്പറേഷൻ കമ്പനി വിളിക്കുവാണ്.
0: ആ ഓക്കെ, പറഞ്ഞോളൂ.
1: ഞാൻ ഇന്ന് പോയില്ല.
0: പോയില്ല, വയ്യായിരുന്നോ? എന്ത് പറ്റി?
1: പനിയായിരുന്നു. ചേച്ചിക്ക് പോയില്ല, എനിക്ക് പനിയൊക്കെ.
0: ഓക്കെ.
1: ചേച്ചിയെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ വിളിക്കേണ്ട.

0: നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയ കിട്ടി, പോയാ പോയി.
1: തിരികെ വരാം. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു ക്ലോക്കിൻ്റെ സൂചികൾ പോലെ ഒരു ഓട്ടപ്പാച്ചിലാണല്ലേ. വീട്, ജോലി, അല്ലെ പഠനം, അല്ലെങ്കിൽ കുറേ മറ്റ് ഉത്തരവാദിത്തങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നല്ലൊരു റിലാക്സിങ് ബ്രേക്ക് എടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് ഒരു സ്ഥലം ലൈബ്രറിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, നമ്മളെ ആരും ശല്യം ചെയ്യാതെ, ഒരിക്കലും മരണമില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുസ്തകങ്ങളുടെ മണമുള്ളൊരു ലോകമല്ലേ അത്. അപ്പം മുതിർന്നപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആഡംബരം അല്ലെങ്കിൽ ലക്ഷറി ആ ഒരു സ്ഥലം തരുന്ന ഒരു നിശബ്ദതയാണ്. നമുക്ക് എല്ലാത്തിൽ നിന്നും വിട്ട് റിലാക്സ് ചെയ്ത് ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു സൈലൻസാണ് ഈ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിലെ ഒരു വലിയ ലക്ഷറി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ലക്ഷറി കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? ലൈബ്രറിയിൽ പോകണം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ഓർമ്മ തുടങ്ങുമ്പോൾ വായിച്ച കളിക്കുടുക്ക, ബാലരമ, ബാലഭൂമി, എന്തോ ഒരു മാജിക് പോട്ട് ഇംഗ്ലീഷിലുള്ള, അത് മുതൽ ഫിക്ഷൻ, ഞാൻ ഒത്തിരി ഫിക്ഷൻ ബുക്സ് വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഫിക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോണറാണ്. സെൽഫ് ഹെൽപ്പ്, നമുക്ക് ഇപ്പോൾ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ച ഓരോ ബുക്കിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരുപാടാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, കേൾക്കുന്നുണ്ടോ? പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ശീബ.
1: സീത, എവിടുന്ന വിളിക്കുന്നേ?
2: ഉമയനെല്ലൂർ.
1: ഉമയനെല്ലൂർ, ഓക്കെ. വായന ദിനാശംസകൾ. വായന ദിനമാണെന്ന് അറിയാമായിരുന്നോ?
2: ആ, കേട്ടായിരുന്നു. പറയുന്നതല്ല,
1: വായിക്കുന്ന ആളാണോ?
2: അങ്ങനെ കൂടുതൽ വായനയൊന്നും ഇല്ല,
1: വായനശീലം അധികം ഇല്ലാത്ത.
2: ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്.
1: ഇപ്പം തിരക്കിന്റെ ഇടയിലാവുന്നു, സാധിക്കുന്നില്ല.
2: ഇപ്പൊ ജോലിയും കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിലോട്ടൊന്നും സമയമൊന്നുമില്ല.
1: മനസ്സിലായി. ഓക്കെ, വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട ബുക്ക് ഷെയർ ചെയ്യാവോ?
2: ഓ,
1: വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാന്ന് ഷെയർ ചെയ്യാവോ? ഓർമ്മയുണ്ടല്ലേ?
2: ഓർമ്മയില്ല.
1: ഓക്കെ, സാരയില്ല. ഏത് പാട്ടാ ചോദിച്ചേ?
2: ഞാൻ കുഞ്ഞു പാവയ്ക്ക് ഇന്നല്ലേ നല്ല നാള് പിറന്നാള്. എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ.
1: കൊച്ചുമോളുടെ ബർത്ത്ഡേ എന്താ? പക്ഷെ പേരെന്താ? സോറി, ഇന്നാണ്. പേരെന്താ?
2: പേര് യാറ ഹൈമൻ.
1: യാറ?
2: ആ,
1: യാറ ഹൈമൻ.
2: യാറ ഹൈമൻ
1: ഭയങ്കര വെറൈറ്റി പേരാണല്ലോ.
2: വെറൈറ്റി പേരാ. അങ്ങനെയൊക്കെ വരുത്തു.
1: ഓക്കെ ഓക്കെ. അപ്പൊ യാറ ഹൈമന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ?
2: രണ്ടാമത്തെ.
1: അപ്പൊ യാറായ്മനെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെ
2: രണ്ടാമത്തെ. പിന്നെ അതിന്റെ മൂത്തോനും.
1: ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിട്ട് നമുക്ക്
2: രണ്ടുപേർക്ക്
1: ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. അപ്പൊ നമ്മൾ നേരത്തെ പ്രിയപ്പെട്ട പുസ്തകം അല്ലേ, പലർക്കും വായനയ്ക്ക് പല അർത്ഥങ്ങളാണ്. ചിലർക്ക് മതപരമായ റിലിജിയസ് ആയിട്ടുള്ള സ്ക്രിപ്ചേഴ്സ് ആവാം, ബൈബിൾ അല്ലെങ്കിൽ മഹാഭാരതം, രാമായണം, ഖുറാൻ, അതും വായനയാണല്ലോ. ചിലവർക്ക് നാന പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വരുന്ന നോവൽസ് ആവാം. ചിലർക്ക് എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള നോൺ ഫിക്ഷൻ, സെൽഫ് ഹെൽപ്പ്, നല്ല ശീലങ്ങളൊക്കെ ഉണർത്തുന്ന അല്ലെ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ പല വർണ്ണങ്ങളുള്ള പുസ്തകങ്ങളുണ്ടല്ലേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോണർ ഈ വിഭാഗത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫിക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൈസേഷൻ, അതായത് മനോഹരമായ ചിത്രീകരണങ്ങളുള്ള പുസ്തകങ്ങളാണ്. എസ്പെഷ്യലി ഒരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളാണ്, ഒരു ഇതര പ്രപഞ്ചം, ഒരു ഫേക്കായിട്ടുള്ളൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ആൻഡ് അങ്ങനത്തെ ബുക്സ് വായിക്കുന്നത് കൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്, നമുക്ക് വളരെ വിവിഡായിട്ടുള്ളൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞു മക്കൾക്ക് അങ്ങനെയുള്ള ബുക്സ് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വളരെ വിശാലവും അതിനെന്താ പറയുന്നത് വൈവിധ്യമാർന്ന ഒരു ഭാവന അല്ലെങ്കിൽ സങ്കല്പം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മക്കളെ ഹെൽപ്പ് ചെയ്യും. അവർ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാവുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സജി.
0: സജി എവിടുന്നാ വിളിക്കുന്നത്?
1: കൊല്ലത്തുനിന്ന്
0: തന്നെയാണ്. ഓക്കെ, പറഞ്ഞോളൂ. വായനാ ദിനാശംസകൾ. വായിക്കുന്ന ആൾക്കൂട്ടത്തിലാണോ?
1: ഇപ്പോഴും ഒന്നും വായിക്കുന്നില്ല, പഠിക്കുന്ന സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ.
0: ചെറുപ്പത്തിൽ എന്ന് മലയാളം പുസ്തകങ്ങളാണോ?
1: ആ മലയാളം.
0: മലയാളം ഫിക്ഷൻ ആണോ എന്ന് പറഞ്ഞ കഥകളാണോ? ചെറുകഥയാണോ?
1: നോവലുകള്
0: വായിക്കുന്ന ആളാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഏതെങ്കിലും പുസ്തകം ഓർമ്മയുണ്ടോ?
1: നോവലുകളെന്ന് വെച്ചാൽ ഈ മുട്ടത്തുവർക്കിയുടെയൊക്കെ നോവലുകൾ ഉണ്ടല്ലോ.
0: ഉണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നു ആ എഴുത്ത് രീതിയായിരുന്നു ഇഷ്ടം. ഓക്കെ ഓക്കെ,
1: അതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വായിക്കാനൊന്നും പറ്റത്തില്ല, കാഴ്ചയൊക്കെ കുറഞ്ഞ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്കിപ്പം ഭാഗവതോ നാരായണിയോ ഒക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ കാഴ്ച തീരെ പറ്റുന്നില്ല, കണ്ണാടി വെച്ചിട്ട്.
0: ഓക്കെ ഓക്കെ,
1: പിന്നെ കേൾക്കുന്നതൊക്കെ.
0: ആ കേൾക്ക, ഇപ്പം അങ്ങനത്തെ ബുക്സ് ആയി കേൾക്കാൻ പറ്റുന്നതൊരു ഹെൽപ്പാണ് ഇങ്ങനെയല്ലേ. ഇപ്പോഴത്തെ ഒരു വായന, ഇപ്പോഴത്തെ ഒരു വായനയുടെ രൂപവും അങ്ങനെയായി. ഓഡിയോ ബുക്സും കേൾക്കുന്ന വീഡിയോകൾ കേൾക്കുന്നതുമാണ് ഒരു രീതിയിലുള്ള റീഡിംഗ്.
1: വായിക്കാൻ പറ്റാത്ത.
0: ഓക്കെ, ഏത് പാട്ടാ ചോദിച്ചേ?
1: പിന്നെ ആലാപനം എന്നുള്ള എന്റെ സൂര്യപുത്രിയുടെ.
0: ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: എന്റെ മക്കൾക്ക് ഹസ്ബൻഡിനും വേണ്ടിയാണ്. ഡയാലിസിസ് ചെയ്യുക, ഞങ്ങൾ ഇപ്പൊ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വന്നപ്പോ റേഡിയോ ഓൺ ചെയ്യുക ചെയ്യുന്നത്. രാവിലെ കേട്ടിട്ട് പോകും,
0: പിന്നെ
1: വീട്ടിൽ വരുന്ന ഉടനെ ഞങ്ങൾ ഓണാക്കി വെക്കും.
0: ഓണാക്കി വെക്കും. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? മനസ്സിലായി. ഓക്കെ, നമ്മൾ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.
1: മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ്. ആനന്ദോ അഭിജിത്ത്.
0: ആനന്ദോ അഭിജിത്ത് അല്ലേ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും ഭർത്താവിന് വേണ്ടിട്ട് നല്ലൊരു ഗാനം വെച്ചുതരാം കേട്ടോ. ഓക്കെ.

0: എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗാഗുരു പ്രിയ ആന്റണി.
5: തിരികെ വരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഭാവന ഉണർത്തുന്ന പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ, ഞാൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. കുഞ്ഞിലെ വായിച്ചതാണെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് അതിലെ എലാബറേറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാരി പോട്ടർ എണ്ണമില്ലാത്ത പ്രാവശ്യം ഞാൻ ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് പുസ്തകങ്ങൾ യൂഷ്വലി ഭയങ്കര സൂപ്പർ ഹിറ്റായ, ട്രഡീഷണലി ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഇങ്ങനത്തെ ബുക്ക്സ്. ഒട്ടധികം വായനക്കാരും ഫാൻസും ഉള്ള പുസ്തകങ്ങളായിരിക്കും. അപ്പം ഇംഗ്ലീഷിൽ യൂഷ്വലി ഈ പുസ്തകങ്ങളൊക്കെ കോമൺലി ഫിലിംസും ആക്കാറുണ്ട്, സിനിമകളാക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ സിനിമ കാണുന്നതിനേക്കാളും ഇപ്പോഴും അതിൻ്റെ കൗണ്ടർ പാർട്ടായ പുസ്തകങ്ങൾ വായിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പം ഇതിൽ യൂഷ്വലി ഫാൻസിനൊരു കൊച്ചു തർക്കമുണ്ട്. ചില ആൾക്കാർക്ക് പുസ്തകം വായിക്കുന്നതാണോ അതോ സിനിമയെ തിയേറ്ററിൽ കാണുന്നതാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഒരു കോളറിനോട് ചോദിച്ച പോലെ ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞു ബഷീറിൻ്റെ മതിലുകൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സിനിമയെക്കാളും പുസ്തകമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. മതിലുകൾ ബഷീറിൻ്റെ വരികൾ വായിച്ചപ്പോഴാണോ മമ്മൂട്ടിയുടെ അഭിനയം കണ്ടപ്പോഴാണോ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആടുജീവിതം വായിച്ചപ്പോൾ കിട്ടുന്ന ആ ഒരു തൃപ്തി സിനിമ കണ്ടപ്പോൾ കിട്ടിയായിരുന്നു. പേഴ്സണലി എനിക്ക് കിട്ടിയില്ലായിരുന്നു. കുറച്ച് എക്സ്റ്റെൻഡ് ആ ബുക്കിൻ്റെ ആ ഒരു ഭംഗി മൂവിക്ക് വന്നിട്ടില്ലായിരുന്നു. ടെക്നിക്കലി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര ഡെവലപ്ഡ് മൂവിയാണ്, പക്ഷെ എന്നാൽ പോലും ബുക്കിൻ്റെ ഒരു ഭംഗി ആ സിനിമയ്ക്കില്ലായിരുന്നു. അപ്പം എൻ്റെ പ്രിഫറൻസ് ഭയങ്കരമായ പുസ്തകങ്ങളുടെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രിക്കറ്റ് ഡീറ്റെയിലിംഗ് സിനിമയിൽ എത്ര നമ്മൾ ടെക്നിക്കലി പോയാലും കിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ ആ ഭംഗി സിനിമകളിലൂടെ കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രോതാക്കൾക്ക് വിളിച്ച് ശ്രോതാക്കളുടെ അഭിപ്രായം പറയാം. അപ്പം അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
6: ഹലോ
5: ഹലോ, പേര് പറഞ്ഞോളൂ.
6: ഇത് മാനാട്ടുന്ന ദേവിയാണ് വിളിക്കുന്നത്.
5: പറഞ്ഞോളൂ.
6: ഇന്ന് എന്റെ നാത്തുവിന്റെ കൊച്ചു മോന്റെ ബർത്ത്ഡേ ആണ്, 15 തികയുന്നു. അവന് വേണ്ടി ഈ പാട്ട്, ആദിത്യൻ എന്ന് പറയുന്ന അച്ചുമോന് വേണ്ടിയാണ്.
5: ആദിത്യൻ എന്ന അച്ചുമോന്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകളുണ്ട് കേട്ടോ.
6: അപ്പൊ
5: ഓക്കെ അമ്മ, എന്നാ ഗാനത്തിലേക്ക് പോയാലോ. ഓക്കെ അമ്മ.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനെ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: തിരികെ വരാം കാതോട് കാതോർത്തിലേക്ക്. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ റേഡിയോയുടെ ഡയറക്ടറായ അച്ഛനോട് ഏതാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന് ചോദിച്ചായിരുന്നു. നമുക്ക് ഒരാളുടെ ഫേവററ്റ് ബുക്കിലൂടെ കുറച്ചൊക്കെ അയാളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ അപ്പനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഒത്തിരി ക്ലാസിക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അപ്പയ്ക്ക് ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ട് കേട്ടോ. മലയാളം അങ്ങനെ ഒരു ലാംഗ്വേജ് റെസ്ട്രിക്റ്റഡ് അല്ല, മലയാളവും ഇംഗ്ലീഷും ജോണ്ടറും അങ്ങനെയില്ല. ഈ ഡിറ്റക്റ്റീവ് ഷെർലോക്ക് ഹോംസ് മുതൽ ഐതിഹ്യകഥകളും സെൽഫ് ഹെൽപ്പ് ബുക്സ് എല്ലാം വായിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പുള്ളി വളരെ എക്സ്റ്റെൻസീവ് റീഡിങ് ഹാബിറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്ക് എം ടി വാസുദേവൻ നായരുടെ ബുക്സ് ഒത്തിരി ഇഷ്ടമാണ്. പുള്ളിയുടെ റൈറ്റിംഗ് സ്റ്റൈല്, എം ടിയുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഒത്തിരി ഇഷ്ടമുള്ള ആളാണെന്നാണ് പറഞ്ഞത്. പിക്ക് ചെയ്യാൻ ഒരുപാട് ബുക്സിൻ്റെ ഇടയിൽ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതാണ് പിക്ക് ചെയ്തത്. പക്ഷെ അമ്മയാണെങ്കിൽ എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ കറങ്ങാനും ട്രാവൽ ചെയ്യാനും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ ട്രാവലോഗ്സിന് ഏറ്റവും പ്രശസ്തമേറിയ റൈറ്ററിൻ്റെ പേര്, സഞ്ചാര സാഹിത്യം എഴുതുന്ന റൈറ്ററിൻ്റെ പേര്, എസ് കെ പൊറ്റക്കാടിൻ്റെ പേരാണ് പറഞ്ഞത്. ഞാനിവിടെ അവാർഡ് കിട്ടിയ ഒരു ദേശത്തിൻ്റെ കഥയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഫേവററ്റ് പുസ്തകം. അപ്പോൾ അങ്ങനെ പല ആളുകൾക്ക് പല ബുക്സ് ഇഷ്ടം. അത് ഓരോ അതും ഓരോ പേഴ്സണൽ സ്റ്റൈലാണല്ലോ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറഞ്ഞോളൂ.
3: ഞാൻ മൈലാപ്പൂർ തെറ്റുകേൾ കമ്പനിന്ന് വിളിക്കുന്നു, സജീന.
2: സജീന, ഓക്കെ, പറഞ്ഞോളൂ. വായന ദിനാശംസകൾ സജീന.
3: കേട്ടായിരുന്നു.
2: ഓക്കെ, വായിക്കുന്ന കൂട്ടത്തിലാണോ?
3: അങ്ങനെ വായിക്കത്തെയൊന്നും, എനിക്ക് കൂടുതൽ ഇഷ്ടം പാട്ടാണ്. ഞാൻ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
2: മ്യൂസിക് ലവർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, ഏത് ഗാനമാ ചോദിച്ചേ?
3: ഞാൻ ഇന്ന് കുഞ്ഞുവാവയ്ക്ക് ഇല്ല ഇതാണ്ടല്ലോ പ്രിയപ്പെട്ട കുക്കുവിലെ
2: പാട്ടുണ്ടല്ലോ,
3: തിങ്ങിലിക്കാൻ ചെപ്പേക്ക് ഇങ്ങനെ, എന്റെ കൂട്ടുകാരിയുടെ പൊടിമോളെ ബർത്ത്ഡേ യാറ
2: പറഞ്ഞു.
3: യാറാമോക്ക് വേണ്ടി ഞാൻ ഈ പാട്ട്
2: രണ്ടാമത്തെ ഡെഡിക്കേഷൻ ആണ് യാറാമോക്ക്. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.
3: ഓക്കെ.

0: തിരികെ വരാം. അപ്പൊ നമ്മൾ നേരത്തെ അച്ഛന്റെ ഡയറക്ടർ അച്ഛന്റെ ഫേവറേറ്റ് ബുക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അച്ഛന്റെ കുഞ്ഞിലെ ആർതർ കോണൻ ഡോയിൽ എന്ന ഓതറിന്റെ റൈറ്റിംഗ്സ് ആയിരുന്നു അത്ര ഇഷ്ടം. ഇത് ഒട്ടുമുക്കൾ കുറെ പേർക്ക് അറിയാമായിരിക്കും. എനിക്കും കുട്ടിക്കാലത്ത് ഏറ്റവും ആവശ്യം കൊള്ളിച്ചൊരു എഴുത്തുകാരൻ തന്നെയാണ് ലെജൻഡറി ക്രിയേറ്റർ ഓഫ് ഷെർലോക്ക് ഹോംസ്. ഷെർലോക്ക് ഹോംസ് എന്ന കഥാപാത്രത്തിനെ ക്രിയേറ്റ് ചെയ്ത ഓത്തറാണ്. അപ്പം ഷെർലോക്ക് ഹോംസ് കൂട്ടുകാരനായ, വായിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അതിൽ വേറൊരു കൂട്ടുകാരനായ ഒരു ഡോക്ടർ വാട്സൺ എന്ന കഥാപാത്രം കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഡോക്ടർ വാട്സനോട് ഷെർലോക്ക് ഹോംസ് പറയുന്ന പ്രശസ്തമായൊരു വരിയുണ്ട്. യു സീ ബട്ട് യു ഡു നോട്ട് ഒബ്സർവ്. നീയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. സത്യമല്ലേ, വഴിയാത്രക്കാരായിട്ട് പോകുമ്പോൾ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ വെറുതെ കണ്ടുപോകും. ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ, വിശപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന അനീതികൾ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വെറും ഒരു കാഴ്ചക്കാരൻ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ടാണ് മാറി നിൽക്കുന്നത് അല്ലേ. ഈ അച്ഛൻ തന്നെ, നമ്മുടെ അച്ഛൻ ഏറ്റവും, എന്നാൽ അഡൾട്ട് മുതിർന്നപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു പുസ്തകം, നമ്മൾ ഓരോ ഏജിൽ നമുക്ക് മെച്ചുവറാകുമ്പോൾ ബുക്സിൻ്റെ ഒരു ടേസ്റ്റ് മാറുമല്ലോ. ഇപ്പോൾ ഇഷ്ടമുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ തോമസ് മെസ്റ്റൻ്റെ കൺജങ്ക്ചേഴ്സ് ഓഫ് എ ഹിഗിൽറ്റി ബൈസ്റ്റാൻഡർ, ഒരു കുറ്റബോധമുള്ള ദൃക്സാക്ഷിയുടെ ചിന്തകൾ എന്ന് പറയുന്ന പുസ്തകമാണ് അത്രേ. പേര് തന്നെ മനസാക്ഷിക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണല്ലേ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിന് ചുറ്റും നടക്കുന്നത് അനീതികൾക്ക് നേരെ കണ്ണടച്ച് വെറും ഒരു ദൃക്സാക്ഷിയായി മാറി നിൽക്കുന്നതിലും വലിയൊരു കുറ്റബോധമില്ല എന്നുള്ളൊരു പൊരുളാണ് ഇതിൽ കൊടുക്കുന്നത്. നിശബ്ദത പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോഴൊരു വലിയ തെറ്റായി മാറാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വായന ചുമ്മാ വെറും ഒരു വിനോദം അല്ലല്ലേ. സ്വയം വിചാരണ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്രോസ് എക്സാമിൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് ഇന്നൊന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ശബ്ദം അനീതിക്കെതിരെ ഉയർത്താനൊക്കെ നമുക്ക് വലിയൊരു സ്റ്റെപ്പാണ്. നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങാം. അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ. ട്രിവാൻഡ്രമാണ്. മുന്നേ സംസാരിച്ചിട്ടുണ്ടോ? യെസ് യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, പണ്ട് അവിടെ ട്രിവാൻഡ്രത്തായിരുന്നു അല്ലേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന? ആ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ, എനിക്കിപ്പോ ഓർമ്മയുണ്ട്. എന്നെ വിളിക്കുന്ന ട്രിവാൻഡ്രം കാര്യമാണ്. എന്തോ, ആ ഞാൻ ആക്ച്വലി അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത്, ആന്റി ഓ ആകെ എന്നെ വിളിച്ച് തിരുവനന്തപുരത്തിന് കാര്യം പറഞ്ഞിട്ടുള്ള ആന്റി ആണല്ലോ. പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. അതെ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മളൊന്ന് യാത്ര ചുറ്റിയിട്ട് വരുമല്ലേ.
1: അതെ അതെ, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ നാട്ടിൽ ചെന്നപ്പോഴേ. ഞാൻ ഇരുന്നാണ്ട് എവിടെ എല്ലാം
0: പോയൊന്ന് ഓർത്ത്. എനിക്കതെല്ലാം അറിയാവൂ, അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളാ പറയുന്നത്. ഓക്കെ, പിന്നെ ഏത് വായിക്കാറുണ്ടോ അമ്മ? വായിക്കാറുണ്ടോ?
1: ഞാന് കൊച്ചിലെയൊക്കെ വായിക്കാറുണ്ട്, ഇഷ്ടം പോലെയൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഇപ്പം
0: സമയം എല്ലാവർക്കും അതാണല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണ്? എസ്കേപ്പ് ഒറ്റക്കാടാണ്. ഇഷ്ടം അമ്മയുടെ ഇഷ്ടമാണ് ഒക്കെ ആണ്. പുള്ളി അതിനാണല്ലോ ഫേമസ് ആയതും, സഞ്ചാര കഥകൾക്കാണ്.
1: ആ
0: കുറെ ഉണ്ട്, ഒരു ആറേഴെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു
1: നോക്കിയപ്പോ.
0: യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണല്ലേ. അതെ അതെ, അങ്ങനെയുള്ളവർക്കാണ് പുള്ളിയുടെ കഥകൾ കൂടുതൽ പ്രിയം. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാ? ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് സുഖമാണോ?
1: സുഖം.
0: ആ, നല്ല സോങ് സെലക്ഷൻ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ അമ്മ, എന്നാ ഇനി അടുത്ത പ്രാവശ്യം. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത സംസാരിക്കുന്നവരെ കാണാം. ഓക്കെ അമ്മ, ശരി. ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: കാലത്തിൽ നിന്നൊരു തുള്ളിയാണ് ചെറുകഥ. നല്ല ചെറുകഥകൾ സമൂഹത്തെ നവീകരിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സഹൃദയരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. കഥ പറയും നേരം, കഥ പരിചയപ്പെടുന്ന നേരമാണ്, കഥ പാരായണം ചെയ്യുന്ന നേരമാണ്, കഥ കേൾക്കുന്ന നേരമാണ്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ റേഡിയോ പെൻസിൽ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് കഥ പറയും നേരത്തിലൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കഥ പറയും നേരം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:15 ഞായറാഴ്ച വൈകുന്നേരം 4 തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്.
1: തിരികെ വരാം കഥയുടെ കഥരത്തിലേക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായന വെറും ഒരു എന്റർടൈൻമെന്റോ ലെഷറിനോ വേണ്ടി മാത്രം ഉള്ള കാര്യമായിട്ടല്ലേ പലപ്പോഴും നമ്മുടെ നിയമങ്ങളും ചരിത്രവും ഒക്കെ മാറ്റിമറിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗവിന്റെ അങ്കിൾസ് ടോം ക്യാബിൻ എന്നൊരൊറ്റ പുസ്തകമാണ് അമേരിക്കയിലെ അടിമത്ത നിരോധനത്തിലേക്ക് നയിച്ച വലിയൊരു റീസൺ. അതുപോലെ തന്നെ നമ്മുടെ തകഴിയുടെ തോട്ടിയുടെ മകനും ഒവി വിജയന്റെ ഖസാക്കിൻ ഇതിഹാസവും നമ്മുടെ ചിന്താഗതി തന്നെ റെവല്യൂഷനൈസ് ചെയ്ത ഭയങ്കര ബുക്കുകളാണെന്ന് പറയാല്ലേ. അപ്പൊ അക്ഷരങ്ങൾക്ക് ബാക്കി ലോസിനേക്കാളും നമ്മുടെ മനസ്സിലേക്ക് വേഗം കടന്നു കയറാനുള്ളൊരു പാത്തുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബുക്സാണ് എന്നും പറയാം. ഇന്ന് വേറെ പല മീഡിയങ്ങളുണ്ട്, എന്നാൽ പോലും ബുക്സിന് വേറൊരു സ്പെഷ്യൽ പ്ലേസ് തന്നെയുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറഞ്ഞോളൂ. സലാം. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്
2: വിശേഷം?
1: അല്ലല്ല, രേഷ്മയല്ല, നിമ്മിയാണ് കേട്ടോ.
2: എത്ര നാള് കൊണ്ട് ഞാൻ പരിശ്രമിക്കുന്നറിയാവോ?
1: ഇന്നാണ് കിട്ടിയത്.
2: എന്തായാലും ഇന്ന് കിട്ടി. ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്നതാ, റേഡിയോയുടെ എല്ലാ പരിപാടിയും കേൾക്കുന്നതാ.
1: ഓക്കെ, അപ്പം ഇന്ന് വായനാ ദിനമല്ലേ, വായിക്കാറുണ്ടോ?
2: വായിക്കും, ബുക്കൊക്കെ വായിക്കും.
1: ബുക്കൊക്കെ വായിക്കും. പ്രിയപ്പെട്ട പുസ്തകം ഏതാന്ന് പറയാമോ?
2: പിന്നെ കുട്ടികളുടെ ഈ മാസിക ഉണ്ടല്ലോ,
1: അതൊക്കെയാണ് ഇഷ്ടം. കുഞ്ഞു മനസ്സാണ്, കുഞ്ഞു മനസ്സാണ്, വായിച്ച് ചിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: പാട്ടിന് പറഞ്ഞിട്ടുണ്ട്.
1: ഏത് പാട്ടാ?
2: ഞാന് കൊച്ചിന്റെ തുമ്പോലാർജയിലെ ഒരു പാട്ടിന് ഞാൻ പറഞ്ഞായിരുന്നു.
1: ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു?
2: നമ്മുടെ എല്ലാവർക്കും
1: വേണ്ടി,
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
1: എല്ലാ ശ്രോതാക്കൾക്കും ആണ്.
2: പഴയ പാട്ടാ.
1: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചാലെ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. അപ്പൊ ജാപ്പനീസില് ജപ്പാൻകാർക്ക് ഒരു മനോഹരമായ ഒരു വാക്കുണ്ട്, സുണ്ടോക്കു. സുണ്ടോക്കു വായിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് പിന്നീട് സമയം കിട്ടാതെ അത് വായിക്കാതെ അലമാരിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു ശീലത്തിനാണ് സുണ്ടോക്കു എന്ന് വിളിക്കുന്നത്. നമ്മൾ പലർക്കും ഈ ഒരു ഹാബിറ്റ് കാണും, എനിക്കും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഷെൽഫിൽ പൊടിയൊക്കെ തട്ടി ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങാം. ഇങ്ങനെ പണ്ടത്തെ പുസ്തകങ്ങളുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ പല അടയാളങ്ങളും പല കഥകളും ഓരോരുത്തർക്കും കാണും അല്ലേ. ചിലപ്പോൾ അതിൻ്റെ താളുകളൊക്കെ മറിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട ആളുകൾ തന്ന കത്താവാം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയൊരു ഗിഫ്റ്റ് കിട്ടിയ പൂവിൻ്റെ ഇതളാവാം, അല്ലെങ്കിൽ മയിൽപ്പീല് സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. അതുകൊട്ടെ, കൂട്ടുകാരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കയ്യിൽ നിന്ന് വാങ്ങി വായിക്കാൻ വേണ്ടിയിട്ട് കടമെടുത്തിട്ട് സ്വന്തമായിട്ട് ആ പുസ്തകങ്ങൾ എന്താണ് സ്വന്തമാക്കിയ പുസ്തകങ്ങൾ, ആ കിട്ടിയ പുസ്തകങ്ങൾ സ്വന്തമാക്കിയ ചിലരെങ്കിലും കാണൂലേ. എനിക്കുണ്ട് അങ്ങനെ കുറേ ഫ്രണ്ട്സിൻ്റെ ഒന്ന് മുഖ്യ ബുക്സ്. അങ്ങനെ സിനിമയിൽ പറയുന്ന പോലെ പുസ്തകങ്ങൾ കൊണ്ട് വളരെ സുന്ദരമായ ആചാരങ്ങൾ. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഞാൻ രാജേന്ദ്രൻ, കടപ്പാക്കടയിൽ നിന്നാണ്.
0: രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞോളൂ.
1: ഈ അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിച്ചിരുന്ന നല്ലൊരു തലമുറ നമുക്കുണ്ടായിരുന്നു.
0: അതെ അതെ.
1: ഈ 60-70 കാലഘട്ടങ്ങളിലൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോ അവിടെ അമ്മുമ്മ പറയും, എടാ ഒരു മാസികയും കൂടെ മേടിച്ചോണ്ട് പറഞ്ഞു. കാരണം അന്ന് അവരത് ഈ അന്നൊക്കെ ഈ കറണ്ട് പോകുന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ച് ഈ കഥകളും ഒക്കെ വായിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്.
0: അതെ അതെ, അതായിരുന്നു ലാഗുള്ളൊരു എന്റർടൈൻമെന്റും അതായിരുന്നു.
1: ആ കാരണം ഈ തുടർക്കഥകളും ഇതെല്ലാം ഈ മാസികകളിലൂടെ വീക്കിലി, പിന്നെ അതുപോലെ മന്ത്ലി, ഇങ്ങനെ പല മാസികകളും ഉണ്ടായിരുന്നു.
0: അപ്പൊ
1: ഇതൊരു മസ്റ്റാണ്, പോയിട്ട് വരുമ്പോ അവർക്ക് ആ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മേടിച്ചോണ്ട് വരും, അവരത് വായിക്കും. അതുപോലെ ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തോണ്ട് വരിക,
0: അത്
1: നോവല് കഥകള് എല്ലാം വായിക്കുന്ന ഒരു തലമുറയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്ന പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം വായിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളും കവിതകളും ഒക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിലുണ്ട്. പക്ഷെ അവർ മെനക്കെടത്തില്ല ഇതിന്. കാരണം സാങ്കേതിക വിദ്യ വളർന്നതോടുകൂടി ഒരു പുസ്തകം വായിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഒരു സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കണ്ടാൽ അവർക്ക് അത് മനസ്സിലാവും, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനു വേണ്ടി അവർ സമയം കണ്ടെത്തുന്നില്ല. അതോടുകൂടി നമ്മുടെ ഈ അക്ഷരങ്ങൾ മറക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്ന് മാറി. മലയാള അക്ഷരം തന്നെ ഇപ്പം ഫോൺ ചെയ്യുമ്പോൾ തന്നെ മലയാള അക്ഷരം ഇംഗ്ലീഷ് എഴുതുന്ന ഒരു തലമുറയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നമ്മൾ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. പക്ഷെ അക്ഷരങ്ങളെ മറക്കുക എന്ന് പറഞ്ഞാൽ, പുസ്തകങ്ങളെ മറക്കുക എന്ന് പറഞ്ഞാൽ, അത് പുസ്തകങ്ങളും നോവല് കാര്യങ്ങളൊന്നും അല്ല, അത് കവിതയുണ്ട്, കഥയുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യത്തെ നോവല് തന്നെ ചന്തുമേനന്റെ ഇന്ദുലേഖ അല്ലേ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എനിക്കൊരിക്കെ അന്ന് ഒരു സമ്മാനം കിട്ടിയത് ആ പുസ്തകമായിരുന്ന. അങ്ങനെ ഞാൻ ആദ്യം വായിച്ചു തീർത്ത നോവല് നമ്മുടെ ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള കഥകൾ പറയുമ്പോൾ പഴയ ആളുകൾക്ക് ഉള്ള
0: അനുഭവങ്ങളാണല്ലോ, എക്സ്പീരിയൻസസ് ആണല്ലോ.
1: ഇപ്പോഴും ഇപ്പൊ അവര് വളരെ കാക്ച്വൽ രൂപത്തിൽ കൊടുത്തങ്ങ് വിഴുങ്ങുക എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ആവശ്യം. ഒരു എഡിറ്റോറിയലോ അല്ലെങ്കിൽ ഒരു നോവലോ ഒരു കവിതയോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴ കവിതകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ആസ്വാദനത്തോടെ പഴയ ആളുകൾ പാടുന്നതെന്നറിയോ? ഇപ്പൊ തന്നെ ഇപ്പം മത്സരവേദിയിലൊക്കെ പുതിയ കുട്ടികൾ ഇതൊക്കെ പാടുന്നുണ്ട്, പ്രൈസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനെ അങ്ങ് മറന്നുപോകുന്ന ഒരു തലമുറയാണിപ്പോ. അതുകൊണ്ട് വാട്സപ്പിലും ഒക്കെ ഉള്ള ഈ പഴയ കവിതകളും കഥകളും ഒക്കെ വായിച്ച് അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അമ്മയെ മറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ വായനാ ദിനത്തിൽ നമുക്കൊരു
0: നല്ലൊരു മെസ്സേജാണ്. ഓക്കെ ചേട്ടാ,
1: ഓക്കെ
0: ചേട്ടാ. അപ്പൊ ആർക്കലിന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? ആർക്കലിന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: ഡെഡിക്കേറ്റ് ഈ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം
0: ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
5: പറക്കുകയായിരുന്നു.
4: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
7: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
6: എന്തിനാ? പത്രത്തിലിടാനാണോ?
7: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
6: റേഡിയോയിലോ?
7: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
6: അതെയോ?
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
6: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
8: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ സമയം ഇപ്പൊ 2 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വായനാ ദിനം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ സാധാരണയായി കേൾക്കുന്ന, നേരത്തെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ പോലെ ഒരു ചോദ്യമുണ്ട്, അതിനിപ്പോ ആരാണ് പുസ്തകമൊക്കെ വായിക്കുന്നത്? പക്ഷെ എന്നാൽ പോലും വായന ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. പലരും പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ തലമുറ വായിക്കാറില്ല, അവർക്ക് അക്ഷരങ്ങളുടെ പുസ്തകങ്ങളുടെ വില അറിയില്ല എന്നൊക്കെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വായനയുടെ രീതികൾ മാറിയതാണ്. ഇപ്പോൾ ഈ ബുക്ക്, PDF, ഓൺലൈൻ ആർട്ടിക്കിൾ, അതൊരു സൈഡിലെ വായന രീതിയാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നോക്കി ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നതും ഒന്ന് ആലോചിച്ചാൽ ഒരു ഫോം ഓഫ് വായനയാണത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മീഡിയം ഏതാണെങ്കിലും അറിവ് നേടുക എന്നതാണ് ആക്ച്വലി പ്രധാനം. അപ്പം നമ്മൾ നാട് ഓടുമ്പോൾ നടുവി ഓടണമല്ലോ. അപ്പം റീഡിങ് ആസ് ടൈം ഗോസ് അതിൻ്റെ ഫോമാറ്റും അതിൻ്റെ രൂപങ്ങൾ മാറുകയാണ്. അപ്പം നമ്മൾ പിള്ളേർ നാട് ഓടുമ്പോൾ നടുവി ഓടുന്നതാവാം അല്ലേ. എന്നാൽ പോലും പഴയ ആ പുസ്തകത്താളുകൾ മറിച്ച് വായിക്കുന്നതിൻ്റെ ഒരു സുഖം ഈ ഒരു ഓഡിയോ ബുക്സിനും പോഡ്കാസ്റ്റിനും കിട്ടാറില്ല. പക്ഷേ ആസ് ടെക്നോളജി ഗ്രോസ് പീപ്പിൾ ഓൾസോ ഗ്രോ എന്നാണല്ലോ. അപ്പം നമുക്ക് അടുത്ത കോൾ

0: പോവാം. ഹലോ,
1: നമസ്കാരം. മോളെ, ഒരു എന്റെ കുട്ടിന്റെ ബർത്ത്ഡേ മോളെ.
0: ആണ്? പേരെന്താ?
1: പതിനേഴാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞ. അതുകൊണ്ട്
0: പേര് പറയൂ.
1: മൗലി എന്നാ പേര്. വീട്ടിൽ വിളിക്കുന്ന ശിവാനി.
0: ചേച്ചിയുടെ പേര്?
1: എന്റെ പേര് ആർച്ച.
0: ആർച്ച. ഓക്കെ ഓക്കെ. മൗലിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ മൗലി മോക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: നമ്മുടെ ഈ വായന ദിനത്തിന്റെ എപ്പിസോഡിന്റെ ലക്കി ലാസ്റ്റ് കോൾ ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: സീമ, ഇരട്ടകുള.
0: സീമ ചേച്ചി, ഓക്കെ പറഞ്ഞോളൂ ചേച്ചി. നല്ലൊരു പാട്ടിനാണ്, പാട്ട് പറഞ്ഞായിരുന്നോ? ആ ഹലോ, ഹലോ, ഹലോ, ഹലോ. കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പൊ ചേച്ചി നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

അപ്പൊ ഒന്ന് ആഴത്തിൽ ആലോചിച്ചാൽ വലിയ പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ് വായന. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പുസ്തകങ്ങളുടെയും വായനയുടെയും ആ മാന്ത്രിക ലോകത്തിലേക്ക് ഒരു യാത്ര പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിയാണ്. കേട്ടുമുട്ടുന്നതുവരെ ആർ ജെ നിമ്മി സൈനിങ് ഓഫ്.

റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. നടുവേദനയും സന്ധിവേദനയും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കവിത വായനാ ദിനം.

Ryan speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്പ.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗാ ഗുരു പ്രിയ ആന്റണി.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം എന്ന് പറയുന്നത് നടുവേദനയും സന്ധിവേദനയുമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ അനുഭവമുണ്ട് അല്ലെങ്കിൽ നടുവേദനയാണ് സന്ധിവേദനയാണെന്ന്, നടുവേദന ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് നടുവേദന. അപ്പോൾ ഇതൊരു 4:30 വരെയുള്ള തത്സമയ ഫോണിങ് പ്രോഗ്രാമാണ്. നമ്മുടെ ഡോക്ടറോട് നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്ന ഒരു വിഷയവും കൂടിയാണ്. മാത്രമല്ല നമ്മളോടൊപ്പം ഉള്ളത് റുമറ്റോളജിസ്റ്റാണ്. അപ്പം പലപ്പോഴും ഈ ഒരു അസുഖത്തെക്കുറിച്ച് പലർക്കും ഒരു ധാരണയില്ല. ഏതവസ്ഥയിലാണ് ഒരു റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടത് എന്നും പലർക്കും അറിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങളോട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കേട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഡോക്ടറെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഉള്ള ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ്. സ്വാഗതം ഡോക്ടർ.
1: താങ്ക് യു സോ മച്ച്. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് റേഡിയോ ബൻസികറിന് വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. റുമറ്റോളജി എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി പലതരം ഓട്ടോ ഇമ്യൂൺ ഡിസീസസിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്താണെന്ന് പലർക്കും അറിയില്ല. ഓട്ടോ ഇമ്യൂൺ എന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി, അത് ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസുകൾ പല തരങ്ങളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്നത് ആമവാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളാണ്. അതുകൂടാതെ തന്നെ ആർത്രൈറ്റിസ് തന്നെ പലതരം ഓട്ടോ ഇമ്യൂൺ ഉണ്ട്. ആമവാദം അല്ലാതെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതല്ലാതെ തന്നെ സ്പോണ്ടിലോ ആർത്രൈറ്റിസ് ഗണത്തിൽ പെടുന്ന കുറെ ആർത്രൈറ്റിസുകളുണ്ട്. ക്രിസ്റ്റൽ ആർത്രൈറ്റിസ് ഗണത്തിൽ പറയുന്ന ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. പിന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതെല്ലാം സ്പോണ്ടിലോ ആർത്രൈറ്റിസ് ഗണത്തിൽ വരുന്നതാണ്. ഇതോടൊപ്പം തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഇതിനകത്തുണ്ട്. ആ അസുഖങ്ങളിൽ പേര് പറയുകയാണെങ്കിൽ SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്ന അസുഖം, പിന്നെ ജോഗ്രൻസ് ഡിസീസ്, പിന്നെ അതിനകത്ത് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, ഇങ്ങനെ മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്. ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറയും. പിന്നെ മസിൽസിനെ, അതായത് പേശികളെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, മയോസൈറ്റിസ്, ഇമ്മ്യൂൺ മീഡിയേറ്റഡ് മയോസൈറ്റിസ് എന്ന് പറയും. അപ്പം അങ്ങനത്തെ അസുഖങ്ങൾ, പിന്നെ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ, സാർക്കോയിഡോസിസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ചേരുന്ന ഒരു വിഭാഗമാണ് റുമറ്റോളജി.
0: അപ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം അല്ലെ, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, ഇതിൻ്റെ ലക്ഷണം എന്താണ്, ഇതിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്, ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കേൾക്കണം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ശ്രോതാക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഞാൻ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാണോ എന്നറിയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കോളിലേക്ക് പോകാം. ആദ്യത്തെ കോൾ എത്തിയിട്ടോ. അപ്പോൾ വിളിക്കാൻ നമ്പർ 0472-93-1111. ഹലോ ഹലോ
2: ഹലോ
0: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഉണ്ട്, ചേച്ചി സംസാരിച്ചോളൂ കേട്ടോ ഡോക്ടറായിട്ട്. പറഞ്ഞോളൂ ചേച്ചി, കാര്യം പറഞ്ഞോളൂ.
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: എനിക്ക് ഒരു നടുവേദനയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു 4 വർഷമായിട്ട് ഡിസ്കിന് വേദനയാണ്. ഞാൻ ഒന്ന് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, ചെപ്പിന്ന് മേളിന്ന് താഴെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴാ അന്ന് മുതലേ എനിക്ക് നടുവേദന തന്നെ ആയിരുന്നു. ഇപ്പോഴും നടുവേദന നടുവേദനയാണ്. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കാണിച്ച്, കൊയിലോൺ ഓർത്തോ കെയറിലും അല്ലാതെ NS ഹോസ്പിറ്റലിലും അഭിലാഷ് ഡോക്ടറിനെ ഒക്കെ കാണിച്ചിട്ടൊന്നും കുറവില്ല. അതി തോണി എങ്ങനെയും ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. MRI ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഡിസ്കിന് വിടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര അസഹ്യമായ വേദന. അവ ഈ NS-ലെ കോവിഡ് കരുണാകരൻ പറഞ്ഞൊരു ഡോക്ടറും ലാസ്റ്റ് കാണിച്ചു. ഡോക്ടർ പറയുന്നത് വെയിറ്റ് ഇട്ട് കിടക്കണമെന്ന്. അപ്പൊ ഈ വെയിറ്റ് ഇട്ട് കിടക്കുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഡോക്ടറെ?
1: ഓക്കെ, എത്ര വയസ്സായി?
2: 46.
1: ഓക്കെ, എന്നായിരുന്നു വീണത്?
2: ഹലോ,
1: വീണു എന്ന് പറഞ്ഞത് എത്ര നാൾ മുന്നേ? മറിഞ്ഞു വീണു എന്ന് പറഞ്ഞല്ലേ, നടു
2: വീണത് ഒരു 4 വർഷം കഴിഞ്ഞു.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ ഇപ്പൊ പറഞ്ഞത് ഈ വേദന എങ്ങനെയാണ്, ഏത് ഭാഗത്താണ്? നടുവിൽ നിന്ന് കാലിലേക്ക് കഴിച്ചിറങ്ങുന്ന പോലത്തെ വേദനയാണോ?
2: നടുവിൽ നിന്ന് കാലിലോട്ടുള്ള ഭാഗത്തോട്ടാണ് ഈ പേപ്പർ നേരത്തെ സൈഡിലാണ്.
1: മിന്നല് പോലെ അല്ലെങ്കിൽ ഷോക്ക് പോലെ താഴേക്ക് വേദന പോകുന്നുണ്ട്.
2: അതെ,
1: ഏറ്റവും കൂടുതൽ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കുനിഞ്ഞു നിൽക്കുമ്പോഴാണ്.
2: നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കുറച്ച് നേരം നടക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കണമെന്നുള്ള ഒരു ഇതാണ്.
1: നിങ്ങൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയുന്നുണ്ട്, കിടന്നു കഴിഞ്ഞാൽ കുറയുന്നുണ്ട്. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും കുറവാണ്, ജോലിയെല്ലാം ചെയ്തതിന് ശേഷമാണ് വേദന കൂടുന്നത്.
2: ഓക്കെ,
1: അപ്പൊ ഇതൊരു ഓട്ടോഇമ്മ്യൂൺ അല്ലെങ്കിൽ വാതരോഗം ഒന്നും അല്ല, ഇത് ഡിസ്ക് തേയ്മാനം പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോ ഡിസ്ക് തേയ്മാനത്തിന്
2: അതെ, അപ്പോഴിപ്പോ ഈ വെയിറ്റ് ഇടുന്നതിന് ഞാൻ വിചാരിച്ചെന്നാ പോയി ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ഇടാന്ന് വിചാരിച്ചു. അപ്പം വേറെ ഓരോരുത്തർ പറയുന്ന അങ്ങനെ വെയിറ്റ് ഇടുന്നത് ശരിയല്ല, ഈ ഡിസ്ക് കംപ്ലൈന്റ് ആയവർക്ക് പിന്നെയും അത് വെയിറ്റ് ഇടുമ്പോ താഴോട്ടല്ലേ വീണ്ടും വലിയുന്നത്, അപ്പോഴും വീണ്ടും ബുദ്ധിമുട്ടാവുമല്ലേ വരുന്നത്, അങ്ങനെ ഇടാണ്ടെന്നാണ് ആൾക്കാര് പറയുന്നത്. അത് ശരിയാണോ?
1: അതെ, വെയിറ്റ് ഇടുന്നത് ഇപ്പോ ഒരു നല്ലൊരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോ അതിന് യഥാർത്ഥത്തിൽ MRIയിൽ എത്രത്തോളം നെർവ്, അതായത് നാഡികളെ കംപ്രഷൻ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്.
2: അതിന്
1: അത് MRIയിലെ ഫൈൻഡിങ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൽ എത്രത്തോളം കംപ്രഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമോ വേണ്ടയോ അതോ എക്സസൈസുകളും നെർവ് പെയിൻ കൊടുക്കുന്ന മരുന്നുകളും മതിയാവുമോ എന്ന് പറയാൻ പറ്റുള്ളൂ.
2: ഡോക്ടർ പറയുന്നത് വെയിറ്റ് ഇടുമ്പോഴത്തേക്ക് മാറും 5 ദിവസം വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് വെയിറ്റ് ഇടണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോഴ് അതിനോട് ഞാനും യോജിച്ച കാര്യം, എനിക്ക് വേദന അസഹ്യമായ കൊണ്ട് ഞാനും വിചാരിക്കുന്ന അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ആൾക്കാർ പറയുന്ന അങ്ങനെ വെയിറ്റ് ഇടുമ്പോഴേ ഡിസ്കിന് പിന്നെയും താഴോട്ട് വീണ്ടും വലിയല്ലേ, വീണ്ടും തെല്ല ഉണ്ടാവുമല്ലേ, അങ്ങനെ ഇതിനുള്ള കാര്യം ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതിലെനിക്ക് വിഷമമുണ്ട്, വേദന കാരണം വലിയ. അപ്പം ഡോക്ടർ എന്താ പറയുന്നത്?
1: വെയിറ്റ് ഇടുന്നത് ഒരു ശാശ്വത പരിഹാരമല്ല, വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് MRIയിൽ എത്രത്തോളം കംപ്രഷൻ ഉണ്ടെന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ MRI വായിക്കാത്തത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് ഇപ്പം അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. പിന്നെയുള്ളത് ഞരമ്പിന്റെ വേദനയ്ക്കുള്ള മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ കഴിക്കുമ്പോൾ കുറച്ച് വേദന കുറയും. പിന്നെ നട്ടല് കംപ്രഷൻ കുറവാണെന്നുണ്ടെങ്കിൽ, നെർവ് കംപ്രഷൻ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സസൈസുകളും ചെയ്യാൻ പറ്റുന്നതാണ്, അതിനകത്തും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. അപ്പൊ ഇപ്പോ എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ MRI പിക്ചർ ഇല്ലാത്തത് കൊണ്ടും ആ MRI റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ മെഡിസിറ്റിയിലെ റുമറ്റോളജിസ്റ്റ് ആണ്, ഡോക്ടർ രേഷ്മ. രേഷ്മ രവീന്ദ്രൻ.
0: കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം, തത്സമയം ഫോണിങ് പ്രോഗ്രാമാണ്. ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം ശ്രോതാക്കൾക്ക്. അപ്പൊ വിളിക്കുക, 4:30 സമയമുണ്ട്. അടുത്തൊരു കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചുള്ളൂ
3: കേട്ടോ.
1: നമസ്കാരം
3: ഡോക്ടർ, എന്റെ പേര് ജിജോ. ഈ പണ്ട് 10 ഇടാൻ പോയപ്പോ എന്നെ വണ്ടി ഇടിക്കുക, അപ്പൊ ഞാൻ ഈ മരണം വന്ന് വീണ് ആ ഡിസ്ക് കംപ്ലൈന്റ് ആയി. നേരെ കിടക്കുമ്പം എന്റെ തല പേര വേദന, അര മണിക്കൂർ തല മരണം ബാക്ക് ഇടിച്ചായിരുന്നു, തല കൊട്ടി ചോരയൊക്കെ വന്നായിരുന്നു. നേരം കിടക്കുമ്പോ തല പേര വേദന, പിന്നെ നടുവുകൊണ്ട് എഴുന്നേക്കാനും വയ്യ, നിൽക്കുമ്പം നടുവ് ഭയങ്കര വേദന, ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പ്രയാസമുണ്ട്. പിന്നെ കാലിന്റെ മുട്ട് രണ്ടും ഭയങ്കര വേദന.
1: ഇത് ഡിസ്ക് തേയ്മാനാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്?
3: ഡിസ്ക് തേയ്മാനം മരുന്ന് വന്ന് വീണപ്പോഴേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാ. അങ്ങനെ എസ്ആർഎത്ത് ഡോക്ടർ പറഞ്ഞ ഡിസ്ക് കംപ്ലൈന്റ് ബെറ്റ് എന്നാല്
1: എക്സ്റേ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ?
3: ഓക്കെ,
1: ഇതിപ്പോ എത്ര നാളായി എല്ലാം കൂടെ? 5 വർഷം.
3: ഓക്കെ,
1: ഇപ്പോ
3: ഓക്കെ,
1: ഈ
3: ഇത്
1: ഓക്കെ, ഇത് റെസ്റ്റ് എടുക്കുമ്പോ കുറയുന്നുണ്ടോ ഈ വേദന?
3: എന്റെ ഡോക്ടറെ റെസ്റ്റ് എടുത്തിട്ട് വേദന കൂടുതലായിട്ട് ഒരു തുള്ളി കുറയുന്നില്ല. രാത്രി ഉറങ്ങാൻ നേരത്ത് ഞാൻ വരുന്ന പാട് ലാസ്റ്റ് ഞാൻ കരഞ്ഞു പോത്തി വിടുകയാണ്.
1: ഇപ്പൊ എത്ര വയസ്സായി?
3: ഓക്കെ,
1: അപ്പോ എത്രയും വേഗം ഒരു MRI സ്കാൻ ചെയ്ത് നോക്കണം. MRI സ്കാൻ, അതിലാണ് നമുക്ക് കൂടുതലായിട്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുള്ളൂ. എക്സ്റേയിലെ എല്ലുകളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ.
3: ഡിസ്കും,
1: അപ്പൊ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു കുഷൻ പോലത്തെ ഒരു സാധനമാണ്. അത് ഈ എല്ലുകളുടെ ഇടയിൽ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് തമ്മിൽ ഒരയാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ MRIയും അല്ലെങ്കിൽ MRI സ്കാനിലാണ് ഡിസ്ക്, ഞരമ്പ്, കംപ്രഷൻ അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്.
3: ഒരു പ്രശ്നം പറഞ്ഞാൽ ഇരിക്കുമ്പോൾ വേദനയേക്കാൾ പ്രയാസമാണ്.
1: അതെ, ഇത് കേട്ടെടുത്തോളം
3: വേദന കൂടത്തോളൂ, കൈയും കാലൊക്കെ.
1: ഓക്കെ, കേട്ടെടുത്തോളം ഞരമ്പ് കംപ്രഷൻ വന്നിട്ടുള്ള വേദന പോലെയാണ് തോന്നുന്നത്. അത് ഡിസ്ക് കംപ്രഷൻ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അത് MRI സ്കാൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരു തവണയെങ്കിലും MRI സ്കാൻ ചെയ്ത് നോക്കണം. കാരണം ഇപ്പൊ കഠിനമായ വേദനയുണ്ട്, റെസ്റ്റ് എടുക്കുമ്പോഴും വേദനയുണ്ടെങ്കിൽ.
3: അപ്പൊ
1: എന്തായാലും MRI ചെയ്ത് അതിനകത്ത് സിവിയർ ആയിട്ട് ഒരുപാട് നല്ല കംപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്രയും വേഗം ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.
0: സന്തോഷം വിളിച്ചത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ്. ഈ റുമറ്റോളജി, അതിനെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാമോ? എന്താണ് ഈ ഒരു റുമറ്റോളജി എന്നുള്ള ഈ വിഭാഗം?
1: അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ റുമറ്റോളജിയിൽ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ് ഉള്ളത്. അതായത് രോഗപ്രതിരോധ ശക്തിയുടെ ഇംബാലൻസ്, അതായത് ഒരു സംവിധാനത്തിൽ തകരാറ് വന്നതുകൊണ്ട് സ്വന്തം ശരീരത്തിലുള്ള രോഗപ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മെക്കാനിസംസ് സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി വന്നിട്ട് സന്ധികളെയാണ് കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ സന്ധികൾക്ക് പ്രശ്നം വരുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ബാക്കി അവയവങ്ങളെയും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്നത് കണ്ണുകളെ എഫക്ട് ചെയ്യാം, നാഡികളെ എഫക്ട് ചെയ്യാം, തോലിനെ എഫക്ട് ചെയ്യാം, ലങ്സിനെ എഫക്ട് ചെയ്യാം, ശ്വാസകോശത്തിനെ എഫക്ട് ചെയ്യാം. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് ഡിസീസാണ്. അപ്പോൾ അതൊരു വെറും ഒരു വാദം അല്ലെങ്കിൽ ജോയിന്റിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല.
0: ഇത് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ വൈകുന്നുണ്ടാവാം അല്ലേ? പക്ഷെ ഒരു റുമറ്റോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് എനിക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് വരുന്നതിന് ഒരു കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ,
0: നമസ്കാരം.
4: നമസ്കാരം.
0: ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്, അമ്മ സംസാരിച്ചോളൂ. അതിന് മുമ്പ് ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? കുറച്ച് ദൂരെ നിന്നാലും മതി, കുഴപ്പമില്ല, പതുക്കെ മതി കേട്ടോ. സംസാരിച്ചോളൂ അമ്മ, പേര് പറയൂ അമ്മയുടെ.
4: എന്റെ പേര് ഉഷാകുമാരി അമ്മ.
0: ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ.
4: ഡോക്ടർ, എന്റെ മോളെ പേര് രേഷ്മ രവീന്ദ്രൻ എന്നാണ്.
1: സന്തോഷം.
4: പിന്നെ ഡോക്ടർ, എനിക്ക് വേദന എന്ന് വെച്ചാൽ എന്റെ ജീവനും പ്രാണനും പോയി, ഇവിടെ കിടന്ന് പൊളയുവ.

0: ഇന്നലെ മക്കള് 1 മണിവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല.
1: ഓക്കെ, ഇത് മുട്ടുവേദന കഴിഞ്ഞു, അതല്ലാതെ ഈ ബാക്ക് പെയിൻ എത്ര നാളായിട്ടുണ്ട്? നടുവേദന
0: ഇത് രണ്ടും. അപ്പൊ നമ്മൾ കാണിക്കുമ്പോഴൊക്കെ ഡോക്ടർ പറഞ്ഞ് നടുവേദന ഉണ്ടെങ്കിലും അത് എന്തെങ്കിലുമാണ് ഈ മുട്ടുവേദന വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റില് കാണിച്ചത് അശോക് ഡോക്ടറാണ് കൊല്ലത്ത്. അവരെ വീട്ടിൽ കണ്ടോണ്ടിരുന്നത്
1: നടുവേദനയും 24 മണിക്കൂറും ഒരുപോലെ ആണോ, അതോ നിക്കുമ്പോഴും കുനിഞ്ഞു തെണീക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മാത്രമേ ഉള്ളൂ നടുവേദന?
0: അല്ല അല്ല, 24 മണിക്കൂറും വേദനയാണ്.
1: ഓക്കെ, രാവിലെ നിങ്ങൾ കട്ടിൽ നിന്ന് എണീക്കുന്ന സമയത്ത് മുട്ടുവേദനയും നടുവേദനയും ഒക്കെ കുറവാണോ അതോ ഭയങ്കരമായ വേദന ആ സമയത്തും ഉണ്ടോ?
0: ആ, കാല് തൊടാൻ പോലും ഒക്കാത്ത വേദനയും പെരുപ്പും ഉണ്ട്. രണ്ട് കാലിന്റെ വെള്ള തൊട്ട് പെരുത്ത് പെരുത്ത് കേറുന്നു.
1: ഓക്കെ, ഈ ഇത് വേദന അല്ലാണ്ട് ഷുഗറോ വേറെ എന്തെങ്കിലും അസുഖം ഉള്ളതാണോ?
0: ഇല്ല ഇല്ല, തൈറോയിഡ് മാത്രമേ ഉള്ളൂ എനിക്ക്.
1: ഓക്കെ, അപ്പം കേട്ടെടുത്തോളം മുട്ടിന് കാര്യമായ ഡാമേജ് ഉള്ളതുപോലെ ഉണ്ട്. അപ്പം പേഷ്യന്റിനെ നേരിട്ട് കണ്ട് എക്സാമിൻ ചെയ്യാണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. നടുവിന് ഇതുപോലെ ഡിസ്ക് തേയ്മാനവും ഞരമ്പ് കംപ്രഷനും ആവാനാണ് സാധ്യത. അപ്പൊ ഇതുവരയ്ക്കും ഇതിന് ടെസ്റ്റുകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം.
0: എല്ലാം ചെയ്തപ്പം പറയുന്ന വെച്ചാൽ ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്നാ പറയുന്നത്.
1: അപ്പൊ മുട്ട് തേയ്മാനത്തിന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ അത്രയും തേഞ്ഞിട്ടുണ്ടാവണം. ഞാൻ എക്സ്റേ ഒന്നും കാണാത്തത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല.
0: ഡോക്ടർ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ പറയുന്ന കേട്ടായിരുന്നു.
2: ഓക്കെ, ശരി അമ്മ കേട്ടോ, സന്തോഷം വിളിച്ചതില്. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഇരിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയാണ്, തിരിച്ചെത്തും.
3: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി, വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
2: അപ്പോ ഡോക്ടറോട് ഒതുക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കുന്ന നമ്പർ 0474-293-1111. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ്. ഡോക്ടർ, നമുക്കൊരു അടുത്ത കോളിലേക്ക് ഒന്ന് പോയാലോ, നോക്കാൻ വരാൻ. ഹലോ ഹലോ
4: ഹലോ,
2: നമസ്കാരം.
4: ആ,
2: ഡോക്ടറോട് സംസാരിച്ചോളൂ
4: കേട്ടോ.
2: ഡോക്ടർ കേൾക്കുവാണ്, പറഞ്ഞോളൂ, പേര് പറഞ്ഞ് സംസാരിച്ചോളൂ.
4: എന്റെ പേര് മുരളി എന്നാണ്, 62 വയസ്സുണ്ട്. തയ്യലാണ് എന്റെ തൊഴിൽ.
1: ഓക്കെ,
4: ഹലോ.
1: ആ, നമസ്കാരം സാർ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. കേട്ടു കേട്ടു,
2: അച്ഛന് കേൾക്കാമോ പറയുന്നേ?
4: എനിക്ക് തീർച്ചയായും
2: കേൾക്കാം.
1: അതെ, എനിക്ക് കേൾക്കാം, ഞാൻ ഡോക്ടറാണ് സംസാരിക്കുന്നത്.
4: ഡോക്ടർ
1: രേഷ്മ രവീന്ദ്രൻ.
4: രേഷ്മ ഡോക്ടർ, പിന്നെ 62 വയസ്സുണ്ട്. ഞാൻ കാര്യം പറയാവേ, എന്റെ തൊഴിലാണ് തയ്യലാണ്. എന്റെ ഈ പറയണൊക്കെ എന്റെ ഈ വലത്തെ കാലിന് ശരിക്കും മുട്ടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും വേദനയുണ്ട്. ആ വേദന പിന്നെ പയ്യനെ വന്ന് നമ്മൾ നടുവിന്റെ ആ ഭാഗത്തും വരുന്നു. നമ്മൾ ചെയ്യുന്നത് തയ്യൽ തൊഴിലാണ്. മിഷനായിട്ട് ചവിട്ടുള്ള ഒരു പേജിന്റെ കമ്പ്യൂട്ടർ മിഷനായിട്ട് ഒരു ഒറ്റ കാലത്തുള്ള ഇതേ ഉള്ളൂ. പക്ഷെ എങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലി ചെയ്യണം. പക്ഷെ നടുവേദന കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിക്കുന്നുണ്ട്. എന്റെ പ്രായം 62 വയസ്സുണ്ട്, മുള്ളിയിലാണ്. ഞാനിപ്പം റെഡി മേടിച്ചു. ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും ഒരു മരുന്നാത്ത ഞാൻ വീട്ടിൽ നമ്മളെ തൽക്കാല കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താന്ന് വെച്ചാൽ എന്തെല്ലാം വെള്ളം ചൂടാക്കിയ തിളപ്പിച്ച് തുടക്കിയ എന്തെങ്കിലും പിന്നെ ആയുർവേദ മരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ പോവുകയാണ്. നിശ്ചയം. അതുപോലെ തന്നെ വലുത്ത കയ്യിൽ കത്തി വെട്ടുന്നതാണ്. വലുത്ത കേട ഈ തോളിനോട്, അത് നമ്മൾ ഈ തോളിന്റെ, അത് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേളുടെ കയറുന്ന ആ ഭാഗത്ത് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഇത്
4: ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന 2 ഭാഗങ്ങൾ അതാണ്. ഇതിനിപ്പം പിന്നെ ഡോക്ടറെ കാണാനോ അതോ ഹോസ്പിറ്റലിൽ വരാനോ ഇനി എന്തായാലും ഞാൻ കാണാം. ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിയാൻ പറ്റും എന്റെ പേരാണ്.
1: ഈ മുട്ടുവേദന തയ്ക്കുമ്പോഴാണോ ഉള്ളത്? തയ്ക്കുന്ന സമയത്ത് മാത്രമാണോ ഉള്ളത് മുട്ടുവേദന?
4: അല്ല, ഇത് നമ്മൾ ചെയ്യുമ്പോ ആ ജോലിയുടെ കൂടെ അങ്ങ് അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണിക്കാൻ പറയാണ്, നമുക്ക് അതിന്റെ അവിടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെയും വീണ്ടും നമ്മളെ ജോലിയുടെ ആയത്തോടെ അങ്ങ് വീണ്ടും നമ്മൾ ആ ജോലി തന്നെ വീണ്ടും ചെയ്യാണ്.
1: ഇരുന്നിട്ട്
4: ഇങ്ങനെ നിശ്ചയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന് ഈ തൊഴിൽ

0: ഉറപ്പാനും പറ്റുന്നില്ല, ജീവിക്കാൻ വേറെ മാർഗവുമില്ല.
1: കിടക്കുന്നുറങ്ങുമ്പോൾ പ്രശ്നമില്ല, രാവിലെ എണീക്കുന്ന സമയത്ത്
0: അത് എങ്ങനെ നമ്മുടെ ആ ജോലിയുടെ അത് നോക്കി കണക്കാക്കി നമ്മൾ ആ മനസ്സ് ശരീരം കൊണ്ട് പയ്യനെ എണീറ്റ് കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടൊക്കെ പോകുന്നത്.
1: അല്ല,
0: ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടിൽ വരുന്നത് ശരിയാണ്. ഞാനിങ്ങനെ ഇപ്പൊ കേട്ടിട്ടുണ്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രതിവഴി ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു. അല്ലേ,
1: അതല്ല മുട്ടുവേദന
0: ആയത്തോളം അറുപത്തിരണ്ടെന്നേ ഉള്ളു.
1: മുട്ടുവേദന ഏറ്റവും കൂടുതൽ, ഞാൻ ചോദിക്കുന്നതൊന്ന് കേൾക്കാവോ, ഈ മുട്ടുവേദന ഏറ്റവും കൂടുതൽ ഇരുന്നിട്ട് എണീക്കുമ്പോഴും നിൽക്കുമ്പോഴുമാണ്, അല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് എണീക്കുന്ന ആ സമയത്തൊക്കെ കുറവാണ് മുട്ടുവേദന രാവിലെ? ഏറ്റവും കൂടുതൽ വേദനയുള്ളത്. ഓക്കെ ഓക്കെ, നടുവേദനയും ആ സമയത്ത് തന്നെയാണ് എണീക്കുന്ന സമയത്ത്?
0: നടുവേദന നമ്മൾ ഈ ഒറ്റ കാലിനുള്ള വർക്കാണ്, കാരണം ഇപ്പോഴത്തെ മിഷീനൊക്കെ സാർ കണ്ടോണ്ട് തൈകടലൊക്കെ പോയി കണ്ടിട്ടുണ്ടോ, ഒറ്റക്കാലിലെ വർക്കാണത്, വാഷിംഗ് മെഷീനൊക്കെ. അപ്പൊ അതിന്റെ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ, എനിക്ക് ഇത്ര പ്രായമാണ്, ഞാൻ ചെറുതിലെ ജോലി എടുക്കാം, അന്നല്ല രണ്ടുപേരും ചവിട്ടി കിടക്കുന്ന വിഷയം, അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു.
1: ഇപ്പൊ കാലിന് മുട്ടിന് ചുറ്റും നീരുണ്ടോ, വീർത്ത് നിപ്പുണ്ടോ മുട്ടിന് ചുറ്റും?
0: ഇല്ല, നീരില്ല. പക്ഷെ എന്റെ ഈ വലുതക്കാലിന്റെ പിന്നെ ഒരു ഈ വലുതക്കാലിന്റെ നമ്മളെ മുട്ടിനുണ്ടെന്ന് എല്ലില്ലേ, ആ എല്ല് എന്റെ പണ്ടത്തെ പക്ഷേ മാറി ശകലം അങ്ങോട്ട് മാറ്റുണ്ട്. കാരണം ഇത് ബ്രേക്കും റൈറ്റും എല്ലാം ഒറ്റ കാലെ കിടക്കെ ഒരു ശകലം മാറ്റമുണ്ട്. പക്ഷെ അത് മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്കിലും നമ്മൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി അങ്ങ് വേദനയും കാര്യങ്ങളും ഭയങ്കര വല്ലാത്ത
1: അസുഖം,
0: ആരും കാണിക്കാതെ അങ്ങനെ പോകുന്നു. അതാപ്പെടും എന്നെ പോലെ ജോലിന് ഒരുപാട് തയ്യാറുണ്ട്. അവരെല്ലാം കേട്ടോണ്ടിരിക്കുക.
1: ഈ കേട്ടെടുത്തോളം മുട്ട് തേയ്മാനായിട്ടാണ് തോന്നുന്നത്, അതുപോലെ തന്നെ നട്ടലിന്റെ അവിടെയും എല്ലുകളുടെ ഇടയിലുള്ള ഡിസ്ക് തേയ്മാനം വന്നിട്ടുള്ള വേദന പോലെയാണ് തോന്നുന്നത്.
0: അതുപോലെ അതുപോലെ തന്നെ കൈ കത്രിയെന്ന് പറഞ്ഞ വലത്തേക്കാണ് നമ്മൾ വെട്ടം ചെയ്യുന്നത്, അതപ്പോ ഈ തോളിനും വേദന തുടങ്ങി.
1: കഴുത്തിന്റെ പുറകെ നിന്ന് കയ്യിലേക്കുള്ള കഴച്ചിറങ്ങുന്ന വേദനയാണോ അത്? അതോ തോളിൽ മാത്രമായിട്ട്?
0: ആ കഴച്ചിറങ്ങിയിട്ട് പിന്നെ പറഞ്ഞില്ലേ ഒന്നും, പിന്നെ ഒന്നും പറ്റത്തില്ല.
1: അപ്പൊ കഴുത്തിലുള്ള ഡിസ്കുകൾക്കും തേയ്മാനം ഉള്ളത് പോലെയാണ് തോന്നുന്നത്. അത് നേരിട്ടൊന്ന്
0: ഡോക്ടർ, ഞാൻ പറഞ്ഞു എനിക്ക് 62 വയസ്സാണ്, വെയിറ്റ് എന്ന് പറയുന്നത് 36 കിലോയേ ഉള്ളൂ. പിന്നെ കാണാൻ വലിയ എത്ര വയസ്സും തോന്നിയില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതിന് നമുക്ക് എന്തെങ്കിലും മെഡിസിനെ കാണാൻ, എന്തിനും ഞാൻ ഡോക്ടറെ കാണാൻ എന്തെങ്കിലും എനിക്കൊരു മാർഗമുണ്ടോ? സമയത്ത്
1: കണ്ട് പരിശോധിച്ച് എക്സ്റേ എല്ലാം എടുത്തിട്ടേ കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കേട്ടെടുത്തോളം തേയ്മാനമായിട്ടാണ് മനസ്സിലാവുന്നത്, അതായത് കഴുത്തിന്റെ ഇടയിലുള്ള എല്ലുകളുടെ ഇടയിലുള്ള ഡിസ്ക് തേയ്മാനം ഉണ്ടാവും, അതുപോലെ നട്ടലിന്റെ ബാക്കിന്റെ അവിടെ ഉള്ള ഡിസ്കുകൾക്കും തേയ്മാനം വന്നിട്ടുള്ള ഞരമ്പ് കംപ്രഷൻ ഉണ്ടാകേണ്ട വേദനയാണ് ഈ പറഞ്ഞത്. വാദമായിട്ട് തോന്നുന്നില്ല.
0: ഞാൻ എന്ത് ഡോക്ടർ ഒന്ന് പറഞ്ഞുതരാം, എന്തായാലും മാർഗം.
1: അതിന് ഫസ്റ്റ് നമുക്ക് മുട്ടിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കണം, വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നട്ടലിന്റെ ഒരു MRI സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും.
2: ഓക്കെ, ശരി അച്ഛ, അവതരവിൽ ചില സന്തോഷം. കീഴുണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്, വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: സ്വാഗതം.
2: ആ അമ്മ പേര് പറയാമോ?
3: എന്റെ പേര് ഹെലൻ.
2: സംസാരിച്ചോളൂ ഡോക്ടറിനോട് കേട്ടോ.
3: ഡോക്ടർ, എനിക്ക് ഞാൻ മോനെ കൊറേ നാളോട് വീണു കേട്ടോ,
1: അടി
3: പിടിച്ച് വന്നിട്ട്, പക്ഷേ നുമിന്ന് കിടക്കാനോ ഒന്നും പറ്റുന്നില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാനും ഭയങ്കര പാടാ, വേദനയും
1: ഉണ്ടാവില്ല. ഇത് നടുവിന്റെ അവിടെയാണോ വേദന ഉള്ളത്? നടുവിന്ന് താഴേക്ക് കാലിലേക്ക് വേദന കഴിച്ചിറങ്ങുന്നുണ്ടോ?
3: ഇറങ്ങുന്നുണ്ട്.
1: ഓക്കെ, കാലില് പെരുപ്പോ എരിച്ചിലോ പിന്നു വെച്ച് കൊടുത്തുന്ന പോലെയോ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ?
3: ഇല്ല ഇല്ല, അങ്ങനെയൊന്നും.
1: ഓക്കെ, നടുവിൽ മാത്രമേ ഉള്ളൂ വേദന അല്ലേ? നട്ടലിനുള്ള തേയ്മാനമായിട്ടാണ് പറയുന്നത് കേട്ടിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, വെയിറ്റ് എത്ര ഉണ്ടാവും?
3: വെയിറ്റ് കുറവാ.
1: ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിക്കണം, ഞരമ്പുകൾക്ക് എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്റേയോ MRIയോ വേണ്ടി വരും, അത് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ശരി
2: ശരി അമ്മ, സന്തോഷം. വിളിച്ചതിലെ പൊക്കിയിട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 3 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. 4:30 വരെ സമയമുണ്ട്, നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
4: ഹലോ,
2: ആ കേൾക്കുന്നുണ്ടോ? പറയുന്നേ,
1: കേൾക്കാം, പറഞ്ഞോളൂ.
4: ഹലോ,
1: കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഡോക്ടറാണ് സംസാരിക്കുന്നത്.
4: ഞാൻ അമ്മയുടെ കൊടുക്കാം. അമ്മ ഒന്ന് മറിഞ്ഞു വീണ കൈക്ക് ഷോൾഡറിനായിരുന്നു ചെറിയ ഒരു പരിക്ക് പറ്റിയത്. അപ്പം ഷോൾഡർ അത് കഴിഞ്ഞ് എക്സ്റേ എല്ലാം എടുത്ത് നോക്കി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിട്ട് കൈയുടെ പത്തി കൊണ്ട് അമ്മയ്ക്ക് ഒന്നും ഉയർത്തി ചെയ്യാനോ ഒന്നും സാധ്യമാവുന്നില്ല.
1: ഷോൾഡറിനായിരുന്നു പരിക്ക്. അതായത് തോളിലായിരുന്നു പരിക്കുണ്ടായിരുന്നത് അല്ലേ?
4: അല്ല, ഒന്ന് മറിഞ്ഞു വീണായിരുന്നു. മറിഞ്ഞു വീണ് അന്നേരം
1: കൈ കുത്തിയാണോ മറിഞ്ഞു വീണത്?
4: അത് കഴിഞ്ഞ് പിന്നെ അമ്മ അന്ന് തിരിഞ്ഞു വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് കംപ്ലൈന്റ് വന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ എല്ലാം പിടിച്ചിട്ട് ക്ലിയർ ചെയ്ത് വീട്ടിൽ വന്ന് പിന്നെ പോയി എക്സ്ട്രാ ഇതൊക്കെ എടുത്തെല്ലാം നോക്കി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് കൈയുടെ പത്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടുത്ത് ഒരു ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത് അമ്മയടുത്ത് തന്നെ കൊടുത്തിട്ട് അമ്മ പറയാ കറക്റ്റ് ആ കാര്യങ്ങൾ അമ്മയ്ക്ക്
1: അറിയാം.
5: ഹലോ,
1: ഹലോ, നമസ്കാരം.
5: ഹലോ,
1: ആ പറഞ്ഞോളൂ, കേക്കാം. ഹലോ,
2: അമ്മ സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ അമ്മ, കാര്യം പറഞ്ഞോളൂ.
1: കൈക്ക് എന്തായിരുന്നു പ്രയാസം എന്ന് പറയേ. കൈയുടെ പത്തിക്ക് എന്താണ് ഇപ്പൊ പ്രയാസം? പത്തിയുടെ അവിടെ വേദനയുണ്ടോ? കൈയുടെ
5: കൈന്റെ പത്തി താഴോട്ട്. അതിപ്പോ ഞാൻ ചെറുവളത്തു എണ്ണയും പൂച്ചയും ഒക്കെ തന്നായിരുന്നു ചെറുവളത്തോട്ട്.
1: അപ്പൊ വിരലുകളെല്ലാം ചലിക്കുന്നുണ്ടോ കൈക്ക്?
5: അങ്ങനെ അതിട്ടോണ്ടിരുന്നേ ഇത്. നീരിന് വലിയ കുറവ് വരുന്നില്ല കൈക്ക്.
1: കയ്യിൽ എവിടെയാണ് നീരുള്ളത്?
5: പുഴയ്ക്ക് താഴോട്ടാ കൈപ്പത്തി.
1: ആ കൈപ്പത്തി. കൈപ്പത്തിയില് വിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ?
5: വേദനില്ല ഞാനിന്ന്.
4: ഹലോ,
1: കൈപ്പത്തിയുടെ വിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കൂ അമ്മയോട്.
4: കൈപ്പത്തിയുടെ അവിടാണ് നമ്മളെ അണുക്ക് വരുന്ന, അതായത് നമ്മളെ കൈപ്പത്തിയുടെ മേലത്തെ അണുക്ക് വരുന്നിടത്ത് ആ ബെല്ലിനാണ് അമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നം വരുന്നത്. നേരത്തെ തോളിനായിരുന്നു, തോളല്ലായിരുന്നു തെറ്റിയത്. തെറ്റിയത് പിടിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പം ഈ കൈയുടെ.
1: ഇത് എത്ര നാളായി?
4: രണ്ടു മൂന്നാഴ്ച പറഞ്ഞ അനക്കരുത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കൈ എടുത്തപ്പോഴത്തേക്കാണ്.
1: ഓക്കെ, വിരലുകൾ അനക്കുന്നുണ്ടോ?
4: ഇപ്പം കൈയുടെ അനക്ക് തിരിക്കാനോ ഒന്നും പറ്റാത്തുള്ളൂ. അത് ഞരമ്പിന്റെ എന്തെങ്കിലും ആണോ അതോ
1: അതാണ് ചോദിച്ചോളൂ
4: എന്താന്ന് അറിയാമോ? എന്നെ പോയി പിന്നെ എക്സ്റേ ഇതൊക്കെ എടുത്ത് എല്ലാം ചെയ്ത്.
1: വിരലുകൾ അനക്കുന്നുണ്ടോ അവര്? അമ്മക്ക് വിരലുകൾ അനക്കാൻ പറ്റുന്നുണ്ടോ? കൈയുടെ വിരലുകൾ, കൈവിരലുകൾ അനക്കാൻ പറ്റുന്നുണ്ടോ?
4: വിരലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. പക്ഷെ കൈ വലുതായിട്ടൊന്നും ചെയ്യാനോ ഈ വിരൽ അനക്കിയാലും നമുക്കൊരു സാധനം നല്ല കൃത്യമായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഉയർത്താനോ ഒന്നും കഴിയത്തില്ല.
1: ഷോൾഡർ കൊണ്ട് മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റുന്നില്ലെന്നാണോ അതോ ആ കയ്യിലെ റിസ്റ്റ് ജോയിന്റിന്റെ അവിടെയാണോ?
4: പൊന്തിക്കാൻ പറ്റൂ. അപ്പം ഷോൾഡറും പൊന്തിക്കാൻ പറ്റില്ല. അതും എന്തോ ഒരു ഭയം പോലെയാണ് അമ്മ എപ്പോഴും വെക്കുന്നത്.
1: ഇതിപ്പോ ഒരു
4: ഇനി ഒരു കാര്യമുണ്ട്, ഇവര് എല്ലാം എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതേ ഞാൻ ചെയ്തു. പിന്നെ
1: ഓക്കെ, അപ്പൊ എനിക്ക് കേട്ടെടുത്തോളം ഷോൾഡറിന്റെ ഷോൾഡറിന്റെ ചുറ്റുമുള്ള മസിലുകൾക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് വീഴ്ചയിൽ.
4: പൂർവിക രീതിയില് ഓരോ ഇതും നോക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയാ അത് കേൾക്കും. ആ ഒരു സാധനം മരുന്ന് നോക്കൂ. ഇതില് എന്താണ് ഇവർക്ക് ഇപ്പൊ ഈ കയ്യിൽ ഇത് പൊന്താൻ പറ്റാത്ത അവസ്ഥയെന്ന് പോലും അറിയാൻ പറ്റാത്ത നോക്കുന്നത്.
1: ഓക്കെ, ഇപ്പോ ഷോൾഡറിലെ മസിലുകൾക്ക് എന്തെങ്കിലും ഒരു ഒടിവോ ചതവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വീഴ്ചയിൽ ഷോൾഡറിലെ മസിലുകൾക്കാണ് കൂടുതലായിട്ടും ചതവുകൾ വരാറുള്ളത്. ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത്
4: നോക്കിയതായിരുന്നു. അത് ചതവുകൾ ഇതെല്ലാം നോക്കി, ഞരമ്പുകളുടെ ഇതിലും വീണ്ടും എക്സ്റേ ഇതെല്ലാം എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഞരമ്പുകളുടെ മറ്റേതുണ്ടോ അല്ലെങ്കിൽ പ്രായത്തിന്റെ ആണോ എന്നും നോക്കിയായിരുന്നു. പക്ഷെ എങ്കിലും അതിലൊന്നും ഒരു ഇത് വന്നില്ല മാം. അതാണ്
1: അതിപ്പം രോഗീനെ പരിശോധിക്കാതെ ഈ കേസിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പറയുന്നതിൽ കുറച്ച് അവ്യക്തതകളുണ്ട്. ഏത് ഭാഗമാണ് കൂടുതൽ അനക്കാൻ പറ്റാത്തത്, ഷോൾഡർ ആണോ അതോ റിസ്റ്റ് ജോയിന്റ് ആണോ എന്നുള്ളതിനകത്തും.
4: പിന്നെ ഷോൾഡറിലായിരുന്നു ഓൾറെഡി, ഷോൾഡറിൽ അമ്മ വീണതാണ്, അമ്മ വീണ്, അപ്പൊ ഈ ഷോൾഡർ കൈ ഇങ്ങനെ കുത്തി വീണ്, അങ്ങനെ വിളിച്ച് വന്ന് എടുത്ത വാക്കിന് തന്നെ ഞാനത് പയ്യെ പിടിച്ചിട്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി ഷോൾഡർ. അപ്പം ഞാനൊരു അതിൽ താരമാണ്, അപ്പൊ നമുക്കറിയാം അത്യാവശ്യം വീണ പിടിച്ചിട്ടിത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ കിടന്നതിന് ശേഷമാണ് അമ്മക്ക് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് അമ്മ തിരിഞ്ഞങ്ങാണ്ട് കിടന്നപ്പോഴത്തേക്ക് ഞാൻ രാത്രി വിളിച്ച് എടാ വയ്യ വാ ഓടി കഴിഞ്ഞു, ഞാൻ ചോദിച്ചു എന്ത് കൈ എനക്കാൻ വയ്യ, അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പം പ്രമുഖ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയത്, കൊണ്ടുപോയി അവര് ഇത് പിടിച്ചിട്ട് ഇടിച്ചിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് തന്ന എല്ലാം വിട്ട് തന്നതിന് ശേഷം വീട്ടിൽ വന്ന് ഇത്ര ദിവസം ഇത് കഴി നിങ്ങളെ ഇങ്ങനെ അനക്കരുത് ഇതെല്ലാം വെച്ച് തന്നതിന് ശേഷം ഇത് എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അമ്മ എടാ കൈ എനിക്ക് വലത്തെ ഈ പറ്റിയ കയ്യിൽ ഇത് എടുക്കാൻ ഒരു വെയിറ്റ് ഒരു സാധനം എടുക്കാൻ ഒന്നുമില്ല. എന്താ
1: ഇത് രണ്ട് കാരണങ്ങളാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. ഒന്ന് ഞരമ്പിന് പ്രശ്നം വരുമ്പോൾ, രണ്ട് സാധാരണമായി കൈ അനക്കാതെ കുറച്ച് നാളുകൾ, അതായത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വെച്ച് കഴിഞ്ഞാൽ മസിലുകൾക്ക് കുറച്ച് ബലക്ഷയം വരും. അതിന്റെ ഭാഗമായിട്ട് ഒരു ബലക്കുറവ് പോലെ തോന്നാറുണ്ട്, കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല, കൈ വെച്ച് പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫിസിയോതെറാപ്പിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും രോഗിനെ ഒന്നും കൂടെ എക്സാമിൻ ചെയ്ത് ഞരമ്പുകൾക്ക് തകരാറില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ റൂമറ്റോളജിസ്റ്റ് ആണ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസസും വാദവും അങ്ങനെയുള്ള അസുഖങ്ങളാണ് നോക്കുന്നത്. ഓക്കെ
2: ശരി, ഓക്കെ സന്തോഷം വിളിച്ചത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ് ചെറിയൊരു ഇടവേളയാണ് തിരിച്ചെത്തും.
6: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
7: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
8: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഇരിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നടുവേദനയും സന്ധിവേദനയുമാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി വിഷയം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ്. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകണം, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ?
9: നമസ്കാരം
2: സർ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
9: സാറേ, ഞാനേ എനിക്കൊരു 62 വയസ്സുണ്ട്.
1: പറഞ്ഞോളൂ.
9: ഹലോ,
1: പറഞ്ഞോളൂ.
9: എനിക്കൊരു 62 വയസ്സുണ്ട്. എനിക്ക് 2022 ഒരു ഷോക്ക് പോലെ വന്നു, കിടന്നുറങ്ങിയപ്പോ നേരം വെളുത്തപ്പോ എഴുന്നേക്കാൻ വയ്യ. ഒരു കാരും ഒരുക്കുകയും കൈ ഇപ്പം പൊങ്ങുമൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല സർ.
1: ഓക്കെ, ഇത് പക്ഷാഘാതമാണ് ഉണ്ടായത്?
9: എന്താ സാറേ,
1: പക്ഷാഘാതമാണ് ഉണ്ടായത്? ഒരു വശത്ത് തളർന്നു പോകുന്ന അവസ്ഥ അല്ലേ?
9: ഇല്ല, എന്റെ മുട്ട് കാല് പൊങ്ങി വരുന്നില്ല. മുട്ടിന്റെ താഴത്തെ മസിലാണ്, ഇടത്തെ കാലിന്റെ മുട്ടിന്റെ താഴത്തെ മസിലാണ് പിടിക്കുന്നത്.
1: ഇതെന്നാണ് സ്ട്രോക്ക് വന്നത്? എത്ര നാളായി?
9: 2022.
1: ഓക്കെ, ഇപ്പൊ കൈകളെല്ലാം ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ആ വശത്ത്?
9: ആ കൈ ഒക്കെ പൊങ്ങുന്നുണ്ട്. ഞാൻ ഇച്ചിരി യോഗയ്ക്കും ഇതിനും പിന്നെ
10: തെറാപ്പിക്ക് ഒക്കെ പോയായിരുന്നു.
1: ഓക്കെ, ഇത് ഫിസിയോതെറാപ്പിയില് കൂടെ മാത്രമേ ഇമ്പ്രൂവ് ആവത്തുള്ളൂ? ഇത്
10: ഇപ്പോഴും എനിക്ക് മുട്ടിന്റെ താഴെ മസിൽ പിടിക്കുന്നുണ്ട്, കിടന്നുറങ്ങുമ്പോഴാ പിടിക്കുന്നത്. ചിലപ്പോ ചിലപ്പോ ഒട്ടും പിടിക്കത്തില്ല, നല്ല തണുപ്പുണ്ടെങ്കിൽ കാലങ്ങ് പിടിക്കുന്നുണ്ട്, കൊച്ചു പിടിക്കും.
1: നടക്കുമ്പോ നടത്തേല് വ്യത്യാസം വല്ലതും ഉണ്ടോ? ചാഞ്ഞ്
10: നടക്കാൻ പറ്റുന്നില്ല, കാരണം കാല എഴഞ്ഞഴിഞ്ഞാ പോകുന്നത്.
1: അത് ഫിസിയോതെറാപ്പിയിൽ കൂടെ മാത്രമേ ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. സ്ട്രോക്ക് വന്നതിന് ശേഷം ആ മസിലുകളുടെ ഫംഗ്ഷൻ എല്ലാം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ.
2: സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ഇരിക്കാൻ തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാമാണ്. വിളിക്കാൻ നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
11: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
11: എന്റെ കാലിന്റെ ഉപ്പുക്ക് ഭയങ്കര വേദന, രണ്ട് കാലും നമ്മുടെ ഇരുന്നിട്ട് എണീക്കാൻ വയ്യ. ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ല. നമ്മള് ചെറിയ ചെറിയ മരുന്നുകൾ ചെയ്യും, അല്ലാതെ അന്നേരം ഇച്ചിരി ഒരു കുറവ് കാണും.
1: എത്ര വയസ്സുണ്ടാവും?
11: എനിക്ക് 52 വയസ്സുണ്ട്.
1: ഓക്കെ, വെയിറ്റ്? വെയിറ്റ്
11: 50.
1: ഓക്കെ, എപ്പോഴും നിന്നിട്ടുള്ള ജോലികളാണോ ചെയ്യുന്നത്? അല്ലാതെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ, ഈ 12 മണിക്കൂർ നിക്കുക അങ്ങനത്തെ ജോലികളൊന്നും ഇല്ല. ഇത് യൂഷ്വൽ ആയിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും, ഹീലിന്റെ അടിയിലെ പെയിൻ വരുന്നത്. അത് ഈ ഹീലിന്റെ മുകളിൽ, അതായത് ഉപ്പൂച്ചിയുടെ മുകളിൽ ഒരു പാട പോലെ ഉണ്ട്, അതിനകത്ത് നീർക്കെട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പെയിൻ വരുന്നത്. യൂഷ്വൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നവർക്കും കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഉപയോഗിച്ച് വരുന്ന ഒരു നീർക്കെട്ടാണ്. അതിന് വേറെങ്ങും വേദനയില്ലല്ലോ, വേറെ ജോയിന്റ്സിലൊന്നും വേദനയില്ലോ? ഇതിനായിട്ട് കാൽപാദത്തിനായിട്ട് എക്സസൈസുകളുണ്ട്, കാൽപാദത്തിന്റെ എക്സസൈസുകൾ. അപ്പൊ അത് ഉപ്പൂറ്റിയിൽ നിൽക്കുന്ന എക്സസൈസ്, അതുപോലെ വിരലുകൾ, പാദത്തിന്റെ വിരലുകളിൽ നിൽക്കുന്ന എക്സസൈസ്, ഒരു കുപ്പി തറയിൽ വെച്ചിട്ട് അതിന്റെ പുറത്ത് പാദം ഉരയ്ക്കുന്ന എക്സസൈസുകളുണ്ട്. അതുപോലെ ഒരു ടവൽ നിലത്ത് വിരിച്ചിട്ട് അതിനെ ചുരുട്ടിയെടുക്കുന്ന, അതായത് വിരലുകൾ വെച്ച് ചുരുട്ടിയെടുക്കുന്ന എക്സസൈസുകളുണ്ട്. ഇത് രണ്ടു നേരം ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ ചെരുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീട്ടിലായാലും പുറത്തായാലും ചെരുപ്പിട്ട് നിൽക്കുകയും ജോലികൾ ചെയ്യാനും ശ്രമിക്കുക. MCR എന്ന് പറഞ്ഞ മൈക്രോസെല്ലുലർ റബ്ബറിന്റെ ചെരുപ്പുകൾ കിട്ടും സോഫ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നീർക്കെട്ടുകൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, തടയാൻ സഹായിക്കും.
2: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോ കുറെ കോളുകൾ ഇപ്പൊ നമുക്ക് വന്നല്ലോ ഡോക്ടർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റൊമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഇപ്പൊ എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ഒരു അസുഖങ്ങളെല്ലാം തന്നെ ഈ ഒരു റൊമറ്റോളജി എന്ന് പറയുന്നതിൽ വരുന്നത് തന്നെയാണോ ഇത്രയും?
1: ഓക്കെ, അപ്പൊ ഇതില് എങ്ങനെയാണ് ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആ ഗണത്തിൽ വരുന്ന സ്പോണ്ടിലോ ആർത്രൈറ്റിസ്. അപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടുവരുന്നതെല്ലാം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു നീർക്കെട്ട് കൊണ്ടുവരുന്ന ആർത്രൈറ്റിസ്. അതിനെ എങ്ങനെ നമ്മൾ സാധാരണമായി കാണുന്ന തേയ്മാനം കൊണ്ടുണ്ടാവുന്ന മുട്ടുവേദന, നടുവേദന, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദരോഗങ്ങളിൽ കാണുന്നത് കൈവിരലുകളിലും കാൽവിരലുകളിലും പിന്നെ മറ്റ് സന്ധികളിലെല്ലാം തന്നെ രാവിലെ എണീക്കുമ്പോൾ മുറുകിപ്പിടുത്തം പോലെ അനുഭവപ്പെടാം, അല്ലെങ്കിൽ അതിനെ സ്റ്റിഫ്നെസ് എന്ന് പറയും. ഈ സ്റ്റിഫ്നെസ് തേയ്മാനത്തിൽ ഒരു 30 മിനിറ്റിന് താഴെ ഉണ്ടാവുള്ളൂ, എന്നാൽ വാദരോഗങ്ങളിൽ 30 മിനിറ്റിന് മേലെയും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സ്റ്റിഫ്നെസ് ആണ്, വളരെ കാഠിന്യമുള്ള ഒരു സ്റ്റിഫ്നെസ് ആണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള സ്റ്റിഫ്നെസ് ഉള്ളവരും അതുപോലെ തന്നെ ഈ വിരലുകളിലെ ചെറിയ സന്ധികളും അതുപോലെ മുട്ട്, കൈക്കൊഴ, എല്ലാ ജോയിന്റ്സിലും നീര് വരിക, അതായത് വീർത്ത് നിൽക്കുന്നൊരവസ്ഥ, ചുമന്ന കളർ ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വാദരോഗമായിട്ട് കണക്കാക്കി റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വളരെ നേരത്തെ തന്നെ വരണം. ഇതിനോടൊപ്പം തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ കണ്ണിൽ ചുമപ്പുണ്ടാവാം, എപ്പിസ്ക്ലീറൈറ്റിസ്, ക്ലീറൈറ്റിസ് എന്ന് പറയാം, കണ്ണിൽ വരൾച്ചകൾ വരാം. അതുപോലെ തോലിൽ റുമറ്റോയിഡ് നോഡ്യൂൾസ് എന്ന് പറഞ്ഞ് കട്ടി കട്ടി പോലെ ഉണ്ടാവാം. അതുപോലെ തന്നെ ലങ്സിൽ ശ്വാസകോശം കട്ടിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയും, ILD, അതുണ്ടാവാം. ഹൃദയത്തിൻ്റെ ആവരണത്തിന് ചുറ്റും നീർക്കെട്ടുണ്ടാവാം, പെരികാർഡൈറ്റിസ്. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വാദത്തിൻ്റെ ഒപ്പം ഉണ്ടാവാം.
2: അപ്പം
1: ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരെ എത്രയും പെട്ടെന്ന് റൂമറ്റോളജിസ്റ്റിനെ കാണണം. കാരണം വളരെ
2: പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുറെ ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്ക് ഒരു ചെറിയപ്പോ ഒരു പക്ഷേ ഒരു 30 മിനിറ്റിൽ കൂടുതൽ ഈ പറയുന്ന പോലെ ഒരു എന്താ മരവിപ്പോ അല്ലെങ്കിൽ കൈ സന്ധിവേദനയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാം. അത് ഒരു ലക്ഷണം. ചിലപ്പോൾ പലരും അത് അവഗണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇത് എത്ര ദിവസം ഇങ്ങനെ അനുഭവപ്പെടാം. ചിലപ്പോൾ ചിലര് തണുപ്പ് കൊണ്ടാണ് എന്ന് കരുതി മാറിപ്പോകുന്നവരുണ്ടാവാം. അപ്പൊ നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാൻ കോൾ ഒന്ന് എടുക്കാം. ഹലോ
12: ഹലോ
2: ഹലോ നമസ്കാരം.
12: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
12: മാഡം. എനിക്ക് രണ്ട് കുമുട്ടനും നീര.
1: എത്ര നാളായി നീര്?
12: നേരെ നമ്മള് മലർന്ന് കിടന്ന നീട്ടേക്കാക്കത്തില്ല, കാല് നീളത്തില്ല, ആ മുട്ട് കൊണ്ട് മടങ്ങിയിരിക്കും. കാല് നൂലത്തില്ല.
1: ഓക്കെ, ഇത് എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്?
12: ഇത് ഒരുപാട് നാളുകൊണ്ട് ഉണ്ട്. എനിക്ക് മരുന്നൊക്കെ ഒരുപാട് കഴിച്ച് കുഴഞ്ഞ ആളാണ്. നടുവും ഭയങ്കര വേദനയാണ്. ഈ കൈയൊക്കെ ചില ദിവസങ്ങളിൽ മുടിയെത്താനും നമുക്ക് ആഹാരം മാറി തിന്നാനൊക്കെ പാടാ എന്നുമില്ല ചില ദിവസങ്ങളിൽ.
1: ഓക്കെ, കൈകളിലെല്ലാം വളവ് തിരിവ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? കൈകളിലെ ഷേപ്പ് വല്ലതും വ്യത്യാസം വന്നിട്ടുണ്ടോ? വളഞ്ഞിരിക്കുന്ന
12: കാലിന്റെ കാല് രണ്ടും
1: കാലിലും മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ.
12: ഞാനേ 20 തൊട്ട് എനിക്ക് സുഖമല്ല. അത് നേരത്തെ കാല് കയ്യ 2020 തൊട്ട് ഞാൻ കച്ചവട തൊഴിലാളിയായിരുന്നു. ജോലി ചെയ്യുന്ന ജോലിയായിരുന്നു, ജോലിയായിരുന്നു. സുഖമില്ലാന്ന് 20-21 തൊട്ട് ഞാൻ ജോലിക്ക് പോക്കു നിർത്തി. എനിക്ക് ആമവാദമാണ് എന്നൊക്കെ കാണിച്ചപ്പം പറഞ്ഞ് ഞാൻ 3-4 വർഷം ആമവാദത്തിന്റെ മരുന്ന് കടിച്ചോണ്ടിരിക്കുമ്പം തന്നെ എന്റെ കാലെല്ലാം ഇങ്ങനെ ആയതല്ല. ഇപ്പം ചാത്തന്നൂർ ഒരു ആശുപത്രി ആമവാദത്തിന്റെ മാത്രം കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞ ആമവാദമൊക്കെ മാറി, കാലിന്റെ തേയ്മാനം വേദനയാന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നു. എന്നാലും എനിക്ക് ചില ദിവസങ്ങളിൽ കൈക്കും വരും. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് ഈ 2 കൈയും എവിടാന്ന് വെച്ചാൽ കൈയുടെ മടക്ക് നമുക്ക് നോക്കി എടുക്കുകയും ചെയ്യുമ്പോൾ ബാക്കിലോട്ട് മുടി കെട്ടി എന്തെങ്കിലും ബാക്കിലോട്ട് കൈ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോഴല്ല നല്ല വേദനയാണ്. എന്നാലും ഞാൻ എന്തെങ്കിലും അരിയെ എടുക്കുകയൊക്കെ ചെയ്യും. വാക്കറിലാണ് നടക്കുന്നത്.
1: ഓക്കെ, രാവിലെ എണീക്കുമ്പോൾ കൈവിരലുകളിലും തോളിലും കൈക്കുഴയുടെ അവിടെയെല്ലാം മുറുകിപ്പിടുത്തം പോലെ തോന്നുന്നുണ്ടോ രാവിലെ എണീക്കുമ്പോൾ?
12: അല്ല, ഈ വിരലിനൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഈ കൈയുടെ ഈ നടക്ക് ഈ വേദന വന്നിട്ട് ഈ തോട്ടിനും വേദന വരുമ്പോ കൈ ബാക്കിലോട്ട് വാക്സിനെച്ചാ മുടിയൊന്നും കെട്ടാൻ ഞാൻ പുറത്തോട്ടൊന്നും പോകുന്ന ആളല്ല. ആളല്ലാത്ത എന്തൊക്കെ സുഖമില്ലാതായി അകത്തായി പോയതാ.
1: ഇപ്പൊ എന്ത് മരുന്നുകളാ കഴിക്കുന്നേ? ഇപ്പൊ എന്ത് മരുന്നാണ് കഴിക്കുന്നത്?
12: മരുന്ന് ഞാൻ ആയുർവേദ മരുന്നായിരുന്നു 3-5 വർഷം കൊണ്ട് കഴിച്ചത്. ഇപ്പൊ ഞാൻ ഒരു 6 മാസം കൊണ്ട് NSC ഇംഗ്ലീഷ് മരുന്നാ കഴിക്കുന്നത്. ഇപ്പം 2 മാസം കൊണ്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല.
1: ഓക്കെ ഓക്കെ. അപ്പം വാദം ഉണ്ടായിരുന്ന ഒരാളായിരുന്ന സ്ഥിതിക്ക് വാദത്തിന്റെ അളവ് ഇപ്പൊ എത്രത്തോളം ഉണ്ട്, ആ നീർക്കെട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. മുട്ടിന്റെ കാര്യത്തിൽ
12: പറഞ്ഞത് എനിക്ക് വാദം തീർന്നാ പറഞ്ഞത്.
1: ഓക്കെ, അപ്പം
12: അങ്ങനാണ്. പിന്നെ NSC കാല് കാണിക്കാൻ പോയത് ഞങ്ങള്.
1: അപ്പൊ
12: ആയുർവേദം മതിയാക്കിയിട്ട് പോയത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മാഡം ഈ മൂത്രം ഒഴിക്കാൻ പരിഹരിച്ചു എന്നും ഇല്ല. ചില ദിവസം മൂത്രം കടിഞ്ചായയുടെ ഒരു കളർ പോലെ. അത് ഈ ഞാൻ ഇവിടെ കിടക്കുന്നോണ്ട് ഈ പാത്രത്തിൽ മൂത്രം എടുക്കുന്നോണ്ട് ക്ലോസറ്റ് കൊണ്ടൊഴിക്കുമ്പോഴേ ആ മൂത്രത്തിന് ഒരു കൊഴുപ്പ് പോലെ എനിക്ക് തോന്നുന്നു. നമ്മള് കൊണ്ടൊഴിക്കുമ്പോ ഒരുമാതിരി കൊഴുപ്പ് പോലെ തോന്നുന്നു മൂത്രം
1: കൊണ്ടൊഴിക്കുന്നുണ്ടോ മൂത്രത്തില്?
12: പത വരുന്നതായിട്ടല്ല, എന്തോ ഒരു കുറുറുപ്പ് പോലെ. നമ്മളി വെള്ളം കൊണ്ടൊഴിക്കുമ്പോ നമുക്ക് വെള്ളത്തിന്റെ കട്ടി അറിയാവല്ലേ.
1: ഷുഗർ
12: എപ്പോഴും ഇല്ല.
1: ഷുഗർ ഉള്ള ആളാണ്.
12: രാവിലെ എണീച്ച് ഒഴിക്കുമ്പം 2-3 വട്ടം ഒഴിച്ചിട്ടാ ഞാൻ എടുത്ത് അകത്ത് ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടൊഴിക്കുന്നത്. എപ്പോഴും ഞാൻ ബുദ്ധിമുട്ടാ എനിക്ക്
1: ഷുഗറിന്റെ അസുഖം ഉള്ളതാണോ?
12: വെച്ചിട്ട് കാലത്ത് കൊണ്ടൊഴിക്കുമ്പം പല ദിവസങ്ങളിലും ഒരു കളർ ഇങ്ങനെ ചുമപ്പും അല്ല കറുപ്പും അല്ല നമ്മളീ കരിഞ്ചായയുടെ ഒക്കെ കടുപ്പം പോലെ ഒരു കളർ വരും. കൊണ്ടൊഴിക്കുമ്പോ ഒരു കൊഴുപ്പ് പോലെ. ഞാൻ ഇത് ഡോക്ടർമാരെ കാണിച്ചതും പറഞ്ഞിട്ടും ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് പറയുക.
1: ഷുഗർ ഉള്ളതാണോ മുന്നേ?
12: ഷുഗറും പ്രഷറും ഒന്നുമില്ല. മാസത്തിൽ 2 പ്രാവശ്യം പാരസെറ്റാമോൾ ഇവിടെ വന്ന് നോക്കൂ എനിക്ക്.
1: ഓക്കെ, അപ്പൊ വാദം കൊണ്ടുണ്ടായ ഒരു ഡാമേജ് ആവണം മുട്ടിനകത്ത്. മുട്ടിനകത്ത് ഇപ്പൊ പൂർണ്ണമായും തേയ്മാനമായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് മുട്ട് പൂർണ്ണമായിട്ട് നിവരാത്തത്, പകുതി മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്.
12: മടങ്ങിയിരിക്കുന്ന അതുകൊണ്ട് അങ്ങനെ കൂടെ കൂടെ
1: അപ്പൊ അതിന് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും മുട്ടിനായിട്ട്.
13: ഓക്കെ,
1: ഇനി തോളിനും കയ്യിലുള്ള മടക്കിലുള്ള വേദന വാദം തിരിച്ചു കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. വാദം എന്ന് പറഞ്ഞാൽ ഒരു ജനിതകമായിട്ടുള്ള ഒരു അസുഖമാണ്, അപ്പൊ അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിന് മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അത് തിരിച്ച് അതിന്റെ വീര്യം കൂടുന്നത് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് വാദത്തിന്റെ മരുന്നുകൾ തിരിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ട്.
2: സന്തോഷം വിളിച്ചാൽ നമുക്ക് ചെറിയൊരു ഇടവേളയാണ്, തിരിച്ചെത്താം.
14: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.
2: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ June 20 പ്രത്യേക തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗ ഗുരു പ്രിയ ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഇരിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ്. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞു, പലപ്പോഴും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണാൻ എത്തുന്നത് വൈകിപ്പോകുന്ന സാഹചര്യം ഇത്, പക്ഷെ പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖങ്ങളുമാണ്. പക്ഷെ എത്തുമ്പോഴത്തേക്കും മറ്റു പല ഡോക്ടേഴ്സിനെയും കണ്ടുകൊണ്ട് ഏറെ വൈകി എത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്, പലപ്പോഴും എത്താൻ വൈകുന്നത്?
1: ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാവരും എന്ത് സന്ധി വേദന വന്നാലും അതൊരു തേയ്മാനമായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടുവന്നുള്ള വേദനയായിട്ടോ കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെ അത് ലേറ്റായിട്ട് വരുന്നത്. രണ്ട്, സാധാരണ ഉണ്ടാവുന്ന തേയ്മാനം കൊണ്ടുണ്ടാവുന്ന മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ഇടുപ്പ് വേദന, അതെല്ലാം ഒരു 30 മിനിറ്റിന് താഴെ മാത്രമാണ് അതിനുണ്ടാവുന്ന ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മുറുകിപ്പിടുത്തം ഉണ്ടാവുക. അതുപോലെ അത് വയസ്സായവരിലാണ് കൂടുതലായിട്ട് വരിക. ഒരു 50 വയസ്സിന് മേലോട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തേയ്മാനത്തിന്റെ സിംപ്റ്റംസ് വരിക. അതുപോലെ ഇത് ഇരുന്നിട്ട് എണീക്കുമ്പോഴും നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴുമാണ് തേയ്മാനത്തിന്റെ വേദനകൾ വരിക. റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുകയും ചെയ്യും. എന്നാൽ ഈ വാമവാദം പോലുള്ള വാദങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന റെസ്റ്റ് എടുക്കുമ്പോഴാണ്. അതായത് വെറുതെ ഇരിക്കുമ്പോഴും അവർക്ക് കഠിനമായ വേദനയുണ്ടാവും. ഏറ്റവും കൂടുതൽ പുലർച്ചെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സ്റ്റിഫ്നെസ് ടൈറ്റ്നെസ്സും വേദനയും മണിക്കൂറോളം ഉച്ചവരയ്ക്കും അത് നീണ്ടു നിൽക്കാം. കുറച്ച് വെയിൽ വന്ന് കുറച്ച് നടന്ന് ഒന്ന് മൊബിലൈസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വേദന കുറഞ്ഞു വരും. അപ്പം നടക്കുന്നതും എക്സസൈസ് കുറച്ച് ചെയ്യുമ്പോൾ വേദന കുറയുകയും റെസ്റ്റിൽ വേദന കൂടുകയും അതിനോടൊപ്പം തന്നെ കയ്യിൽ നീരുണ്ടാവുകയും അല്ലെങ്കിൽ മുട്ടിൽ നീര് വരികയും അത് ഒരു 6 ആഴ്ചയെ കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു റുമറ്റോളജിസ്റ്റിനെ കാണുക. വെറും 3-4 മാസം കൊണ്ട് തന്നെ ജോയിൻസിന് ഡാമേജ് വന്നേക്കാം. അപ്പോൾ അത്രയും അഗ്രസീവായിട്ടുള്ളൊരു ഡിസീസാണ്. അപ്പോൾ അതിന് ഡാമേജ് വരുന്നതിന് മുന്നേ തന്നെ റുമറ്റോളജിസ്റ്റിനെ കാണുക. പൂർണ്ണമായും വൈകല്യങ്ങൾ തടയാൻ സാധിക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഇന്ന് റുമറ്റോളജിയിൽ അവൈലബിൾ.
2: പലപ്പോഴും വൈകല്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഈ വൈകുന്നതാണ്.
1: അപ്പോ വേറെ എന്ത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എല്ലാം ട്രൈ ചെയ്ത് ഒരുപാട് നാള് വൈകിട്ടാണ് വൈകല്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് പലപ്പോഴും അത് വാദമാണെന്ന് മനസ്സിലാക്കി അതിനായിട്ട് ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നത്. എങ്കിൽ കൂടിയും അപ്പൊ ട്രീറ്റ്മെന്റ് എടുത്താൽ കൂടിയും കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഉണ്ടായ വൈകല്യം വൈകല്യങ്ങൾ തിരിച്ച് നമുക്ക് നോർമൽ ആക്കാൻ പറ്റില്ല. അത് മാത്രമാണ് അതിലൊരു പ്രശ്നം.
2: ഓക്കെ, നമുക്ക് ഒരു കോളിലേക്ക് ഒന്ന് പോവാം, നോക്കാം ആരാണ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം, കേൾക്കാമോ?
13: ഹലോ,
2: ഡോക്ടറോട് സംസാരിച്ചോളൂ.
13: ഡോക്ടർ
2: സംസാരിച്ചോളൂ, ഡോക്ടറാണ്.
1: ഹലോ, നമസ്കാരം.
13: ഹലോ,
1: നമസ്കാരം, പറഞ്ഞോളൂ, ഞാൻ ഡോക്ടറാണ്.
13: ഹലോ,
2: കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോ ഡോക്ടർ.
13: ഹലോ ഡോക്ടറെ.
1: പറഞ്ഞോളൂ.
13: എന്റെ പേര് ജലശ്രീ എന്നാണേ. കൊല്ലത്തുനിന്ന് വിളിക്കുവാ.
1: ഓക്കെ, പറഞ്ഞോളൂ,
2: കാര്യം പറഞ്ഞോളൂ കേട്ടോ, കാര്യം പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
13: എനിക്ക് യൂട്രസിന് സർജറി കഴിഞ്ഞിട്ട് ഇപ്പം 8 മാസേ ആയിട്ടുള്ളൂ.
1: പറഞ്ഞോളൂ.
13: എന്നിട്ട് കാലിപ്പ എനിക്ക് കുറെ ചവിട്ടമേറ്റ വേദനയാണ്.
1: കാലിന്റെ എവിടെയാണ് വേദന?
13: കാലിന്റെ ഉപ്പൂറ്റിയില്.
1: ഓക്കെ ഓക്കെ, അതിപ്പോ എത്ര ദിവസമായിട്ട് അവിടെ വേദനയുണ്ട്?
13: സർജറി കഴിഞ്ഞിട്ട് 8 മാസേ ആയുള്ളൂ.
1: 8 മാസമായിട്ട് കാലിന്റെ ഉപ്പൂറ്റിയില് വേദനയുണ്ട്. അത് രാവിലെ ബെഡിൽ നിന്ന് എണീച്ച് നടക്കുമ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളാണ് മുപ്പൂറ്റി വേദന. കുറച്ച് കഴിയുമ്പോ അത് കുറഞ്ഞു മാറുന്നുണ്ടോ?
13: ഇല്ല, അങ്ങനെ മാറുന്നുണ്ട്, അങ്ങനെ മാറുന്നുണ്ട്. രാവിലെ എനിക്ക് തറയെ ചവിട്ടില്ല, കട്ടിലും നമുക്ക് തറയിലോട്ട് കാലി ചവിട്ടാൻ പറ്റത്തില്ല.
1: ഓക്കെ, ഇത് ഉപ്പൂറ്റിയുടെ അടിയിലുള്ള ഒരു പാട പോലെയുള്ള ഒരു ആവരണമുണ്ട്, അതിനകത്ത് നീർക്കെട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേദന വരുന്നത്. അത് കൂടുതലായിട്ടും നിൽക്കുന്നവർക്കും അമിതഭാരമുള്ളവർക്കും നിന്ന് ജോലികൾ ചെയ്യുന്നവർക്കും, പിന്നെ പാദത്തിന് ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, പാദത്തിന്റെ ആർച്ച് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ളവർക്കുമാണ് ഉണ്ടാവുന്നത്. അത് പാദത്തിനായിട്ട് എക്സസൈസുകളുണ്ട്, ആ എക്സസൈസുകൾ ചെയ്യണം. അതുപോലെ പാദത്തിന് എപ്പോഴും ചെരുപ്പിട്ടിട്ട് നിൽക്കുക, വീട്ടിലായാലും പുറത്തായാലും MCR മൈക്രോസെല്ലുലാർ റബ്ബറിന്റെ ചെരുപ്പുകൾ കിട്ടും. അത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടൊരു കുഷൻ ഇഫക്റ്റ് തരുന്നതാണ്. അപ്പൊ അത് ആ ഒരു നീർക്കെട്ട് കൂടാതിരിക്കാനായിട്ട് സഹായിക്കും. അത് ഇതൊക്കെയാണ് ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്. അത് മാറ്റി വെക്കാം, അങ്ങനെയും ചെയ്യാം. ചൂടുവെള്ളത്തിലും വെക്കാം, ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളത്തിലും വെക്കാൻ പറ്റും രണ്ടു നേരം. ഇതെല്ലാമാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന് ഒരു കാരണം ഉണ്ടാവണം. ചെരുപ്പ് ഉപയോഗിച്ചായിരുന്നു? അതുപോലെ വെയിറ്റ് ഒരുപാട് കൂടുതലാണോ അതോ നോർമലാണോ? അപ്പൊ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, പിന്നെ എക്സസൈസുകൾ ചെയ്യുക, കുറെ നേരം നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഇരിക്കുക, അതെല്ലാമാണ് ഇതില് മുന്നോട്ട് പോകുമ്പോ സഹായിക്കുന്നത്.
2: ഓക്കെ, സന്തോഷം വിളിച്ചതില്. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെ ഈ നടുവേദന വരുന്ന ഈ വാദരോഗങ്ങളൊക്കെ, അപ്പോ അതൊക്കെ ഏതൊക്കെയാണ് എന്നൊന്ന് പറയാമോ? നമ്മൾ ഈ നടുവേദന കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റേതായ വാദരോഗങ്ങൾ കൂടി ഉണ്ടല്ലോ.
1: അപ്പോ നടുവേദന വരുന്ന വാദരോഗങ്ങൾ എന്ന് പറയുന്നത് സ്പോണ്ടലോ ആർത്രൈറ്റിസ് എന്നല്ലെങ്കിൽ ആക്സിയൽ സ്പോണ്ടലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഗണത്തിലുള്ള വാദരോഗങ്ങളാണ്. അതിലെ 4 അസുഖങ്ങളാണ് വരുന്നത്. ഒന്ന് ആങ്കലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നു, ഒന്ന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു, ഒന്ന് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു, ഒന്ന് IBD അസോസിയേറ്റഡ് ആർത്രൈറ്റിസ്. ഇത്രയും ചേർന്നിട്ടാണ് സ്പോണ്ടലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗമുള്ളത്. അപ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ നട്ടലിനെയും അതുപോലെ നമ്മുടെ ഇടുപ്പിനകത്തുള്ള ഒരു ജോയിന്റ് ഉണ്ട്, സേക്രോ ഇലിയ ജോയിന്റ്, അതിനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക. ഇത് പേഷ്യൻസിൽ പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് തുടങ്ങുന്നത്. ഒരു 40 വയസ്സിന് മുന്നേ ആയിട്ട് നടുവേദനയായിട്ട് വരുന്ന രോഗികൾ, അതും ആണുങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് രാവിലെ എണീക്കുമ്പോൾ നടുവിൽ മുറുകിപ്പിടുത്തം, ഇതുപോലെ സ്റ്റിഫ്നെസ്, ഭയങ്കരമായ സ്റ്റിഫ്നെസ് രാവിലെ എണീക്കുമ്പോൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സ്റ്റിഫ്നെസ്, അതോടുകൂടെ സഹിക്കാൻ പറ്റാത്ത വേദന, അതും ഉറങ്ങുന്ന സമയത്തും, അത് രാത്രിയിൽ ഒരു സെക്കൻഡ് ഹാഫ് ഉറക്കം കഴിഞ്ഞ് ഒരു പകുതി ഉറക്കം കഴിഞ്ഞ് വരുന്ന ആ ഒരു ഏർലി മോർണിംഗ് ടൈമിലുള്ള സിവിയർ പെയിൻ, ആ സമയത്തുള്ള കഠിനമായ ബാക്ക് പെയിൻ, അതും അവർ എണീച്ച് കുറച്ച് നടക്കുമ്പോൾ, അത് എക്സസൈസോ നടത്തുകയോ കഴിയുമ്പോൾ അതൊന്ന് വേദന കുറഞ്ഞു വരിക, അങ്ങനെ തോന്നുന്നത്. അത് സാധാരണ ഉള്ള തേയ്മാനത്തിൽ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ കൂടേണ്ടതാണ്. ഇവർക്ക് നടക്കുമ്പോൾ നിൽക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്ന ഒരനുഭവമുള്ളവരെ, ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ വാദം കൊണ്ടുണ്ടാവുന്ന നടവേദനയാണോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് ബാക്കി അവയവങ്ങളിലും അതിൻ്റെതായ ഒരു അഫെക്ഷൻ ഉണ്ടാവാം. അതായത് കണ്ണിൽ യുവിയൈറ്റിസ് എന്ന് പറയുന്ന കണ്ണിൽ ചുമപ്പ് വരിക, കണ്ണിനീർ ഉണ്ടായിക്കൊണ്ടിരിക്കുക, കണ്ണിന്റെ കാഴ്ച കുറയുക, ഇങ്ങനൊരു കണ്ടീഷൻ വരാം.
2: അതുകൊണ്ട്
1: വറ്റുകയല്ല, കണ്ണിൽ നിന്ന് അധികമായി വെള്ളം വരിക, അത് ആ കണ്ണിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് യുവിയൈറ്റിസ്.
2: ഡ്രൈ ആവുന്ന സാഹചര്യമല്ല,
1: ഡ്രൈ ആവുന്നത് വേറൊരു അസുഖമാണ്, ജോഗ്രൻസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട്, അത് ഇതിൽ വരുന്നതല്ല. അപ്പോ അതും ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്.
2: ഓക്കെ, നമുക്കൊരു കോളിലേക്ക് ഒന്ന് പോകാം, നോക്കാറാണ്. ഹലോ,
15: ഹലോ,
2: സ്വാഗതം പരിപാടിയിലേക്ക്, ഡോക്ടറോട് സംസാരിച്ചോളൂ.
15: ഹലോ,
1: ഹലോ, പറഞ്ഞോളൂ.
15: എന്റെ പേര് മിനി എന്നാണ്, എനിക്ക് 48 വയസ്സുണ്ട്. എനിക്ക് ഭയങ്കര നടുവേദനയാണ്, നടുവേദനയും അങ്ങ് മുടൂന്ന് വേദനയും. അത് എന്നിട്ട് ഇപ്പൊ അതങ്ങ് കൈക്ക് തോളിലോട്ടായി, കൈ ചില സമയങ്ങളിൽ കൈ പൊക്കാൻ വയ്യ. പക്ഷെ ജോലി ചെയ്യുമ്പോ ഒന്നും എനിക്കില്ല, ജോലി ചെയ്യാതിരിക്കുമ്പോ എന്റെ കൈക്ക് അങ്ങ് ഭയങ്കരമായ വേദനയാണ്, നടുവിനും വേദനയാണ്.
1: രാവിലെ എണീക്കുമ്പോ എങ്ങനെയാണ്, ഉറക്കത്തു നിന്ന് എണീക്കുന്ന സമയത്ത് കുറവാണോ വേദനയെല്ലാം? അതോ
15: അങ്ങനെ വേദന കുറവുണ്ട്, പക്ഷെ നടു നിവർത്തി എനിക്ക് ചില സമയങ്ങളിൽ കിടക്കാൻ പറ്റത്തില്ല.
1: ഓക്കെ, കുനിയുമ്പോഴോ വെയിറ്റ് എടുക്കുമ്പോഴോ ഒക്കെ നടുവേദന കൂടുന്നുണ്ടോ? കാലിലേക്ക് ഷോക്ക് പോലുള്ള വേദന വരുന്നുണ്ടോ? അത് ഡിസ്ക് തേയ്മാനായിട്ടാണ് തോന്നുന്നത്. വെയിറ്റ് അമിതഭാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
15: ശരീര വെയിറ്റ്?
1: അതെ അതെ,
15: 63 കിലോ.
1: ഓക്കെ, അപ്പോ ഡിസ്ക് തേയ്മാനമായിട്ടാണ് തോന്നുന്നത്. ഇതുവരെയും അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അളവിലേക്ക് പോകുന്നുണ്ടോ വേദന?
15: വേദന വരുമ്പോ ഇവിടെ അടുത്തൊരു ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുമ്പോ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമില്ല, അത് കഴിയുമ്പോ വീണ്ടും അത് വേദന,
1: വീണ്ടും വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു MRI സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ഒരുപാട് ഡിസ്ക് തേയ്മാനം ഉണ്ടെങ്കിൽ അതിന് ആധുനികമായ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്, അത് സ്വീകരിക്കാവുന്നതാണ്.
2: സന്തോഷം വിളിച്ചതിൽ. അപ്പോ ഇനി നമുക്ക് അധികം സമയം ഇല്ല, നമുക്ക് ഇനി കുറച്ച് ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത്. നേരത്തെ യൂറിക് ആസിഡിന്റെ ഒരു ചികിത്സാ രീതി, അല്ലെങ്കിൽ അത് കൂടുതലാകുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ഡോക്ടർ പറയാം.
1: അപ്പോ റൂമറ്റോളജിയിൽ വരുന്ന ഒരു അസുഖമാണ് ഗൗട്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ സന്ധികളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു വാദമാണ്. അപ്പോ എല്ലാ യൂറിക് ആസിഡ് ലെവലിൽ കുറച്ചൊന്ന് കൂടി നിന്നാൽ, 5.5 നിന്ന് ഒരു ഇച്ചിരി കൂടി നിന്നാൽ അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതലായി കാണുന്നത് 5.5 ഒരു 6 വന്നാലോ 7 വന്നാലോ എല്ലാവരും യൂറിക് ആസിഡിനുള്ള മരുന്നുകൾ തുടങ്ങുകയാണ്. അത് അങ്ങനെ തുടങ്ങേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പൊ യൂറിക് ആസിഡിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതൊന്നാണ് ഗൗട്ടി ആർത്രൈറ്റിസ്, അതായത് യൂറിക് ആസിഡ് കൂടുന്നത് മൂലം അതിന്റെ ക്രിസ്റ്റലുകൾ സന്ധികളിൽ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അതിന് അത് ഒരു ആർത്രൈറ്റിസ് ഒരു വാദം പോലെ വിരലുകൾ വീങ്ങുകയും അവിടെ ചുമന്ന കളർ വരികയും സഹിക്കാൻ വയ്യാത്ത വേദന വരികയും ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ കാലിലെ പെരുവിരലിലാണ് വരുന്നത്, അതിനെ പൊഡാഗ്രാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിംപ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാം. പിന്നെ യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണ്, 10 മേലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. നെക്സ്റ്റ്, കിഡ്നിക്ക് തകരാറുള്ളവർക്ക് യൂറിക് ആസിഡ് ഒരുപാട് കൂടി നിൽക്കുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു ഇച്ചിരി 7 അല്ലെങ്കിൽ 7.5 or 8 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല.
2: ഓക്കെ ഡോക്ടർ, ഇത്തരം പ്രശ്നം ഉള്ളവർക്ക് ഈ ഭക്ഷണത്തില് ക്രമീകരണങ്ങൾ ഉണ്ടാവും. പലരും പല ഭക്ഷണവും കഴിക്കത്തില്ല, ഇപ്പോൾ ഉദാഹരണം ചീര കഴിക്കത്തില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത്, അങ്ങനെ പലതും സ്വയം നിയന്ത്രിക്കാറുണ്ട്. ഇതൊക്കെ ഈ ഒരു അസുഖത്തെ എത്രത്തോളം, അവരുടെ ആഹാരക്രമം ഒന്ന് പറയാമോ? അതൊക്കെ കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചുകൂടാ?
1: ഓക്കെ, ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരെല്ലാവരും ഡയറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കണം എന്നില്ല. അപ്പൊ അതിൽ ഗൗട്ട് ഉള്ളവർ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട, നിർത്തേണ്ട കുറച്ച് ആഹാരങ്ങളുണ്ട്. അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാവുന്ന ക്രിസ്റ്റൽ ഉണ്ടാവുന്ന അസുഖത്തിലുണ്ടാവുന്നവർക്ക് നിർത്തേണ്ട കുറച്ച് ആഹാരങ്ങളുണ്ട്. അതൊന്ന് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പച്ച ചുമന്ന മാംസം, അത് പിന്നെ ഓർഗൻ മീറ്റ്സ് എന്ന് പറഞ്ഞാൽ അവയവ മാംസം, ലിവർ അങ്ങനെ ഹാർട്ട് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത് നിർത്തണം. പിന്നെ ബിയർ, മദ്യം, എല്ലാതരം മദ്യവും ഇതിന് ഭയങ്കര കൂടുതലായിട്ട് യൂറിക് ആസിഡ് ബോഡിയിൽ നിർത്തുന്നതാണ്. അപ്പം അതെല്ലാം നിർത്തേണ്ടി വരും. പിന്നെ സീ ഫുഡിനകത്ത് ഷെൽ ഫിഷുകളാണ്. ഷെൽ ഫിഷ് എന്ന് പറഞ്ഞാൽ കക്ക, ക്രാബ്, പ്രോൺസ്, കൊഞ്ച് അങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കണം. പിന്നെ അതിൽ തന്നെ ചാള, മത്തി, പിന്നെ നെത്തോലി, ഇതിനകത്തെല്ലാം യൂറിക് ആസിഡ് കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കണം. വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വലിയൊരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളത് ആവശ്യ അളവിൽ കഴിക്കാവുന്നതാണ്. അപ്പൊ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും കൂടെ യൂറിക് ആസിഡ് കൂടുന്നത് കുറവാണ്. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡയറ്റിലാണ് കൂടുതലായിട്ടും യൂറിക് ആസിഡ് കൂടുന്നത്.
2: ഓക്കെ, നോൺ വെജുകാർക്ക് ഏറ്റവും കൂടുതലല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പഴവർഗ്ഗങ്ങൾ കഴിക്കാം, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.
1: അതുപോലെ ഒരു കാര്യം വിട്ടുപോയത്, ശീതളപാനീയങ്ങൾ, വളരെ ഷുഗർ കണ്ടന്റ് ഉള്ള ശീതളപാനീയങ്ങളും യൂറിക് ആസിഡ് വലുതായിട്ട് കൂട്ടുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡാണ്.
2: നമ്മൾ വെളിയിൽ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും കൂടുതലും അങ്ങനത്തെ വെള്ളം കുടിക്കുന്ന ആളുകളാണ്. ഓക്കെ, എന്തായാലും ഡോക്ടർ, അവസാനമായി ഈ ഒരു വിഷയത്തിൽ എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളോട് കൊടുക്കാനുള്ള, പറയാനുള്ള ഒരു സന്ദേശം? ഓക്കെ,
1: വാദമോ വാദസംബന്ധമായ അസുഖങ്ങളോ, അതായത് നീർക്കെട്ടുള്ള സന്ധിവേദന, രാവിലെ എണീക്കുമ്പോൾ മുറുകിപ്പിടുത്തം, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മുറുകിപ്പിടുത്തമുള്ള ബാക്ക് പെയിൻ, അതിനോടൊപ്പം തന്നെ ലൂപ്പസ്, വാസ്കുലൈറ്റിസ്, മയോസൈറ്റിസ്, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു റൂമറ്റോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ അവർക്ക് സാധാരണമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു വൈകല്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ റൂമറ്റോളജിയിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് മരുന്നുകളും ട്രീറ്റ്മെന്റ് മെത്തേഡ്സും അവൈലബിൾ ആണ്. മുന്നത്തെ പോലെ ഇപ്പൊ വൈകല്യങ്ങൾ വളരെ കുറവാണ്. അപ്പോ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക,
2: വൈകാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഡോക്ടർ ആദ്യം മുതലേ പറയുന്നത്. അപ്പൊ വളരെ സന്തോഷം ഡോക്ടർ. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ രേഷ്മ രവീന്ദ്രനാണ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ്. അപ്പോൾ സന്തോഷം ഡോക്ടർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്.
1: വളരെ സന്തോഷം, നന്ദി.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ഇരിക്കാൻ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: പ്രിയ ശ്രോതാക്കളെ, അപ്പോഴിതാ നമ്മൾ തുടങ്ങുന്നു ചാറ്റ് വിത്ത് പ്രവീൺ. നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ ചെറിയ ചിന്തകള്, ചില വർത്തമാനങ്ങള്, കുഞ്ഞുകുഞ്ഞ് ഐഡിയകള്, അങ്ങനെ രസിച്ചും ചിരിച്ചും ചിരിപ്പിച്ചുമൊക്കെ അല്ലെങ്കിൽ ചിന്തിച്ചുമൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ ഇവിടെയുണ്ട്. അപ്പം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. 0474-293-1111. അപ്പം ഇന്ന് ശരിക്കും വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കെല്ലാം ഒരു പിടി അല്ലെങ്കിൽ ഒരു ഒരു ലോഡ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനോഹരമായ. കാരണം ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ വായന എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് തരം വായനകൾ നമുക്കുണ്ട്. അതായത് ഒന്ന് നമ്മൾ കണ്ണുകൊണ്ട് വായിക്കുന്നു, രണ്ട് മനസ്സുകൊണ്ട് വായിക്കുന്നു. ഇത് രണ്ടും ചേരുമ്പോൾ വായന നമ്മുടെ ഹൃദയത്തിലേക്ക് ലയിക്കുകയും ആ വായന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സമൂഹത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും വരും തലമുറയ്ക്കുമൊക്കെ പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ വായനയെ സ്നേഹിക്കുകയും നമ്മുടെ ഭാഷ മലയാള ഭാഷയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലറ ചില്ലറ കൊച്ചു കൊച്ച് വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു ഈ ഒരു സായാഹ്നം. അപ്പോൾ ഒരു ചൂട് ചായയും ആ ചുണ്ടോട് ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ചിന്തകളുടെ ഒരു ഔട്ട്പുട്ടാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആ ഒരു കോളിലേക്ക് തന്നെ പ്രവേശിക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരമുണ്ട് ഭാസ്കർ ഏട്ടോ. നമസ്കാരമുണ്ട്. വായന ദിന ആശംസകൾ ഞാനും നേരുന്നു ഭാസ്കർ ഏട്ടാ.
2: പിന്നെ അതുപോലെ തന്നെ ആ രാഹുൽ ഗാന്ധിയുടെ
1: ജന്മദിനം ആശംസകൾ. രാഹുൽ ഗാന്ധിയുടെ? ഓക്കെ, അത് ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നു. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു
2: കേട്ടോ.
1: ഓ, അത് ശരി. ഓക്കെ ഓക്കെ, ഞാൻ അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ചേട്ടാ. ഞാൻ അതെങ്കിലും വായിച്ചതുമില്ല ചേട്ടോ. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, എനിക്ക് തോന്നുന്നു നമ്മളെ ഞാനത് അതിന്റെ പോസ്റ്ററൊക്കെ ഇപ്പൊ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനും പഠിച്ച സമയത്തൊക്കെ തന്നെ എനിക്കൊന്ന് ലാസ്റ്റ് വേർഷനൊക്കെ ആയിരുന്നു തോന്നുന്നു. നമ്മളെ ഈ കേരള പാഠാവലിയൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ ആ കേരള പാഠാവലിയൊക്കെ ഫസ്റ്റിൽ കയ്യിലെടുക്കുന്ന സമയത്ത് ഏത് വർഷമായിരുന്നു നല്ല ഓർമ്മയുണ്ടോ? ആണ് അന്ന് ഈ മലയാള പാഠപുസ്തകം, അതായത് നമ്മുടെ ഈ മലയാള പുസ്തകം എന്ന് പറയുന്നത് കേരള പാഠാവലി എന്നൊക്കെ പറയുന്ന അന്ന് ഉണ്ടോ? അന്ന് ഇതുപോലെ അങ്ങനെ ഓ ശരി ശരി ശരി. അതിൽ ആദ്യത്തെ പാഠം ഈ ആ അമ്മ അതൊക്കെ തന്നെയായിരുന്നോ?
2: അമ്മ അമ്മ എന്നും പാടൊക്കെ ഉണ്ടാകും.
1: ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ ഏതെങ്കിലും അന്ന് ഉണ്ടായിരുന്ന ആ പാഠത്തിലുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ പാഠം, പാഠം മൂന്ന്, പാഠം നാല്, പാഠം അഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു പേജ്, ഏതെങ്കിലും ഒരു അത് ഓർമ്മയുണ്ടോ ചേട്ടന്? ഏതെങ്കിലും ഒരു പാഠത്തിൽ അത് മൊത്തത്തിലും മുഴുവനായിട്ട് ഓർമ്മയുള്ളത്?
2: അതെ, അത് വളരെ
1: കൗസല്യ വായനയുടെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ വായന ശീലം പരിശീലിപ്പിച്ചത് കൗസല്യ ടീച്ചറാണ് ഭാസ്കരൻ.
2: അതെ അതെ, അതെന്നെ ഒരു കുമാരാജയുടെ പാട്ട് പാട്ടുകളുടെ പാടിപ്പിച്ചെന്നെ.
1: ഓക്കെ, ആര് ആര് ഏത് പാട്ടാണ്?
2: ചന്തമേറിയ പൂവിലും ചലപമാം ചലപത്തിലും ചന്തനം കരതാരി എന്നൊരു ചിത്രകാട്ടിയും അന്തരാരു കടാക്ഷമാലകൾ അക്കരെ സ്മേഹിക്കുകയും
1: തീർച്ചയായിട്ടും 80 വയസ്സിനോട് അടുത്ത് വരുന്നു എങ്കിലും ഭാസ്കർ ഏട്ടന്റെ ഓർമ്മ എന്ന് പറയുന്നത് ഇന്നും 18 വയസ്സാണ്. 18 അല്ല, 15.
2: എനിക്കെന്ന് ഞാൻ വിക്കുണ്ടായിരുന്നു. ഈ വിക്ക് മാറാൻ വേണ്ടി അവരാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചതും.
1: ഓ ഓ ഓ ഓ
2: പിന്നെ രാമായണം ഭാഗവതം ജയഭാഗവതം ഒക്കെ വായിക്കും.
1: ഓക്കെ, അല്ല അന്ന് ഈ ഇങ്ങനെ ഇതുണ്ടോ ഇന്നങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വായന തുടർന്ന് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും, ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും എന്ന് പറഞ്ഞായിരുന്നോ അന്ന് ടീച്ചർ?
2: പറഞ്ഞുകൊണ്ട് എല്ലാം വായിക്കാൻ പഠിച്ചു.
1: ഓക്കെ ഓക്കെ ഓക്കെ
2: ഓക്കെ മാറി.
1: ഓ അത് ശരി. അപ്പൊ വായന കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഭാസ്കരനുണ്ടായി. ഓ ശരി, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം ഭാസ്കരേട്ടാ. അങ്ങനെ ആ ഒരു ഒരു ഒരു കുറവിനെ വായന കൊണ്ട് അത് മാറ്റിയെടുത്തു എന്ന് പറയുന്നത് അതൊരു വലിയൊരു സാക്ഷ്യം തന്നെയാണ്, വലിയൊരു അനുഭവം അല്ലേ അത്? ഓക്കെ ശരി. പക്ഷെ അന്ന് വലിയ ബുദ്ധിമുട്ട് വരുന്നല്ലേ വായിക്കാനായിട്ട്? ഓ അത് ശരി. അപ്പൊ ആ വായന കൊണ്ട് ശരിക്കും ഇങ്ങനെ ഒരു വലിയൊരു അനുഭവ സാക്ഷി ഉണ്ട് ചേട്ടന്. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെ ഈ തുടരെ തുടരെ ഇതുപോലെ വായിച്ചു വായിച്ച് സ്പീഡിന് വായിച്ചും കഥകൾ വായിച്ചും പാഠങ്ങൾ വായിച്ചും ബുക്കുകൾ വായിച്ചും ഒക്കെയാണ് ഈ ഒരു കുറവിനെ മാറ്റിയെടുത്തത്. എന്ത്
2: വായിക്കുമ്പോഴാണ്? ഒട്ടും നമുക്ക് വിക്ക് വരത്തില്ല.
1: ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ശരിക്കും അത് വായനയുടെ ഒരു വലിയൊരു ശക്തിയാണല്ലോ. പിന്നെ ഭാസ്കരേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ, ഓ ശരി ശരി. എന്തായാലും ഈ ഒരു ദിനത്തിൽ തന്നെ എനിക്ക് ചേട്ടൻ്റെ അതിനെ കുറിച്ച് ചേട്ടൻ ഇങ്ങനെ ഒരു കുറവിന്റെ കാര്യം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ചേട്ടൻ ഇതിന് മുന്നേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വായനാ ദിനത്തിൽ ആ ഒരു വായനയാണ് ചേട്ടൻ അതിൽ നിന്ന് മാറ്റിയതും, ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ അതിന് വേണ്ടി പ്രത്യേക ഒരു തെറാപ്പിയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ തന്നെ ഇതിനെല്ലാം ചേട്ടൻ ഈ വായന കൊണ്ട് മാത്രം അത് മറികടന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു അനുഭവം ഈ ഒരു ദിവസം ഈ അത് കേട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊരു സന്തോഷം ഭാസ്കരേട്ടാ, ഒത്തിരി ഒത്തിരി സന്തോഷം വിളിച്ചതിൽ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, സ്നേഹാശംസകൾ. ഓക്കെ, അപ്പോഴെന്തായാലും ഈ ഒരു വായനയുടെ ദിനത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് വായിക്കുകയും മനസ്സുകൊണ്ട് വായിക്കുകയും, ചിലർ പറയല്ലേ മനസ്സ് വായിച്ചു എന്ന് പറയാറുണ്ടല്ലേ, എന്താണ് ഈ മനസ്സ് വായിച്ചു എന്നുള്ളത്? മനസ്സ് വായിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അച്ചടിച്ച പുസ്തകങ്ങളിൽ അതിൻ്റെ അക്ഷരക്കൂട്ടുകളിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങളെ നമുക്ക് മാത്രമായിട്ടുള്ളതിനെ നമ്മൾ കുടഞ്ഞും ചെകഞ്ഞും ഒക്കെ എടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം. വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. മാത്രമല്ല ഇന്നൊന്നും കൂടിയുണ്ട് വായനാ ദിനവുമായി നമുക്ക് നമ്മുടെ ലിസൺസിൽ ഒന്നിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് മലയാളത്തിൽ കുറേ സമയം നമ്മൾ മലയാളത്തിൽ മാത്രം നമ്മൾ സംസാരിക്കാനും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന്
3: തിരിയാത്തോ കുതൂഹല ഗാനരതേ

0: അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 वर्ष विश्वास विकसन जनक्षेम

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടോണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ശരിക്കും നമ്മുടെ ഈ വായനക്കാരൻ എന്ന് പറയുന്നത് ഈ ചിലന്തി വലയിൽ കുടുങ്ങിയ ചില പ്രാണികളില്ലേ, അതുപോലെയാണ്. കാരണം അതിനൊന്നും പോകാൻ പറ്റില്ല. ഒരു പുസ്തകത്തിൽ ആ അക്ഷരങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഒരുപാട് നാളെടുക്കും ആ വായനക്കാരന്. ശരിക്കും ആ ഒരു ചിലന്തി എന്ന് പറയുന്നത് അതൊരു എഴുത്തുകാരനും, ആ ചിലന്തി വല എന്ന് പറയുന്നത് ആ പുസ്തകത്തിനകത്തെ ആ വാക്കുകളും വാചകങ്ങളും അതിൻ്റെ ഒരുപാട് നന്മകളും തിന്മകളും അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതിനെ ഒരു പൂർണ്ണ രൂപമാക്കി, അതിൻ്റെ ഒരു വലിയൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു ഗുണപാഠത്തിൻ്റെ ഒരു വലിയൊരു ഒരു മരമായി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മുല്ലേട്ടു. എന്തൊക്കെയുണ്ട് മുല്ലേട്ടാ വിശേഷം? ഓക്കെ, അപ്പൊ വായനാ ദിന ആശംസകൾ ഞാൻ ഈ ദിവസത്തിന്റെ ലാസ്റ്റ് ഒരു നിമിഷത്തിൽ ഞാൻ പറയുന്നു. ഓക്കെ, ഇന്ന് നമ്മളെ വായനാ ദിനമായിട്ട് ഇന്ന് വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെ എനിക്ക് തോന്നുന്നു ഇന്ന് ഏകദേശം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാം ഒരുപാട് മനസ്സിലായി കാണുമായിരിക്കും. അതെ, കാരണം അത് മാത്രമല്ല, ഇത് ഒരു മാസത്തെ ആഘോഷമായിട്ട് മാറ്റുകയാണ് ഗവൺമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഇല്ല. അത് മാത്രമല്ല, മുരളീധരൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വായന ദിനത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുരളീധരനെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. നമുക്കത് മലയാളത്തിൽ മാത്രം ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ, ഒരു ഒരു 2 മിനിറ്റ്സ്. ഓക്കെ, ശരി. എനിക്കറിയാം മുരളീധരന്റെ അഗ്രഗണ്യനാണെന്ന് എനിക്കറിയാം, അത് വിട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പഴയ ആ പാഠപുസ്തകം ചേട്ടൻ പഠിക്കുന്ന ആ ഒരു വർഷം ഓർമ്മയുണ്ടാവും, ഒന്നാം അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിലെ, നമ്മൾ തുടങ്ങുകയാണ്, മൂന്നാം ക്ലാസ്സിലെ ആ ഒരു കേരള പാഠാവലിയെ കുറിച്ചൊക്കെ വലിയൊരു ധാരണയുണ്ടോ? ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ്, അഞ്ചാം ക്ലാസ്?
2: 1955-56 ഒന്നാം രണ്ടിലൊക്കെ പഠിച്ചേക്കുന്നത്.
1: ആ,
2: അന്ന് മലയാളം നമ്മൾ തുടങ്ങുമ്പോ ആദ്യം പഠിക്കുന്നത് ആ അമ്മ, ആ ആമ, ഊ ഉരൽ, ഊ ഊഞ്ഞാൽ, അങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏത് ഏത് ഏത് ക്ലാസ് വരെ ഉണ്ടായിരുന്നത്?
2: അത് ഒന്നാം തരത്തിലും രണ്ടാം തരത്തിലും ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ. അത് ശരിക്കും ഈ ഈ പണ്ട് ചേട്ടനൊക്കെ ഈ ഒരു കേരള പാഠാവലി അല്ലെങ്കിൽ ഈ മലയാളം പഠിക്കുന്ന സമയത്ത് ആ ടീച്ചേഴ്സ് എല്ലാം ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ എല്ലാം ഒറ്റ ടീച്ചർ തന്നെയായിരുന്നു? അതോ ടീച്ചേഴ്സിന് വ്യത്യാസമുണ്ടോ?
2: അല്ല, ഒന്നാം തരത്തില് ഒരു അധ്യാപകനായിരുന്നു, രണ്ടാം തരത്തില് വേറൊരു അധ്യാപകനായിരുന്നു, അങ്ങനെ മാറി മാറി വരും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അതിനു ശേഷം ഈ ഭാഷയുമായിട്ട് അല്ലെങ്കിൽ ഈ വാക്കുകളുമായിട്ടൊക്കെ വലിയൊരു കൂട്ട് കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വായന എങ്ങനെയായിരുന്നു പിന്നെ ചേട്ടൻ? ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നോ?
2: പിന്നെ വായനകള് കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും
1: വീക്കിലി.
2: പിന്നെ നാടക പുസ്തകങ്ങൾ കണ്ടാൽ അത് ഉടനെ വായിക്കും.
1: നോവലോ?
2: കഥകൾ വായിക്കും.
1: നോവൽ ഇഷ്ടമല്ലേ?
2: അങ്ങനെയുള്ളതും വായിക്കും, കഥകള്, കഥകള്.
1: ഓക്കെ ഓക്കെ. നോവലോ?
2: എല്ലാം വായിക്കും.
1: ഓക്കെ, എല്ലാം വായിക്കും. ശരി ശരി. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനോ?
2: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് എഴുത്തുകാരെ വായിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറ്, പിന്നെ ഷേക്സ്പിയറ്, പിന്നെ കുറെ നാടക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. സി എൽ ജോസ്, പാപ്പാടി രാമകൃഷ്ണൻ, അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്.
1: ഓക്കെ,
2: പിന്നെ കോട്ടയം
1: ഇംഗ്ലീഷ് ഇംഗ്ലീഷ്
2: കഥകള്.

0: ഇംഗ്ലീഷ് കാവ്യങ്ങളൊക്കെയോ
1: വളരെ കുറവാണ്.
0: ആണോ? അത് തർജ്ജമ ചെയ്തിട്ട്
1: മലയാളം മാത്രമേ വായിക്കാറുള്ളൂ.
0: ആണോ? ഇപ്പം അത് ഇപ്പോഴും ഇത് ശരിക്കും ഇപ്പോഴൊരു ചാൻസ് കിട്ടിയാലോ ചേട്ടൻ്റെ ആ ഒരു ലൈബ്രറിയിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഏതായിരിക്കും?
1: മലയാളം പുസ്തകങ്ങൾ, കഥകൾ, നാടകങ്ങൾ, കഥാപ്രസംഗ പുസ്തകങ്ങൾ,
0: നോവൽ ഇഷ്ടമല്ല,
1: രഹസ്യാന്വേഷണ കഥകൾ അങ്ങനെയൊക്കെയുള്ള ഒരു പായി.
0: നോവൽ ഇഷ്ടമല്ല?
1: അത് ഇഷ്ടമാണ്.
0: ഏത്? ചരിത്രകഥകളാ. മുല്ലേട്ടൻ ഇതിൽ വീഴില്ലാന്ന് എനിക്കറിയാം. അതായത് ഒരു ഇംഗ്ലീഷ് വാക്കുകളും കൊണ്ടുവരാതെ മലയാളം മാത്രം സംസാരിക്കുന്ന എനിക്കറിയാം.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും സന്തോഷം. പിന്നെ മുല്ലേട്ട, ഈ ഒരു വായനയുടെ ഒരു ശരിക്കും ശക്തിയാണത്. കാര്യം നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. വായിക്കുന്തോറാണ് നമുക്ക് ഇതുപോലുള്ള ആ മലയാളത്തിൻ എത്രത്തോളം ശക്തമായ ഒരു ഇടപെടൽ നമുക്ക് നടത്തുന്നു എന്ന് നമ്മൾ നോക്കുന്നത് വായനയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗാനത്തിലൂടെ ഒന്ന് പോയാലോ? ഒരു ഗാനത്തിലൂടെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരികെ വരാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 07.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. അങ്ങനെ ഈ ഒരു സായനത്തിൽ ഇതാ നമ്മൾ ഓരോരോ വർത്തമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക തന്നെയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒരു വായന മാത്രമല്ല എഴുത്തിൻ്റെയും, ആ എഴുത്ത് വായിക്കുകയും നമ്മൾ എഴുതിയത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുഞ്ഞു കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ഓർമ്മ വന്നാൽ ഒരു വ്യത്യസ്തമായി നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് മാറി നമുക്കൊരു ഒരു നല്ലൊരു വാചകമോ ഒരു വചനമോ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നത് നമ്മളൊന്ന് കുറിച്ചിട്ട് നോക്കിയേ, അത് എന്ന് വായിച്ചാലും നമുക്കതൊരു പുതുമ നിറഞ്ഞതായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചില വാക്കുകൾ, വാചകങ്ങൾ നമ്മൾ കുറിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളത് നോക്കുക എന്നുള്ളത്, വായിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഗുഡ് ഈവനിങ് സാർ.
0: ഗുഡ് ഈവനിങ്, പേര് പറഞ്ഞോളൂ.
1: പറയാം,
0: തങ്കപ്പച്ചേട്ടൻ. എന്തൊക്കെയാണ് തങ്കപ്പച്ചേട്ടാ, വിശേഷം സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വായിക്കാൻ സമയമില്ല എന്നൊക്കെ പറയാറുണ്ടോ?
1: ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വായന.
0: ആണോ, അതെന്ത് പറ്റി? അതിന് പ്രത്യേകം സമയം കണ്ടെത്തുന്നതുകൊണ്ടാണോ അതോ ജീവിതം ഇപ്പോഴാണോ സമയം തന്നത്?
1: അല്ലല്ല, ഇപ്പൊ ഒരു പുതിയ സ്കീം തുടങ്ങിയിരിക്കുക കുറച്ച് കാലമായിട്ട്.
0: എന്താണ്?
1: എന്റെ മേശപ്പുറത്തെ രണ്ട് ഡിക്ഷണറി ഇരിപ്പുണ്ട്.
0: ഡിക്ഷണറി?
1: മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയും പിന്നെ ഹിന്ദി മലയാളം ഇംഗ്ലീഷും. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ആ മലയാളം എന്നുള്ള വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ നമ്മളെ അടുത്തു നിന്ന് വലത്തോട്ടല്ലേ എഴുതുന്നത്? അപ്പോൾ അടുത്തു നിന്ന് വലത്തോട്ട് എഴുതിയാലും വലത്തു നിന്ന് അടുത്തോട്ട് വായിച്ചാലും ഒരേ സ്പെല്ലിംഗ് വരും.
0: ആ മലയാളം, മലയാളം അത് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത അത്.
1: അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പല വാക്കുകളും ഇങ്ങനെ നോക്കി പഠിച്ചു പഠിച്ചു വന്നപ്പോൾ ഒരുപാട് വാക്കുകൾ എന്നെ കിട്ടി. അപ്പൊ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ എഴുതുന്ന സ്പെല്ലിങ്ങിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നാൽ അർത്ഥത്തിൽ മലയാള അർത്ഥം വ്യത്യാസം വരും.
0: അങ്ങനെയുള്ള രണ്ട് ചേട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ അത് നോക്കി വെച്ചിരിക്കുന്ന അങ്ങനെ രണ്ട് വാക്കുകൾ പറഞ്ഞേ കേക്കട്ടെ.
1: പറയാം പറയാം. മെയ് മാസം ഉണ്ടല്ലേ, മെയ് മാസം,
0: മെയ് മാസം,
1: മെയ് മാസം എഴുതിയിട്ട് നമ്മൾ വരത്തുനിന്ന് ഇടത്തോട്ട് വായിക്കണം. എന്താ വരും?
0: മെയ് മാസം എന്ന് തന്നെ എഴുതണോ?
1: പിന്നെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല.
0: മെയ് മാസം എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ വായിക്കും? അതിപ്പോ ഇംഗ്ലീഷിലാണ് എഴുതുന്നെങ്കിൽ നമുക്കത് മസാമ്യാം എന്നൊക്കെ കണ്ടെങ്കിലേ വിട്ടുള്ളൂ. മെയ് മാസം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയാല്
1: അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വായിച്ചു നോക്ക്.
0: അപ്പൊ മാസം
1: അത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ എം എ വൈ മെയ്,
0: മെയ്. ഓക്കെ,
1: ഇങ്ങോട്ട് വായിക്കും എം വൈ എ എം. വന്നോ? വന്നല്ലേ. അതിന്റെ അർത്ഥം എന്തുവാ? മലയാളം
0: മെയ് മാസം എന്നുള്ളത് തന്നെയാണോ? പക്ഷെ അങ്ങനെ വൈ ഒരു വൈയേ വരുന്നുള്ളൂ. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ഇങ്ങോട്ട് വായിക്കുമ്പോ യാം വരും.
0: യാം
1: വായിക്കാൻ കഴിഞ്ഞല്ലോ.
0: യാം, അതെ അതെ.
1: യാമിന്റെ അർത്ഥം സാറിന് അറിഞ്ഞോളല്ലോ, എനിക്കറിയാം.
0: എന്താണ്? പറഞ്ഞോളൂ.
1: അതായത് നമ്മള് മൂന്ന് ഐറ്റം, അതായത് എടുത്ത് ഐറ്റം ഞാൻ പറയാം, എടുത്ത് ആവിയിൽ വേവിച്ചാൽ മൂന്ന് ഐറ്റത്തിനുള്ളിൽ ചേർന്ന് ഒരു വാക്ക് വരും. അത് ഞാൻ പറയട്ടോ?
0: ആ പറഞ്ഞോളൂ.
1: അത് യാമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ചേമ്പ്, കാച്ചില്, ചീനി, മിനിമം മൂന്നേ പറയുന്നുള്ളൂ. ഇനിയുണ്ട് ഈ മൂന്ന് ഐറ്റം കൂടെ ആവിയിൽ വേവിച്ച് കിട്ടുന്ന സാധനത്തിന് എന്തോ പറയും?
0: എന്താ പറയാ?
1: പുഴുക്ക്.
0: ആ പുഴുക്ക്, അതെ അതെ.
1: അങ്ങനെ ഒരുപാട് വാക്കുകൾ എന്റെ കൈവശം ഇപ്പോൾ ഉണ്ട്.
0: ഓക്കെ, ഇതെല്ലാം ഈ ഒരു വായനയിലൂടെയും ഈ ഒരു പിന്നെ എന്താണ് കണ്ടുപിടുത്തത്തിലൂടെ ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന സംഭവമാണെന്ന്
1: തോന്നുന്നല്ലേ. പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞോട്ടെ?
0: ആ പറഞ്ഞോളൂ. ഇതൊക്കെ നല്ലൊരു പുതുമയുള്ള നല്ല ഒരു കാര്യങ്ങളല്ലേ, ഇത് നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്നതല്ലേ.
1: ഡോഗ്
0: കേട്ടില്ല?
1: ഡിഒജി
0: ഡോഗ്, ഡോഗ്. ഓക്കെ,
1: ഇനി ഇപ്പുറത്തോട്ട് വായിച്ചു നോക്ക്, വലത്തുനിന്ന് ഇടത്തോട്ട്.
0: അത് വായിക്കുമ്പോ ഗോഡ് എന്ന് വരും. ശരി, അങ്ങനെ അതാ അങ്ങനെ അല്ല, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് തന്നെ അങ്ങനെയുണ്ട്. ഇപ്പൊ തന്നെ മലയാളത്തിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ വായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കനക, ജലജ, വികടകവി, പിന്നെ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവും വരികയാണെങ്കിൽ വരും. അങ്ങനെയുള്ള ഒരു വാക്ക് പറയാം,
0: പറഞ്ഞോ. തങ്കപ്പച്ചന്റെ ആ ഒരു ഇങ്ങനെയുള്ള ഒരു വിചിത്രമായ വ്യത്യസ്തമായ കൗതുകമുള്ള ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും അത് എഴുതി നോട്ട് ചെയ്ത് ഇതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അതും വായനയുടെ ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ.
1: ഇതിലൂടെ ഞാൻ പറയുന്നത് ഇത് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഇത് ഞാൻ ഈ വായിച്ച രീതിയിലുള്ള നോക്കിയാണെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് വലിയ പ്രയോജനപ്പെടും.
0: പറഞ്ഞോളൂ ചേട്ടാ.
1: അല്ലേ,
0: തീർച്ചയായിട്ടും. പിന്നെ കാരണം എന്തെന്ന് പറയുമ്പോൾ നമ്മള് ഇതുപോലുള്ള ഒരു ഈ കൗതുകകരമായ കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ട് അതിനെ ഒരു ഗ്രൂപ്പാക്കി നമ്മൾ ഇതുപോലെ പറയാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും ഇത് അറിയാൻ പറ്റില്ല. അതാണ്, അപ്പൊ അത്, അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ട് അത് ഉണ്ടാക്കി എടുത്ത് നമുക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അത് പെട്ടെന്ന് വരികയും ചെയ്യല്ലോ, മറക്കുകയില്ല. നല്ല കാര്യമാണ്. എന്തായാലും തങ്കപ്പച്ചേട്ടാ, സൂപ്പർ, അടിപൊളി കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ മൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പൊ ഇത് അടുത്തൊരു കോൾ നമുക്ക് നോക്കാം. ഹലോ,
2: നമസ്കാരം പ്രവീണെ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: പേര് അഭിലാഷ്.
0: അഭിലാഷ്, അഭിലാഷ് എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഞാൻ പരൂർ.
0: പരൂർ, ഓക്കെ. ആ ഇപ്പൊ എനിക്ക് ആ സൗണ്ട് ഇപ്പഴാ പെട്ടെന്ന് ക്ലിയർ ആയത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു വായന അതിനുള്ള ടൈം കിട്ടാറുണ്ടോ പുറം രാജ്യങ്ങളില് മലയാളികൾക്ക്?
2: ഇല്ല, അതിനുള്ള.
0: ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു പഠനവും അല്ലെങ്കിൽ എന്റെ ഒരു അറിവും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ എല്ലാം ഈ നാട്ടിലെ നമ്മളെ കുട്ടികളെ നമ്മൾ കുറ്റം പറയുമെങ്കിലും എനിക്ക് തോന്നുന്നത് വിദേശികളെല്ലാം ടി വിയിലും മൊബൈൽ ഫോണിലും മാത്രമാണ് നമ്മുടെ മലയാളികൾ ഒതുങ്ങിക്കൂടുന്നത് അല്ലേ, ജോലി കഴിഞ്ഞ് വരുന്ന സമയം. കുറച്ചു പേര് കുക്കിങ്ങിലേക്ക് മാറുമെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഒരു എനിക്ക് തോന്നുന്നു 5% പേര് പത്രം അല്ലെങ്കിൽ ഈ ബുക്കുകൾ വായിക്കുള്ളൂ, അത് അവിടെ കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ അല്ല, വേറെ കാര്യം ഉണ്ട്, നമുക്കിപ്പോ മാധ്യമം ഏത് ഉപയോഗിക്കുന്നു, ഇപ്പൊ നമ്മള് ഫോൺ ആണെങ്കിലും നമ്മളെ ഡിവൈസ് ഏത് തന്നെയാണെങ്കിലും നമ്മളെ, പക്ഷെ അവിടെ ഒരു വായന ഉണ്ടല്ലോ അല്ലേ, വായിക്കുന്നുണ്ടല്ലോ, അതൊരു അറിവ് തന്നെയാണ്.
2: സമയം കിട്ടുവാണെങ്കിൽ വായിക്കാം, അതിന് കുഴപ്പമില്ല.
0: പക്ഷെ ഇത് നമ്മൾ ഈ നമ്മൾ നോക്കി ഇങ്ങനെ വായിച്ച് പോകുന്നത് ഒരു മെനക്കെടുത്തായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഇയർഫോൺ വെച്ച് മറ്റൊരാൾ പറയുന്നത് മറ്റൊരാൾ നോക്കി വായിക്കുന്നതിനെ നമ്മുടെ കണ്ണുകൾ അടച്ച് വെച്ച് ചെവി കൊണ്ട് കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണോ ഒരു സുഖം, അതോ നോക്കി വായിക്കുന്നതാണോ?
2: അല്ല, അത് അതൊരു സുഖം അല്ല, അത് അങ്ങനെ സുഖം കാര്യമാണ് വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്ന് കേട്ടോണ്ടിരിക്കാൻ പറ്റും എല്ലാം. പക്ഷെ ആ രീതിയിൽ അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ആസ്വദിക്കാനും പറ്റത്തില്ല.
0: ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും അഭിലാഷും കൂടെ ഇപ്പൊ മലയാളത്തിൽ മാത്രം നമ്മൾ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പോവുക. ഓക്കെ,
2: മലയാളത്തില്,
0: മലയാളത്തിൽ മാത്രം, വേറെ ഒരു ഭാഷയും അവിടെ കയറി വരാൻ പാടില്ല.
2: അയ്യോ,
0: ആ സാരമില്ല, നമുക്ക് നോക്കാം,
2: ഒരു ടാസ്ക് ആണത്,
0: അത് സാരമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, കാര്യം നമ്മുടെ വായനയും മലയാളവും എത്രത്തോളം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി, അപ്പൊ നമ്മൾ തുടങ്ങുന്നു. ഞാൻ അഭിലാഷം, റെഡി, 1 2 3 അഭിലാഷ്, നമ്മൾ തുടങ്ങുന്നു, റെഡി. ഈ ന്യൂസ് പേപ്പർ നമുക്കൊരു വായന, കുട്ടികളിൽ വായനാശീലം വളർത്താനായിട്ട് അഭിലാഷിന്റെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും നല്ല മാധ്യമം, ന്യൂസ് പേപ്പർ ആണോ അതോ ഈ പറഞ്ഞ പോലെ മൊബൈലും ടി വി ഒക്കെ ആണോ?
2: അത് ഇതൊന്നും അല്ല, ഈ ഗ്രന്ഥശാലകളിൽ കുട്ടികളെ പറഞ്ഞു വിടുക, എന്നിട്ട് അവിടെ എല്ലാ ആഴ്ചയും ഒരു ദിവസം അവിടെ കുട്ടികളെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വായിക്കാനും അതൊരു ശീലം വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
0: ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പർച്ചേസിന് പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ രക്ഷകർത്താക്കൾ തയ്യാറാവുന്നുണ്ട്, ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ അഭിലാഷ്?
2: അല്ല, ഉണ്ട്, മോള് പഠിക്കുന്ന പള്ളിക്കൂടത്തില് ഇതുപോലെ ഇത് കൊടുക്കണം.
0: ഏത് കൊടുക്കണം?
2: പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ പിറന്നാളിന് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം.
0: ഓ, വെരി ഗുഡ്, ഗ്രേറ്റ്. അങ്ങനെയാണ്, അതായത് ഒരു പിറന്നാളിന് ഈ ഒരു ബുക്സ് ഏതെങ്കിലും ഒരു ബുക്സ് വാങ്ങി കൊടുക്കാന്നുള്ളതാണോ അവരുടെ ഗിഫ്റ്റ് ആയിട്ട്?
2: അതെ അതെ അതെ അതെ അതെ.
0: അത് ഏത് സ്കൂളാണ്? ആ സ്കൂളിന്റെ പേരൊന്ന് പറയണമല്ലോ.
2: സ്കൂളിന്റെ പേര്,
0: സ്കൂള് അവിടെ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞു, സ്കൂളെന്ന് പറഞ്ഞു കേട്ടോ. അല്ല സാരമില്ല, അടിപൊളിയായിട്ട് അഭിലാഷം, മാക്സിമം ആ മലയാളം തന്നെ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇത് കാര്യമായിട്ടൊന്ന് പറയാം, ആ സ്കൂളിന്റെ പേരെന്ന് പറയാമോ? നല്ല കാര്യമല്ലേ, ലോഡ് കൃഷ്ണ പബ്ലിക് സ്കൂൾ, കൊള്ളാം, അതൊരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഒരു പിന്നെ പിറന്നാളിന് ഇതുപോലെ ഒരു കുട്ടിക്ക് ഒരു ഒരു ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. അത് ആ പുസ്തകത്തോടുള്ള സ്നേഹവും പിന്നെ വായനയോടുള്ള സ്നേഹവും കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ലതല്ലേ? അത് ഓക്കെ. അങ്ങനെ മോൾ എത്ര പുസ്തകം വാങ്ങി
2: കൊടുത്തിട്ടുണ്ട്? എല്ലാ ബർത്ത്ഡേക്കും ഓരോന്ന് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അത് അത് ഇനി അത് അഭിലാഷ് ഒരു കാര്യം കൂടെ അതിലൊന്ന് ചെക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് വാങ്ങി കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല നല്ല കുട്ടിക്കഥകൾ, നന്നായിട്ടുള്ള നല്ല ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരുപാട് പിന്നെ നമ്മുടെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത് അഭിലാഷ് തന്നെ സെലക്ട് ചെയ്ത് അത് കുഞ്ഞിനോട് പറഞ്ഞ് അത് വാങ്ങി കൊടുക്കണം കേട്ടോ, ഉറപ്പായിട്ടും. ഓക്കെ ശരി. അപ്പോൾ എന്നാൽ താങ്ക് യു സോ മച്ച് അഭിലാഷ്, ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോയിട്ട് തിരികെത്താം.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ വിളിക്കേണ്ട നമ്പർ 0474293111. 0474-273-1111. നമ്മളിതാ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
6: ഹലോ
0: ഹലോ, നമസ്കാരം.
6: നമസ്കാരം,
0: എന്തൊക്കെയുണ്ട് സുന്ദരേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോകുന്നു, അത്ര ഇതാണ് ഇതാണ് പവർ എന്ന് പറയുന്നത്. കാര്യം എനിക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ആണ്. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ വെറുതെ വിഷമിച്ചൊക്കെ ഇരുന്നിട്ടില്ല. പിന്നെ
6: അതാണ്
0: ലിസ്നസ് ലോഞ്ച് പറഞ്ഞ കണക്ക് ഒരു കാര്യമില്ല.
6: അവര് കരഞ്ഞോട്ട് പോകണ്ട.
0: ഓക്കെ, സുന്ദരൻ ചേട്ടന്റെ കടയില് എനിക്ക് തോന്നുന്നു ഈ മാസികകള് വാരികകള് ഇതൊന്നും അങ്ങനെ തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ അങ്ങനത്തെ
6: കടയില്?
0: ഈ പുസ്തകങ്ങളില്ലേ നമ്മുടെ ഈ വീക്കിലികള്, അതായത് ഈ മനോരമ പണ്ടുണ്ടായിരുന്നു. പക്ഷെ പണ്ട് ഇങ്ങനെ ഒരു അതൊരു കാഴ്ചയായിരുന്നു എനിക്ക് തോന്നുന്നല്ലേ. ഏത് കടയിലാണെങ്കിലും ഇങ്ങനെ കടയുടെ ഫ്രണ്ടില് മൊത്തത്തില് ഈ ബുക്കുകളാണല്ലേ, ഓരോരോ ബുക്കുകൾ, സ്പോർട്സ് ബുക്ക് അല്ലെങ്കിൽ വീക്കിലി. ഇന്ന് അതെല്ലാം മാറി, ഇന്ന് ആ സ്ഥാനത്ത് മൊത്തം മറ്റേ ഇല്ല ബലൂണ് പോലെ കാറ്റ് നിറച്ച കുറെ ഇല്ല ചിപ്സ് ഉണ്ടല്ലോ പിള്ളേരെ പറ്റിക്കുന്നത്.
6: പിന്നെ വല്ലാതുള്ള ബുക്കുകളും
0: ഉണ്ടായിരുന്നു,
6: എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ കിടപ്പുന്ന കടയിൽ കെട്ടായിട്ട് മാറ്റി.
0: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സുന്ദരേട്ടാ, പണ്ട് ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ അമ്മയുടെയും അച്ഛന്റെയും കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അമ്മയുടെ കൈ പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധ മൊത്തവും അമ്മ ഇങ്ങനെ ബസ് വരുന്നതും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ബുക്ക് ആ കടകളിൽ ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കി തൂക്കി തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ബുക്കുകളാണ്. ബാലരമ പൂമ്പാറ്റ ലാലുലീല അങ്ങനെയൊക്കെയുള്ള ചില പുസ്തകങ്ങളുണ്ടല്ലോ, ബോബനും മോളിയും. ജനയുക
6: അവളാണ് ആദ്യം വന്നത്. ജനയുണ്ട്, ജനയത്തിൽ നിന്നാ ബാക്കിയെല്ലാം കൊണ്ട് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് മലയാള മനോരമ കയറി വരുന്നത്.
0: ഓക്കെ, ജനയുഗം എന്ന് പറയുന്നത് ഞാനത് എന്റെ ആ ടൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കവർ പേജ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതിന്റെ ഉൾവശം കണ്ടിട്ടില്ല. അതിൽ അതെന്താണ്, നോവലൊക്കെയാണോ അതിനകത്ത്? നോവലും കഥകളൊക്കെയാണോ അതോ രാഷ്ട്രീയ?
6: വലിയ ഒരുപാട് വായനക്കാരുള്ള ഒരു വീക്കിലായിരുന്നു ജനയുഗം ആദ്യഘട്ടത്തിൽ.
0: അതിന്റെ
6: പിന്നെ ഏജന്റ് എന്ന് പറയാൻ ചിന്നക്കിടയിലാണ് ഇരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഈ
6: അതെല്ലാ കടകളിലും ഉണ്ടായിരുന്നു കേട്ടോ. ആ പിന്നെ കടയില് എവിടെയായിരുന്നു അറിയാം, ആറ്റോറിന്റെ അടുത്തല്ല, അത് ശകലം അങ്ങോട്ട് മാറിയിട്ട് ഒരു 8-10 കടകൾ ഇങ്ങനെ വലിയ വലിയമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഒരേ ലൈനിൽ തന്നെ രാത്രി അടയ്ക്കാനും നോക്കത്തില്ല, രാത്രിയും പാലും കച്ചവടമാ.
0: അതെ, ഈ അല്ല, ഞാൻ ചില കടകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഫ്ലവർ ഷോപ്പില്ലേ, അതായത് ഈ ഈ പൂക്കടകളില്ലേ, പൂക്കടകളിൽ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പോലെ, കർട്ടൻ പോലെ ഇട്ടിരിക്കുന്നത് പോലെ ഈ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് വെച്ച് ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഞാനാ വെള്ളി നക്ഷത്രം, പിന്നെന്താണ് കേരള ശബ്ദം, പിന്നെ അതേപോലെ തന്നെ മനോരമ, മംഗളം, മനോരാജ്യം, പൂമ്പാറ്റ, ബാലരമ, മംഗളം എന്ന് അറിയണ്ട എല്ലാം ഉണ്ട് അവിടെ സകലതും.
6: പിന്നെ നക്ഷത്ര ഫലം ഒരുപാട് ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു.
0: പഞ്ചാംഗം
6: മനോരമയുടെ തന്നെ ഒരുപാട് പിന്നെ ഇതുണ്ട്.
0: ശരിക്കും
6: വിവാഹത്തി ഇതൊക്കെ ഒരുപാടുണ്ട് അവർക്ക്.
0: ഓക്കെ ഓക്കെ. അല്ല, അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വായനയുടെ ആൾക്കാർ കൂടുന്തോറും അല്ലെങ്കിൽ വായനയോടുള്ള അടുപ്പം കൂടുന്തോറും ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ അത് കുറഞ്ഞത് കൊണ്ടാണ് ഇല്ലാത്തത്. ഇപ്പൊ എല്ലാവരും നമ്മളൊരു കുഞ്ഞ് സ്ക്രീനിലേക്ക് ഒതുങ്ങി കൂടിയതുകൊണ്ട് നമുക്ക് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം സുന്ദരേട്ടാ, പഴയ ഓർമ്മകളിലേക്ക് ഒരുപാട് കൊണ്ടുപോയി കേട്ടോ. സന്തോഷം സന്തോഷം സന്തോഷം സുന്ദരേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111-04-7491-1111. ഇതാ അടുത്ത കോൾ. ഹലോ,
7: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
7: സാറേ, ഞാൻ തേവലക്കര കോഴിവിളയെന്ന് വിളിക്കുന്ന രാജീവ്. നമ്മള് ഇതിനു മുമ്പ് ഈ പ്രോഗ്രാം ഒരു വട്ടം വിളിച്ചിട്ടുണ്ട്.
0: ആണോ? അന്ന് നമ്മൾ എന്തായിരുന്നു, എന്ത് വിഷയം?
7: നമ്മളെന്തോ ഒരു വിഷയമായിരുന്നു, അത് ഒത്തിരി ഒരു 8-9 മാസമായെന്ന് തോന്നുന്നു.
0: ഓക്കെ, തേവലക്കര അല്ലേ? ഓക്കെ, എനിക്കറിയാം തേവലക്കരയിൽ എനിക്ക് കോഴിവിളയിൽ തന്നെ ഉള്ള നമ്മളെ ഒരു നല്ലൊരു ശ്രോതാവ് ഉണ്ട്. നമ്മളൊരു സജി കോഴിവിള
7: കേട്ടിട്ടുണ്ടായിരുന്നു.
0: ആണോ? ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി, അന്ന് കറക്റ്റ് നമ്മൾ പറയും ചെയ്തല്ലേ അത്, അന്നും ഈ സജീട്ടന്റെ കേസ് പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജീവേട്ട, ഇന്ന് ഞാൻ രാജീവേട്ടൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാജീവേട്ടൻ വായനയെ വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ സുന്ദരഞ്ചേട്ടൻ സംസാരിച്ചത് പോലെയും ഭാസ്കരേട്ടനൊക്കെ സംസാരിച്ചത് പോലെയും മുരളീടനൊക്കെ സംസാരിച്ച പോലെയൊക്കെ തന്നെ ഈ വായനയെക്കുറിച്ചുള്ള അറിയാം. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ 2 മിനിറ്റ് മലയാളത്തിൽ മാത്രമൊന്ന് സംസാരിച്ചാലോ?
7: തീർച്ചയായിട്ടും. ഞാൻ കൂടുതലും സംസാരിക്കുന്നത് ഈ നമ്മുടെ റേഡിയോയിൽ തന്നെ വിളിക്കുമ്പോൾ മലയാളം തന്നെ ഭൂരിപക്ഷം ഉപയോഗിക്കാറുള്ളത്, അല്ലാതെ ഇംഗ്ലീഷ് വരത്തില്ല.
0: തീർച്ചയായിട്ടും, അത് നല്ല കാര്യം. കാരണം അങ്ങനെ നമുക്ക് കുറെ നല്ല വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും.
7: തീർച്ചയായിട്ടും, ഞാൻ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ പ്രാധാന്യമായിട്ട് പറയുമ്പോൾ മലയാളം, ഈ വായന നമ്മുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഈ തോണ്ടൽ സ്ക്രീനിനകത്തോട്ട് നമ്മുടെ പുതിയ സമൂഹം ഒതുങ്ങിപ്പോയി.
0: ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ?
7: ആ, എന്തോ പറയൂ.
0: ശരി, അപ്പൊ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ടൈമർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ,
7: തീർച്ചയായിട്ടും.
0: 1, 2, 3 ചേട്ടാ, തേവലക്കരയില് ലൈബ്രറി ഉണ്ടോ?
7: ആ, പുസ്തക സ്ഥാപനങ്ങളുണ്ട്.
0: ആണോ?
7: ചുരുക്കമാണ്, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 80-കൾക്ക് ശേഷം ഒരു 2000 വരെയൊക്കെ അതിനോട് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങൾ, പുതിയ ഈ ദൃശ്യമാധ്യമങ്ങളും പിന്നെ അതേപോലെ ഈ നമ്മുടെ ഈ തോണ്ടൽ മാധ്യമങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആരുമില്ല,
0: ശരി,
7: ആരുമില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവിടെ പോയിട്ട് പത്രം വായിക്കുകയോ.
0: ഇപ്പൊ നേരത്തെ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ നമ്മുടെ അഭിലാഷ് പറയുകയുണ്ടായി, നമ്മുടെ സ്കൂളിൽ ആ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ബുക്ക്സ് നമുക്കത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു സമ്പ്രദായം, അത് അത് എനിക്ക് തോന്നുന്നു അതൊരു വളരെയധികം ഒരു നല്ല കാര്യമാണ് തോന്നുന്നു. എന്ത് പറയുന്നു അങ്ങനെ ഒരു ഗിഫ്റ്റ്, ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു?
7: ഇതിലൊരു പ്രാധാന്യമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ വായന എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ശീലമാണ്. നമ്മള് വായിച്ച് അതിൽ ഉൾക്കൊണ്ടിരുന്ന് വായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റും.
0: ഓക്കെ, പക്ഷെ നമ്മുടെ ടൈം പോവില്ലേ? നമുക്ക് ടൈം
7: പോകുന്നതല്ല, സമയം പോകുന്നതല്ല, സമയം പോകുന്നതല്ല. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. വായനാശീലം സത്യത്തിൽ സ്കൂൾ കുട്ടികളെ
0: സ്കൂൾ ഉപയോഗിച്ചേ അത് പോട്ടെ ഇത് തുടർന്നോളൂ.
7: അതായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് നമ്മൾ ഈ കുട്ടികൾക്ക് അത് പ്രോത്സാഹനം തന്നെ കൊടുക്കണം. കാര്യം ഈ തോണ്ടി തോണ്ടി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്ത്യയിൽ തന്നെ മരിച്ചിട്ടുള്ളത്. ഈ വന്നിരിക്കുന്ന ദൃശ്യമാധ്യമം വന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ഞാൻ
0: ഇപ്പൊ രാജീവണ്ണം പറഞ്ഞു പോലാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ തേവലക്കരയിലെ കാര്യം നമ്മൾ എടുത്തതുപോലെ തന്നെ പണ്ട് 80s ഏതോ ഒരു ഇയർ പറഞ്ഞായിരുന്നു, ആ സമയത്ത് വരുന്ന നമ്മുടെ ഈ ഗ്രന്ഥശാലകൾ, വായനശാലകൾ, നമ്മുടെ ക്ലബ്ബുകൾ, ഇതൊക്കെ ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോഴാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുഞ്ഞുങ്ങളിൽ ഈ വായനാശീലം ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് അതൊന്ന് മാറ്റി നിർത്തിയാല് സ്കൂളുകളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണ്ടേ. ഈ വായന എന്ന് പറയുന്ന അങ്ങ് സ്ട്രിക്റ്റ് ആക്കണം ഒരു വായന. അത് ഈ അച്ചടിച്ച പുസ്തകം അല്ലാതെ, അതായത് അച്ചടിച്ച പുസ്തകം മീൻസ് നമ്മുടെ സിലബസ് അല്ലാതെ മറ്റു പുസ്തകങ്ങളിലേക്ക് കൂടി ആ അവിടെ സ്കൂളിൽ തന്നെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് അത് മസ്റ്റ് ആക്കണമെന്നല്ലേ ഞാൻ യോജിക്കുന്ന ആളാണ്.
7: ഇതിനകത്ത് ഒരു സത്യം ഞാൻ പറയാം, ഒരു മതവിഭാഗം കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തില് കുട്ടികളെ നിർബന്ധമായിട്ട് വായനാശീലം അടിച്ചേൽപ്പിച്ച് അവരെ വായിപ്പിക്കുന്നുണ്ട്. മതത്തെ പറ്റി ഞാൻ പറയുന്നില്ല,
0: വിഷയമേ അല്ല.
7: അത് അപകടകരമായ ഒരു മതവാദ്.
0: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, നമുക്ക് അത് കുറച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചേട്ടൻ നമുക്കത് പറഞ്ഞു തന്നു. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം ചേട്ടാ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമുക്കൊരു ബ്രേക്കിലേക്ക് പോട്ടുവാ. ശരി, ഓക്കെ.
8: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 km വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
0: കേട്ടോണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പൊ ഇതാ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
9: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
9: ഷിബിൻ താമരത്തോളം.
0: ഷിബിൻ,
9: അതെ,
0: എന്ത് കണ്ടു ഷിബിൻ, വിശേഷം? ഷിബിൻ, പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇവിടെ ഞാൻ എഴുതി വായിച്ചതായിട്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സംഭവം ഇങ്ങനെ എഴുതിയത് അതുപോലെ തന്നെ വായിച്ച് സ്പീഡിന് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് വായിച്ച് കാണാപ്പാടമാക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാവും ഷിബിന്?
9: അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു.
0: അങ്ങനെ ഈ ആരും ഇപ്പൊ വായിച്ചെടുക്കാത്ത ഇപ്പൊ ചില പാട്ടുകളുണ്ട്, നല്ല സ്പീഡ് പാട്ടുകൾ അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു പാട്ട് കേട്ടായിരുന്നു, രംജി ശ്രീമാൻ ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള അതെങ്ങനെ എഴുതി അത് ഞാൻ വായിച്ച് പഠിച്ച് ഞാനത് പാടും എന്ന് അങ്ങനെ പഠിച്ച ഏതെങ്കിലും ഒരു സ്പീഡ് പാട്ടോ കവിത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
9: അങ്ങനെയില്ല, പാടാറുണ്ട്, പാടൊക്കെ പാട്ടൊക്കെ അറിയും. അങ്ങനെ എഴുതി പഠിച്ചതായിട്ട് അങ്ങനെയല്ല, ഞാൻ കേട്ടാണ് ഏകദേശം എല്ലാം പഠിച്ചിരിക്കുന്നത്.
0: ആണ്, ഓക്കെ ഓക്കെ. ഇല്ല, നമ്മള് ചില പിള്ളേർ കളിക്കുന്ന ചില ഗെയിമിലൊക്കെ ഇങ്ങനെ കണക്കണ അങ്ങനെ കേട്ടിട്ടില്ലേ?
9: പിന്നെ നല്ല വായന ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പൊ ഇത്തിരി കുറവാണ്, ഇപ്പൊ സമയം കിട്ടാറില്ല. തീർച്ചയായിട്ടും ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് തുടങ്ങി, പിന്നെ മൂന്ന് ന്യൂസ് പേപ്പറും വായിക്കായിരുന്നു. വീട്ടിൽ അങ്ങനെ വരുത്തുമായിരുന്നു അതായത് സമയം, കാരണം എന്റെ അച്ഛനെല്ലാം ആക്സിഡന്റ് കിടപ്പിലായതുകൊണ്ട് അച്ഛന് തീർച്ചയായിട്ടും 3 വേണമായിരുന്നു. അപ്പോ അത് 3 വരുത്തുമായിരുന്നു. 3 വരുത്തും, പിന്നെ കലാ കൗമുദി, ഭാഷാ ഭൂഷണി, കേരള ശബ്ദം, അങ്ങനെയുള്ള ബുക്കെല്ലാം മാസം വരുത്തുമായിരുന്നു. തീർച്ചയായിട്ടും അതെല്ലാം വായിക്കുമായിരുന്നു.
0: ഞാൻ ഈ നോവല് അല്ലെങ്കിൽ ഈ നോവൽ കഥാ സമാഹാരം, ആത്മകഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് ഫിലോസഫി അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്, ഈ അങ്ങനെയുള്ള പുസ്തകങ്ങൾ. ഇപ്പൊ ഞാനിത് പെട്ടെന്ന് ഈ ഭാഷാഭൂഷണി
10: ഭാഷാഭൂഷണി എന്നൊക്കെ പറയുന്ന ഇതുപോലുള്ള ഈ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വരുന്ന ബുക്കുകളൊക്കെ
9: ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്.
10: ഞാനത് പിന്നെ വായിക്കുമായിരുന്നു. എന്റെ ഒരു ആത്മസുഹൃത്ത്, എന്റെ ഏറ്റവും വലിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു, അഷ്റഫ് എന്നാണ് പേര്. പുള്ളിക്കാരൻ ഇതുപോലെയാണ്, ഇപ്പൊ ഷബീർ പറഞ്ഞ പോലെ ഇതുപോലുള്ള കുറെ ഈ നല്ല നല്ല ബുക്കുകൾ, ഈ ഇയർ ബുക്ക്, ഈ നമ്മുടെ മനോരമയുടെയും മധുരമയുടെയും ഒക്കെ ഉള്ള ഇയർ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുക്കുകൾ, ഈ ചരിത്രമായ പരമായിട്ടുള്ള ബുക്കുകൾ. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ടോ വീട്ടിൽ? ഒരു വലിയ
9: നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് വായിക്കാൻ പറ്റാത്ത സമയത്ത് ശനിയും ഞായറും ഇരുന്ന് വായിക്കാം ആഴ്ചയിൽ ഫുൾ പേപ്പർ. അതെ, തരക്ക് ഞാൻ ആരെല്ലാം വരുത്തിന്റെ മൊത്തത്തിൽ വായിക്കുമായിരുന്നു.
10: അത് ശരിക്കും ആ ഒരു പേജിലേക്ക് പോകുന്നത് കൊണ്ട് ഇതിപ്പോ ഇതുപോലെ ഇങ്ങനെ പറയാനായിട്ട് ഞാൻ ഒരു വാക്ക് പോലും വിടാതെ പത്രം ഞാൻ വായിക്കും എന്ന് പറയാൻ വേണ്ടിട്ടാണോ അങ്ങനെ വായിക്കുന്നത്, അതോ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ?
9: തീർച്ചയായിട്ടും അത് ഇരുന്ന് എല്ലാം വായിച്ചെടുക്കും, ഇരുന്ന് വായിക്കും. നല്ല ശീലം ഉണ്ടായിരുന്നു. എന്തിനും കീഴ് താഴെ കിടന്ന ഒരു പേപ്പർ നമ്മൾ കയ്യിലെടുത്ത് അതിലെന്താ എഴുതിയിരിക്കുന്നത് വായിക്കും.
10: ദേഷ്യം ചില ഈ വീട്ടിലൊക്കെ ചില വീട്ടമ്മമാരിങ്ങനെ ഈ ഭർത്താക്കന്മാരിങ്ങനെ പേപ്പർ ഇരുന്ന് രാവിലെ തന്നെ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നത് കാണുമ്പോ ഇങ്ങനെ ഭാര്യമാര് അതിനകത്തോട്ട് കയറിയിരുന്ന് വായിരി അതിനകത്തോട്ട്.
9: അതൊരു രസമുള്ള പരിപാടിയായിരുന്നു അന്നെല്ലാം. പിന്നെ ഓരോ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വായിക്കും. അതൊക്കെ
10: ഈ അടുത്തൊരു ദിവസം ഞാന് നമ്മുടെ ഈ നമ്മുടെ മുഖത്തലയില് കടയിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കാണ് പത്രം വന്നു. ഞാൻ ആ പത്രം ഇങ്ങനെ നിവർത്തി നിന്നപ്പോ എന്റെ അടുത്ത് നിന്ന് ഒരാൾ ചായ കുടിക്കുന്നുണ്ട്. ഈ പുള്ളി ആദ്യം ദൂരെ നിന്ന് എന്റെ ആ പത്രത്തിൽ തന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാനിങ്ങനെ പത്രം ഇങ്ങനെ നിവർത്തിയപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ നിവർത്തി അകത്തെ പേജ് നോക്കാനായിട്ട് നിവർത്തിയപ്പോഴത്തേക്കാണ് അദ്ദേഹം ആ അകത്തുള്ള ആ ഒരു പേജും വലിച്ചെടുത്തുണ്ട് ഒരു ഓട്ടം എന്നോട് ചോദിക്കാതെ.
9: ഇപ്പൊ ഈ വായനയിൽ കൂടെ എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏത് പ്രതിസന്ധിയും ചിന്തിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ ഞാൻ എനിക്ക് സാധിക്കും.
10: തീർച്ചയായിട്ടും ഒരു യുദ്ധം വന്നാലും അതിനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട്
9: എങ്ങനെ നമ്മൾ അതിനെ നേരിടണമെന്ന് അപ്പോഴേ ചിന്തിക്കും. അപ്പൊ തന്നെ അതിന്റെ ആൻസർ കണ്ടെത്തും, അതിനെ നേരിടും.
10: അതെ, അത് ഉറപ്പാണ്. എങ്ങനെ വീണാലും നാല് കാലില്.
9: അതെ,
10: അതാണ് വായനയുടെ ശക്തി.
9: അതെ,
10: ഇതിൽ സന്തോഷം കേട്ടോ. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഷിബിൻ പറഞ്ഞാല് ആ പുസ്തകങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം സൂക്ഷിച്ചു
9: സരസ്വതി പൂജയ്ക്കെല്ലാം അന്നെല്ലാം പൂജിച്ചെടുക്കുമ്പോ ഒരു ലോഡ് പുസ്തകങ്ങളാണ്.
10: വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം, സന്തോഷം ഷിബിൻ, ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. ഇത് അടുത്തൊരു കോളിലൂടെ നമ്മൾ പോകുന്നു. ഹലോ,
11: ഹലോ,
10: ഹലോ, നമസ്കാരം.
11: നമസ്കാരം,
10: പേര് പറഞ്ഞോളൂ. അനീഷ് ഗോപാലകൃഷ്ണൻ. എവിടെ നിന്ന് വിളിക്കുന്നു? മുഖത്തല. നമ്മള് സംസാരിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ. വേറെ നമ്മള് കഥ മറ്റുള്ള പ്രോഗ്രാമിലൊക്കെ വിളിച്ചിട്ടുണ്ടോ? ശരി ശരി, ഓക്കെ ഓക്കെ. ഓ ശരി ശരി, എന്തായാലും സന്തോഷം നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം.
11: അതെ, ഞാന് ഇത് സംസാരിക്കും. നിങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കേൾക്കാനാവില്ല. അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവങ്ങളൊക്കെ പറയുന്നത്
10: കണ്ടോ. ഞാൻ ശരിക്കും അനീഷേട്ടാ, ഞാനിവിടെ എല്ലാവരോടും, ഞങ്ങളുടെ ശ്രോതാക്കളോട് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കാരണം നമ്മുടെ ബഹുഭൂരിപക്ഷം ശ്രോതാക്കളും ഇതുപോലെ ഈ അത് ഞാൻ ശരിക്കും അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങയോട് എനിക്ക് ഇത്തിരി ബഹുമാനവും ഇഷ്ടം തോന്നുന്നത് അങ്ങനെ പറയുന്നതിൽ, കാരണം മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ്, അത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് എന്ന് പറയുന്ന ഒരു മനസ്സ് ഞാൻ അതിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ ശ്രോതാക്കളോടെല്ലാം പറയാറുണ്ട്, ഈ നമ്മുടെ ചില ശ്രോതാക്കളെ ഞാൻ പരിചയപ്പെടുമ്പോൾ നേരിട്ട് കാണുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ഞാൻ വിളിക്കാറില്ല പക്ഷെ നിങ്ങൾ തങ്ങളിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്ന്, ശ്രോതാക്കൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരുപാട് രസമാണെന്ന് പറയും. ഞാനത് എപ്പോഴും പറയാം അനീഷേട്ടാ, ഞാൻ നമ്മുടെ ശ്രോതാക്കളോട് എപ്പോഴും പറയും അത്. എന്നാലും സന്തോഷം അനീഷേട്ടാ, എന്നാലും പരിചയപ്പെടില്ലേ. അതെ അതെ, അല്ല അതാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ഈ വായനയെ കുറിച്ച് നമ്മൾ പറയുന്നു, പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നു, വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നു, പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, കേൾവിക്കാരനാകുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു കേൾവിക്കാരൻ അത് നമ്മളാകണം. അനീഷട്ട് എന്ത് ചെയ്യുന്നു? ഓക്കെ, പുറത്തെവിടെയായിരുന്നു? ഓ അയ്ശേരി, ഓക്കെ ഓക്കെ. അപ്പൊ യൂറോപ്പിൽ നിന്ന് വന്നിട്ടും മലയാളം ഒക്കെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നല്ലോ.
9: മലയാളം, ഞാൻ മലയാളം
10: പക്ക മുഖത്തലക്കാരൻ.
12: പിന്നെ മുണ്ട് മുളഞ്ഞു കുത്തുന്ന മലയാളി അവനാ അവിടുത്തെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇത് ഞാൻ വിളിച്ച കാര്യം അറിയോ, ഞാൻ അവിടുത്തെ ഇവിടുത്തെ ഉള്ളൊരു ഡിഫറൻറ് കൂടെ പറയാൻ വേണ്ടി.
10: തീർച്ചയായിട്ടും ഞാൻ
12: എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്കിവിടെ ഇന്ത്യ മൊത്തത്തില് ബുക്കർ പ്രൈസ് അങ്ങനത്തെ 5 പേരാ, അതിനകത്ത് 3 പേര് ഇന്ത്യക്കാരുണ്ട്, 2 പേര് ഇന്ത്യൻ വംശജരാ. അതിനകത്ത് നമ്മുടെ കേരളത്തെ ആസ്പദമാക്കി എഴുതിയ ദ ഗോഡ് ഓഫ് സ്മാർട്ട് തിങ്സ് എന്ന് പറയുന്ന അരുന്തീരയുടെ ബുക്കിന് ഒരു ബുക്കർ
10: പ്രൈസ്
12: അഭിമാനിക്കാവുന്ന ഒരു കാര്യം. ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കും, അരുന്തീരയ്ക്ക് ഈ ബുക്കർ പ്രൈസ് കിട്ടിയിട്ട് ഞാൻ ചിന്തിക്കും ഈ ബുക്കർ പ്രൈസ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്, ഇന്ത്യയിലൊക്കെ ഒന്നും ഇങ്ങോട്ട് പിന്നെ ഇല്ലല്ലോ എന്ന് പറയാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. എല്ലാം യൂറോപ്യൻസിന്റെ ഒരു കുത്തകയായിരിക്കോ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് കുത്തക ഒരു സംഭവമല്ല, യഥാർത്ഥത്തിൽ അത് അവരുടെ ഒരു ഒരു ശീലത്തിന്റെ. കാരണം നമ്മൾ അവിടെ എവിടെ സഞ്ചരിച്ചാലും ശരി, അത് ട്രെയിനകത്ത് സഞ്ചരിച്ച റെസ്റ്റോറന്റിൽ പോയ പിന്നെ റെയിൽവേ സ്റ്റേഷന് നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന എവിടെ ചെന്നാലും കുത്തകോ. നമ്മളൊരു വണ്ടി ഒരു ആക്സിഡന്റ് വെച്ചിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ റെസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വണ്ടി നിറയെ ബുക്ക് തള്ളിക്കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്നു. നമ്മൾ കാരണം നമുക്ക് അവിടെ വെറുതെ ഇരിക്കുക, ബോറടിക്കാൻ വേണ്ടിട്ട്
10: നമ്മുടെ നമ്മുടെ നമ്മുടെ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിലോ ഒരു പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ കുറെ പത്രവും കുറെ ബുക്കും വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് മാത്രമേ അത് അവിടെ കാണുള്ളൂ തോന്നുന്നു. ഒന്നുകിൽ അത് വിരിച്ച് ഒരു പായായിട്ട് മാറ്റും, അല്ലെങ്കിൽ അതിങ്ങനെ പതുക്കെ വരുന്ന അങ്ങനെ ചുരുട്ടി ചുരുട്ടി ചുരുട്ടി ചുരുട്ടി കഷത്ത് വെച്ച് ഒറ്റ പോക്ക്, അല്ലെങ്കിൽ ആ ബാഗ് അങ്ങ് തുറന്ന് ബാഗിനകത്തോട്ട് വെച്ച് ഒരു കാര്യം ഇല്ലെങ്കിലും എടുത്തോണ്ട് പോകും. ഒരു കാര്യം ഇല്ലെങ്കിലും വിചാരിക്കും ചിലപ്പോ ആ ആ പേപ്പറിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ആഹാ ഇന്നത്തെ പത്രം കൊണ്ടുപോയെങ്കിൽ നാളെ ചോറ് പൊതിഞ്ഞോണ്ട് വരാം അടിപൊളി.
12: ഇതൊക്കെ ഒരു നമ്മുടെ ഒരു നമ്മള് സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും എല്ലാവരും നമ്മൾ കുറേശ്ശെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വളർന്നു വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിക്കും. ഇങ്ങനെയാണ് നമ്മളെ ഒരു വളർച്ചയുടെ ഭാഗം വന്നത്. നമ്മള് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വായിക്കാൻ ഇഷ്ടം.
10: അല്ലെങ്കിലും മുഖത്തലക്കാര് ഒത്തിരി വായനാശീല ഉള്ളവരും കലാകാരന്മാരും പ്രമുഖരും ഒക്കെ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ?
12: അതെ, ഞാൻ കറക്റ്റ് ആട്ടെ, ഞാൻ ഇതേ ഇത് പറയല്ല. എന്റെ വീട് കറക്റ്റ് പട്ടത്താനത്താണ്,
10: ഓക്കെ കട്ടായി തോന്നുന്നു കോള്. ശരി ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് ഓടി ഒന്ന് പോകാം. ഹലോ ഹലോ
13: ഹലോ,
10: നമസ്കാരം,
13: ഗുഡ് ഈവനിങ് സർ.
10: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്
13: ശശിധരൻ, കണ്ടു.
10: ആ ഓക്കെ ഓക്കെ, ശശിയുടെ എന്തൊക്കെ വിശേഷം?
13: സുഖം.
10: എനിക്കൊന്ന് ശശിയുടെ ഒരു പ്രവാസി ആയിരുന്നല്ലോ അല്ലേ? നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് കിട്ടിയപ്പോഴല്ല നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശശിയേട്ടാ, നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു ഇനി ടൈം അധികമല്ല എങ്കിൽ പോലും ഒരു ഒരു 2 മിനിറ്റ്സ് പെട്ടെന്ന് നമുക്ക് മലയാളത്തിൽ മാത്രം ഒന്ന് സംസാരിച്ചാലോ? ട്രൈ ചെയ്യാം, ആ അത്രേ ഉള്ളൂ, നമുക്ക് നോക്കാം. അപ്പൊ റെഡി, 1 2 3. ശശിയേട്ടാ, നമ്മുടെ ഈ ഇപ്പൊ ഒരു പ്രവാസി ആയിരുന്ന ചേട്ടൻ നമ്മുടെ ഈ ഒരു വായനാശീലത്തെ ബേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബുക്സിന്റെ ഒരു കുറവ് കൊണ്ടാണോ അതോ നമുക്ക് ആർക്കും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വായന നശിച്ചുകൊണ്ടിരിക്കുന്നത്?
13: ഈ സമയത്ത് കാരണം ബാക്കി എന്താ
10: കോള് കട്ടായെന്ന് എനിക്ക് തോന്നുന്നു. സോറി, റിയലി സോറി ശശിയേട്ടാ, നമ്മൾ കോള് കട്ട് ചെയ്തതല്ല, അത് ഓട്ടോമാറ്റിക്കലി കട്ടായതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി വരികയാണ്. നമുക്കിന്ന് തൽക്കാലത്തേക്ക് നിർത്താം. നല്ല മനോഹരമായ, വളരെ എന്താ പറയുന്നത്, എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം നൽകിയ ഒരുപാട് വർത്തമാനങ്ങളായിരുന്നു കേട്ടോ. ഒത്തിരി പേര് പുതിയ കോളേഴ്സ് ഉണ്ടായിരുന്നത് മാത്രമല്ല, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തു. കാരണം നമ്മളത് കേട്ട് ചില കാര്യങ്ങൾ നമ്മൾ എത്ര കേട്ട് പഴകിയതാണെങ്കിലും അല്ലെങ്കിൽ കേട്ട് കേട്ട് കേട്ട് കേട്ട് പോവുകയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിലും ശരിക്കും അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ നിൽക്കും മാത്രമല്ല നമുക്കത് വളരെ പ്രാധാന്യമുള്ള ഏതോ ഒരു വിഷയമാണ് എന്നൊരു ചിന്തയും നമുക്കുണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു, വായന എന്ന് പറയുന്നത് പുസ്തകത്തിലെ അക്ഷരക്കൂട്ടുകൾ മാത്രമല്ല, കണ്ണുകൾ കൊണ്ടും നമ്മൾ വായിക്കുന്നു, മനസ്സുകൾ കൊണ്ടും നമ്മൾ വായിക്കുന്നു. മനസ്സുകൊണ്ട് വായിക്കാനും നമ്മൾ പഠിക്കുക. ഇതിനോടൊപ്പം ആ വായനയും ഒരു വായന തന്നെയാണ്. കാരണം മനുഷ്യൻ മനുഷ്യനെ അറിയുന്ന അവൻ്റെ മനസ്സിലെ അക്ഷരക്കൂട്ടുകളും നിറങ്ങളും ആസ്വദിച്ച് വായിച്ച് അവനെ മനസ്സിലാക്കി നമ്മൾ അവനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായി മാറുക എന്നതാണ് പുസ്തക വായനയും മാനസിക വായനയും. അങ്ങനെ വളരട്ടെ. എല്ലാവരും വളരുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും വളർന്ന് വളർന്ന് വളർന്നു വരട്ടെ. വായനയിലൂടെ പുതിയ ഒരു യുഗം പിറക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, നന്മകളും നേർന്നുകൊണ്ട് നല്ലൊരു സായാഹ്നത്തിൽ ഞാനിതാ ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ശാസ്താം കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പ്രധാന ശുദ്ധജല വിതരണ പൈപ്പ് ലൈനിൽ ശക്തികുളങ്ങര ഭാഗത്തുനിന്ന് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നീണ്ടകര പഞ്ചായത്തിലേക്കുള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ചോർച്ച പരിഹരിക്കുന്നതനുസരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ചവറ PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ഫിഷറി സമുദ്രപഠന സർവകലാശാലയിലെ MSc MTech കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 29 10 ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കും. റാങ്ക് ലിസ്റ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. UGC നെറ്റ് പരീക്ഷ എഴുതുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും സഹായികളെ രജിസ്റ്റർ ചെയ്യാൻ 4-5 വരെ സമയം അനുവദിച്ചു. നെറ്റ് പരീക്ഷ ഈ മാസം 22 മുതൽ 25 വരെയും 29-30 തീയതികളിലുമാണ് നടക്കുന്നത്. കൊല്ലം ഗവൺമെന്റ് TTIയിൽ LP വിഭാഗത്തിൽ തമിഴ്, UP വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം 20 രാവിലെ 10. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9847638274. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: വാക്ക്. വാക്ക്.
2: Walk is spelled as W A L K.
3: This is a verb. It means to move along by putting one foot in front of the other, allowing each foot to touch the ground before lifting the next. മലയാളത്തിൽ നട, നടത്തം, നടപ്പ്, നടക്കുക, നടന്നു പോവുക.
2: Thank you all.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: मुझे भारत की युवा शक्ति पर विश्वास है, मुझे भारत की उद्यमिता पर भरोसा है। इसी भरोसे के साथ एक बार फिर आप सभी को बहुत बहुत शुभकामनाएं देता हूं और विकसित भारत 2047 जब देश आजादी के 100 साल मनाएगा, हिंदुस्तान विकसित होकर रहेगा। ये हम सबका सपना भी है, हम सबका संकल्प भी है। और मैं मानता हूं दोस्तों, मेरे नौजवान साथी, हम अपनी आंखों से खुद देखेंगे, विकसित भारत खुद देखेंगे। बहुत बहुत धन्यवाद, बहुत बहुत शुभकामनाएं।
1: What a fantastic speech by our Prime Minister.
2: धन्यवाद माननीय प्रधानमंत्री।
1: Full stress on the youth of the country. And he says that they are the future pillars of our country and the country rests on their shoulders. That's why he has been putting so much of stress on the youth. And he said that their dreams is what
2: my oath is.
1: My oath is the fulfillment of your dreams.
3: भारत के माननीय प्रधानमंत्री श्री नरेंद्र मोदी की गरिमामय उपस्थिति एवं प्रेरक उद्बोधन ने देश के युवाओं में नए उत्साह और आत्मविश्वास का संचार किया है। और ये जो राशि आज हस्तांतरित हुई है, ये राशि युवाओं के परिश्रम का सम्मान है, ऐसा उन्होंने कहा। और ये बहुत ही महत्वपूर्ण है। और उन्होंने कहा कि आप सपने देखिए, उन्हें साकार करने का संकल्प हम लेते हैं। ये बहुत महत्वपूर्ण बात है ना एंड्रू। और माननीय प्रधानमंत्री अन्य गणमान्य अतिथियों के साथ विज्ञान भवन से प्रस्थान कर रहे हैं। इन ऐतिहासिक क्षणों को समेटे मैं प्रीति मोहन अपने साथी कमेंटेटर डी एंड्रयू, ओबी टीम इंचार्ज, प्रोग्राम एग्जीक्यूटिव वीके तोमर, इंजीनियरिंग स्टाफ अशोक कुमार मिश्र, बाबूलाल मीना और कार्यक्रम के ओवरऑल इंचार्ज प्रमोद कुमार के साथ आपको आकाशवाणी के स्टूडियो वापस लिए चलती हूं। नमस्कार।
4: ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച റോസ്ഗർ മേള 2026 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
6: Go for PLI.
7: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
8: Akashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
6: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
8: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
9: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
10: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തി പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
12: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
8: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
13: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
14: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ആർ എസ് ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൌമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൌമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ ആർ എസ് ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRIS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകൾ

ആവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജൂൺ 21-നാണ് പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 107 ഭാഗം. ഇന്ന് നമുക്ക് ആഫ്രിക്കയിൽ നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന 4700 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന കോംഗോ നദിയിലൂടെ യാത്ര ചെയ്യാം. സാംബിയൽ തുടങ്ങി സെയ്റുവിന്റെ തലസ്ഥാനമായ കിൻഷാഷയ്ക്കടുത്തുള്ള അറ്റ്ലാന്റിക് മഹാസമുദ്രം വരെയുള്ള കാഴ്ചകളെ പറ്റി കേൾക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കോംഗോ നദി. ഇത് സഞ്ചാരത്തിനും ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട നദിയാണ്. കോംഗോ നദി സെയ്റ നദി എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ വൻ നദികളുടെ കൂട്ടത്തിൽ ഈ കോംഗോ നദി വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ ആഫ്രിക്കയിലെ ഈ പ്രധാന നദി കോംഗോയ്ക്കും സെയ്റയ്ക്കും ജലസേചനം നടത്തുന്നതിനോടൊപ്പം പല അയൽ രാജ്യങ്ങൾക്കു കൂടി ജലസേചനം നടത്തുന്നു. കോംഗോ നദിയുടെ വൃഷ്ടിപ്രദേശം 39,00,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ആമസോൺ നദി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ ഉള്ള വൃഷ്ടിപ്രദേശമാണ് ഇത്. നൈൽ നദി കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കോംഗോ നദി. ഇതിന്റെ നീളം 4700 കിലോമീറ്ററാണ്. വളരെയധികം വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും കോംഗോ നദിയിൽ കൂടി മിക്കവാറും എല്ലാ ഭാഗത്തും തന്നെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഭൂമധ്യരേഖയ്ക്കടുത്തു കിടക്കുന്നതുകൊണ്ട് വടക്കു ഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള മഴക്കാലം വ്യത്യസ്ത സമയങ്ങളിൽ വരും. അതുകൊണ്ട് തെക്കും വടക്കും ഭാഗത്തുള്ള പോഷക നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ കോംഗോ നദിയിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും അതിനോടൊപ്പം പ്രധാന നദികളിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് വർഷത്തിന്റെ എല്ലാ സമയത്തും ഒരുപോലെ എത്തുകയും ചെയ്യുന്നു. കോംഗോ നദിയും അതിന്റെ പോഷക നദികളും കൂടി ചേർന്ന് 13,000 കിലോമീറ്റർ നീളത്തിൽ ഈ നദി സഞ്ചാരയോഗ്യമാക്കുന്നു. സാംബിയയുടെ ഉയർന്ന ഭൂപ്രദേശത്ത് നിന്ന് ലേങ് ടാങ്കനിക്ക തടാകത്തിനടുത്തു നിന്നും ഈ നദി തുടങ്ങുന്നത് 1800 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ്. ഈ നദി 3 ഭാഗങ്ങളായി, അപ്പർ, മിഡിൽ, ലോവർ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോംഗോ നദിയുടെ മുകൾ ഭാഗം, അതായത് അപ്പർ കോംഗോ നദിയുടെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് ലുലാങ്ചോവു എന്നാണ്. ഈ ഭാഗത്ത് പല വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. ഭൂമിന്റെ രേഖയുടെ വടക്കു ഭാഗത്തായി പെട്ടെന്ന് താഴേക്കൊഴുകി അതിന്റെ നടുവിലത്തെ, അതായത് മിഡിൽ കോംഗോ നദിയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പിന്നീട് തെക്ക് പടിഞ്ഞാറായി ഈ മിഡിൽ കോംഗോ താഴ്ന്ന പ്രദേശത്തിലൂടെ ഒഴുകുന്നു. ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞ് സമതലത്തിൽ കൂടി ചാനലിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വളരെയേറെ പോഷക നദികൾ ലമോമി, ഉബാങ്ക മുതലായ പ്രധാന നദികളിലേക്ക് ചേരുന്നു. അതിന്റെ കൂടെ ധാരാളം എക്കലുമൊക്കെയായി വിഭജിച്ച് വിവിധ ചാനലുകൾ കൂടി ഒഴുകി വീണ്ടും യോജിക്കുന്നിടത്ത് വളരെയധികം ദ്വീപുകൾ കാണാം. സ്വാഭാവികമായ പല പുലിമുട്ടുകളും മധ്യഭാഗത്തുള്ള കോംഗോ നദിക്കരയിൽ കാണുവാൻ സാധിക്കും. മധ്യഭാഗം ഒരു ആഫ്രിക്കൻ നദിയുടെ രീതിയിൽ ഒഴുകുകയും ജലപ്രളയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ തീരത്ത് ധാരാളം കാടുകൾ കാണാം. കലങ്ങി മറിഞ്ഞ വെള്ളത്തിൽ ധാരാളം ചീങ്കണ്ണികളെയും കാണാം. കസാവയെ പോഷക നദിയുമായി ചേരുന്നിടത്ത് കോംഗോ നദിയുടെ വീതി 2 കിലോമീറ്റർ കുറയുകയും ബറ്റക്കെ പീഠഭൂമിയിൽ കൂടി ഒഴുകി മലയിടുക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. 400 മീറ്റർ ഉയരത്തിൽ നിന്നും വെള്ളം വളരെ വേഗത്തിൽ ചരുവിലൂടെ താഴേക്ക് വീഴുന്നു. അതിനുശേഷം സാവധാനത്തിൽ ഒഴുകി മലേബോ പൂൾ എന്ന ഭീതിയും നീളവുമുള്ള ഒരു തടാകത്തിൽ എത്തിച്ചേരുകയും കോങ്കോയുടെ തലസ്ഥാനമായ ബ്രസാബിലെ, സീരിയയുടെ തലസ്ഥാനമായ കിൻഷാഷ എന്നീ നഗരങ്ങൾക്കടുത്തുകൂടി പോയി അതിന്റെ കടലിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. 320 കിലോമീറ്റർ നീളമുള്ള ഈ യാത്രയിൽ 275 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളം വീഴുകയും അത് നീണ്ട വീതി കുറഞ്ഞ മലയിടുക്കിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. താഴെ ഭാഗത്തുള്ള കോങ്കോ നദിയിൽ പല ജലവൈദ്യുതി അണക്കെട്ടുകളുമുണ്ട്. അവസാനം നീണ്ട വീതിയുള്ള അഴിമുഖത്തുകൂടെ ഒഴുകി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതാണ് കോങ്കോ നദി. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഗ്രേറ്റ് കാറോ എന്ന വരണ്ട പ്രതലത്തിന് താഴെയായി കിടക്കുന്ന വാലി ഓഫ് ഡെസൊലേഷൻ അഥവാ വിജ്ഞതയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

അനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം

0: she just...
1: റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ബെയ്റൂട്ട് എന്ന പ്രദേശത്തെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ചാണ്. ഈ ബെയ്റൂട്ട് എന്ന് പറഞ്ഞ പ്രദേശം ബെയ്റൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലെബനന്റെ തലസ്ഥാനം, ലെബനൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ലെബനനിലെ ഏറ്റവും വലിയ നഗരവും ബെയ്റൂട്ട് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ബെയ്റൂട്ട്. രാജ്യത്തിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബെയ്റൂട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ബെയ്റൂട്ടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ BC 15 എഴുതപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ ലേഖനമായ ടെൽ എൽ അമൻറ്റയിലാണ് ഈ മെട്രോപോളിസിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ BC 15 മുതൽ തിരക്കേറിയ ഒരു നഗരം തന്നെയായിരുന്നു ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇന്നുവരെ നഗരം ജനവാസമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ജനവാസമുള്ള ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട്. ഇംഗ്ലീഷിൽ ബെയ്റൂട്ട് എന്നും ഫ്രഞ്ച് ഭാഷയിൽ ബെയ്റൂട്ട് എന്നും പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ലെബനന്റെ സമ്പദ്ഘടനയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ബെയ്റൂട്ട് പ്രശസ്തമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്. ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലെവന്റ് മേഖലയിലെ 12 വലിയ നഗരവും അറബ് ലോകത്തിലെ 16 വലിയ നഗരവുമാണ് ഇത്. മെഡിറ്ററേനിയൻ മധ്യഭാഗത്ത് ഉള്ള ഒരു ദ്വീപിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000+ ബെയ്റൂട്ടിൽ ജനവാസമുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ബെയ്റൂട്ട്. കിഴക്കിന്റെ പാരീസ് എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് ബെയ്റൂട്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ ഈ ലെബനോന്റെ ബെയ്റൂട്ടിനും ഒരു രക്ഷാധികാരിയായ വിശുദ്ധനുണ്ട്. വിശുദ്ധ ജോർജ് ആണ്, സെയിന്റ് ജോർജ് ആണ് ഈ ഒരു നഗരത്തിന്റെ രക്ഷാധികാരിയായി കണക്കാക്കി വരുന്നത്. ലെബനന്റെ ഗവൺമെന്റ് ആസ്ഥാനമാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെബനൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നഗരം കൂടിയാണ് ഇത്. നിരവധി ബാങ്കുകളും കോർപ്പറേഷനുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ബറൂട്ട്, ഫ്രഞ്ച് ഭാഷയിൽ ബറൂട്ട് എന്നും അല്ലെങ്കിൽ ബറൂത്ത് എന്ന പേരിലുമൊക്കെയാണ് കുരിശുയുദ്ധകാലത്ത് ഈ ഒരു നഗരം അറിയപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം ഗ്രീക്കുകാർ ഈ പേരിനെ ബെറിറ്റോസ് എന്നും, അതായത് പുരാതന ഗ്രീക്കിൽ ബെറിറ്റോസ് എന്നും ഹെലനീസ് ചെയ്യുകയും റോമാക്കാർ ഇതിനെ ലാറ്റിനിൽ ബെറിറ്റസ് എന്നും വിളിച്ചു വന്നിരുന്നു. ചരിത്രത്താൽ സമ്പന്നമായ ഒരു നഗരം കൂടിയാണ് ബെയ്റൂട്ട്. ഡൗഡൺ പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ ഫിനീഷ്യൻ, ഹെലിനിസ്റ്റിക്, റോമൻ, ബൈസന്റൈൻ, അറബ്, ക്രുസേഡർ, പേർഷ്യൻ, ഒട്ടോമൻ അവശിഷ്ടങ്ങളുടെ പാളികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 5000+ മുമ്പ് ബെയ്റൂട്ടിൽ ജനവാസം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതിനു മുൻപ് 10,000+ മുമ്പ് തന്നെ ചുറ്റുമുള്ള പ്രദേശം ജനവാസമുള്ളതായിരുന്നു എന്നതിന്റെ ചരിത്രരേഖകളും ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രത്തെ പല വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാനും സാധിക്കും. ഫിനീഷ്യൻ കാലഘട്ടം, അതിനോടൊപ്പം തന്നെ ഹെലനിസ്റ്റിക് കാലഘട്ടം, റോമൻ കാലഘട്ടം, മധ്യകാലഘട്ടം, ഒട്ടോമൻ ഭരണം, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിഭജിക്കാനായിട്ട് സാധിക്കും. 19 രണ്ടാം പകുതിയോടുകൂടി ബെയ്റൂട്ട് യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി അടുത്ത വാണിജ്യ രാഷ്ട്രീയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. ലെബനൻ പട്ടിലും മറ്റ് കയറ്റുമതി ഉൽപ്പന്നങ്ങളിലുമുള്ള യൂറോപ്യൻ താല്പര്യങ്ങൾ നഗരത്തെ ഒരു പ്രധാന തുറമുഖമായും വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ അധികാരശൂന്യത, മതപരവുമായ സംഘർഷങ്ങൾ, വിഭാഗീയത, മേഖലയിലെ രാഷ്ട്രീയ ചലനാത്മകതയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ 1860 ലെബനൻ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് മാരോണൈറ്റ് ക്രിസ്ത്യൻ അഭയാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനമായി ബെയ്റൂട്ട് മാറുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപദ്വീപിലാണ് ബെയ്റൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലെബനൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഇത് ഒരു ത്രികോണ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ചൂടുള്ള വേനൽക്കാല മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് നമുക്ക് ബെയ്റൂട്ടിൽ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കുകാർ, റോമാക്കാർ, അറബികൾ, ഒട്ടോമൻ തുർക്കികൾ, ഫ്രഞ്ചുകാർ തുടങ്ങി നിരവധി വ്യത്യസ്ത ജനതകളുടെയും നാഗരികതകളുടെയും സ്വാധീനത്തിൽ സമ്പന്നമായ ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമ്പന്നതയിൽ നിന്നാണ് അവരുടെ സംസ്കാരം വികസിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിലെ ഡൗഡൗണ്ടിലെ നിയമവിദ്യാലയം ലോകത്തിലെ തന്നെ ആദ്യകാല നിയമ പഠന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന നിയമ പഠന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിനെ അറബ് ലോകത്തിന്റെ പാർട്ടി തലസ്ഥാനം എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം 2002 ബെയ്റൂട്ട് ഫ്രാങ്കോഫോണി അറബ് ലീഗ് ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ച നഗരമാണ്. 2007 മികച്ച ഫ്രാങ്കോഫോൺ പത്രപ്രവർത്തകരെ എല്ലാ വർഷവും ആദരിക്കുന്ന പ്രിൻസ് ആൽബർട്ട് ലോണ്ടർസിനുള്ള ചടങ്ങ് നടത്തിയ വർഷം, 2009 ജ്യൂസ് ഡി ലാ ഫ്രോങ്കോണിയും നഗരം ആതിഥേയത്വം വഹിച്ച വർഷം, അതേ വർഷം തന്നെ യുനെസ്കോ ഈ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതായിട്ട് ശ്രോതാക്കൾ കേൾക്കുന്നത് അമർന എന്ന പ്രദേശത്തെ കുറിച്ചാണ്. 18th രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിലെ തലസ്ഥാന നഗരമായ അഗറ്റാറ്റന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ പുരാതന ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രമാണ് ഇത്. 1346 BCE സ്ഥാപിതമായ ഈ നഗരം ഫറവോ അഗനാറ്റന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ്. BCE 1332 അദ്ദേഹത്തിന്റെ മരണശേഷം ഉപേക്ഷിക്കപ്പെട്ട നഗരം കൂടിയാണ് ഇത്. എൽ അമർന, ടെൽ എൽ അമർന എന്നൊക്കെ പേരുകളിൽ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. കാലഘട്ടം ഈജിപ്തിലെ 18th രാജവംശമാണ്. സ്ഥലം മിന്യ ഗവർണറേറ്റ് ആണ്. സ്ഥാപിതമായ വർഷം 1346 BCE ഈ നഗരം സ്ഥാപിതമായത്. നഗരത്തിന്റെ സവിശേഷത പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നൈൽ നദിയുടെ കിഴക്കേ കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്തത്. ഇന്നത്തെ ഈജിപ്ഷ്യൻ പ്രവിശ്യയായ മിനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമർണ കാലഘട്ടം മുതൽ പിൽക്കാല റോമൻ കാലഘട്ടം വരെ അഭിവൃദ്ധിപ്പെട്ട ഒരു നഗരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഗനാട്ടന്റെ നഗരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നഗരം കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് അഗനാട്ടിൻ്റെത്. 1351 മുതൽ 1334 വരെയുള്ള BCE കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്നു അഗനാട്ടൻ. 18th രാജവംശത്തിലെ 10th ഭരണാധികാരി യഥാർത്ഥത്തിൽ അമെൻഹോടോപ്പ് ആയിരുന്നു. അമുൻ തൃപ്തനായിരുന്നു എങ്കിലും ഹെലനിഡ് അമെനോഫിസ് എന്ന തന്റെ ഭരണത്തിന്റെ 5th വർഷത്തിൽ അദ്ദേഹം അഗനാട്ടൻ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്നത് അമെൻഹോടോപ്പ് 3rd. ഒരു ഫറവോ എന്ന നിലയിൽ പരമ്പരാഗതവും ബഹുദൈവ ആരാധനാപരവുമായ പുരാതന ഈജിപ്ഷ്യൻ മതം ഉപേക്ഷിച്ചതിനും ആറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റിനിസം അല്ലെങ്കിൽ ആരാധന അവതരിപ്പിച്ചതിനും അഗനാട്ടൻ ശ്രദ്ധേയനാണ്. മതനയം പൂർണ്ണമായും ഏകദൈവ വിശ്വാസമായിരുന്നോ അതോ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നോ സമന്വയ വിശ്വാസമാണോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമാണോ എന്നതിനെക്കുറിച്ചുള്ള ഈജിപ്റ്റ് വ്യക്തികളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഈജിപ്റ്റോളജിസ്റ്റുകളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ 19th നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആറ്റന്റെ ആരാധനയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായി അല്ലെങ്കിൽ പുതിയ തലസ്ഥാന നഗരമായ അമർന അഥവാ അഗറ്റാറ്റൻ കണ്ടെത്തുന്നതുവരെ അഗനാറ്റൻ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അഗനാറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റനിസം ആയിരുന്നു. ഈജിപ്തുകാർ പല പേരുകളിലാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്. അഗനാറ്റന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് 18th രാജവംശത്തിന്റെയും അഗനാറ്റന്റെ പിതാവായ അമെൻഹോടോപ്പ് 3rd ഭരണകാലഘട്ടത്തിലും സൗര ആരാധന പ്രചാരത്തിൽ വളർന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ രാജ്യകാലത്ത് ഫറവോ സൂര്യനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
0: പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
2: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
4: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കർഷക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബജറ്റിൽ ഞങ്ങൾ കേട്ടു. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ വി ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം തുടങ്ങുകയായി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ വൈകുന്നില്ല, ഞാൻ കഥയിലോട്ട് കടക്കുകയാണ്. കേരളത്തിലെ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞ കെ എൻ കുട്ടി കടമ്പഴിപ്പുറം എഴുതിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു മുത്തശ്ശി കഥയാണ് ഞാൻ ഈ പ്രാവശ്യം പറയുന്നത്, അവതരിപ്പിക്കുന്നത്. കേൾക്കാൻ നിങ്ങൾ തയ്യാറായല്ലോ, പറയാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ആരംഭിക്കുന്നു. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തച്ഛി ഉണ്ടായിരുന്നു. പ്രായം കുറെ ആയെങ്കിലും മുത്തച്ഛിക്ക് നല്ല ചെറു തുറുക്കുണ്ടായിരുന്നു. നെല്ല് കൊയ്താൽ മുത്തച്ഛി അതെല്ലാം കൂട്ടിവെക്കും. വീട്ടിൽ ആവശ്യത്തിന് വേണ്ടതെല്ലാം പത്താഴത്തിലാക്കും. ബാക്കിയുള്ളതെല്ലാം അരിയാക്കി ചാക്കിൽ കെട്ടി പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. ഇതായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തച്ഛി അരിച്ചാക്കുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കഴുതപ്പുറത്തായിരുന്നു യാത്ര. പട്ടണത്തിലെത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. അതുകൊണ്ട് അവിടെ ചന്തയ്ക്കടുത്തുള്ള ഒരു സത്രത്തിൽ തങ്ങാൻ മുത്തശ്ശി നിശ്ചയിച്ചു. മഹാസൂത്രക്കാരനായിരുന്നു കേട്ടോ ഈ സത്രമുടമ. മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് അയാൾക്ക് തോന്നി. ഈ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കുറെ പണം പറ്റിക്കണം അയാൾ നിശ്ചയിച്ചു. അന്ന് രാത്രി മുത്തശ്ശി സത്രത്തിൽ തങ്ങി. പുറത്തു നിന്നൊന്നും കഴിക്കേണ്ട എന്ന് നിശ്ചയിച്ചിരുന്നത് കൊണ്ട് പുതിച്ചോറുമായിട്ടാണ് മുത്തശ്ശി യാത്ര ചെയ്തിരുന്നത്. കഴുതയ്ക്കുള്ള തീറ്റയും മുത്തശ്ശി കരുതിയിട്ടുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ മുത്തശ്ശി അവിടെ നിന്നും ഇറങ്ങാനൊരുങ്ങി. സത്രമുടമയുടെ അടുത്ത് ചെന്ന് മുത്തശ്ശി ചോദിച്ചു, നോക്കൂ മുത്തശ്ശി പോട്ടെ, വാടക എത്ര ആയി മോനെ? മുറിയുടെ വാടക ആകെ 5 rupees, പിന്നെ ഭക്ഷണത്തിൻ്റെത് 5 rupees. സത്രമുടമ ഒരു കള്ളച്ചിരി പാസാക്കി. എന്താ മോനെ ഇത്, അതിന് ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. മുത്തശ്ശിക്ക് അമ്പരപ്പായി. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ മുത്തശ്ശിക്ക് നല്ലൊരു സദ്യ ഒരുക്കിയതാ. കഴിക്കാത്തത് എന്റെ കുറ്റമാണോ? അമ്പട ഭയങ്കര, ഇവൻ ആള് കൊള്ളാലോ. എന്തായാലും ഇവനെ അങ്ങനെ വിട്ടുകൂടാ, മുത്തശ്ശി മനസ്സിൽ കരുതി. ശരി മോനെ, ശരി മോനെ, ഭക്ഷണത്തിന്റെ വില തരാം. അപ്പോൾ എനിക്കങ്ങട് 5 rupees തന്നാൽ മതി, മുത്തശ്ശി പറഞ്ഞു. 5 rupees ഞാൻ അങ്ങോട്ട് തരാനോ? നിങ്ങൾ എന്തായി പറയുന്നത്? സത്രയുടമ മുത്തശ്ശിയോട് കയർത്തു. വെറുതെ ഒന്നുമല്ലല്ലോ മോനെ, കഴുതെ രാത്രി മുഴുവൻ ഉപയോഗിച്ചില്ലേ, അതിനുള്ള വാടകയാണ് 5 rupees. ഇതെന്താ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ രാത്രി കഴുതെ ഉപയോഗിക്കും. അയ്യയ്യേ, ആർക്ക് വേണം നിങ്ങളുടെ ഈ കഴുതെ? സത്രമുടമയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശി പറഞ്ഞു, മോനെ നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ ഞാൻ അതിനെ താഴെ കെട്ടിയത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിൻ്റെ കൂലി എനിക്ക് കിട്ടണം, മുത്തശ്ശി പറഞ്ഞു. സത്രമുടമ ഇനി എന്തു പറയാൻ? അയാൾ മുറിയുടെ വാടക 5 rupees മാത്രം വാങ്ങി മുത്തശ്ശിയെ വേഗം ഒഴിവാക്കി. ഇത്രയുമാണ് കഥ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇനി വായനാ ദിനം വരികയാണ്, June 19. വായന കുറയുന്നു എന്ന് മുറവിളി കൂട്ടുന്നവരുണ്ട്. വായന അങ്ങോട്ട് കുറയുന്നു ഒന്നുമില്ല, പുസ്തകങ്ങൾ വായിക്കുന്നത് ചിലപ്പോൾ കുറഞ്ഞാണ്. പക്ഷേ നമ്മൾ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ധാരാളം വായിക്കുന്നുണ്ട്. ഒത്തിരി സോഷ്യൽ മീഡിയ പോസ്റ്റിങ്സ് വായിക്കുന്നു, അനുഭവക്കുറിപ്പുകൾ വായിക്കുന്നുണ്ട്. വായനയുടെ മാർഗം മാറി എന്ന് വേണമെങ്കിൽ പറയാം. പുസ്തകവും പത്രവും ഒക്കെ മാറി ഡിജിറ്റൽ ഉപകരണങ്ങളിലോട്ട് കടന്നു. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്, അങ്ങനെ വായിക്കാതിരിക്കാൻ പറ്റില്ല. പഠിക്കുന്നവരെല്ലാവരും വായിച്ചല്ലേ പറ്റും, വായനയുണ്ട്. പക്ഷെ പണ്ട് പുസ്തകങ്ങൾ തേടിപ്പിടിച്ചും പത്രങ്ങളും മാസികകളും തേടിപ്പിടിച്ചൊക്കെ വായിച്ചിരുന്നത് അത് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പത്രങ്ങളുടെയൊക്കെ സർക്കുലേഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ മാസികകളുടെയൊക്കെ ഇപ്പൊ എത്ര വിറ്റുവരവുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലതിനും അത്രയും കോപ്പീസ് ഒന്നുമില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ കുറച്ച് നാളു മുമ്പ് ഞാൻ വായിച്ചൊരു വാർത്തയാണ്, ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ ദിവസവും പത്രവായന സർക്കാർ നിർബന്ധമാക്കി. ദിവസവും പ്രൈമറി, സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സർക്കാർ സ്കൂളുകളിലും കുട്ടികൾ പത്രം വായിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു. സ്കൂൾ ലൈബ്രറികളിൽ ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങൾ ഉറപ്പാക്കണമെന്നും അവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. വായനാ സംസ്കാരം രൂപപ്പെടുത്താനും അതുവഴി പൊതു വിജ്ഞാനം നേടാനും സാമൂഹ്യ ബോധമുണ്ടാക്കാനുള്ള ഒരു പരിശ്രമം, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആ മാർഗരേഖയിൽ പറയുന്നുണ്ട്. രാവിലെ അസംബ്ലിയിൽ കുറഞ്ഞത് 10 മിനിറ്റ് പത്രം വായിക്കാനായി നീക്കിവെക്കണം. മുഖപ്രസംഗം, ദേശീയ രാജ്യാന്തര വാർത്തകൾ, കായിക വാർത്തകൾ എന്നിവയെല്ലാം വായിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മുഖപ്രസംഗങ്ങളെ അടിസ്ഥാനമാക്കി സ്കൂളുകളിൽ ചർച്ച സംഘടിപ്പിക്കണം. പ്രധാനപ്പെട്ട വാർത്തകൾ മുറിച്ചെടുത്ത് പുസ്തക രൂപത്തിൽ സൂക്ഷിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. സ്വന്തമായി വാർത്തകൾ കണ്ടെത്തി ചുമർ പത്രങ്ങളിലും മാസികകളും തയ്യാറാക്കാൻ പ്രേരിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട്. മൊബൈൽ, സാമൂഹ്യ മാധ്യമ ഉപയോഗം കുറച്ച് പുസ്തക വായനയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ പദ്ധതികൾ രൂപപ്പെടുത്തണം, അതും സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു പത്രവാർത്തയാണ്. ഞാനിത് ഈ സമയത്തൊന്ന്, ഈ അവസരത്തിലൊന്ന് ആ പത്രവാർത്തയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലും നടക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ചും കൂടെയൊക്കെ ഒരു ഊർജ്ജസ്വലമായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം, കുറച്ചും കൂടെയൊക്കെ തീവ്രമാക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ലതായിരിക്കും, പുതിയ തലമുറയ്ക്കും അതൊരു മാർഗരേഖയായിരിക്കും, പുതിയ തലമുറയ്ക്കത് ഗുണകരമായിരിക്കും. ഇന്ന് എല്ലാവരും ഒരു കാലം കഴിയുമ്പോൾ സർക്കാർ ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ ഈ എൻട്രൻസ് എക്സാമുകളും മത്സര പരീക്ഷകളുമൊക്കെ എഴുതാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി വലിയ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, കോടികളാണ് അവരുടെ ലാഭം. കുട്ടികളെ വലയിട്ട് പിടിച്ച് ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഈ മത്സര പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി. അപ്പോൾ അതിന് ഒരു അറുതി വരെ തടയിടാൻ ഇത്തരം വായനകൾ സഹായിക്കും. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ പ്രസക്തി വളരെയേറെ കുറയും. നമ്മുടെ ഈ മത്സര പരീക്ഷകൾ അനാരോഗ്യകരമായിട്ട് വളരുകയാണ്, കുട്ടികളെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട്. പക്ഷേ നിവർത്തിയില്ല. അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ കുരുങ്ങിപ്പോവുകയാണ്. ഇത്തരം മത്സര പരീക്ഷകൾക്കും ജയിക്കാൻ വേണ്ടി ഈ വലിയ കോച്ചിങ് പഠനശാലകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരികയാണ്, അവരുടെ വലയിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. ഒട്ടേറെ രൂപ പലർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, ചിലർക്ക് ലഭിക്കുന്നുണ്ടാവാം, കുറെ പേർ പരാജയപ്പെടുന്നുണ്ടാവാം. എന്തായാലും ഇതിനൊക്കെ ഒരു പരിധിവരെ തടയിടാൻ ഇത്തരം വായനകൾ സഹായിക്കും. കുട്ടിക്കാലത്തെയുള്ള ഇത്തരം വായനകൾ ഏറെ ഉപകാരപ്രദമാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഒരു അമ്മൂമ്മ കഥയാണ് കേട്ടത്, സൂത്രത്തെ സൂത്രം കൊണ്ട് നേരിടുന്ന ഒരു അമ്മൂമ്മ കഥ, ഒരു മുത്തശ്ശി കഥ. വായന പഠനത്തിലെ വലിയൊരു സൂത്രവാക്യമാണ്. നമ്മുടെ ഭാവനയും അറിവിനെയും ചിന്താശേഷിയെയും അഭിപ്രായത്തെയും ഒക്കെ രൂപീകരിക്കാൻ ഉതകുന്ന ഒരു ഒരു സൂത്രം, അങ്ങനെ കരുതിയാൽ മതി, അത് ശീലിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: വായനാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വായനാ ഉത്സവം മൊഴിയും ഓർമ്മയും. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: നമ്മുടെ പഴയ ഗ്രാമീണ ലൈബ്രറികളുടെ പൊടി പിടിച്ച അലമാരകൾ മുതൽ ആധുനിക ഫോണുകളുടെ സ്ക്രീനുകൾ വരെ പുസ്തകങ്ങൾ എപ്പോഴും നമ്മോട് സംസാരിക്കാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രത്യേക പ്രക്ഷേപണമായ വായനാ ഉത്സവത്തിലേക്ക് സ്വാഗതം. മൊഴിയും ഓർമ്മയും. ഇന്ന് നമ്മൾ വെറും പുസ്തകങ്ങൾ തുറക്കുകയല്ല, നമ്മെ രൂപപ്പെടുത്തിയ ശബ്ദങ്ങളിലേക്കും ഓർമ്മകളിലേക്കും നമ്മുടെ ഹൃദയം തുറക്കുകയാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് റേഡിയോ ബിൻസിയറിലൂടെ സ്വാഗതം. ജൂൺ 19 വായനയുടെ വസന്തം വീണ്ടും നമ്മളിലേക്ക് എത്തുകയാണ്. പി എൻ പണിക്കർ എന്ന മഹത് വ്യക്തിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വായനാ മാസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വായനയുടെ വിളക്ക് വീണ്ടും തെളിയിക്കാൻ ഒരു പ്രത്യേക വിരുന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പോവുകയാണ്. തയ്യാറാണോ നിങ്ങൾ?
2: ഈ വൈകുന്നേരത്ത് നമ്മൾ എങ്ങോട്ടായി വലിയ പെട്ടിയും വേണ്ടി ഓടുന്നത്?
3: എടാ സഞ്ജു, ഇത് വെറും പെട്ടിയല്ല, ഇതിൽ അറിവാണ്, പുസ്തകങ്ങളാണ്. ഗ്രാമങ്ങൾ തോറും നടന്ന ഗ്രന്ഥശാലകൾ ഉണ്ടാകാൻ പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ട്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
2: ആരാണ് ഈ പണിക്കർ സാർ?
4: അത് കേരളത്തിൽ വായനയുടെ വിപ്ലവം സൃഷ്ടിച്ച പി എൻ പണിക്കർ ആയിരുന്നു. ഓരോ ഗ്രാമത്തിലും അദ്ദേഹം അറിവിന്റെ വെളിച്ചം എത്തിച്ചു.
1: അതേ കൂട്ടുകാരെ, ആ ഒരു വലിയ മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അറിവിന്റെ ലോകം. ഇന്ന് മൊബൈൽ സ്ക്രീനുകളിൽ കണ്ണുനട്ടിരിക്കുന്ന നമ്മൾ മറന്നുപോയ ആ പഴയ പുസ്തകമണമുണ്ടല്ലോ, അത് തിരികെ പിടിക്കേണ്ട മാസമാണിത്.
5: ഞാൻ ഡോക്ടർ RS രാജീവ്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഗ്രന്ഥശാലകൾ സമൃദ്ധമായി ഉണ്ടായതും അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. വീട്ടിൽ ഒരു ലൈബ്രറി എന്ന സങ്കല്പം മലയാളിയുടെ മനസ്സിൽ തുടങ്ങി വെച്ചതും അദ്ദേഹം തന്നെയാണ്. വായനശാല നാട്ടിലായാലും വീട്ടിലായാലും ഒരവശ്യ വസ്തു തന്നെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥശാലകളിൽ പോയി പുസ്തകം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സൗകര്യം വീട്ടിലൊരു കൊച്ചു ഗ്രന്ഥശാല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിനാദ്യം വേണ്ടത് വായനയുടെയും പുസ്തകത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരവബോധം ഉണ്ടാവുകയാണ്. പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, വായിക്കുകയും വേണം. വായിക്കാത്ത പുസ്തകങ്ങൾ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ പോലെയാണെന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മലയാളിക്ക് പുസ്തകങ്ങൾ പലപ്പോഴും അലങ്കാര വസ്തുക്കൾ മാത്രമാണ്. വീട്ടിൽ കുട്ടികൾക്ക് ഒരു കൊച്ചു വായനശാല ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, ഭംഗിയായി അവിടെ പുസ്തകങ്ങൾ അടുക്കി വെച്ചാൽ മാത്രം പോരാ, അവ വായിക്കുകയും വേണം. വായനയിലൂടെയാണ് പുസ്തകത്തിന് ജീവൻ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതൊരു നിർജീവ വസ്തു മാത്രം. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്ന് പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം കിട്ടുന്നതെന്ന് സാമുവൽ ബട്ട്ലർ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ കുട്ടികളുടെ സമയം കൂടുതലും മൊബൈൽ ഫോണുകളിലും ടെലിവിഷനുകളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമാണ് ചിലവാകുന്നത്. ഈ സാഹചര്യത്തിൽ വീട്ടിൽ അവർക്കായി ഒരു കൊച്ചു വായനശാല ഒരുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ വായനാശീലം രൂപപ്പെടുന്നത് പ്രധാനമായും വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കൾ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് അതിനോട് താല്പര്യം തോന്നും. അവർക്ക് വേണ്ടി ഒരു ചെറിയ ലൈബ്രറി വീട്ടിൽ തന്നെ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വായിക്കാനുള്ള ഒരു ആഗ്രഹം അവരിലുണ്ടാകും. അനുഭവങ്ങൾ ഉൾക്കൊള്ളാനുള്ള അനന്തമായ സാധ്യതയാണ് പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത്. മഹത്തായ ക്ലാസിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം മറ്റൊരു ജീവിതത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ടോൾസ്റ്റോയിയുടെയും ദസ്തയേവ്സ്കിയുടെയും തകഴിയുടെയും ബഷീറിന്റെയും മുറൂബിന്റെയും സൃഷ്ടികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സങ്കീർണമായ ഒരുപാട് ജീവിത സന്ദർഭങ്ങളെ ആണ് ഉൾക്കൊള്ളുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു അനുഭവതലം മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ മഹത്തായ സർഗാത്മക കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നാം എത്രയെത്ര ജീവിതങ്ങളാണ് അനുഭവിച്ചു തീർക്കുന്നത്. സൈബീരിയയിലെ കഠിനമായ തണുപ്പും ആഫ്രിക്കയിലെ കൊടിയ ദീനതകളും ലാറ്റിനമേരിക്കയിലെ ആഭ്യന്തര കലാപങ്ങളും ലോകമഹായുദ്ധകാലത്തെ ദുരന്തങ്ങളും സ്വാതന്ത്ര്യ സമരകാലത്തെ സഹനങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ അനുഭവങ്ങൾ സഹായിക്കുന്നു. കാരണം നമ്മൾ അനുഭവിക്കുന്ന യാതനകളെക്കാളും വേദനകളെക്കാളും എത്രയോ ഉയരത്തിലാണ് ഈ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും അവർ നേരിടുന്ന ജീവിത സങ്കടങ്ങളും. മനുഷ്യനെ കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുവാൻ വായന നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിജ്ഞാനപ്രദങ്ങളായ ധാരാളം വിവരങ്ങൾ വായനയിലൂടെ ലഭിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തെ രസകരമാക്കുവാനും ജീവിതം കൂടുതൽ ക്രിയാത്മകമാക്കാനും പുസ്തകവും പുസ്തകത്തിൻ്റെ വായനയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ ഒരു കൊച്ചു ലൈബ്രറി സജ്ജീകരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ വായനയെ പോഷിപ്പിക്കുവാനും വായനയിൽ താല്പര്യം കുറവായ കുട്ടികൾക്ക് വായനയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനവുമായിട്ട് മാറും. ഉന്നതമായ ഒരു ജീവിതബോധമാണ് നല്ല പുസ്തകങ്ങൾ സമ്മാനിക്കുന്നത്. ഏറ്റവും നല്ല പുസ്തകങ്ങളുള്ള വായനക്കാരന് ഒരു മോശപ്പെട്ട മനുഷ്യനാകുവാൻ സാധിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായി ഒരുക്കുന്ന വായനശാലയിൽ വിൽക്കുന്ന പുസ്തകങ്ങളുടെ ധാർമ്മികമായ നിലവാരവും പ്രതിബദ്ധാത്മകമായ ഉള്ളടക്കവും കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തെ അനുകൂലമായി സമീപിക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. നല്ല സുഹൃത്തുക്കളെ പോലെയാണ് പുസ്തകങ്ങൾ എന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം സമർത്ഥരായ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു, എല്ലായ്പ്പോഴും എൻ്റെ മിത്രങ്ങളായിരുന്നു പുസ്തകങ്ങൾ. 50+ വർഷങ്ങളായി പുസ്തകങ്ങൾ എനിക്ക് സ്വപ്നങ്ങൾ നൽകി. സ്വപ്നങ്ങൾ ദൗത്യങ്ങളിലേക്ക് നയിച്ചു. ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പുസ്തകങ്ങൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു. നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാഖമാരെ പോലെയാണ്. എൻ്റെ ഹൃദയത്തെ അവ സൗമ്യമായി സ്പർശിക്കുന്നു. അതുകൊണ്ട് യുവ സുഹൃത്തുക്കളെ, പുസ്തകങ്ങളെ നിങ്ങൾ ചങ്ങാതിമാരാക്കുക. പുസ്തകങ്ങളാണ് നിങ്ങളുടെ നല്ല കൂട്ടുകാർ. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ തന്നെ കുടിയിരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു കൊച്ചു വായനശാല തന്നെ തയ്യാറാക്കുക. അതൊരിക്കലും നഷ്ടമാകില്ല. എപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയുന്നു. വീട്ടിൽ പുസ്തകമിരുന്നാലും ഒരു വായനശാല തന്നെ ഉണ്ടായാലും വായിക്കുവാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നാരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ അത് ശ്വസിക്കുവാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. വായന നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരം പരാതി പറച്ചിലുകൾ അസ്തമിക്കുന്നു. നല്ല വായന വെളിച്ചം സൃഷ്ടിക്കുന്നു. വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഇരുട്ടിന് പ്രവേശനമില്ല. ജീവിതത്തെ മുഴുവൻ അത് പ്രകാശമാനമാക്കുന്നു. വായനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം സൂര്യപ്രഭയുള്ളതാക്കാം. കുട്ടികൾക്കായി ഒരു കൊച്ചു വായനശാല വീട്ടിൽ തയ്യാറാക്കുന്നതോടെ അതിന് ഒരു തുടക്കം കുറിക്കാം. എപ്പോൾ നിങ്ങൾ വായനയുടെ വിശാലമായ ലോകത്ത് പ്രവേശിക്കുന്നുവോ അപ്പോൾ മുതൽ ജീവിതം അർത്ഥപൂർണമാവാൻ തുടങ്ങുന്നു. ഒരു സാധാരണ മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നത് വായനയിലൂടെ മാത്രമാണ് എന്ന തിരിച്ചറിവാണ് ഈ വായനാ ദിനത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്.
1: നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട വായനക്കാർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ സ്വാധീനിച്ചൊരു പുസ്തകം, അല്ലെങ്കിൽ ഞാൻ വായിച്ചൊരു പുസ്തകം, അതാണ് ഇന്ന് നമ്മൾ അവരോട് ചോദിച്ചത്.
6: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ്പിള്ള ആണ്, ഓഥർ ഓഫ് സീക്കേഴ്സ് ട്രഷർ. നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബുക്കിനെ പറ്റിയാണ്, അതായത് ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. ഈ ബുക്ക് 300 വർഷത്തോളം പഴക്കമുണ്ട്. ഞാനിത് ആദ്യം വായിക്കുന്നത് ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. ഒരു അബ്രിഡ്ജ്ഡ് വേർഷനാണ്. ഒബ്വിയസ്ലി ഇത് വലിയ ഒരു ബുക്കാണ്. എൻ്റെ അബ്രിഡ്ജ്ഡ് വേർഷനാണ് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത്. കൊച്ചിലെ പലതവണ ഞാൻ വായിച്ചിട്ടുണ്ട്, പല ഫോംസിലും വായിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഓത്തറിന്റെ പേര് അലക്സാണ്ടർ ഡുമേ ഇൻ ഫ്രഞ്ച്. ഈ നോവൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഫ്രഞ്ചിലാണ്. ഇംഗ്ലീഷിൽ പലരും തർജ്ജമ ചെയ്തിട്ടുണ്ട്, അബ്രിഡ്ജ്ഡ് വേർഷനും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനും കാരണം ഇത് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം അതെല്ലാം അതിജീവിച്ച് ട്രയംഫന്റ് ആയിട്ട് വന്ന ഒരാളുടെ കഥ. അതായത് അയാൾ 20-ാം വയസ്സിൽ അയാൾ കൊച്ചിൽ ഷിപ്പിലൊക്കെ ജോലി ചെയ്ത് അയാളുടെ മിടുക്കും കഴിവും കാരണം 20-ാം വയസ്സിൽ ക്യാപ്റ്റനാക്കി അയാളെ. അപ്പം അതിന് ബാക്കിയുള്ളവർക്കൊക്കെ അസൂയയായിരുന്നു അയാളോട്. അങ്ങനെ അയാളെ ഒരു ട്രാപ്പിലാക്കും. അവസാനം അയാളുടെ അറസ്റ്റിലേക്ക് അത് പോകും. അങ്ങനെ അയാളെ ജയിലിലും ആക്കും. ജയിലിലാക്കി അവിടെ ഒരു ആളെ പരിചയപ്പെടും, അബീഫ് ഫറിയാന്നും പറഞ്ഞു, ഗോവക്കാരൻ, ഫ്രാൻസിലെ ഒരു ജയിലിലാണ്. അപ്പം ആ അബീഫ് ഫറിയ വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ അയാൾ പല കഥകളും പറയും, കെട്ടുകഥകളാണെന്ന് അയാൾ വിചാരിക്കും ആദ്യം. പക്ഷെ പിന്നെ മനസ്സിലാവും എവിടേക്കോ ട്രഷേഴ്സ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കും. അവസാനം മരിക്കുമ്പോൾ ഈ എഡ്മണ്ട് ഡാണ്ടി എന്ന് പറയുന്ന ഹീറോയ്ക്ക് എസ്കേപ്പ് ചെയ്ത് ആ ട്രഷേഴ്സ് എല്ലാം കിട്ടും. എന്നിട്ട് അയാള് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ആരും അയാളെ മനസ്സിലാക്കുന്നില്ല. എന്നുവെച്ചാൽ അയാളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അയാൾ കല്യാണം കഴിക്കാൻ പോയ കുട്ടിയും വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ അയാളോട് ഇതെല്ലാം ചതിയൊക്കെ ചെയ്തവരോട് അയാൾ ഓരോരുത്തരായിട്ട് ഓരോന്നായിട്ട് അവരോട് തിരിച്ചയാൾ പകയുടെ അടുത്ത് അവരെയൊക്കെ നശിപ്പിക്കും. അതാണ് കഥ. അപ്പൊ എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഈ ബുക്ക് വായിക്കുമായിരുന്നു. എന്നുവെച്ചൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബുക്ക് വായിക്കുമ്പോ എനിക്ക് കുറച്ചെല്ലാം നല്ലപോലെ കറേജും കോൺഫിഡൻസും ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഈ ബുക്ക് മറക്കത്തില്ല. ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ട്, ഒരു 10 കൊല്ലം മുമ്പ് ഒന്നുകൂടെ ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്കുമൊക്കെ ഈ അനുഭവം വരുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.
7: ഞാൻ ജോണി, ഫാത്തിമ മാത നാഷണൽ കോളേജിലെ 3-ാം വർഷ ചരിത്ര വിഭാഗം വിദ്യാർത്ഥി. ജീവിതത്തിൽ എന്തെങ്കിലും വായിച്ചിട്ടില്ലാത്തവരായി ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാവൂ. നാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ ബോർഡുകളോ അല്ലെങ്കിൽ എവിടെയായി എന്ന് നോക്കാനായി ചില കടകളുടെ മുകളിൽ എഴുതിയിരിക്കുന്ന സ്ഥലപ്പേരുകളോ ഒക്കെ വായിച്ചിട്ടുള്ളവരായി. വായനയുടെ ശീലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോ ഇന്ന് വായനയുടെ ശീലം കൂടുതൽ പങ്കുവയ്ക്കുന്നതിനായി ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ചില ബുക്കുകളും അതിലെ കഥകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ആശ്രമം ESA ഹോസ്പിറ്റലില് മിക്ക പ്രാവശ്യവും ഈ അഡ്മിറ്റ് ആവുന്ന ഒരു ശീലമുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴേക്കും അവിടെയായിരുന്നു അഡ്മിറ്റ് ആവുന്നത്. അപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു രസകരമായ എന്നെ ഇപ്പോഴും പുസ്തകത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ ധാരാളമാണ്. പണ്ട് ആശുപത്രി കിടക്കയിൽ ഇഞ്ചക്ഷന്റെയും മരുന്നിന്റെയും ഒക്കെ വെറുപ്പും മുഷിപ്പും ഒക്കെ അനുഭവിച്ചു കിടക്കുമ്പോൾ രാവിലെയാകുമ്പോൾ ചേട്ടന്മാർ ബാലരമ മംഗളം മിന്നാമിന്നി കളിക്കുടുക്ക എന്നീ കുറെ മാസികകളുമായി വാർഡിലേക്ക് വരും. അവരെ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷമാണ്. അത്തരം പുസ്തകങ്ങൾ വായിച്ച് അതിലെ പേപ്പറുകളൊക്കെ വെട്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലെ വായനാശീലവും വളർന്നു വന്നു. കഥയിൽ നിന്നും കവിതയിൽ നിന്നും നോവലിലേക്ക് ഞാൻ പതിയെ പതിയെ ചേക്കേറി.

0: ഇവരിലെ ചില വാക്കുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രണപ്പെടുത്തി എന്നാരോപിച്ച് അധ്യാപകന്റെ കൈ വെട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വലതു കൈപ്പത്തി ഛേദിച്ചു കളഞ്ഞ ആ ദുസ്സഹനീയമായ സംഭവത്തെയാണ് അദ്ദേഹം ആ ബുക്കിലൂടെ വെളിപ്പെടുത്തുന്നത്.
1: മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഒന്ന് അച്ചടിയുടെ കണ്ടുപിടുത്തമാണ്. ചൈനയിൽ ഉത്ഭവിച്ച വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് മുതൽ ജർമ്മനിയിലെ ജൊഹാനസ് ഗട്ടൻബർഗ് നിർമ്മിച്ച ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സിനെ വരെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഞാൻ വായനയിലേക്ക് കടന്നതിന്റെ മുഖ്യ കാർമ്മികൻ എന്റെ പിതാവാണ്. അദ്ദേഹം ഒരു പുസ്തക പ്രേമിയാണ്. എപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞു കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചു തന്ന് അതിലെ അക്ഷരങ്ങളിലൂടെയും കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും എന്നെ ആനയിച്ചു, എന്നെ ഒരു പുസ്തക പ്രേമിയാക്കി മാറ്റി. ആദ്യം പരിചയപ്പെട്ടത് റഷ്യൻ പരിഭാഷ പുസ്തകങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പുസ്തകങ്ങൾ അക്കാലത്ത് ധാരാളം ലഭിച്ചിരുന്നു. പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അതിന്റെ വിതരണക്കാർ. മിതമായ നിരക്കിൽ ലഭ്യമായിരുന്നു ആ പുസ്തകങ്ങൾ. റഷ്യൻ നാടോടിക്കഥകൾ, ലിയോ ടോൾസ്റ്റോയുടെ ബാലകഥകൾ, ലെനിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എന്റെ മനസ്സിലേക്ക് ഈ അവസരത്തിൽ കടന്നു വരികയാണ്. റഷ്യൻ നാടോടിക്കഥകൾ വായിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ആദ്യം വായിച്ചു തുടങ്ങിയ പുസ്തകം ഏതാണെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി ചിത്രങ്ങളുള്ള, ചുവന്ന തുണി കൊണ്ടുള്ള ബൈൻഡുള്ള ഒരു റഷ്യൻ ബാലസാഹിത്യമാണ്. അതിൽ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും. ആ ദൃശ്യങ്ങളുടെ പിന്നിൽ കുഞ്ഞു കുഞ്ഞു കഥകളും ഉണ്ടായിരുന്നു. മഴ നനഞ്ഞു വരുന്ന ഉറുമ്പ്, മഴയത്ത് മുളച്ച വലിയ കൂണുകൾ, മഴ നനഞ്ഞു വരുന്ന ഉറുമ്പുകൾ, മഴ നനയാതിരിക്കാൻ ആ കൂണിന്റെ താഴേക്ക് ഓടിക്കേറുന്നതും, അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഇരയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളും, അങ്ങനെ അനേകം ദൃശ്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആദ്യത്തെ ആ വായന തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. ആ പുസ്തകം തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നീട് പലപ്പോഴും എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ ആ പുസ്തകവുമായിട്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ചെന്നിരിക്കും, എന്നിട്ട് ആവശ്യപ്പെടും ആ കഥകളൊക്കെ വായിച്ച് കേൾപ്പിക്കാനായിട്ട്. ഓരോ പേജിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ ചിത്രങ്ങൾ കാണിച്ച് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകം തന്നെയാണ് എൻ്റെ വായനയിലെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. പിന്നീട് ബാലമാസികകളും കോമിക്സും, അതിൽ തന്നെ ഇന്ദ്രജാൽ കോമിക്സിന്റെ ഫാൻറ്റം, അദ്ദേഹം എൻ്റെ വീര നായകനായി മാറി ബാല്യത്തിൽ. അത് കഴിഞ്ഞ് വായന കുറച്ച് വിപുലമായി. അബ്രിജ് ക്ലാസിക്സിലോട്ട് ആ വായന കടന്നു. വിശ്വസാഹിത്യത്തിലെ പ്രമുഖരുടെ കൃതികൾ അല്ലെങ്കിൽ നോവലുകൾ വളരെ ചുരുക്കി അവതരിപ്പിച്ച പുസ്തകങ്ങളായിരുന്നു ഈ അബ്രിജ് ക്ലാസിക്സ്. അതിൽ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആ വായനയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് ആയിരുന്നു. ഡിക്കൻസിന്റെ പുസ്തകങ്ങളിൽ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഒളിവർ ട്വിസ്റ്റ്, ടെയിൽ ഓഫ് ടു സിറ്റീസ്, എ ക്രിസ്മസ് കരോൾ, ഇവയെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച പുസ്തകങ്ങളായിരുന്നു. കുറച്ചും കൂടെ മുതിർന്നപ്പോൾ വായന മലയാള സാഹിത്യത്തിലേക്കും ചേക്കേറി. അവിടെ ബഷീർ തന്നെയായിരുന്നു പ്രിയപ്പെട്ടത്. ആ ഭാഷയിൽ ഞാൻ കുരുങ്ങിപ്പോയിട്ടുണ്ട്. ആ ദർശനത്തിൽ ഞാൻ പ്രപഞ്ച സ്നേഹത്തെ കണ്ടു. എം മുകുന്ദനും പ്രിയപ്പെട്ടതാണ്. പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നിലെ വായനക്കാരനെ ഭ്രമിപ്പിച്ചു. വായനക്കാരന് എല്ലാ പുസ്തകവും ഒരു പുതിയ ലോകത്തെ തുറന്നിടുന്നു. അതിന് അവസാനമല്ല, തുടർക്കഥയാണ്. അത് സ്വപ്നമാണ്, പുതിയ പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നം, ഒരു കാത്തിരിപ്പ്, ഒരു വായനക്കാരന്റെ കാത്തിരിപ്പ്. വായന അനുഭവം പങ്കുവച്ചത് ബോണി.
2: എന്റെ പേര് സരിത ചന്ദ്രൻ. ഞാൻ കൊല്ലം മുഖത്തല MGTHS ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. വായനയുടെ ആഹ്ലാദ തീരത്തേക്കെത്തി. നിരവധി പുസ്തകങ്ങൾ വായിച്ചു. കടലോളം പുസ്തകങ്ങൾ വായിക്കാനുമുണ്ട്. അങ്ങനെ വായിച്ച ഒരു പുസ്തകത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. നസീഫ് കലയത്ത് എഴുതിയ ജനപ്രിയ മലയാള നോവലായ ഖദീജ. അബൂക്ക എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആയിഷ എന്ന ആദ്യ പ്രണയത്തിന്റെയും ഖദീജ എന്ന നിത്യപ്രണയത്തിന്റെയും ഹൃദയസ്പർശിയായ കഥയാണ്. പ്രണയത്തിന്റെ ആഴവും നന്മയും വരച്ചു കാട്ടുന്ന ഈ നോവൽ നഷ്ടങ്ങളും സൗഹൃദങ്ങളും ദാർശനികതയും

ഒക്കെ കലർന്ന ഒരു വൈകാരിക അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഖദീജ ഒരു സാധാരണ നോവൽ മാത്രമാണ്. ഭാഷ കൊണ്ടോ പ്രമേയം കൊണ്ടോ യാതൊരു പുതുമയും ഈ നോവൽ നമുക്ക് നൽകുന്നില്ല. പുസ്തകത്തിന്റെ ആമുഖത്തിൽ നസീഫ് അത് ഇങ്ങനെ എഴുതി വെക്കുന്നു. എല്ലാ കെട്ടുകഥകളും എന്നോ നടന്നതോ കേട്ടതോ ആയ കഥകളിലേക്ക് നമ്മുടെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിറക്കുന്നതാണ്. കെട്ടുകഥകളെല്ലാം ആരൊക്കെയോ കേട്ട കഥകളാണ്. വായിച്ചു തുടങ്ങുമ്പോൾ കുറെ കൂടി ശാന്തമായ മനസ്സോടെ വായിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. വരികളിൽ കണ്ടുമറിഞ്ഞ ജീവിതങ്ങളെയോ മനുഷ്യരെയോ കണ്ടെത്താൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചാൽ അത്രയേ ആ ശ്രമം കൊണ്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. എഴുതിയതിലും ഭംഗിയായി വായിക്കാൻ കഴിയട്ടെ. ഇത്ര മനോഹരമായ വാചകങ്ങൾ. ചില പുസ്തകങ്ങൾ നമ്മൾ ചിന്തയിലൂടെ വായിക്കുമ്പോൾ മറ്റു ചില പുസ്തകങ്ങൾ ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത്. എഴുത്തുകാരൻ വായനക്കാരിലേക്ക് പുസ്തകം എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വായനക്കാരന് ഇഷ്ടമുള്ള രീതിയിൽ വായിച്ചെടുക്കാം. അത്തരത്തിൽ വായനക്കാരിലേക്ക് എത്തിയ ഒരു പുസ്തകമാണ് ഖദീജ. പകരം വയ്ക്കാനാവാത്ത മനുഷ്യരുണ്ടാകും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കുക എന്ന് നമ്മെ ഈ നോവൽ ഓർമ്മിപ്പിക്കുന്നു. ഈ നോവലിലെ ഓരോ കഥാപാത്രങ്ങളും ആരുടെയൊക്കെയോ ജീവിതത്തിലെ പകരം വയ്ക്കാനാവാത്ത മനുഷ്യർ തന്നെയാണ്. തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം നോവലുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമാകുക തന്നെ ചെയ്യും. വ്യത്യസ്ത ഹൃദയതലങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഒരു മാസ്മരിക ലോകത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ചുയർത്താനും വായനയെന്ന മഹാസാഗരത്തിന് കഴിയും. അതാസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും വായന ദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ ബിൻസുകളിലെയും എല്ലാ ശ്രോതാക്കൾക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം. വായനാ ദിനത്തിൽ എന്നെ സ്വാധീനിച്ച, ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഫരണികൾ. അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബാബു എബ്രഹാമാണ്. മലയാള സാഹിത്യത്തിലെ കുടിയേറ്റ സാഹിത്യം, അതായത് മൈഗ്രേഷൻ ലിറ്ററേച്ചർ, എപ്പോഴും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാടിന്റെ വിഷകന്യക മുതൽ ഇങ്ങോട്ട് നീളുന്ന ആ നിരയിൽ ഇടുക്കിയുടെ മണ്ണും അവിടുത്തെ മനുഷ്യന്റെ വിയർപ്പും അടയാളപ്പെടുത്തുന്ന കൃതിയാണ് ബാബു എബ്രഹാമിന്റെ കമ്പിളി കണ്ടത്തെ കൽഫരണികൾ. ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ടം, പാറത്തോട്, മുരിക്കാശ്ശേരി, തുള്ളിക്കോട്, കുരുവിള സിറ്റി എന്നീ ഗ്രാമത്തിന്റെ പരിണാമമാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. കാടും വന്യമൃഗങ്ങളെയും നിറഞ്ഞ ഹൈറേഞ്ചിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി കൃഷിയിടങ്ങൾ വെട്ടിത്തെളിച്ച സാധാരണക്കാരായ കർഷകരുടെ കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതം തേടി മലകയറിയവരുടെ സ്വപ്നങ്ങളും നിരാശകളും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ ഈ നോവലിന്റെ വരികൾക്കിടയിൽ കാണാം. എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, ഈ പുസ്തകത്തിൽ ഏറെ പ്രതിപാദിക്കുന്നത് ഈ എഴുത്തുകാരൻ്റെ ജീവിതയാത്ര തന്നെയാണ്. കൽഫരണികൾ എന്ന് വെറുമൊരു പദമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പാദ്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കഥാപാത്രങ്ങൾ ഈ കൽഫരണികളെ ഉപയോഗിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ അധ്വാനത്തിന്റെ ഫലം കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടും ഇതിന്റെ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തും ഇത്തരം കൽപ്പരണികളുടെ പ്രതീകം. അതുപോലെ തന്നെ മാഞ്ഞുപോകാത്ത ഒരു കാലഘട്ടത്തിന്റെ അടയാളമായും ഈ കൽഫരണികളെ നമുക്ക് കാണാം. ഇതൊരു ഓർമ്മ കുറിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ രചന സാധ്യമാക്കിയത് സാധാരണ മഷി ഉപയോഗിച്ചല്ല, മറിച്ച് കഥാകാരന്റെ ഹൃദയരക്തം നിറച്ച പേന കൊണ്ടാണ്. ഇതിൽ നമുക്ക് വളരെ വലിയ അത്ഭുത കാഴ്ചകൾ കാണാൻ സാധിക്കും. കാലത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലും ഒക്കെ നിറച്ച കൽഫരണികളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മളുടെ വായനയിലേക്ക് എത്തിക്കുന്നത്. ഈ സ്മരണകൾ വായനക്കാരനെ വല്ലാതെ അങ്ങ് പ്രചോദിപ്പിക്കും. പ്രത്യേകിച്ച് ഈ കലാകാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹം ജീവിതത്തോട് പൊരുതി ഈ കുടിയേറ്റ ഗ്രാമമായ പാറത്തോടെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ജീവിതത്തോട് പടവെട്ടി ഇന്ന് ഫ്രാൻസിലെ വിവിധ സർവകലാശാലയിലെ അധ്യാപകനായി ജോലിക്കെത്തുന്ന ആ കാലഘട്ടം വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്ര തന്നെയാണ് ഈ കമ്പിളികണ്ടത്തെ കൽഫരണികളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കഥാകാരനായ ശ്രീ ബാബു എബ്രഹാം തുറന്നു വയ്ക്കുന്നത്. ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഭാഗമെന്ന് പറയുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമായ ബാബു എബ്രഹാമിന്റെ അമ്മയായ നന്ദിക്കുന്നിൽ മേരി ഒരവസരത്തിൽ തന്റെ മകനോട് പറയുന്ന കുറച്ച് വാക്കുകളാണ്. അതിങ്ങനെയാണ്: ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തി കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. പൊങ്ങിപ്പോവുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്, അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. തീർച്ചയായിട്ടും നന്ദിക്കുന്നൽ മേരി എന്ന 28 വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ 4 കുട്ടികളുടെ അമ്മയായ ആ ധീര വനിതയുടെ വളരെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് എന്നെ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്.
1: നമസ്കാരം, എൻ്റെ പേര് ജയപ്രസാദ് എന്നാണ്. ഞാനൊരു ധനകാര്യ സ്ഥാപനം നടത്തുന്നു. എല്ലാവർക്കും തന്നെ വായനാ ദിന ആശംസകൾ. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ എനിക്ക് പറയുവാനുള്ളത് കുമാരനാശാന്റെ വീണപൂവിനെ കുറിച്ച് തന്നെയാണ്. ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു കവിതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം ആശാന്റെ കവിതകൾ ആശയ ഗാംഭീര്യം കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന മനോഹരമായ കവിതകളാണ്, നല്ല നല്ല ആശയങ്ങളും ജീവിത സന്ദേശങ്ങളും നമുക്ക് പകർത്തുവാൻ പറ്റിയ മനോഹരമായ കവിതകൾ രചിച്ച ആ കുമാരനാശാനെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ വീണപൂവിൽ എന്നെ ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ച രണ്ടു വരി എന്നത് ഈ

നല്ല പാഴിയുമൊരിക്കൽ നശിക്കുമോർത്താൾ. ജീവിതം ക്ഷണികമാണ് എന്ന മനോഹരമായൊരു സന്ദേശമാണ് ഈ വരികളിലൂടെ ആശാൻ പറയുന്ന. പൂവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇന്ന് നിനക്ക് വന്ന ഈ ഗതി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾ ചരാചരങ്ങൾക്കെല്ലാം ഈ ഒരു ഗതി തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയം ഇതെല്ലാം നശിച്ചേ തീരൂ. അപ്പോ ഇതൊരു മഹത്തായ ജീവിത സന്ദേശമാണ്. ഈ ലോകത്ത് ആരും തന്നെ പെർമനന്റ് അല്ല. ഈ ഒരു മനോഹരമായ സന്ദേശം ആശ നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ, മറ്റൊരാൾക്ക് ദോഷത്തെ ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത് എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ശ്രീനാരായണ ഗുരുദേവന്റെ വരികളിലൂടെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ആത്മോപദേശ ശതകം. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി അത് മറ്റൊരാൾക്ക് ദോഷത്തെ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ അതെനിക്ക് തന്നെ ഭാവിയിൽ ദോഷമായിട്ട് വരും എന്ന ആ കർമ്മഫല സിദ്ധാന്തത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞു, കർമ്മ

0: കർമ്മണി അർജുന, നീ കർമ്മം ചെയ്യുമ്പോ അതിന്റെ ഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്, നീ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കർമ്മങ്ങളെല്ലാം ലോക നന്മയ്ക്കായിരിക്കണം, അത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടി അതിന്റെ സ്വാർത്ഥമായ ഫലചിന്തയോടുകൂടി നീ കർമ്മം ചെയ്യുവാൻ പാടില്ല. നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം, അതുപോലെ തന്നെ ഫലത്തിൽ നീ ആശ വയ്ക്കരുത്. ഇങ്ങനെ ഒരു മഹത്തായ സന്ദേശം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിന ആശംസകൾ.
1: ഒരു മഴക്കാലവും കയ്യിലൊരു ചൂട് ചായയും പിന്നെ പ്രിയപ്പെട്ടൊരു പുസ്തകവും, ഇതിലും വലിയൊരു സുഖം വേറെന്തുണ്ട് ലോകത്ത്? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളികളുടെ ഏകാന്തതയും മാനസിക വേദനകളുടെയും പ്രതീകമായ വേലായുധന്റെ കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ?
2: പ്രശസ്ത മലയാള സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരുടെ സുപ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതിൻ്റെ കഥയാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത്. ഒരു പഴയ നായർ തറവാട്ടിലെ ഒരംഗമായിരുന്നു വേലായുധൻ. വേലായുധൻ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിലും ശാരീരികമായ വളർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാനസികമായി വളർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേലായുധൻ്റെ സ്വഭാവവും ചേഷ്ടകളും ഒക്കെ ഒരു കുട്ടിയുടെ പോലെയായിരുന്നു. വേലായുധനെ എല്ലാവരോടും ഇഷ്ടമായിരുന്നു. പക്ഷേ വേലായുധനെ എല്ലാവരും ഒരു ശല്യമായിട്ടാണ് കരുതിയത്. വേലായുധൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി മാത്രമാണ് അല്പമൊക്കെ സ്നേഹം കാണിച്ചിരുന്നത്, പിന്നെ അമ്മയും. ബാക്കിയുള്ളവരെല്ലാം ഈ വേലായുധനൊരു അസൗകര്യം എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. ആ വീട്ടിലെ പല ചടങ്ങുകളും കല്യാണാലോചനകളും മറ്റുമൊക്കെ തടസ്സപ്പെട്ടത് ഈ ഒരു മനുഷ്യനെ കൊണ്ടായിരുന്നു. അന്ന് അവർ വേലായുധന് ഭ്രാന്താണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഭ്രാന്ത് ചികിത്സിക്ക് അല്ലെങ്കിൽ പ്രേതബാധയാണെന്നും വിശ്വസിച്ചിരുന്നു. അത് ചികിത്സിക്കാനായി ഒരിക്കൽ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ മന്ത്രവാദി മന്ത്രവാദത്തിന്റെ ഭാഗമായിട്ട് വേലായുധനെ കഠിനമായി പ്രഹരിച്ചു. ദേഹമാകെ പൊട്ടി നിലവിളിച്ചു വേലായുധൻ. എന്നിട്ടും ആർക്കും വേലായുധനോടൊരു സഹതാപവും തോന്നിയില്ല. അയാളുടെ ദീനം സുഖപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അയാളെ ബോധ്യപ്പെടുത്തിയത്. വേദന കൊണ്ട് പുള്ളയുന്ന വേലായുധനെ അമ്മ മാത്രം തലോടി വാത്സല്യപൂർവ്വം ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളിലും വേലായുധൻ ഒരു ശല്യമായി, വേലായുധന ഒരു പോരായ്മയായി, കുടുംബത്തിൻ്റെ മാനത്തിന് ഹാനിയായിത്തീരുന്ന അവസരത്തിൽ അവര് വേലായുധനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു. ഒരു വെരുകിനെ ഇട്ടിരുന്ന കൂടിനരികിൽ വേലായുധനെയും ഒരു ചങ്ങലയിൽ പൂട്ടി അവിടെ ഇരുത്തി ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. വേലായുധന അങ്ങനെ ഒരു ദിവസം യാദൃച്ഛികമായി കേട്ടത് അടുത്ത ദിവസം അമ്മുക്കുട്ടിയുടെ കല്യാണം നടക്കാൻ പോകുന്നുവെന്നാണ്. അയാൾക്കത് സഹിക്കാനായില്ല. കല്യാണത്തിന് പോകണമെന്ന ആഗ്രഹം ഉണ്ടായി. അയാൾ രാത്രി മുഴുവൻ ഇരുന്ന് ആ ചങ്ങല ഉരച്ചുരച്ച് അത് രാവിലെ ആയപ്പോൾ ചങ്ങലയും പൊട്ടിച്ച് വേലായുധൻ കല്യാണ പന്തലിലേക്ക് പോയി. അവിടെ ചെന്ന് പന്തലിന്റെ വാതിൽക്കായിയപ്പോൾ മുഷിഞ്ഞ നാറിയ വസ്ത്രങ്ങളുമായി അവിടെ എത്തിയ വേലായുധനെ കണ്ട് ആ കല്യാണം മുടങ്ങുമോ എന്ന് ഭയന്ന് അമ്മുക്കുട്ടി പെട്ടെന്ന് അയ്യോ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അമ്മുക്കുട്ടിയും തന്നെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ വേലായുധന് പിന്നെ സഹിക്കാൻ പറ്റിയില്ല. അയാൾ അവിടെ നിന്നില്ല, അയാൾ ഇറങ്ങി നടന്നു. വഴിയിലൂടെ അയാൾ നടന്നു വരുമ്പോഴൊക്കെ ഞാനൊരു ഭ്രാന്തൻ തന്നെയാണ് എന്ന വിശ്വാസവുമായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അയാൾ മടങ്ങി വീട്ടിലെത്തി വീട്ടിൽ കൂടി നിന്നിരുന്ന ആളുകളോടെല്ലാം പറഞ്ഞ് ഞാനൊരു ഭ്രാന്തനാണ്, എന്നെ ചങ്ങലേക്കിടൂ. ഇതാണ് കഥ.
1: നമ്മൾ ഈ കേട്ട കഥ അവതരിപ്പിച്ചത് റേഡിയോ ബെൻസിയർ ഡയറക്ടർ ഫാദർ ഫെർഡിനൻഡ് പീറ്റർ. ഒരു പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വായനാമാസം കേവലം ഒരു ജൂൺ മാസത്തിൽ ഒതുങ്ങരുത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഒരു വരി അല്ലെങ്കിൽ ഒരു പേജെങ്കിലും ദിവസവും വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പി എൻ പണിക്കരുടെ ഉദാത്തമായ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിനം പുസ്തകങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും അറിവിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ. വായന വെറുമൊരു ശീലമല്ല, മറിച്ച് ചിന്തകളെ ഉണർത്തുന്ന വെളിച്ചമാണ്. ഈ പരിപാടി വിജയകരമാക്കാൻ സഹകരിച്ച ഏവർക്കും നന്ദി. ഏവർക്കും ഹൃദയം നിറഞ്ഞ വായനാദിനാശംസകൾ. ഈ മനോഹരമായ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അക്ഷരങ്ങളുടെ കൂട്ടുകാരായി എന്നും കൂടെ ഉണ്ടാകും നിങ്ങളുടെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. സൈനിങ് ഓഫ് രേഷ്മ.

0: ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ അവതരിപ്പിച്ച പ്രത്യേക പരിപാടി വായനോത്സവം മൊഴിയും ഓർമ്മയും. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
2: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:30 യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം, 11:30 ടോക്സിക് വ്യക്തികളെ നേരിടാൻ പഠിക്കണം, റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ്, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ടോക്സിക് വ്യക്തികളെ നേരിടാൻ പഠിക്കണം, റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ് പുനഃപ്രക്ഷേപണം, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:50 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: All Quiet on Western Front എന്ന ഒരു നോവലിൽ വളരെ ഹൃദയഭേദകമായ ഒരു ഭാഗമുണ്ട്. അതിതാണ്, ജർമ്മൻ പടയും ഫ്രഞ്ച് പടയും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധഭൂമിയിൽ കുഴിച്ചിരിക്കുന്ന ഒരു കിടങ്ങിലേക്ക് തീരെ ചെറുപ്പക്കാരനായ ഒരു ജർമ്മൻ പടൻ ചാടി ഒളിക്കുകയാണ്. ചിറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ ഒളിച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ ആ കിടങ്ങിലേക്ക് തന്നെ ഒരു ഫ്രഞ്ച് പടയാളിയും ചാടി വീണു. ചാടി വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ട് ശത്രുക്കളാണ് ഒരേ കിടങ്ങിൽ വീണത് എന്ന്. പിന്നെ പെട്ടെന്നൊന്നും ചിന്തിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. പ്രാണരക്ഷാർത്ഥം ആ ജർമ്മൻ പടയാളി തൻ്റെ തോക്കെടുത്ത് അതിൻ്റെ ബയണറ്റ് കൊണ്ട് ആ ഫ്രഞ്ചുകാരൻ്റെ ഹൃദയത്തിൽ കുത്തിക്കയറ്റി. അയാൾ ഉടനെ മരിച്ചില്ല, എന്നാൽ മരണത്തിലേക്ക് അയാൾ വഴുതി വീണുകൊണ്ടിരുന്നു. അയാളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. കരയാനോ സംസാരിക്കാനോ കഴിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. ഈ ചെറുപ്പക്കാരനായ ജർമ്മൻ പടയാളി ഹൃദയഭേദകമായ ഈ കാഴ്ച അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരിക്കലും തിരുത്താനാവാത്ത ഒരു കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയാൾ തൻ്റെ ബാഗ് തുറന്ന് ഉണ്ടായിരുന്ന കുടിവെള്ളം എടുത്ത് അയാൾക്ക് കുടിക്കുവാൻ കൊടുത്തു. അയാൾ അല്പം വെള്ളം കുടിച്ചു. പിന്നീട് സാവധാനത്തിലാണ് അയാൾ മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്നും ഒരു പേഴ്സ് തപ്പിയെടുത്തു. അതിനുള്ളിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെയും ഒരു കുഞ്ഞിൻ്റെയും ചിത്രം. അപ്പോഴാണ് ആ ജർമ്മൻകാരന് മനസ്സിലായത്, ഈ മനുഷ്യൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ഒരു സ്ത്രീയുടെ ഭർത്താവും കൂടിയാണ്, ഒരു കുടുംബനാഥനാണ്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, യുദ്ധം തീരുമ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് ഈ അമ്മയോടും കുഞ്ഞിനോടും മാപ്പ് ചോദിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും തെറ്റ് തിരുത്താനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാം ധാരാളം ആളുകളോട് തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മുൻവിധിയുടെ പേരിൽ, ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ. കൊലപാതകം ചെയ്തില്ല എന്ന് വരാം, പക്ഷേ കൊലപാതകത്തിന് സമാനമായ സ്വഭാവകത്തികൾ ചെയ്യുന്നവരായിരിക്കാം നമ്മളെല്ലാവരും. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായി എന്ന് വരാം. അത് സമൂഹം തന്നതോ പാരമ്പര്യം തന്നതോ ചുറ്റുമുള്ള ആളുകൾ തന്നതോ ഒക്കെ ആവാം. അത് ശരിയായിരിക്കണമെന്നില്ല. അടുത്തറിയുമ്പോൾ അയാളെക്കുറിച്ച് മറ്റൊരു ചിത്രം കൂടി ഉണ്ടാവും, അതായിരിക്കും കൂടുതൽ ശരി. അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അയാളെ അയാളായി രൂപപ്പെടുത്തിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സഹാനുഭൂതിയോടുകൂടി ആ മനുഷ്യനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുവാനുള്ള പ്രേരണയായിരിക്കും. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണിന്ന്. മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുക എന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അപ്പോഴെല്ലാം നാം ഓർത്തിരിക്കേണ്ടത്, ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആളെ മനസ്സിലാക്കുവാനും സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും ശ്രമിക്കുക. എങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

ಗಮ ಪದ ಗಮ ಪದ ನಿ ಧನಿ ಧರಿ ಧನಿ ದ.